1948 ആഷാഢം 16, കൊല്ലവർഷം 1201 മിഥുനം 23, 2026 ജൂലൈ 7 തീയതി ചൊവ്വാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ വി ചന്ദ്രൻ മാസ്റ്റർ.
1: നേര്, സത്യം, വാസ്തവം, യാഥാർത്ഥ്യം എന്നീ വാക്കുകൾ ആളുകൾ പലപ്പോഴായി ഉപയോഗിക്കാറുണ്ടല്ലോ. നേരിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് ജീവിതത്തിൽ എപ്പോഴും വിജയിക്കുക. താൽക്കാലിക നേട്ടങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി നേരിനെ ത്യജിക്കുന്നവർ ഒടുവിൽ പരാജയത്തിന്റെ പടുകുഴിയിൽ പതിക്കും എന്നതിൽ സംശയമില്ല. സത്യം വെറുമൊരു വാക്കല്ല, ജീവിതം തന്നെ സത്യമാക്കി തീർക്കണം എന്നാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജി പ്രസ്താവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ സത്യാന്വേഷണങ്ങളിലൂടെയായിരുന്നുവല്ലോ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ഗ്രന്ഥം ഗൗരവപൂർണമായ വായനയെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട കൃതിയായിരിക്കും. സത്യം പറയണം, നല്ല വാക്കുകൾ പറയണം എന്നിങ്ങനെയുള്ള ഉപദേശങ്ങളാണ് കുട്ടികൾക്ക് രക്ഷാകർത്താക്കൾ നൽകാറുള്ളത്. അത്തരം ഉപദേശങ്ങൾ അനുസരിച്ച് വളരുന്ന കുട്ടികൾ ഭാവിയിൽ നല്ല നിലയിൽ എത്തിച്ചേരുമെന്നാണ് മുതിർന്നവർ പ്രതീക്ഷിക്കുക. കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാക്കണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാക്കണം എന്നാണ് പന്തളം കേരളവർമ്മ എന്ന കവിയുടെ പ്രാർത്ഥന. നേരിന്റെ പാതയിലൂടെ, സത്യത്തിന്റെ ശരിയായ വഴിയിലൂടെ നടക്കുന്നവർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നേക്കാം. ലക്ഷ്യം നേടാൻ വളഞ്ഞ വഴിയല്ല, നേർവഴിയാണ് അഭികാമ്യം എന്ന് കരുതി പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. മഹത്തായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും നേരിന്റെ മാർഗത്തിലൂടെ നീങ്ങുമ്പോൾ യാതനകളും വേദനകളും സഹിക്കാതിരിക്കാനാവില്ല. സത്യം എത്ര തന്നെ ചവിട്ടിമെതിക്കപ്പെട്ടാലും ഉയർത്തെഴുന്നേൽക്കുന്നു എന്നാണ് മഹാനായ ഒരു ചിന്തകൻ പ്രസ്താവിച്ചിട്ടുള്ളത്. ലോകചരിത്രം തെളിയിക്കുന്നതും ഈ വസ്തുതയാണല്ലോ. എത്ര തന്നെ മറച്ചുവെച്ചാലും ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു കാലത്ത് പൂർവാധികം ശക്തിയോടെ ഉയർന്നു വരും എന്നതിൽ പക്ഷാന്തരമില്ല. കളവ് കണ്ടുപിടിക്കാനും സത്യം തെളിയിക്കാനും പുതിയ കാലത്ത് പല മാർഗങ്ങളുമുണ്ടല്ലോ. നീതിന്യായ കോടതികളിൽ സാക്ഷിവിസ്താരവും വിചാരണയും കഴിഞ്ഞ് വിധിപ്രഖ്യാപനം വരുന്നതോടെ കേസിൻ്റെ

0: ഒരു ഘട്ടം അവസാനിക്കുന്നു. മനസ്സിനകത്ത് സത്യമുള്ളവർക്ക് പരാജയം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാണ് ഒരു ചിന്തകന്റെ അഭിപ്രായം. നിരപരാധികളെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ബന്ധപ്പെട്ടവർക്കുണ്ടാകുന്ന ദുഃഖം എത്ര കടുത്തതായിരിക്കും. സൽസ്വഭാവമുള്ളവർ ഒരിക്കലും അസത്യത്തെ കൂട്ടുപിടിക്കുകയില്ല. സത്യസന്ധതയാണ് സ്വഭാവത്തിൻ്റെ ആണിക്കല്ല് എന്ന കാര്യം വിസ്മരിക്കാനാവില്ല. സത്യം പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. അപ്രിയ സത്യം അക്കൂട്ടർക്ക് ഉൾക്കൊള്ളാനാവുകയില്ല. പനിനീർപ്പൂവിന് മുള്ളുകൾ ഉള്ളതുപോലെ സത്യം ചിലരെ വേദനിപ്പിച്ചേക്കാം. ഏത് നല്ല കാര്യവും സത്യമായിരിക്കും. അതിന് ഒരിക്കലും നാശമില്ല എന്നാണ് ടാഗോർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. വർഷങ്ങൾ എത്ര കടന്നുപോയാലും സത്യം ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കും. നുണകൾക്കും അർത്ഥസത്യങ്ങൾക്കും അധികം ആയുസ്സുണ്ടാവില്ല. സത്യം ഒരത്താണിയാണ്, ദുഃഖഭാരം ഇറക്കി വെക്കാനുള്ള അത്താണി. ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും അടിക്കടി വന്നാലും അവസാനം തുണയ്ക്കുമെന്ന വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുന്നവർക്ക് ധൈര്യം നൽകുന്ന അത്താണി. സത്യം ഒരു രക്ഷാ കവചമാണ്. എല്ലാ വിപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും വിമോചിപ്പിക്കാൻ സത്യത്തിന് കഴിയും. സത്യം സംരക്ഷിക്കാൻ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളെയും ഉപേക്ഷിക്കാൻ തയ്യാറായ ഹരിശ്ചന്ദ്രന്റെ കഥ പ്രസിദ്ധമാണല്ലോ. സൗന്ദര്യം തന്നെ സത്യം, സത്യം തന്നെ സൗന്ദര്യം. പ്രസിദ്ധ ഇംഗ്ലീഷ് കവി കീറ്റ്സിന്റെ ഈ വാക്കുകൾ വിസ്മരിക്കാനാവില്ല.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് AV ചന്ദ്രൻ മാസ്റ്റർ. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, മഹാനായ ദേശസ്നേഹിയും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദർശകനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ 125th ജന്മവാർഷികത്തോടനുബന്ധിച്ച് വീഡിയോ സന്ദേശത്തിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ കാര്യങ്ങൾ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന്, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കോഴിക്കോട് ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KCB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ ദീർഘിപ്പിച്ചു. വിശദ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെയും നശാമുക്ത് ഭാരത് അഭിയാൻ ക്യാമ്പയിനിന്റെയും ആഭിമുഖ്യത്തിൽ തൃശൂർ പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്കും നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർക്കും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിനീത് രവി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോട്ടൂളി സെൻട്രൽ ജംഗ്ഷന് സമീപം 4 ഗ്രാമിലധികം MDMA ഒരാൾ പിടിയിൽ. കുറ്റിക്കാട്ടൂർ സ്വദേശി അബ്ദുൾ ജബ്ബാറിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. എതിരില്ലാത്ത ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:10 കാവ്യാഞ്ജലിയിൽ, മറ്റൊന്നല്ല വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കവിത, ആലാപനം പി ജയചന്ദ്രൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഓർമ്മകളും ഇന്നത്തെ സ്പന്ദനങ്ങളും, ദേശീയ അന്തർദേശീയ താരങ്ങളും പുതുതലമുറയിലെ ഫുട്ബോൾ പ്രതിഭകളും ഒരുമിക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITA FM ഡയറിയിൽ അപൂർവ ഗാനം.

0: നിങ്ങൾക്കറിയാമോ, നളന്ദ കോളേജ് സിനിമ പാരഡൈസോയിൽ ഫെഡറിച്ച് വിൽഹ്യം മുർനോ സംവിധാനം ചെയ്ത നോസ്ഫെറാത്തു എ സിംഫണി ഓഫ് ഹൊറർ എന്ന സിനിമയെക്കുറിച്ച് ആർ നന്ദലാൽ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരിയിൽ ആബിദ പർവീൺ ആലപിച്ച ഗസലുകൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9 രാഗാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ, 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 പ്രിയ സഹോദരിമാരുടെ സംഗീത കച്ചേരി, 12:10 സേവന വാർത്തകൾ, 12:15 തോറ്റം പാട്ട് അവതരണം TP കണ്ണപ്പെരുവണ്ണാനും സംഘവും, 12:40 ആരോഗ്യദീപ്തിയിൽ മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കണ്ണൂർ ജില്ലാ TB സെന്ററിലെ ശ്വാസകോശ രോഗ വിദഗ്ധ ഡോക്ടർ KM ബിന്ദുവുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. 1 എവർഗ്രീൻ 80s 1980s അനശ്വര ഗാനങ്ങൾ, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം, 2:30 ആകാശവാണി ടെലിക്വിസ്. 1st വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂർ ആകാശവാണി സ്റ്റുഡിയോയിൽ നടത്തിയ ക്വിസ് മത്സരത്തിന്റെ ശബ്ദലേഖനം ചെയ്ത പ്രസക്ത ഭാഗങ്ങൾ. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള ചില അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani. The news read by Sarabjit Kaur. Prime Minister Narendra Modi will hold talks with Indonesian President Prabowo Subianto in Jakarta today. Mr. Modi arrived in Jakarta yesterday on a 3-day state visit at the invitation of Indonesian President. In a special gesture, President Prabowo personally received the Prime Minister at the airport. Indonesian Air Force fighter jets escorted the Prime Minister's aircraft after it entered Indonesian airspace. Describing the welcome as deeply touching, PM Modi said he looked forward to holding discussions with President Prabowo to impart fresh momentum to the India-Indonesia Comprehensive Strategic Partnership, which was established during his 2018 visit. Prime Minister Modi praised the rich cultural performances presented during his arrival in Jakarta, saying they reflected the deep civilizational, cultural and spiritual ties shared by India and Indonesia. The Prime Minister also appreciated a Bharatanatyam performance by the Samanvay group comprising Indonesian students. After receiving a warm welcome from members of the Indian diaspora at his hotel, the Prime Minister witnessed a series of performances. These include Indonesia's iconic Wayang Quilt Shadow puppetry depicting the Ramayana, a Bharatanatyam recital by Indonesian students, and a devotional Buddhist dance paying homage to the Triple Gem. Expressing gratitude to the Indian community, the Prime Minister said he was touched by the warm reception accorded to him in Jakarta. Prime Minister Modi received an enthusiastic welcome from the Indian diaspora upon his arrival at the hotel in Jakarta. India's ambassador to Indonesia, Sandeep Chakravarti, said that Prime Minister's visit to Indonesia is set to mark a significant upgrade in India's strategic partnership with Southeast Asia's largest economy. He said major announcements expected across defense, maritime security, digital connectivity, critical minerals and trade sectors.
2: India and Indonesia are very close and strategic partners. We are just 160 kilometers away. The southernmost tip of India in the Nicobar Islands is just 160 kilometers from Aceh. And after the very successful visit of President Prabowo as chief guest for our Republic Day, I think the relations are on an upward swing in a higher trajectory, and Prime Minister's visit will reinforce that trend. And we will, of course, doing a lot of understandings and agreements on several areas of cooperation. And we are also hopeful for opening up new areas of cooperation.
1: Union Home and Cooperation Minister Amit Shah has said that Cooperation Ministry has infused new energy into the lives of nearly 30 crore people associated with the cooperative sector over the past 5 years. Addressing the 5th Foundation Day celebrations of the Cooperation Ministry in New Delhi, Mr. Shah said the ministry established by Prime Minister Narendra Modi in 2020.

ಕಾವ್ಯಾಂಜಲಿ. ഇന്ന് വൈകിട്ട് 5:15 പൊള്ളുവൻ പാട്ട്, അവതരണം വി കെ നാരായണനും സംഘവും. 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണിയിൽ കരിവള്ളൂർ കൂക്കാനം സ്വദേശിനി ഓമനയുടെ കൃഷി അനുഭവങ്ങൾ, 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേയിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ നാടൻ മാതൃക കാവുകളും സർപ്പക്കാവുകളും, കേരളത്തിലെ സർപ്പക്കാവുകളുടെയും കാവുകളുടെയും പാരിസ്ഥിതിക പ്രാധാന്യവും വെല്ലുവിളികളും, കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പ് വിഭാഗം മേധാവി ഡോക്ടർ കെ മനോജ് സംസാരിക്കുന്നു. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം, 10:00 കഥകളി പദങ്ങൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സ്പോട്ട്ലൈറ്റ്.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്ര

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. സപര്യ സാംസ്കാരിക സമിതിയുടെ കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം ഇന്ന് രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് അലാമി പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ നടക്കും. KSRTCയുടെ ടൂറിസം സെല്ലായ BTC കാഞ്ഞങ്ങാടിന് മന്ത്രി CP ജോൺ പുരസ്കാരം സമ്മാനിക്കും. ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വായനാ പക്ഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 2:30 തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സെമിനാർ നടക്കും. എഴുത്തുകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. ഫോക്ലോർ ഫെല്ലോസ് ഓഫ് മലബാർ ട്രസ്റ്റും പിലാത്തറ ലാസ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഡോക്ടർ TP സുകുമാരൻ അനുസ്മരണം ഇന്ന് രാവിലെ 9:30 ലാസ്യ കോളേജിൽ നടക്കും. ഡോക്ടർ സേതുമാധവൻ കോയിത്തട്ട വിവർത്തനം ചെയ്ത സംസ്കൃത ഗ്രന്ഥം വിശ്വകർമ്മ വാസ്തുശാസ്ത്രത്തിന്റെ പ്രകാശനം ഇന്ന് വൈകുന്നേരം 3:30 തലശ്ശേരി ഹോട്ടൽ ഗോകുലം ഫോർട്ടിൽ നടക്കും. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ കൂത്തുപറമ്പ് റാഹി റെസ്റ്റോറന്റിലും 10:00 രാവിലെ 10 മണി മുതൽ കണ്ണൂർ ശിക്ഷക് സദനിലും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. ഫോൺ നമ്പർ 0497276090. കണ്ണൂർ ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ ഇടക്കേപ്പുറം നവോദയ ഗ്രന്ഥാലയത്തിൽ കർഷക സദസ്സ് സംഘടിപ്പിക്കുന്നു. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ സംഘടിപ്പിക്കുന്ന വായനാ മാസാചരണ പരിപാടി നാളെ വൈകിട്ട് 3:30 ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് അധ്യക്ഷത വഹിക്കും. ആധാർ എടുത്ത കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കുന്നത് സെപ്റ്റംബർ വരെ എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സൗജന്യമായി ചെയ്തു നൽകും. കൃത്യസമയത്ത് ബയോമെട്രിക് പുതുക്കാത്ത കുട്ടികളുടെ ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാൻ സാധ്യതയുണ്ട്. ഓയിസ്ക ഇന്റർനാഷണൽ ജൂനിയർ റെഡ് ക്രോസ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നാളെ കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി സംരക്ഷണ ശില്പശാല നടക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലുമായി സഹകരിച്ച് കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കർഷകർക്കായി അച്ചാർ നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ മാസം 8 കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ ഇന്ന് വൈകുന്നേരത്തിനു മുൻപായി ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 85 47 67 51 24. പടുവളം CRC ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം സമാപനവും ഐവിദാസ് അനുസ്മരണവും

0: ഇന്ന് വൈകിട്ട് 4 മണിക്ക് ലൈബ്രറി ഹാളിൽ നടക്കും. നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസും കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻ്ററും സംയുക്തമായി ഈ മാസം 10 രാവിലെ 10 മണി മുതൽ കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 92 07 15 57 00. സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ നടത്തുന്ന 6 മാസ സർട്ടിഫിക്കറ്റ് ഇൻ റിഥമിക് ഫിറ്റ്നസ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. പോത്താങ്കണ്ടം ആനന്ദ് ഭവന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 അംബി സുബ്രഹ്മണ്യത്തിൻ്റെ വയലിൻ കച്ചേരി. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകും. കണ്ണൂർ ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദരാശ്രമത്തിൻ്റെ 67-ാമത് വാർഷികാഘോഷം 4 രാവിലെ 8 മണി മുതൽ നടക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെൻ്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെ ചൊവ്വ, കണ്ണൂർ.
5: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: ഇലക്ട്രിക് വാഹന ടെക്നോളജിയിൽ 2, 3, and 4-wheeler 6 മാസ 1 വർഷ EV ടെക്നീഷ്യൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10+2 BHSC, ITI, KGC ഡിപ്ലോമ, BTEC. കോഴിക്കോട് കുണ്ടായിത്തോടിലെ എവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോൺ 9958300044. ഓഫ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നേതാജി റോഡ്, കണ്ണൂർ ടൗൺ.
9: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
10: ലാപ്ടോപ്പോ?
9: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
11: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
1: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
5: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
12: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI, കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
13: എടാ, +2 കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
14: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
13: അതെങ്ങനെയാ?
14: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
13: എടാ സംഭവം കൊള്ളാലോ.
14: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
15: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരം.

0: ഉള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ബികോം കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
0: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
0: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
2: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, ഏച്ചൂർ. ഫോൺ 7907-308934.
3: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
4: ആ മാഷേ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
5: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
6: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
9: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
10: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
12: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
13: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
10: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
14: ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ, 6700004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ, തുടർന്ന് ഡൽഹിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകൾ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ധാരണാപത്രങ്ങളുടെ കൈമാറ്റത്തിനും ഇരു നേതാക്കളും സാക്ഷ്യം വഹിക്കും. തുടർന്ന് പ്രതിനിധി സംഘതല ചർച്ചകൾ നടത്തും. ഇന്തോനേഷ്യയിലെ കോംപ്ലക്സ് പാർലമെന്റ് റിപ്പബ്ലിക്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യൻ പ്രവാസികളുമായി അദ്ദേഹം സംവദിക്കും. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ ദീർഘകാല സൌഹൃദം ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദാർശനികനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡോക്ടർ മുഖർജിയുടെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച വീഡിയോ സന്ദേശത്തിലാണ് ആധുനിക ഇന്ത്യയെ നയിക്കുന്നതിൽ ഡോക്ടർ മുഖർജിയുടെ പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. സ്വതന്ത്രഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ സാമ്പത്തിക ദീർഘവീക്ഷണം രാജ്യത്തിന്റെ റെയിൽവേ, കാർഷിക, ഊർജ്ജ സാമ്പത്തിക മേഖലകളെ വിജയകരമായി ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125ാം ജന്മവാർഷികം 2 വർഷത്തെ പരിപാടികളോടെയാണ് ഗവൺമെന്റ് ആഘോഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടേതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125ാം ജന്മവാർഷിക പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബഹ്റൈനിൽ രാജാവ് ഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. കുവൈത്തും ഒമാനും ഉൾപ്പെടുന്ന 4 രാഷ്ട്ര ഗൾഫ് സന്ദർശനത്തിന്റെ 2ാം പാദത്തിലാണ് ജയശങ്കർ ബഹ്റൈനിൽ എത്തിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസ ജയശങ്കർ രാജാവിനെ അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവുമായും വിദേശകാര്യമന്ത്രി സംവദിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ സഹകരണ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സിന്റെ നാഷണൽ എക്സ്പോർട്സ് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥാപനത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡെമോക്രാറ്റിക് സോഷ്യൽ മൂവ്മെന്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാനെ പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് ചേർന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുകൾ നടന്നതായ ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മാർച്ച് 11 മെയ് 6 ഇടയിലെ ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7,32,00,000 രൂപയുടെ അനാവശ്യ ചെലവ് ഉണ്ടായെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ആരോഗ്യവകുപ്പിലെ പർച്ചേസ് സംബന്ധിച്ച് 10 ഇടപാടുകളിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ കോഴിക്കോട് പറഞ്ഞു. സമാശ്വാസ തുകയുടെ ആദ്യ ഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പിഎം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 2 യോഗം ചേർന്നതായും ഒരു മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം പറയുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് പറഞ്ഞു. മലബാറിലെ +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഇതോടെ 7,000 അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ റാമ്പ് പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും എറണാകുളത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ധാരണാപത്രം ഒപ്പുവച്ചു. മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂറിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത ഒരു ഗോളിനാണ് സ്പെയിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ആരാധകരുടെ ആവേശതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന CR7 നിറം മങ്ങിയ മത്സരത്തിൽ 90 കഴിഞ്ഞുള്ള ഇഞ്ചുറി സമയത്തായിരുന്നു സ്പെയിനിന്റെ വിധി നിർണായകമായ ഗോൾ പിറന്നത്. പാരമ്പര്യ വൈരികളായ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള മത്സരത്തിൽ ഇരു ടീമുകളും പുലർത്തിയ കടുത്ത പ്രതിരോധം മൂലം ഗോൾ ശ്രമങ്ങൾ നന്നേ കുറവായിരുന്നു. പെനാൾട്ടി ബോക്സിലേക്ക് എതിർ മുന്നേറ്റക്കാരെ കടത്തിവിടുന്നതിൽ കടുത്ത നിയന്ത്രണമാണ് രണ്ടു പക്ഷത്തെയും കാവൽ നിര പുലർത്തിയത്. ഒടുവിൽ ഇഞ്ചുറി സമയത്തിലെ ആദ്യ മിനിറ്റിലാണ് സമനില തെറ്റിച്ചുകൊണ്ടുള്ള സ്പെയിനിന്റെ ഗോൾ പിറന്നത്. 85 മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ സ്പെയിൻ താരം മൈക്കൽ മെറീനോ പോസ്റ്റിന് തൊട്ടുമുന്നിൽ നിന്ന് പന്ത് വലയിലേക്ക് തൊടുത്തുവിടുകയായിരുന്നു. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം നൂനോ മെഞ്ചിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പോർച്ചുഗൽ നിരയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇത് ടീമിന്റെ പ്രതിരോധ ഘടനയെ ദുർബലപ്പെടുത്തുകയും നിരന്തരമായ സ്പാനിഷ് ആക്രമണങ്ങൾക്ക് ഇട നൽകുകയും ചെയ്തു. മത്സരശേഷം വികാരാധീനനായ സൂപ്പർ താരം റൊണാൾഡോ മൈതാനത്ത് പൊട്ടിക്കരയുന്ന കാഴ്ച ആരാധകർക്ക് നോവായി മാറി. ഈ ലോകകപ്പിന് ശേഷം താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നും ഇത് തന്റെ അവസാന ലോകകപ്പായിരിക്കുമെന്നും റൊണാൾഡോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു.
0: USA ബെൽജിയം മത്സരം പുരോഗമിക്കുകയാണ്. രാത്രി 9:00 അർജന്റീന ഈജിപ്തിനെ നേരിടും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഉച്ചയ്ക്ക് 12 ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ൽ ലഭ്യമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകൾ

0: छत्तीसगढ़, हिमाचल प्रदेश, उत्तराखंड, आंतरिक कर्नाटक, मध्य प्रदेश, विदर्भ, उपहिमालयी पश्चिम बंग, सिक्किम राज्येषु प्रचंड वृष्टिः भविष्यति इति विभागेन पूर्वानुमानितम्। अंडमान निकोबार द्वीपेषु आंध्र प्रदेशे, गांगेय पश्चिम बंग प्रदेशे, अरुणाचल प्रदेशे, असम राज्ये, मेघालये, छत्तीसगढ़े, नागालैंडे, मणिपुरे, मिजोरम राज्ये, त्रिपुरा राज्ये च अग्रिमेषु त्रिषु चतुर्षु दिनेषु मेघगर्जनेन सह विद्युद्योतनं झंझावातः च भविष्यति इत्यपि विभागेनोक्तम्। फुटबॉल क्रीडायां स्पेन देशेन गतरात्रौ डलास क्रीडांगणे राउंड ऑफ 16 क्रीडायां पोर्चुगल देशः 1-0 इत्यंकांतरालेन पराजित्य फीफा विश्वकप क्रीडायाः प्रागुपान्त्य चक्रे स्थानं सुरक्षितम्। स्पेन इदानीं शुक्रवासरे लॉस एंजलिस क्रीडांगणे यूएसए बेल्जियम वा देशं सम्मुखी करिष्यति इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ, സമയം 7 മണി, ട്രെയിൻ സമയം 1:24:84, അമൃത്സർ ജംഗ്ഷൻ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 3:40, 1:66:49 പരശുറം എക്സ്പ്രസ് 16, 1:26:18 മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 5:42, 1:63:47 തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ് 16, 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1:58, 1:66:10 മംഗളൂരു സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 5 വൈകിയോടുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
7: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
7: ദിവസവും രാവിലെ 7 മുതൽ രാത്രി 8 വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.

0: പരന്ന മൈതാനം, ഉരുളുന്ന പന്ത്, അനവധി സ്വപ്നങ്ങൾ, കോടിക്കണക്കിന് ഹൃദയങ്ങളുടെ ഒരേ ഒരു ആഘോഷം ഫിഫ ലോകകപ്പ്. ആ ആഘോഷത്തിന്റെ ഓർമ്മകളും ഇന്നത്തെ സ്പന്ദനങ്ങളും പങ്കുവയ്ക്കാൻ ദേശീയ അന്തർദേശീയ താരങ്ങളും പുതുതലമുറ ഫുട്ബോൾ പ്രതിഭകളും ഇന്ന് നമ്മോടൊപ്പം ജാലകത്തിൽ.
1: ഇപ്പോൾ വേൾഡ് കപ്പ് എൻ്റെ ആവേശത്തിലാണ്. ഏകദേശം വരുന്ന എല്ലാ യൂറോപ്യൻ ടീംസും, പിന്നെ ഫ്രാൻസ്, സ്പെയിന്, പിന്നെ തോറ്റുപോയത് ജർമ്മനി, ബ്രസീൽ, ഹോളണ്ടാണ്. പിന്നെ ഈ വർഷം ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് നമ്മുടെ അർജന്റീന.
0: മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനും മുൻ ഇന്റർനാഷണൽ പ്ലെയറുമായ കെ വി ധനേഷ്.
1: ഇപ്പോൾ നമ്മൾ കളി കണ്ട കൂട്ടത്തിൽ കളി ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ഒരു ടീമിന് ഓർമ്മയാണ്. നാലാം തീയതിയിലത്തെ കളിയിൽ ലാസ്റ്റ് മാച്ചായിരുന്നു അത്. നമുക്കൊരു ടീമിനെ ഇപ്പോൾ തള്ളാൻ പറ്റില്ലെന്ന് വെച്ചാൽ കൊളംബിയ. ഗാന എന്ന് പറഞ്ഞാൽ അത്രയും സ്റ്റാൻഡേർഡ് ടീമായിരുന്നു ഗാന. ഗാനേനൊക്കെ തോപ്പിക്കുമെന്ന് പറയുമ്പോൾ കൊളംബിയൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ചും കൂടി നന്നായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇനി പ്രവചനത്തിന് ഒരു പ്രസക്തിയില്ല നമ്മുടെ അടുത്ത്. കളി കണ്ട കൂട്ടത്തിൽ ഏറ്റവും നല്ല ടീം കളിച്ചതും റിസൾട്ടും എല്ലാം നോക്കുമ്പോൾ ഫ്രാൻസാണ്. അർജന്റീന നാലാം തീയതി തന്നെ ഒന്ന് ജസ്റ്റ് കേപ്പ് വർദ്ധ എന്ന് പറഞ്ഞ ടീമിൻ്റെ അടുത്തൊക്കെ 3-2 സ്കോർ എന്ന് പറയുമ്പോൾ അതൊരു അത്രമാത്രം കേപ്പ് വർദ്ധൻ്റെ പിന്നെ പെർഫോമൻസ് മേലെ വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ സീനിയർ പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ നെയ്മർ, റൊണാൾഡോ, മെസ്സി അവരൊന്നും ചിലപ്പം അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാകണമെന്നില്ല. ക്രൊയേഷ്യയുടെ ഹോൺറിച്ച്, അപ്പോൾ ഇവരൊക്കെ നമുക്ക് നഷ്ടപ്പെടും അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴത്തേക്ക്. അതിലൊന്നും നല്ല കളിക്കാർ വളർന്നു വരുന്നുണ്ട്. നമ്മൾ ബ്രസീലിൻ്റെ തന്നെ ഒരു എൻട്രിക്ക് ഉണ്ട്, 18 വയസ്സ് പ്രായമുള്ള റയൻ, അതുപോലെ 17 വയസ്സ് പ്രായമുള്ള മെക്സിക്കോയുടെ ഒരു ഹാഫ് ബാക്ക്. വളർന്നു വരുന്ന കളിക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഓരോ കളിക്കാരതും ഓരോ സ്റ്റൈലായിരിക്കും അതിൻ്റെ. ഇപ്പം മെസ്സി ആയാലും റൊണാൾഡോ ആയാലും അതിൻ്റെ സ്റ്റൈലേ വേറെ തന്നെ. അതുപോലെ വളർന്നു വരുന്ന നല്ല കളിക്കാരുണ്ട്. ഇപ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഇപ്പോൾ എംബാപ്പെ. എംബാപ്പെ പന്തടക്കം, സ്പീഡ്, ഷൂട്ടിംഗ് എല്ലാം ഉള്ള ഒരു പ്ലെയറാണ്. എല്ലാം തികഞ്ഞൊരു സാധനമാണ്. അപ്പോൾ അതുപോലെ വിനീഷ്യസ് ജൂനിയർ, ഇനിയിപ്പം അവരെ കാലഘട്ടങ്ങളാണ്. ഇനി വിനീഷ്യസിൻ്റെ എംബാപ്പേൻ്റെ ഒക്കെ കാലഘട്ടങ്ങൾ. നെയ്മർ ഒരു കളി 10 മിനിറ്റ് കളിച്ചു, രണ്ടാമത്തെ കളി പിന്നെ കളിച്ചില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ഫൈറ്റ് ആയില്ല എന്നുള്ളതാണ്. ഒരു കളിക്കാരന് ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കോച്ചിനെ എന്തായാലും നമ്മളൊരു സമ്മതിച്ച പറ്റുന്ന വെച്ചാൽ അങ്ങനത്തെ ഒരു കളിക്കാരനെ ഒരു വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തി അത് കൊണ്ടുപോകുമ്പോൾ എന്ന് പറഞ്ഞാൽ കോച്ച് ചെയ്യുന്ന വലിയ റിസ്ക്കാണ്. അർജന്റീന ടീം കളിക്കുന്നത് മെയിനായിട്ട് മെസ്സീനെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. എല്ലാ ബോളും അവന് കൊടുത്തിട്ടുള്ള കളിയാണ്. മറ്റുള്ള ടീംസൊന്നും അതല്ല. അത് മെസ്സിക്ക് കൊടുത്താൽ മെസ്സി ബോൾ മിസ് ചെയ്യില്ല, അതൊരു ഗോൾ ചാൻസ് വരെ ഉണ്ടാക്കി കൊടുക്കുന്നുള്ള രീതിയിലാണ് അർജന്റീന ടീം കളിക്കുക. മറ്റുള്ള ടീംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾ മാത്രം ഒതുങ്ങിയിട്ടുള്ള കളിയല്ല അത്. ടീം ഗെയിം ഫുള്ള് വരുമ്പോൾ ഇപ്പോൾ ഫ്രാൻസ്, ഫ്രാൻസിൻ്റെ ഡംബാലെ, എംബാപ്പെ, ഈ ആക്രമണശേഷിയുള്ള ഒരു ഫോർവേഡ് ടീം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഫ്രാൻസിൻ്റെ. ജർമ്മനി ആ കോച്ച് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ ഫുള്ള് യങ്സ്റ്റേഴ്സാണ് അതിൻ്റെ അകത്ത്. യങ്സ്റ്റേഴ്സ് കളിക്കാത്ത കളിക്കാരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ നല്ല കളിക്കാരാണ്. പക്ഷേ അതിലൊരു 2-3 സീനിയർ പ്ലെയേഴ്സിനെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ, എക്സ്പീരിയൻസ് പ്ലെയേഴ്സിനെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ടീമിൻ്റെ നില ഒന്നും കൂടി മെച്ചമായാൽ ഒക്കെയും നമുക്ക് എഴുതിത്തള്ളാൻ പറ്റാത്ത ടീമാണ് സ്പെയിൻ. അവരെ ശൈലി തന്നെ അത്ര പണ്ട് ഇപ്പോൾ പറയുന്ന പോലെ ടിക് ടാക്ക് എന്നുള്ള ശൈലിയാണ്. അവർ നന്നായിട്ട് കളിച്ചുകൊണ്ട് വരികയാണ്. യൂറോപ്യൻ ടീംസ് പറയുമ്പോൾ പ്രതീക്ഷയുള്ള ഇപ്പോൾ നോർവേ, സ്പെയിന്, ഫ്രാൻസ്, ഇങ്ങനത്തെ ടീംസൊക്കെ നമുക്ക് ചാൻസ് ഉള്ള ടീംസാണ്. ഇവർ സെമി ഫൈനൽ വരെ എത്താനുള്ള ചാൻസസ് ഉണ്ട്.
0: മുൻ ദേശീയ താരവും അന്തർദേശീയ താരവുമായ അൽഫോൻസ്
2: പെലെയാണ് എനിക്ക് എൻ്റെ ഇഷ്ടതാരം. കാരണം വെച്ചാൽ പുള്ളിക്കാരന് ഗ്രൗണ്ട് ഡിസിപ്ലിൻ ഉള്ള ഒരു പ്ലെയർ എന്ന അയാൾ. കാരണം എന്ന് പറഞ്ഞാൽ വലിയൊരു കളിക്കാരനാണെങ്കിലും പക്ഷേ ടീമിൻ്റെ കോച്ച് പറയുന്ന പോലെ തന്നെ അയാൾ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പെലെയെന്ന് എനിക്ക് വളരെ ഇഷ്ടം. കാരണം ഞാൻ 1977 കൽക്കട്ടയിൽ ഞാൻ ആർമി ഇലവൻ ക്യാമ്പിലുള്ള സമയത്ത് മോഹൻ ബഗാനായിട്ടുള്ള കളി ചെയ്യുന്ന സമയത്ത് ഞാനവിടെ പുള്ളി മാച്ച് കളിക്കുന്നത് ഞാൻ ദൈവം സഹായിച്ചത് എനിക്ക് കാണാൻ പറ്റിയായിരുന്നു. അന്ന് തന്നെ പുള്ളി 4-5 ടെക്നിക്കൽ കാണിച്ചിരുന്നു. അത് ഒരു പ്ലെയറിനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ അത് വളരെ എഫക്റ്റ് ചെയ്തിരുന്നു. കാരണം ഞമ്മക്ക് അതേപോലെ ഞമ്മക്കും കളിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ലോകകപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഫ്രാൻസിന് ചാൻസ് കൂടുതൽ കാണുന്നത്. അർജന്റീനയും കുഴപ്പമില്ല, സ്പെയിനും നല്ല ടീമാണ്.
0: 1975-76 കാലഘട്ടത്തിലെ കേരള ഫുട്ബോൾ ടീമിലെ പ്രധാനിയും സജീവ പ്രവർത്തകനുമായ വളപട്ടണം ഇളയടത്ത് ജൌഹർ.
3: വലിയൊരു ആവേശം കൊണ്ടടക്കിയാണ്. വളവട്ടം സ്വദേശിയാണ്. ഏറ്റവും വലിയൊരു ആവേശം എന്ന് പറഞ്ഞാൽ ഖത്തർ ടീമിൽ ഇന്ത്യയിൽ തന്നെ ഒരു മലയാളി രംഗപ്രവേശനം എന്ന് പറയുമ്പോൾ എൻ്റെ നെയ്ബറാണ്, അടുത്ത കുട്ടിയാണ്. എൻ്റെ ക്യാമ്പിൽ 1-2 ദിവസം ഉണ്ടായിരുന്നു. അന്നൊന്നും അറിയില്ലായിരുന്നു. 10 വയസ്സ് സമയത്ത് ഒരു വെക്കേഷൻ സമയത്ത് 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം വേൾഡ് കപ്പിന്റെ ആ ഈ ആരവത്തിൽ നിൽക്കുന്ന സമയത്താണ് വളവട്ടത്തിലെ ആവേശങ്ങളും. അല്ലാതെ അവർ എല്ലാവരും കളിക്കുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ട്. തഹസീൻ മുഹമ്മദിന് കളിക്കാൻ പറ്റിയില്ല. അവൻ്റെ പിതാവ് നല്ലൊരു പ്ലെയറായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്ലെയറായിരുന്നു, എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ്. ഇവിടെ സൺഡേ ക്ലബിൽ വന്നിട്ട് കളിക്കാറുണ്ട്. ഇവിടെ വളവട്ടത്ത് ജനിച്ചത്. പിന്നെ അവരുടെ മുഴുവൻ താമസവും പഠിത്തവും കാര്യങ്ങളൊക്കെ ഖത്തറിൽ തന്നെയായിരുന്നു. അവിടെ ഖത്തറിൽ കളിക്കുമ്പം പിതാവിൻ്റെ ഫുൾ സപ്പോർട്ട് കൂടിയിട്ടാണ് അവനെ കളിച്ച് ഉയരാൻ കഴിഞ്ഞതും. കുട്ടികൾ വളരുന്നത് പോലെ തന്നെ പ്രചോദനം കിട്ടുന്നില്ല നമുക്ക്. കുട്ടികളുടെ ഫ്യൂച്ചർ കണ്ടെത്തണം കളിയിൽ കൂടിയിട്ട്. പഠിത്തത്തോടൊപ്പം മറ്റൊന്ന് ഈ ഇന്ന് നടക്കുന്ന അനാശ്വാസ പ്രവർത്തനം കംപ്ലീറ്റ് ഇല്ലായ്മ ചെയ്യണം, വർജിക്കണം. ഈ യുവാക്കളെ കിട്ടാനില്ല. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല വേൾഡ് കപ്പിൻ്റെ. എല്ലാം മറിഞ്ഞ് മറിഞ്ഞ് ഏത് ടീം വരുമെന്ന് പ്രവചിക്കാനേ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ഉള്ളത്. എങ്കിലും മൊറോക്കോ നല്ലൊരു ടീമാണ്. അതേപോലെ തന്നെ ഇപ്പം സ്റ്റാൻഡേർഡ് ടീം നമ്മൾ പണ്ടേ ഒരു ലിസ്റ്റ് ഇടുന്ന ടീം ഉണ്ടല്ലോ, പോർച്ചുഗൽ. അതൊക്കെ ഒരു ഇൻഡിവിജ്വൽ ഓരോ ഗെയിമിൽ ഓരോ കളിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ്. റൊണാൾഡോനെ ഉദ്ദേശിച്ചിട്ടും മെസ്സിനെ ഉദ്ദേശിച്ചിട്ട് ഓസ്ട്രേലിയ, പിന്നെ ഗാരിനെ ഉദ്ദേശിച്ച് ഇംഗ്ലണ്ട് വരുന്നു, പിന്നെ ബ്രസീലിൻ്റെ നെയ്മറെ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊക്കെ ആണല്ലോ നമ്മളെ കാണുന്നത്. അപ്പം അവരെല്ലാം ചിലപ്പം ഒരു എന്താ അവസാന ഘട്ടമാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോഴേ തന്നെ കളി കാണുമ്പോൾ. അപ്പോൾ അതേ അവസരത്തിൽ പിന്നെ ഒരു വളർന്നു വരുന്ന ഒരുപാട് ചെറിയ ചെറിയ ക്ലബുകൾക്കുണ്ട് സ്റ്റാൻഡേർഡ് പ്ലെയേഴ്സ്. അപ്പോൾ അവരൊക്കെ നോട്ട് ചെയ്ത് വരുമ്പോൾ അവരൊക്കെ വളരെ ടോപ്പിൽ കടിക്കും. നമുക്കറിയാത്തതുകൊണ്ടാണ്, ഒരുപാട് പ്രീമിയർ ലീഗും മറ്റുള്ള കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അതായത് ചെറിയ ചെറിയ ടീമുകൾ ഇപ്പം ഇന്ന് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും നല്ല ഫോമിലെ കളിയാണ്. നമുക്കിപ്പോൾ ഒരു തരി അത് അത്ര വലിയ നല്ല ടീമല്ല, നല്ല കളിയല്ല എന്ന് പണ്ടൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഒരു ഒരു ഈജിപ്റ്റ് അത് ഫൈനൽ കൊണ്ടുപോയി അങ്ങോട്ട് പോലും കളിക്കാത്ത ടീമാണ്. അതുപോലെ മൊറോക്കോ, മൊറോക്കോയിലെ ഫസ്റ്റ് റൗണ്ടിൽ അവർ തടി മുടുക്കൊണ്ടും ഒരു ഇത് കൊണ്ടുവന്നും ക്യാമറൂണും മൊറോക്കോയിലും അങ്ങ് കോളി ചെയ്ത് വരുന്നത്. അതേസമയത്ത് അവരിപ്പം വളരെ ടോപ്പിലേക്ക് കളിക്കുന്നത്. സ്റ്റാൻഡേർഡ് ടീമുകൾക്ക് പേടി സ്വപ്നമായിരിക്കുന്നതാണ് ഈ ടീമുകൾക്കൊക്കെ. നമുക്ക് ഫ്യൂച്ചർ അവരത് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഏത് ടീമാണ് എന്ന് നമുക്ക് എത്താൻ

0: പ്രവചിക്കാനേയില്ല, ആർക്കും പ്രവചിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത്. എങ്കിലും ഫ്രാൻസും തിരക്കാടില്ലാത്ത ഒരു ഫോമിലാണ് ഉള്ളത്. ഫ്രാൻസിന് എംബാപ്പേനെ പിടിച്ച് കെട്ടണമെന്നുള്ളതാണ് ഓരോ ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ അത് നിലവാരം എങ്ങനെയാണ് എന്നത് നമുക്ക് കളി കണ്ടിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ.
1: കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ മുൻ ഭാരവാഹിയും ലക്കി സ്റ്റാർ ഫുട്ബോൾ ടീമിന്റെ സജീവ പ്രവർത്തകനുമായിരുന്ന സി സഹദ്.
2: അർജന്റീനയിൽ നിന്ന് കളിക്കുന്ന പ്ലേയേഴ്സ് എല്ലാം പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ്, അവരുടായ ടാക്ടിക്സ് എക്സ്പീരിയൻസും എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഇപ്പോൾ കോപ്പ വെറുതെ അല്ലെങ്കിൽ കോങ്കോ എല്ലാം കളിക്കുന്നത് പറഞ്ഞാൽ അവർ ഇതിലൊന്നും പെടാത്ത ആൾക്കാരാണ്. അവർ പ്രീമിയർ ലീഗോ യൂറോപ്യൻ ലീഗോ ഒന്നും കളിക്കാത്ത ആൾക്കാരാണ്. കുറച്ച് പേരുണ്ടാവും, പക്ഷേ അവർ ആ ഒരു ടീം ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. വേൾഡ് കപ്പിൽ വന്ന് ഞങ്ങൾ അങ്ങനെ ചെറിയ മീനെല്ലാം കാണിക്കുന്നുണ്ടല്ലോ, അതന്നെ സ്വാഗതാർഹമാണ്. ആ കാലഘട്ടത്തിൽ ബ്രസീൽ ഭയങ്കര കളി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. 86 മറഡോണയും ഇതെല്ലാം ഞങ്ങളെല്ലാം ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇംഗ്ലണ്ട് ഒരിക്കലും ചാമ്പ്യൻസ് ഷിപ്പിലേക്ക് പോകുന്നില്ല, 66 കണ്ടായതാണ്. നമ്മൾ ഇന്ത്യൻകാരെ ഫുട്ബോൾ കളി പഠിപ്പിച്ചത് ഇംഗ്ലീഷുകാരാണ്. ഇവിടെ വന്നുകൊണ്ട് നമ്മളും കളി പഠിച്ചു, പക്ഷേ നമുക്കിടെ എത്താനായിട്ടില്ല. ഇംഗ്ലണ്ട് തന്നെയാണ് ഈ വേൾഡിലെല്ലാം ഫുട്ബോളിന് ഒരു ജ്വരം ഉണ്ടാക്കി കൊണ്ടാകുന്നത്. സ്റ്റാർട്ടിംഗ് ലാറ്റിൻ അമേരിക്കയിൽ പണ്ടേ കളിക്കുമെങ്കിൽ കൂടെ ഇംഗ്ലണ്ട് എന്താ അറിയില്ല, കളിച്ച് കളിച്ച് പിറകോട്ടെ. ഇപ്പം ജർമ്മനി പുറത്ത് പോയത് എപ്പോൾ ഇംഗ്ലണ്ട് പുറത്ത് പോകാന്ന് പറയാൻ പറ്റില്ല. ആ ജർമ്മനി ആ ഫസ്റ്റ് വന്ന് ഉള്ള ആ കളി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പ്രസീവ് കളിയായിരുന്നു. അവർ കളിച്ച് ഗോൾ ലീഡ് കൊണ്ടല്ല, മാത്രമല്ല അവർ എല്ലാം ടാലന്റഡ് പ്ലേയേഴ്സാണ്, പ്രൊഫഷണൽ പ്ലേയേഴ്സാണ്.
1: റിട്ടയർഡ് SI മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരവും KV സോക്കർ അക്കാദമി ചീഫ് കോച്ചുമായ മോഹനൻ.
3: ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ വമ്പൻ ടീമുകളെല്ലാം ആ പേര് നിലനിർത്തുന്ന ചുരുക്കം ടീമുകൾ മാത്രമേ വേൾഡ് കപ്പിൽ ഇപ്രാവശ്യം, അതേസമയം പുതുതായിട്ട് വന്ന ടീമുകൾ കംപ്ലീറ്റ് വളരെ എനർജറ്റിക്കാണ് കളിക്കാറും. വമ്പൻ ടീമിനെ ഹൈ ടോപ്പിൽ നല്ല കളി കളിച്ച് നല്ല ഇമ്പ്രഷനായി കൂടിയിട്ട് വന്നിട്ടുണ്ട്. അവർ ഭാഗ്യക്കേടിന് ചില ടീം പുറത്തും പോയിട്ടുണ്ട്. അപ്പോൾ കോച്ചിൻ്റെ ഫോർമേഷൻ, കോച്ച് ഓരോരോ കളിക്കാരും പല വിധത്തിലും ഫസ്റ്റ് ഹാഫിൽ പിന്നെ തന്നെ 2-3 ഫോർമേഷൻ കളിപ്പിച്ചിട്ടുണ്ട്. അത് കുറേയെല്ലാം കഴിവ് തന്നെയാണ്. പണ്ട് കാലത്ത് 4-4, 4-3-3 എല്ലാം ഇപ്പം 5-1 അങ്ങനെയെല്ലാം കളിക്കും. പല ഫോർമേഷനിലും കളിപ്പിച്ചിട്ട് കാണുന്നുണ്ട്.
1: ആധുനിക കാലഘട്ടത്തിലെ പല മാറ്റങ്ങളും ഫിഫ വേൾഡ് കപ്പിലും കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ആകാശവാണിയിലൂടെയുള്ള കമന്ററി കേട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു.
4: പണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു വായനശാല ഉണ്ടായിരുന്നു, ചാലാട് വായനശാല. അവിടെ ഒരു കോളാമ്പി സ്പീക്കറിൽ വെച്ചിട്ടുള്ള ഇതായിരുന്നു, ആകാശവാണിയിലൂടെയായിരുന്നു കമന്ററി കേട്ടിരുന്നത്. നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയമായിരുന്നല്ലോ, ആ സമയത്ത് പിന്നെ ആ ടൈമൊക്കെ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലഡ് ലൈറ്റിൻ്റെ കാലമൊന്നും ആയിരുന്നില്ല, ഒരു 4 കളി തുടങ്ങും. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ കളി കേട്ടത് അങ്ങനെയായിരുന്നു.
1: സന്തോഷ് ട്രോഫി കേരള ഫുട്ബോൾ ടീമിന്റെയും ടൈറ്റാനിയത്തിന്റെയും മുൻ ക്യാപ്റ്റനായ MP അശോകൻ.
4: ചില കമന്റേറ്റർ പറയുന്നൊക്കെ കളി കാണുന്ന പോലെ തന്നെ ഉണ്ടാവും, ആവേശമല്ലായിരുന്നു. പത്രത്തിലൂടെ വായിക്കുന്നത് തന്നെ, നമ്മൾ ഫ്രണ്ട് പേജല്ലേ നോക്കുന്നത്, നമ്മൾ ആദ്യം നോക്കുന്ന ബാക്ക് പേജ് ആയിരിക്കും. നാക്കടി ജയറാം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, പുള്ളീൻ്റെ ഒക്കെ കളി കണ്ടതല്ല കേട്ടത് കമന്ററിയിലൂടെ ആയിരുന്നു. പിന്നെ അവരുടെ കൂടെ കളിക്കാനും പറ്റി, കുട്ടികളുടെ കൂടെ ഞാൻ കളി കേട്ടിട്ടുണ്ടായിരുന്നു, നജമുദ്ദീൻ്റെ കൂടെ കളി കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം അവരുടെ കൂടെ കളിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ടൈറ്റാനിയത്തിലുള്ള സമയത്ത്. ഭയങ്കര ഇതായിരുന്നു, ഞാനൊരു വലിയൊരു ഫാനായിരുന്നു ഇവരെയൊക്കെ. പക്ഷേ അവരോട് കളിക്കാനും പറ്റി. എനിക്ക് ഈ TV സൗകര്യം വന്നതന്നെ ഡൽഹി ഏഷ്യാഡ് വന്നതിന് ശേഷമാണ്. ദുബൈ നിന്ന് ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് TV കൊണ്ടുവരാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. അങ്ങനെയായിരുന്നു TV തന്നെ കേരളത്തിൽ കൂടുതൽ വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. TV വന്നതിന് ശേഷമാണ് നമ്മൾ കളി തന്നെ കാണുന്നത് തന്നെ. വേണ്ടത്തുള്ള സമയത്ത് കൂടെ കളിക്കുന്നവരാരെയും വീട്ടിൽ TV ഉണ്ടാവും. നമ്മൾ അവിടെ ഒരു ലോഡ്ജിലായിരുന്നല്ലോ താമസിക്കുന്നത്, അവിടെ TV സൗകര്യം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട്, അധികം രത്നാരൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു, പുള്ളീൻ്റെ വീട്ടിൽ പോയിട്ടല്ല TV. പ്ലെയേഴ്സ് മാത്രമായിട്ട് ഒരു കളി കാണുന്നൊരു ടൈമെല്ലാം വെച്ച് നമ്മൾ അവിടെ പോയിരുന്ന കളിയാണ്. മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ട് ഇങ്ങനെ ഞാൻ സംഗീത ടാക്കീസ് കണ്ടിരുന്നു, പലയുടെ കളി ബെസ്റ്റ് ഗോൾസ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫിലിം പോലെ തന്നെ തിയേറ്ററിൽ വെച്ചിട്ട്, ഞാനത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സംഗീത ടാക്കീസ് ആയിരുന്നു, അവിടെ വെച്ചിട്ടായിരുന്നു ഇതുണ്ടായത്. പലയുടെ തന്നെയായിരുന്നു കൂടുതലാണ് ഉണ്ടായത്. ലേബിളൊക്കെ എടുത്തു വെക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അന്നേരം ടെസ്റ്റിൻ്റെ ഒന്നും ഉണ്ടായിരുന്നു, ലേബിൾ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കളിക്കാരെ ലേബിളൊക്കെ ഉണ്ടായിരുന്നു, എടുത്തു വെക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതന്നെ കട്ടിങ്സിന് എടുത്തു വെക്കൽ തന്നെയാണ് മെയിനായിട്ടുള്ള അവരെ കാര്യങ്ങൾ. അത് എന്നിട്ട് നമ്മളെല്ലാം ഒന്ന് കാണിക്കും, ഇങ്ങനെ നിന്റെ അടുക്കുണ്ടോ. അപ്പൊ നമ്മളും വെറുതെ ഇങ്ങനെ വന്നിട്ട് പറയാം, അതൊക്കെ ഉണ്ടെന്ന് പറയും.
1: കണ്ണൂർ മയ്യിൽ സ്വദേശി സച്ചിൻ സുനിൽ യുവാക്കൾക്കിടയിലെ താരമാണ്. നാഷണൽ ഗെയിംസ് ഫുട്ബോൾ കേരള ടീമിലെ ഗോൾഡ് മെഡലിസ്റ്റായ സച്ചിൻ സുനിൽ.
5: പിന്നെ ലാസ്റ്റ് ഇയർ കണ്ണൂർ വാരിയസിൽ ഉണ്ടായിരുന്നു. ഇറ്റലിയിലെ ഒരു ക്ലബ്ബ് തന്നെ കളിച്ചതില് ഇവിടെ നാട്ടിലെ ഗ്രൗണ്ടിൽ തന്നെ ചാമ്പ്യൻസ് ആയി, നല്ലൊരു സന്തോഷമുണ്ട്. തുടക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഫുട്ബോൾ പ്ലെയറാണ്. ചെറുപ്പം മുതലേ അച്ഛൻ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, അങ്ങനെയാണ് ഫുട്ബോളിലേക്ക് വരുന്നത്. നടക്കാൻ തുടങ്ങിയ മുതലേ ഞാൻ ഗ്രൗണ്ടിൽ ഉണ്ടാവും. അച്ഛൻ്റെ കൂടെ കളി കാണാൻ പോയാലും ഇഷ്ടപ്പെട്ട പ്ലെയർ മെസ്സി. മെസ്സി നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 39 വയസ്സിലും പല റെക്കോർഡുകളും തകർത്ത്, പല പ്ലെയേഴ്സിൻ്റെ ലെജൻഡറി റെക്കോർഡുകൾ തകർത്തിട്ട് ഇപ്പം നല്ലൊരു ഫോമിൽ തന്നെ മെസ്സി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വേൾഡ് കപ്പ് നല്ല രീതിയിൽ തന്നെ മെസ്സി തീർക്കുന്നതുകൊണ്ട് കറന്റ്ലി നോക്കുകയാണെങ്കിൽ ടോപ്പ് സ്കോറിൽ ഇപ്പം മെസ്സിയാണ് ഉള്ളത്. യങ്ങായി കളിക്കുന്ന ഹാളുണ്ട്, എംബാപ്പെ, ഇവരെപ്പോഴൊക്കെ ഈ 39-കാരെ ഇവരെയും മുമ്പിൽ നിൽക്കണമെങ്കിൽ അയാൾ വേറൊരു സംഭവമാണ്. ഏതൊരു ചെറിയ ടീം എടുത്താലും എല്ലാവരും നല്ല കളിയാണ് ഈ പ്രാവശ്യം കളിക്കുന്നത്. ചെറുതൊന്നും വലുതൊന്നും ഇല്ല. ഇപ്പം നമ്മളെ ജപ്പാൻ എടുത്താൽ ബ്രസീലിൻ്റെ പുറം ലാസ്റ്റ് ഇഞ്ചുറി ടൈമിലാണ് രണ്ടാമത്തെ ഗോൾ വാങ്ങുന്നത്. അർജന്റീന ആയാൽ ഇപ്പം കബേബാരുടെ ആയിട്ട് 20 മിനിറ്റ് എക്സ്ട്രാ ടൈമിലാണ് നമ്മൾ 3rd ഗോൾ അടിച്ച് അർജന്റീന ചെയ്യുന്നത്. അപ്പം എത്രയോ ബാക്ക് സ്ഥാനത്ത് നിൽക്കുന്ന ടീമും ഫസ്റ്റ് 1, 2, 3 പൊസിഷനിൽ നിൽക്കുന്ന ടീമും കളിക്കുമ്പോൾ നമുക്ക് അറിയാം എത്ര ടഫാണ്. വെറും 1.5 ലക്ഷം ജനങ്ങളിലെ നാട്ടിൽ നിന്നാണ് കപ്പവാരുടെ എന്ന ടീം ഉണ്ടാക്കുന്നത്. ആ നാട്ടിൽ നിന്ന് നമ്മളെ അർജന്റീന പോലത്തെ ടീമിനെ കളിച്ച് 90 മിനിറ്റും സമനില പിടിച്ച് 120 മിനിറ്റ് വരെ കൊണ്ടുപോകണമെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത്രയും ജനസംഖ്യ ഉണ്ടായിരുന്നു നമുക്ക് അത് പറ്റുന്നില്ല. മീൻസ് ജപ്പാനായാലും ഡിയർകോങ് ആയാലും ഇപ്രാവശ്യം വന്ന ഓൾമോസ്റ്റ് എല്ലാ ടീമും വളരെ ഫോമാണ്, നല്ല ഫോമാണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ ഒരു ടീമിനെ അങ്ങോട്ട് തള്ളിപ്പറയാൻ പറ്റില്ല, എല്ലാവരും കളിക്കുന്ന പ്ലെയേഴ്സാണ്. ഫ്രാൻസ് 1st നല്ല ഫോമിലാണ്. ഡെംബാലെ ആയാലും എംബാപ്പെ ആയാലും ഒലീസ് ആയാലും നല്ലൊരു കളി കളിക്കുന്നുണ്ട്. മീൻസ് അവർ ഇപ്പം വേൾഡ് കപ്പിൽ എല്ലാ കളിയും ഓൾമോസ്റ്റ് സ്കോർ ചെയ്തിട്ട് തന്നെ ഇതുവരെ എല്ലാ കളിയും കളിച്ചിട്ടുണ്ട്. പോർച്ചുഗലിൻ്റെ കാര്യമെടുക്കുമ്പോൾ നമ്മളെ റൊണാൾഡോൻ്റെ അവസാന വേൾഡ് കപ്പാണ്. അപ്പോൾ റൊണാൾഡോ ഇപ്പം ഓൾറെഡി 3 ഗോൾ സ്കോർ ചെയ്തു. 41 വയസ്സിൽ 3 ഗോൾ സ്കോർ ചെയ്യുക എന്നാൽ ചെറിയൊരു കാര്യമല്ല. എന്തായാലും എല്ലാ ടീമും കളിക്കുന്നുണ്ട്, എല്ലാ ടീമിനും ഭയങ്കര ടഫാണ് കളിക്കാൻ വേണ്ടിയിട്ട്. ബ്രസീലിൽ ഇപ്പോൾ ലീഗ് മത്സരം എടുത്ത് നോക്കുമ്പോൾ അത്ര വലിയ കളികളൊന്നും പുറത്ത് വന്നില്ല. മീൻസ് നമ്മളിപ്പോൾ ലാസ്റ്റ് കളി ജപ്പാനായിട്ടിൽ ഫസ്റ്റ് ഹാഫ് നോക്കിയാലും ബ്രസീലിൻ്റെ ആ കളി വന്നില്ല. മീൻസ് ജപ്പാൻ്റെ അപ്പം ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ വാങ്ങി. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ നമ്മൾ കറക്റ്റ് കണ്ടു ബ്രസീൽ ടീം എങ്ങനെയാണ് തിരിച്ചു വന്നത് എങ്ങനെയാണ്. മീൻസ് ഒരു ഗോളിന് താഴെ നിന്നിട്ട് 2 ഗോളടിച്ചിട്ടാണ് ബ്രസീൽ തിരിച്ചു വന്നത്. ബ്രസീൽ ടീമിൻ്റെ കോച്ചിൻ്റെ ടാക്ടിക്സും, ഇപ്പോൾ ടാക്ടിക്സും മാറുമ്പോൾ പ്ലെയേഴ്സ് അതേ രീതിയിൽ അവരെ ശൈലിയിൽ കളിച്ചു തുടങ്ങി. മീൻസ് അവരുടെ സെക്കൻഡ് ഹാഫ് നല്ലൊരു കളിയായിരുന്നു. ഫൈനൽ ലിസ്റ്റിൽ പ്രാവശ്യം എന്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കളികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞാലും എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചായിട്ടുള്ള ടീമുകളാണ് ഇപ്പം പ്രീ ക്വാർട്ടറിൽ എത്തിയിട്ടുള്ളത്. അർജന്റീന എത്തണമെന്നാണ്.
1: പാപ്പിനിശ്ശേരി സ്വദേശി ഷിനാസ്.
6: 2010 വേൾഡ് കപ്പ് ഞാൻ ബ്രസീലിയാണ്. പക്ഷേ 12 യൂറോ കപ്പ് മുതൽ റൊണാൾഡോൻ്റെ കളിയുണ്ട്, അന്ന് മുതൽ തുടങ്ങിയത്. 4 വർഷമായിട്ട് റൊണാൾഡോ മെസ്സിനോട് ഹെയ്റ്റ് ഒന്നുമില്ല. എംബാപ്പെ 2018 വേൾഡ് മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ട്, അത് ഇനിയും ഉണ്ടാവും. അപ്പോൾ മെസ്സി റൊണാൾഡോയെക്കാളും മുന്നിലെത്താൻ ചാൻസ് ഉണ്ട്. അവർക്കിപ്പോൾ പ്ലേ ബോൾ എത്തിക്കാൻ വേണ്ടി വേറൊരു പ്ലെയറുണ്ട്, ഒലീസ്. അതാണ് എംബാപ്പെക്ക് ഈ സീസണിൽ ഏറ്റവും നല്ല ബെനിഫിറ്റ്. അതാണ് ബോൾ എത്തിക്കാനും ഒലീസ് ഉണ്ട്, അതുകൊണ്ട് ബോൾ അടിക്കാൻ വളരെ എളുപ്പമാണ്. വേൾഡ് കപ്പൊക്കെ ടി വിയിലാണെങ്കിൽ ISL വരുമ്പോൾ കൊച്ചി പോയിട്ട് കാണലുണ്ട്. റൊണാൾഡോനെ കാണാൻ നേരിട്ടാണ് എനിക്ക് നല്ല ആഗ്രഹം.
1: വളർന്നു വരുന്ന ഓരോ തലമുറകളിലേക്കും ഹരമായി പടർന്നുകൊണ്ടിരിക്കുന്ന കായിക ഇനമാണ് ഫുട്ബോൾ. അവർക്ക് പ്രിയപ്പെട്ട ടീമുകളും അവരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ മാസ്മരിക പ്രകടനവും മുൻനിർത്തിയാണ് പുതുതലമുറ കളി ആസ്വദിക്കുന്നത്.
7: ഞാൻ കാസർഗോഡാണ്. തെർപേട്രി അവൻ്റെ കളിയിൽ ഇഷ്ടമാണ്. എസ്പെഷ്യലി അവൻ്റെ ത്രൂ ബോൾ ഇറക്കുന്ന മിഡ് കളിക്കുന്ന. ബ്രസീൽ പണ്ടേ ഇഷ്ടമാണ്. പണ്ടത്തെ പ്ലെയർ നല്ല പ്ലെയറെല്ലാം ഉള്ളതുകൊണ്ട് പെലെ, റോബർട്ടോ കാർലോസ്, റൊണാൾഡീനോ,
8: റസൽ, വെള്ളൂർ.
9: അടിയല്ല മദർസില്ലാണ്ട് കാണാൻ പറ്റില്ല. പോർച്ചുഗൽ നല്ല കളിയാണ്, റൊണാൾഡോ ഉണ്ട്, അതുകൊണ്ട് പോർച്ചുഗൽ ഇഷ്ടപ്പെടുന്നു. ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റീന,
10: അബേ, റൊണാൾഡോ പറയുന്നുണ്ട്. ഡിയാഗോ ജോട്ട, വിറ്റീനിയ, ബ്രൂണോ എല്ലാം ഇഷ്ടം. പ്രാവശ്യം കളി കുറവാണ്, എന്നാലും അടിക്കുന്ന തോന്നുന്നു. ഇത്ര കളിച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇപ്രാവശ്യം പോരാ, ഭയങ്കര വിക്കാം. ഹോട്ടലിലേക്ക് കയറി പേന്റി ആ യമാലി, പിന്നെ നല്ല ടീമാണ് കുറച്ചെല്ലാം കാട്ടി.
11: നിരഞ്ജൻ, അർജന്റീന ഫാൻ. പിന്നെ അവരെ കളി ഭയങ്കര ഇഷ്ടമാണ്. ടച്ചും പാസലും പിന്നെ നല്ലൊരു സ്ക്വാഡ് ഗെയിമുകൾ അവർ കളിക്കും. അതുകൊണ്ട് വെള്ളം പോട്ട് മെസ്സി അടിക്കുമ്പോൾ എംബാപ്പെ ചാർജ് ആകുന്നുണ്ട്. മെസ്സിക്കാനെ കിട്ടും. ഈജിപ്തിൻ്റെ അപ്പുറം അവർ 2 ഗോൾ പ്രതീക്ഷിക്കാം. ഫ്രാൻസും അർജന്റീന ഇപ്രാവശ്യം ഫൈനലുണ്ടാവും. പിന്നെ ഉറപ്പല്ല, 100% അർജന്റീന കപ്പ് എടുക്കും. ഫൈനലും കയറും. പോർച്ചുഗലിനെ പോലെ ക്വാർട്ടറിലൊന്നും കിട്ടൂല. കുറേ ഹിറ്റേഴ്സ് ഉണ്ട്, പക്ഷേ നമ്മൾ ഫൈനൽ കയറും ഇപ്രാവശ്യം.
1: കൗണ്ട് ഡൗൺ തുടങ്ങി. ഇനി ഫുട്ബോൾ പ്രേമികളുടെ കണ്ണുകൾ ഫൈനലിലേക്കാണ്. ഫുട്ബോളിന്റെ പുതിയ ലോക ചാമ്പ്യനെ വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ് ആരാധകർ. ദേശീയ അന്തർദേശീയ താരങ്ങളും പുതുതലമുറ ഫുട്ബോൾ പ്രതിഭകളും പങ്കെടുത്ത ഇന്നത്തെ ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ കെ മുബീന.
12: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
13: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
12: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
13: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
14: ആകാശവാണി കണ്ണൂർ.
12: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൗണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൗണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
14: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, കലക്ട്രേറ്റ്, അക്ഷര ലൈബ്രറിയുമായി ചേർന്ന് ജില്ലയിലെ സർക്കാർ ജീവനക്കാരായി നാളെ ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് PR ചേംബറിലാണ് മത്സരം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499425514. തലശ്ശേരി താലൂക്കിലെ തൃപ്പങ്ങോട്ടൂർ വില്ലേജിൽപ്പെട്ട പൊയിലൂർ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഈ മാസം 22 വൈകുന്നേരം 5 മണിക്ക് മുൻപായി തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ലഭിക്കണം. വെബ്സൈറ്റ് www.malabardevasam.kerala.gov.in. കണ്ണൂർ ഗവൺമെന്റ് ITI IMC സംയുക്തമായി നടത്തുന്ന ഇന്റീരിയൽ ഡിസൈനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓട്ടോ കാഡ്, 3DS Max, V-Ray, SketchUp, ല്യുമോൺ, റെവിറ്റ്, ഫോട്ടോഷോപ്പ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിലും 3D പ്രിന്റിംഗിലും വിദഗ്ധ പരിശീലനം നൽകും. യോഗ്യത SSLC, +2, ഡിഗ്രി, ഡിപ്ലോമ, ITI. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. ഫോൺ നമ്പർ 94-47-31-12-57. കണ്ണൂർ സർവകലാശാല താവകര ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പഠന വകുപ്പിലെ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലായി ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11:30 വകുപ്പ് മേധാവിക്ക് മുൻപാകെ ഹാജരാവണം. ഫോൺ നമ്പർ 97-44-05-0979. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ബ്രാഞ്ചുകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 13 രാവിലെ 11 മണിക്ക് നടക്കും. കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ മലയാളം ഹൈസ്കൂൾ ടീച്ചർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖ പരീക്ഷ ഈ മാസം 10, 29, 30, 31 തീയതികളിൽ PSC കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ യോഗ ട്രെയിനറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലുള്ള ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നടക്കും. ഫോൺ നമ്പർ 0467-2-20-7902. ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 10 രാവിലെ 10 മണിക്ക് NHM ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467-2-20-9466. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 ഇടക്കേപ്പുറം പകൽ വീട്ടിൽ വൃദ്ധജനങ്ങളെ പരിപാലിക്കാൻ കെയർ ടേക്കറെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ള യുവതികൾ 16 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 0497-2-86-02-34. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിലവിൽ വന്ന വാർഡ് 17 ആശാ വർക്കർ തസ്തികയിലേക്ക് വാർഡിലെ സ്ഥിരം താമസക്കാരിൽ നിന്നും

0: അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ വിവാഹിതരും 25-നും 45-നും ഇടയിൽ പ്രായമുള്ള 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ത്രീകളായിരിക്കണം. നാളെ രാവിലെ 10:30 പഞ്ചായത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ രേഖകൾ സഹിതം ഹാജരാവണം. ഫോൺ നമ്പർ 0497-2776-4-8-5. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. സന്ദർശനവേളയിൽ നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. ഒരു റിപ്പോർട്ട്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുമെന്ന് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ സന്ദീപ് ചക്രവർത്തി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് കരാറുകളുടെ ലക്ഷ്യം. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക സമുദ്ര മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയ്ക്കാണ് സന്ദർശനം ഊന്നൽ നൽകുന്നതെന്ന് ശ്രീ സന്ദീപ് ചക്രവർത്തി അറിയിച്ചു. സുപ്രധാനമായ 5 മേഖലകളിലെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയും ഇന്തോനേഷ്യയും ഏറ്റവും അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ഇന്ത്യയുടെ നിക്കോബാർ ദ്വീപുകൾ ഇന്തോനേഷ്യയിലെ ആചെ പ്രവിശ്യയിൽ നിന്ന് വെറും 160 കിലോമീറ്റർ അകലെയാണുള്ളതെന്നും ഇത് ഇൻഡോ പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങളുടെയും സമുദ്രാധിഷ്ഠിത ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സന്ദർശനത്തിന്റെ 2ാം പദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏകദേശം 30 കോടി ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഊർജ്ജം പകരാൻ സഹകരണ മന്ത്രാലയത്തിന് സാധിച്ചതായി കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സഹകരണ വ്യവസ്ഥയെ ആധുനികവും സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും മത്സരക്ഷമതയുള്ളതുമായി മാറ്റാൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ ദേശീയ റാങ്കിംഗ് ചട്ടക്കൂട് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈനിലെത്തി. ഖത്തർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി കേന്ദ്രമന്ത്രി മനാമയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന ബഹ്റൈൻ സർക്കാരിന് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരുന്ന മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ, ഇന്റർമോഡൽ സ്റ്റേഷനുകൾ, വഴിയോര സൌകര്യങ്ങൾ എന്നിവയുടെ പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. നാഷണൽ ഹൈവേസ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗത്തിലാണ് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയത്. ഭാവി സജ്ജവും സംയോജിതവുമായ ഒരു ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഈ സംരംഭങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് യോഗത്തിൽ ശ്രീ ഗഡ്കരി വ്യക്തമാക്കി. അയോധ്യ ശ്രീ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി കൃഷ്ണമോഹനെ നിയമിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ഇന്നലെ ചേർന്ന ട്രസ്റ്റ് യോഗം സ്വീകരിച്ചു. സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവെച്ചത്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
3: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. रेलवे हमेशा लो इनकम और मिडिल क्लास फैमिलीज की सवारी है, इसलिए बहुत ध्यान दिया गया है कि अफोर्डेबल सर्विसेज ज्यादा से ज्यादा बढ़े.
1: ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല ഇന്ന് കൊച്ചിയിൽ നടക്കും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയംപര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 ദിവസത്തെ യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്ത്യ ഈ വർഷത്തെ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം നടക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് 4 മേഖലകൾ. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗം നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിന് കീഴിലാണ് ചർച്ചകൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഏകപക്ഷീയമായ 1 ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91-ാം മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയഗോൾ നേടിയത്. ഇതോടെ പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. മറ്റൊരു പ്രീ ക്വാർട്ടറിൽ US ബെൽജിയത്തെ നേരിടുകയാണ്. ബെൽജിയം ഇപ്പോൾ 4-1 മുന്നിലാണ്. ഇന്ന് രാത്രി 9:30 നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. വിംബിൾഡൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ യാനിക് സിന്നർ ഇന്ന് ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്റ്റഫിനെ നേരിടും. മറ്റൊരു ക്വാർട്ടറിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ അലിയാസെമിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. അഞ്ചിടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആകാശവാണി കണ്ണൂർ.
4: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
5: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
4: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
5: ഫോൺ 9446071998.
6: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
7: മോഡേൺ ITI വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
8: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിങ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
7: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
8: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
7: 49 സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
8: ഫോൺ 6282520614.
9: അപൂർവ ഗാനം.

പ്രശസ്ത ഹിന്ദി നടൻ ദിലീപ് കുമാർ പാടിയ ഒരേ ഒരു ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഋഷികേശ് മുഖർജിയുടെ ആദ്യ സംവിധാന സംരംഭമായ 1957 റിലീസായ മുസാഫിർ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് ഈ ഗാനം. ഈ സിനിമയുടെ കഥയും തിരക്കഥയും ഒരുക്കിയത് ഋതിക് ഘട്ടക്കാണ്. ദിലീപ് കുമാറിനൊപ്പം ഈ ഗാനം ആലപിച്ചത് ലതാ മങ്കേഷ്കർ. സംഗീതം സലിൽ ചൌധരി, വരികൾ ശൈലേന്ദ്രയുടേത്. ജൂലൈ 7 ദിലീപ് കുമാറിന്റെ ഓർമ്മദിനം.

0: മോഡേൺ ഐ ടി ഐ.
1: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
2: നിങ്ങൾക്കറിയാമോ,
3: അഭിനയം അനുഭവം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നടൻ ഭരത് ഗോപി എഴുതിയ പുസ്തകമാണ് അഭിനയം അനുഭവം. 1994 പ്രസിദ്ധീകൃതമായ ഈ പുസ്തകം സിനിമയെക്കുറിച്ചുള്ള മികച്ച ഗ്രന്ഥത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട്. ഫിലോസഫി ഓഫ് ആക്ടിംഗ്, നാടകനിയോഗം എന്നിവയും ഇദ്ദേഹത്തിന്റെ രചനകളാണ്.
4: നളന്ദ കോളേജ് യേച്ചൂർ സിനിമാ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ് യേച്ചൂർ. 37 വർഷത്തെ അക്കാദമിക് മികവുമായി നളന്ദ കോളേജ് യേച്ചൂർ BA, BCOM, BBA, +1 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ, കൊമേഴ്സ് വിത്ത് പൊളിറ്റിക്കൽ സയൻസ്, ഉയർന്ന വിജയ ശതമാനം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ. നളന്ദ കോളേജ് യേച്ചൂർ. ഫോൺ 2857965 7907308934.
2: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
3: ഫ്രെഡറിച് വിൽഹം മുർനൌ സംവിധാനം ചെയ്ത നൊസ്ഫെറാദു, എ സിംഫണി ഓഫ് ഹൊറർ എന്ന സിനിമയെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നു ഫിലിം സൊസൈറ്റി പ്രവർത്തകനായ നന്ദലാൽ ആർ.
5: സിനിമ എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാക്കളായി നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ പൊതുവെ കണക്കാക്കുന്നത് ലൂമിയർ സഹോദരന്മാരെയാണ്. സാങ്കേതികമായി ഇത് ശരിയാണെങ്കിലും ദൃശ്യഭാഷയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലാരൂപം എന്ന നിലയിൽ ആധുനിക സിനിമയുടെ ശൈലികളുടെയും രൂപങ്ങളുടെയും രൂപകങ്ങളുടെയും ഒക്കെ വേരുകൾ ചികഞ്ഞിറങ്ങുകയാണെങ്കിൽ നമ്മളെത്തുന്നത് ലൂമിയർമാരിലോ അക്കാലത്ത് ഇറങ്ങിയ ആക്ച്വാലിറ്റി സിനിമകളിലോ ഒന്നും ആയിരിക്കണമെന്നില്ല. മറിച്ച് ആദ്യകാല ജർമ്മൻ സംവിധായകരായ ഫ്രെഡറിച് വിൽഹം മൂർണോയിലും ഫ്രിറ്റ്സ് ലാങ്ങിലും ഒക്കെ ആയിരിക്കും. സിനിമയുടെ സൗന്ദര്യശാസ്ത്രത്തിന് അവർ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതായിരുന്നു. അതിസാങ്കേതിക വിദ്യകളുടെ ഈ യുഗത്തിലും ചലച്ചിത്ര നിർമ്മാതാക്കൾ അത്യന്തം കൗതുകത്തോടെയും അത്ഭുതത്തോടെയും കാണുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സിനിമകളാണ് ഇവർ രണ്ടുപേരും 20th century ആദ്യ ദശകങ്ങളിൽ ചെയ്തിരുന്നത്. ട്രൈപോഡിലോ അതുപോലുള്ള ഏതെങ്കിലും സംവിധാനങ്ങളിലോ ഉറപ്പിച്ചതും നിശ്ചലമായിരുന്നതുമായ ക്യാമറയെ ആദ്യമായി ചലിപ്പിച്ചത് ജർമ്മൻ ചലച്ചിത്രകാരനായ മൂർണോയാണ്. കല എന്ന നിലയിൽ സിനിമയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള അൺചെയിൻഡ് ക്യാമറ ടെക്നിക്കുകൾ ഒരു വിപ്ലവം തന്നെയായിരുന്നു. കാൾ ഫ്രണ്ട് എന്ന ഛായാഗ്രാഹകനുമായി ചേർന്ന് മൂർണോ ചെയ്തിട്ടുള്ള പരീക്ഷണങ്ങളാണ് പാനിങ്, ട്രാക്കിംഗ്, ടിൽറ്റിംഗ്, ക്രെയിൻ ഷോട്ട് തുടങ്ങിയ ക്യാമറയുടെ സ്ഥാനം, ആംഗിളുകൾ, ചലനം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വ്യാകരണ വ്യവസ്ഥ ദൃശ്യഭാഷയ്ക്കായി ചമച്ചത്. ഒരു കഥാപാത്രത്തിൻ്റെ വൈകാരിക അവസ്ഥയെ ആത്മനിഷ്ഠമായി തന്നെ സൂചിപ്പിക്കുവാൻ ഛായാഗ്രഹണത്തിലെ ഈ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ട് സാധിച്ചു. ഈ രീതിയിലുള്ള വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ആവിഷ്കരിച്ചത് കൊണ്ട് തന്നെ ആധുനിക സിനിമയുടെ വ്യാകരണത്തിന് ഏറ്റവും മികച്ച ആദ്യ പാഠങ്ങൾ രചിച്ചവരിൽ ഒരാളായി മൂർണോയെ ഉറപ്പായും പരിഗണിക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ സിനിമയിലെ ആദ്യത്തെ കവിയായി നമുക്ക് മൂർണോയെ കണക്കാക്കാം. ഇനിയും വരാനിരിക്കുന്ന സിനിമകളുടെ സാധ്യതയെക്കുറിച്ച് താനുള്ള കാലത്ത് തന്നെ ചിന്തിക്കുകയും ആ സാധ്യതകളിലേക്ക് തൻ്റെ സിനിമയെ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന കലാകാരനാണ് അദ്ദേഹം. കൃത്യം 100 വർഷങ്ങൾക്ക് മുമ്പ് 1922 നോസ്ഫെറാത്തു, എ സിംഫണി ഓഫ് ഹൊറർ എന്ന ചിത്രം മൂർണോ സംവിധാനം ചെയ്യുന്നത്. 100 വർഷങ്ങൾക്കിപ്പുറത്ത് ഇന്ന് 2023 ആ ചിത്രം ചലച്ചിത്ര ആസ്വാദകർക്കും സിനിമാ പ്രൊഫഷണലുകൾക്കും ഒരു പാഠപുസ്തകമായി തുടരുന്നു. ഇത് വെളിവാക്കുന്നത് മൂർണോ എന്ന സംവിധായകനിലെ അസാമാന്യ പ്രതിഭയെ തന്നെയാണ്. സാഹിത്യത്തിലും കലയിലും ജർമ്മൻ എക്സ്പ്രഷനിസം എന്ന ഒരു പ്രസ്ഥാനം വളർന്നു വരുന്ന കാലത്താണ് മൂർണോയും സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. രണ്ടാം ലോകയുദ്ധം ഉണ്ടാക്കിയ അസ്വസ്ഥതകളും ആശങ്കകളുമാണ് സിനിമയിലെ ഏറ്റവും സജീവമായ പ്രസ്ഥാനങ്ങളിലൊന്നായ നിയോ റിയലിസത്തിന് ഇറ്റലിയിൽ കാരണമായതെന്ന് നമുക്കറിയാം. വേണമെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു മുൻഗാമിയായി ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് പ്രസ്ഥാനത്തെ നമുക്ക് കണക്കാക്കാം. ഒന്നാം ലോകയുദ്ധം ജർമ്മനിയിൽ ഉണ്ടാക്കിയ അസ്വസ്ഥതകൾ അനവധിയായിരുന്നു. യുദ്ധത്തിലെ എണ്ണിയാലൊടുങ്ങാത്ത നരഹത്യകളും ജർമ്മനിയുടെ അതിദയനീയമായ പരാജയവും അവിടുത്തെ സാമൂഹിക അസ്ഥിരതയും വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും എല്ലാം ചേർന്ന യുദ്ധാനന്തര സാഹചര്യം ജർമ്മനിയെ സംബന്ധിച്ച് അങ്ങേയറ്റം ഭീഷണവും പരിതാപകരവുമായിരുന്നു. ഈ ഒരു ചരിത്ര സന്ദർഭമായിരുന്നു എക്സ്പ്രഷനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉദയത്തിന് ഇടയാക്കിയത്. ഇപ്പറഞ്ഞ അസ്വസ്ഥതകൾ വളരെയേറെ അലട്ടിയിരുന്ന ഒരു വിഭാഗമായിരുന്നു കലാകാരരുടേത്. അതുകൊണ്ട് തന്നെ അവരുടെ ലോകവീക്ഷണം പലപ്പോഴും വ്യാകുലത, ദുർവിധി, മനോവിഭ്രാന്തി തുടങ്ങിയ വികാരങ്ങൾ കൊണ്ട് നിറം പിടിപ്പിക്കപ്പെട്ടവയായിരുന്നു. ഇത്തരത്തിൽ അങ്ങേയറ്റത്തെ അസ്വസ്ഥതകളുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഉടലെടുത്തവയായതുകൊണ്ട് തന്നെ അവരുടെ കലാസൃഷ്ടികൾ അന്നുവരെ ഉണ്ടായിരുന്ന കലാരൂപങ്ങളെല്ലാം മുന്നോട്ട് വച്ചിരുന്നതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു പുതിയ ശൈലി മുന്നോട്ട് വച്ചു. അതാണ് ജർമ്മൻ എക്സ്പ്രഷനിസം. അന്ന് കലാസൃഷ്ടികളിൽ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. ഇംപ്രഷനിസ്റ്റ് കലാരൂപങ്ങളായിരുന്നു അന്ന് അരങ്ങ് വാണിരുന്നതും. പക്ഷേ ജർമ്മൻ എക്സ്പ്രഷനിസം വസ്തുനിഷ്ഠ ആഖ്യാനങ്ങൾക്കും ചിത്രീകരണങ്ങൾക്കും കടുത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് അവയെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് കലാരംഗത്തേക്ക് പ്രവേശിച്ചതാണ്. കലാകാരർ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുന്ന രീതിയിൽ ലോകത്തെ തുറന്നു കാട്ടുന്നതിനായി ദൈനംദിന യാഥാർത്ഥ്യങ്ങളുടെ കാഴ്ചകളെ അമൂർത്തവൽക്കരിച്ചോ വക്രീകരിച്ചോ പുതിയൊരു തലത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് എക്സ്പ്രഷനിസ്റ്റ് കലാകാരർ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ കടന്നു വന്നതേയില്ല. അക്കാലത്തെ സിനിമകളുടെ കാര്യമെടുത്താലും ശൈലി വ്യത്യസ്തമായിരുന്നില്ല. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളെ മാത്രം അതേപടി പകർത്തിവെച്ച കലയായിരുന്നു സിനിമയും. എന്നാൽ ജർമ്മൻ ചലച്ചിത്രകാരരാണ് എക്സ്പ്രഷനിസത്തെ സിനിമയിലും വിജയകരമായി ഉപയോഗിക്കാം എന്ന് കണ്ടെത്തുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ എക്സ്പ്രഷനിസം ജർമ്മൻ എക്സ്പ്രഷനിസമാകുന്നതും. റോബർട്ട് വീനിൻ്റെ 1920 പുറത്തു വന്ന ജർമ്മൻ ചിത്രമായ ദി ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കലിഗാരി ആയിരുന്നു എക്സ്പ്രഷനിസ്റ്റ് ശൈലിയിൽ ലോകത്താദ്യം ശ്രദ്ധേയമായ ചിത്രം. FW മൂർണോയ്ക്ക് എക്സ്പ്രഷനിസ്റ്റ് ശൈലിയിൽ സിനിമകൾ എടുക്കാൻ പ്രേരണയായ ചിത്രവും കാലിഗാരി തന്നെയായിരുന്നു. ബ്രാം സ്റ്റോക്കറിൻ്റെ വിഖ്യാതമായ ഡ്രാക്കുള നോവലിനെ ആധാരമാക്കി 1922 മൂർണോ സംവിധാനം ചെയ്ത നോസ്ഫറാത്തു എ സിംഫണി ഓഫ് ഹൊറർ എന്ന നിശബ്ദ

0: പെട്ട് കിട്ടുന്നതിനായി ഹട്ടർ പോകുന്നു. എന്നാൽ ഓർലോക്ക് രക്തദാഹിയായ ഒരു പിശാചാണെന്ന് രണ്ടാം ദിവസം തന്നെ ഹട്ടർ തിരിച്ചറിയുന്നു. ഹട്ടറിൻ്റെ ഭാര്യയുടെ ചിത്രം കാണാനിടയാവുന്ന ഓർലോക്ക് രക്തം വലിച്ചൂറ്റിക്കുടിക്കാവുന്ന വിധം മനോഹരമായ അവളുടെ കഴുത്തിൻ്റെ ഭംഗിയിൽ ആകൃഷ്ടനാവുന്നു. പകൽ സമയത്ത് കാണാതാവുന്ന ഓർലോക്കിനെ ഹട്ടർ ഒരു ശവപ്പെട്ടിക്കകത്ത് കിടന്നുറങ്ങുന്ന നിലയിൽ കണ്ടെത്തുന്നു. ഭയന്ന ഹട്ടർ അവിടെ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് നാട്ടിലെത്തുന്നതിന് മുമ്പേ തന്നെ പ്ലേഗിൻ്റെ വിത്തുകൾ വിതച്ചുകൊണ്ട് ഓർലോക്ക് ഹട്ടറിൻ്റെ നാട്ടിലെത്തിയിരുന്നു. ഇങ്ങനെയാണ് ചിത്രത്തിൻ്റെ കഥ പോകുന്നത്. ഒരു ഇരുണ്ട സ്വപ്നലോകത്തെ കാണിക്കുവാൻ ഗോഥിക് ശൈലിയുടെ അംശങ്ങളെ സ്വീകരിക്കുകയായിരുന്നു മോർണോ ഈ ചിത്രത്തിലൂടെ ചെയ്തത്. വരാൻ പോകുന്ന നാസി ഭീകരതയുടെ നാളുകളെ ദീർഘദൃഷ്ടിയോടെ നോക്കിക്കാണുന്ന ഒരു ചിത്രമായും നോസ്ഫെറാത്തു വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ബ്രാം സ്റ്റോക്കറിൻ്റെ ഡ്രാക്കുളയുടെ പുനരാവിഷ്കാരമാണെങ്കിലും പകർപ്പവകാശ ലംഘനത്തിൻ്റെ ആരോപണ സാധ്യത മുൻകൂട്ടി കണ്ട് കഥാപാത്രങ്ങളുടെ പേരുകളും കഥയുടെ ഉള്ളടക്കവും ഒക്കെ മാറ്റിയാണ് നോസ്ഫെറാത്തു എ സിംഫണി ഓഫ് ഹൊറർ എന്ന സിനിമ നിർമ്മിച്ചതെങ്കിലും ബ്രാം സ്റ്റോക്കറുടെ ഭാര്യയും കുടുംബവും ഈ സിനിമയ്ക്കെതിരെ പകർപ്പവകാശ ലംഘന കേസ് ഉന്നയിക്കുകയും അവർ കേസിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ആ സിനിമയുടെ നിലവിലുള്ള എല്ലാ പ്രിന്റുകളും നശിപ്പിക്കുവാനായിരുന്നു കോടതി അന്ന് വിധിച്ചത്. ജർമ്മനിയിലെ പ്രിന്റുകളെല്ലാം ഇതിൻ്റെ ഭാഗമായി നശിപ്പിക്കേണ്ടിയും വന്നു. പക്ഷേ അതിനോടകം ഒരു പകർപ്പ് വിദേശത്ത് റിലീസ് ചെയ്തിരുന്നതുകൊണ്ട് അതിൽ നിന്ന് വീണ്ടും വീണ്ടും പകർപ്പുകളെടുത്താണ് ഈ സിനിമ കാലത്തെ അതിജീവിച്ച് നിലനിന്നത്. മാക്സ് ഷ്രക്ക് എന്ന വിഖ്യാത ജർമ്മൻ നടനാണ് ഈ സിനിമയിലെ ഓർലോക്ക് പ്രഭു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഡ്രാക്കുളയെ അധികരിച്ച് ഇറങ്ങിയ വിവിധ ചിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി രക്തദാഹിയായ പ്രഭുവിനെ അവതരിപ്പിച്ച് ലോകശ്രദ്ധ ഏറ്റവും കൂടുതൽ നേടിയത് മാക്സ് ഷ്രക്ക് ആയിരുന്നു. ഓർലോക്കിൻ്റെ മുട്ടത്തലയും കൂർത്ത മൂക്കും മൂർച്ചയേറിയ നഖങ്ങളും നീണ്ടു കൂർത്ത ചെവികളും ഷ്രക്കിൻ്റെ കഥാപാത്രത്തിൻ്റെ സവിശേഷതകളായിരുന്നു. ഛായാഗ്രഹണമാണ് ഈ സിനിമയുടെ ഏറ്റവും ശ്രദ്ധേയമായ മേന്മകളിലൊന്ന്. വെളിച്ചത്തിൻ്റെയും നിഴലുകളുടെയും അതിസമർത്ഥമായ ഉപയോഗം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ ഉടനീളം കാണാം. ഓർലോക്ക് പ്രഭുവിൻ്റെ കൂർത്ത നഖങ്ങളോടുകൂടിയ നിഴൽ ഭിത്തിയിൽ പതിച്ച് നീങ്ങുന്ന ഭാഗം ഈ ചിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ദൃശ്യങ്ങളിലൊന്നാണ്. നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് ഈ പിശാചിൻ്റെ നിഴൽ പടർന്നു വരുന്നത് പോലെയുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിൽ അതിമനോഹരമായാണ് ഫ്രിറ്റ്സ് ആർണോ വാഗ്നർ എന്ന ഛായാഗ്രാഹകൻ ഈ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. പാനിങ് ഷോട്ടുകളും ലോ ആംഗിൾ ഷോട്ടുകളും സമീപ ദൃശ്യങ്ങളുടെയും വിദൂര ദൃശ്യങ്ങളുടെയും ഇടയ്ക്കിടെയുള്ള മിന്നിമായലുകളും ഒക്കെയുള്ള ഈ സിനിമ ആധുനിക കാലത്തെ ഛായാഗ്രാഹകർക്കുള്ള ഒരു പാഠം കൂടിയാവുന്നു. 1921 ഇറങ്ങിയ ഫാൻറ്റം കാരേജ് എന്ന വിഖ്യാത സ്വീഡിഷ് ചിത്രം കണ്ടപ്പോൾ അതിലെ നെഗറ്റീവ് ഫിലിം ഉപയോഗിച്ചുള്ള സീനുകൾ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചിരുന്നു. നോസ്ഫെറാത്തു എന്ന ഈ ചിത്രത്തിലെ കാട് ഭാഗം ചിത്രീകരിച്ചിരിക്കുന്ന അവസരത്തിൽ ഈ സ്വാധീനമായിരുന്നു അദ്ദേഹത്തെ നയിച്ചിരുന്നത്. ഡ്രാക്കുള സിനിമയ്ക്ക് ഒട്ടേറെ പതിപ്പുകൾ ഇറങ്ങിയിരുന്നു. പുതിയ പുതിയ പതിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കഥയിൽ പലതരത്തിലുമുള്ള സാമ്യങ്ങൾ കണ്ടെത്താമെങ്കിലും നോസ്ഫെറാത്തു എ സിംഫണി ഓഫ് ഹൊറർ എന്ന ഈ സിനിമ ഇവയിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു അസാമാന്യ കലാസൃഷ്ടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല.
1: ഫ്രെഡറിച് വിൽഹം മുർനൌ സംവിധാനം ചെയ്ത നോസ്ഫെറാത്തു എ സിംഫണി ഓഫ് ഹൊറർ എന്ന സിനിമയെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് ഫിലിം സൊസൈറ്റി പ്രവർത്തകനായ നന്ദലാൽ ആർ.
2: നളന്ദ കോളേജ് ഏച്ചൂർ സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിച്ചത് നളന്ദ കോളേജ് ഏച്ചൂർ. 37 വർഷത്തെ അക്കാദമിക് മികവുമായി നളന്ദ കോളേജ് ഏച്ചൂർ BA, BCOM, BBA, +1 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ, കൊമേഴ്സ് വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. ഉയർന്ന വിജയ ശതമാനം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ. നളന്ദ കോളേജ് ഏച്ചൂർ. ഫോൺ 2857965 7907308934.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI
5: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
6: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിഗ് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
5: ഫോൺ 6282520614.

0: ആകാശവാണി കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
0: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 22 149 എറണാകുളം ജംഗ്ഷൻ പൂനെ ജംഗ്ഷൻ എക്സ്പ്രസ് 43 മിനിറ്റും 1 66 29 മലബാർ എക്സ്പ്രസ് 1 മണിക്കൂർ 20 മിനിറ്റും 1 26 18 മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 5 മണിക്കൂർ 52 മിനിറ്റും 1 63 47 തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ് 22 മിനിറ്റും 1 66 10 മംഗളൂരു സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 33 മിനിറ്റും 66 324 ഷൊർണൂർ കണ്ണൂർ മെമു 4 മിനിറ്റും 1 63 45 നേത്രാവതി എക്സ്പ്രസ് 2 മണിക്കൂറും വൈകിയോടുന്നു.
2: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
1: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
5: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
4: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
5: ഫോൺ 9446071998.
6: ഇലക്ട്രിക് വാഹന ടെക്നോളജിയിൽ 2, 3, and 4-wheeler 6 മാസ 1 വർഷ EV ടെക്നീഷ്യൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10+2 BHSC, ITI, KGC ഡിപ്ലോമ, BTEC. കോഴിക്കോട് കുണ്ടായിത്തോടിലെ എവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോൺ 9958300044. ഓഫ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നേതാജി റോഡ്, കണ്ണൂർ ടൗൺ.
7: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
10: ലാപ്ടോപ്പോ?
9: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
11: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
12: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
13: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
12: അതെങ്ങനെയാ?
13: അവിടെ BCom, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
12: എടാ, സംഭവം കൊള്ളാലോ.
13: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
14: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
14: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
15: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
0: ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ, 67000004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തും.

എന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആദ്യം സമാചാർ പ്രഭാത്, തുടർന്ന് മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.

0: warn of grand and final action on July 9th if demands are not met. India secured 20 medals, including 4 gold at Under-20 Asian Wrestling Championships in Pattaya. And Spain booked place in FIFA World Cup quarterfinals with a dramatic 1-0 victory over Portugal. Belgium beat US 4-1 to enter the quarterfinals. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി, ആലപ്പുഴ FM, കായംകുളം FM, പത്തനംതിട്ട FM.
2: ആകാശവാണി കണ്ണൂർ. സംഗീതമാധുരി. സംഗീതമാധുരിയിൽ ഇപ്പോൾ ആബിദ പർവീൺ ആലപിച്ച ഗസലുകൾ കേൾക്കാം. ദിൽ നാദാൻ തുചേ ഹുവാ ക്യാ ഹേ.

0: தப்பு மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தான் நிற்பேன்.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ബുല്ലേ നൂൻ സമച്ചാവൻ ആയ

0: தப்பு மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தாண்டி நிற்பேன்.
1: வருண்ணு, சூரியும் மமிதா பைஜுவும் பிரதான வேஷத்தில் எத்துன ரொமான்டிக் ஃபேமிலி என்டர்டெய்னர் விஸ்வநாதன் சன்ஸ்.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ

0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
1: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ആ മാഷേ, സുഖാണോ?
4: ആ സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
4: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
5: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
6: ആബിദ പർവീൺ ആലപിച്ച ഗസലുകളാണ് സംഗീതമാധുരിയിൽ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 3 ദിവസം ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 ദിവസത്തെ യോഗം കൊച്ചിയിൽ തുടങ്ങി. ഇന്ത്യ ഈ വർഷത്തെ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം. നാളെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനിൽ ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ ദീർഘിപ്പിച്ചു. വിശദ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതിൽ ക്രമക്കേട് ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചക്കകം സമർപ്പിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു. കുടുംബശ്രീ പുനർജ്വാല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരവുമായ ബിസിനസ് സംരംഭങ്ങളായി വളർത്താനും വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. റോഡപകടത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ച 7 വയസ്സുകാരൻ മാസ്റ്റർ ലോഗിനേനി യാഷ്വന്റെ അവയവങ്ങൾ 6 പേർക്ക് പുതുജീവനേകും. ദാനം ചെയ്ത 1 വൃക്ക തിരുവനന്തപുരത്ത് നിന്നും അതീവ ജാഗ്രതയോടെ റോഡ് മാർഗം ആംബുലൻസിൽ കോഴിക്കോട്ടെത്തിച്ചു. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിലെ ചിന്നക്കനാലിലെ വന്യജീവി ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണാൻ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചു. ദേവികുളം റേഞ്ചിലെ ചിന്നക്കനാൽ സെക്ഷന് കീഴിൽ സൂര്യനെല്ലി ആസ്ഥാനമാക്കിയാണ് പുതിയ RRT പ്രവർത്തിക്കുക. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളി ക്വാർട്ടറിൽ. ഓസ്ട്രേലിയയുടെ അലക്സ് ഡി മിനോറിനെയാണ് ഫ്ലാവിയോ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. രാഗാമൃതം ചലച്ചിത്രഗാനങ്ങൾ. രാഗാമൃതത്തിൽ ഇന്ന് ഗൗരി മനോഹരി രാഗത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും സിന്ധൂരിയും പാടിയത് ചിത്രം വേനൽക്കിനാവുകൾ. ONV വരികൾ, L. വൈദ്യനാഥന്റെ സംഗീതം.

0: യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം വേനൽ കിനാവുകൾ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
0: ഇനി വാർദ്ധക്യ പുരാണം എന്ന ചിത്രത്തിലെ ഗാനം ചിത്ര പാടിയത്. വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം കണ്ണൂർ രാജൻ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295600.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: ഗൗരി മനോഹരി രാഗത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളാണ് രാഗാമൃതത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് എം ജി രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ ചിത്രപാടിയത് ചിത്രം കാറ്റു വന്നു വിളിച്ചപ്പോൾ. ഗാനരചന തിരുനല്ലൂർ കരുണാകരൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: അടുത്ത ഗാനം യേശുദാസ്, ബിജു, ചിത്ര എന്നിവർ പാടിയത്, ചിത്രം കസ്തൂരിമാൻ. ലോഹിതദാസിന്റെ രചന, ഔസേപ്പച്ചന്റെ സംഗീതം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം നൽകി യേശുദാസ് പാടിയത് ചിത്രം ഇതു മനുഷ്യനോ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: വാണി ജയറാം പാടിയത് ചിത്രം മുഹൂർത്തങ്ങൾ. ഗാനശില്പികൾ ONV, MK അർജുനൻ.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
4: ഗൗരി മനോഹരി രാഗത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളാണ് രാഗാമൃതത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രം അവൻ അനന്തപത്മനാഭൻ, പാടിയത് യേശുദാസ്, PK ഗോപിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

ഓവച്ചൽ ഖാദറിന്റെ വരികൾ, രാജസേനന്റെ സംഗീതം. ചിത്രം 1, 2, 3. യേശുദാസും ചിത്രയും സംഘവും പാടിയത്.

ഗൗരി മനോഹരി രാഗത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളാണ് രാഗാമൃതത്തിൽ ഇതുവരെ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

0: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഈ മാസം 17-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹരിയാനയിലെ ജിൻസോനിപത് റൂട്ടിലാണ് നമോ ഗ്രീൻ ട്രെയിൻ സർവീസ്. വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ രാജ്യത്ത് സർവീസ് നടത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ. സമാശ്വാസ തുകയുടെ ആദ്യ ഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യം ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് കൊല്ലത്ത് ഇന്ന് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 15 ഉയർത്തി. ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഷട്ടറുകൾ 1 മീറ്റർ ഉയർത്തിയത്. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. ഇന്ന് ആഗോള ക്ഷമാദിനം. വനിത വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമിടയിൽ ക്ഷമയും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുക, പകയും വിദ്വേഷവും ഉപേക്ഷിച്ച് മാനസിക സമാധാനം വളർത്തിയെടുക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി മിൽമയും ദേശീയ ക്ഷീരവികസന ബോർഡും ചേർന്ന് കോഴിക്കോട് സെമിനാർ സംഘടിപ്പിച്ചു. ജസ്റ്റിസ് എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസിക വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ R.J. പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ട്രാൻസ്ജെൻഡർ കുട്ടികളെ എങ്ങനെയാണ് അവരുടെ മാതാപിതാക്കൾക്ക് ആദ്യകാലം മുതൽക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുക? ഒപ്പം തന്നെ എന്താണ് ട്രാൻസ്

0: ട്രാൻസ്ജെൻഡർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
1: ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളുടെ മേഖലയിൽ കേന്ദ്രീകരിച്ച് നമ്മൾ സംസാരിക്കുമ്പം ട്രാൻസ്ജെൻഡർ ബോയ്സും ട്രാൻസ്ജെൻഡർ ഗേൾസും ഉണ്ട് അല്ലേ. അതിൽ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. അതിന് എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു കേസ് പറയാം. ഒരു 2 കൊല്ലത്തിന് മുമ്പ് ഒരു കുട്ടി, ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. +1 പഠിക്കുകയാണ്. അമ്മയും അച്ഛനും കൂടെയാണ് കൊണ്ടുവന്നത്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അമ്മ പറഞ്ഞു, ഈ കുട്ടി ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, അതുപോലെ ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ട് ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു. പിന്നെ സ്കൂളിൽ ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു. ആൺകുട്ടികളെ മൈതാനത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ ഈ കുട്ടിയും കൂടെ ഫുട്ബോൾ കളിക്കുക അവരുടെ കൂടെ ചേരുന്നു. അതിങ്ങനെ തുടരവേ കുറച്ച് നാളിന് മുമ്പ് അമ്മയുടെ വലിയ പരാതി എന്ന് പറഞ്ഞാൽ, കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൺകുട്ടികളൊക്കെ വരുന്നത് പോലെ വൈകിട്ട് രാത്രിയിലേ എത്തത്തുള്ളൂ. വീട്ടിൻ്റെ അടുത്ത് ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന മൈതാനത്ത് പോയി കുട്ടിയും ഈ സ്പോർട്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു. ഒരുമിച്ച് അവരുടെ കൂടെ ഒരുമിച്ച് നടക്കുന്നു. അവർ രാത്രിയിൽ എത്തുന്നത് പോലെ കുട്ടിയും രാത്രിയിൽ എത്താൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവ രീതി, ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ കുട്ടിയെ ഒരുപാട് വഴക്കു പറഞ്ഞ് നിർബന്ധിച്ച് അവരെ പിന്നെ പറഞ്ഞ് സംസാരിച്ച് കുട്ടിയുടെ അടുത്ത് സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ച്, അങ്ങനെ ഒരു ദിവസം ഈ സംസാരത്തിൻ്റെ ഇടയിൽ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രിയിൽ ഇറങ്ങിപ്പോയി. ഏർലി മോർണിംഗ് ആയപ്പോഴത്തേക്ക് മറ്റൊരു ജില്ലയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുട്ടിയെ ബസ് KSRTC ബസ്സുകാർ, സ്റ്റാഫ്, പോലീസും കൂടെ ചേർന്ന് പിടിച്ച് അങ്ങനെ വിളിച്ച് അങ്ങനെ അവർ പോയി വിളിച്ചുകൊണ്ടുവന്നു. അങ്ങനെയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുട്ടി ജന്മന ഒരു പെൺകുട്ടിയാണ്, ജന്മന ഒരു പെൺകുട്ടി, പെൺകുട്ടിയായിട്ടാണ് അവർ വളർത്തുന്നത്. പക്ഷേ കുട്ടി കാണിക്കുന്ന സ്വഭാവമല്ല ആൺകുട്ടികളുടെ. ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, ശരീരം പ്രകൃതി, പെൺകുട്ടികളുടെ പ്രകൃതി, വലിയ കുട്ടിയായല്ലോ 16 വയസ്സ്, അപ്പോൾ പ്രകൃതം ശരീരപ്രകൃതം ഒക്കെ മറയ്ക്കാനായിട്ട് ആ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്നു. പെൺകുട്ടികളവിടെ കളിക്കുന്നു, വൈകുന്നേരത്തെ രാത്രി തിരിച്ചു വരുന്നു. അങ്ങനെ പെൺകുട്ടിയാണ് ജന്മന എങ്കിലും, ജന്മന എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ സെക്സ് ആണെങ്കിലും ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഈ രീതിയിലുള്ള സ്വഭാവ രീതി തുടരുകയും വീട്ടിൽ സംഘർഷം ഉണ്ടാവുകയും വീട്ടിൽ നിന്ന് കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കുട്ടിയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ജന്മന പെൺകുട്ടികൾ പക്ഷേ ആൺബോധം കാണിക്കും, ആൺകുട്ടികളുടെ സ്വഭാവ രീതി. ഇനി മറ്റൊരു കേസിൽ ഞാനൊരു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആൺകുട്ടി, 11 വയസ്സുള്ള ഒരു ആൺകുട്ടി, അതൊരു സാധാരണ പൂവർ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു ആൺകുട്ടിയെ കൊണ്ടുവന്നു. അമ്മയുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ചേച്ചിയുടെ ഡ്രസ്സ് എടുത്തിട്ട് പെൺകുട്ടികളോടെ ഡാൻസ് കളിക്കുന്നു, ആൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നില്ല, സ്കൂളിലും പോകുന്നില്ല, സ്കൂളിലും ആ പെൺകുട്ടികളോടെ പരിസരത്തും പെൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നു, ആൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നില്ല, അവരെത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ അവർ നിർബന്ധിച്ച് പെൺകുട്ടികളോടെ പോകരുത്, ആൺകുട്ടികളോടെ കളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും കുട്ടിയുടെ സ്വഭാവം മാറുന്നില്ല. ഒരു ദിവസം രാത്രിയിൽ അമ്മ ഉണന്നു, രാത്രി 12 മണിയായപ്പോൾ അമ്മ അറിയാതെ ഉണന്ന് നോക്കിയപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. ഈവൻ അമ്മയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടിട്ട്, പാൻറ്റീസും ബ്ലേസറും ഒക്കെ എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു, കണ്ണാടി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അമ്മ ഞെട്ടിപ്പോയി, ഷോക്ക്ഡായിപ്പോയി അമ്മ. എന്താന്ന് ചോദിച്ച് അങ്ങനെ അമ്മ അവനെ വഴക്കു പറഞ്ഞ് അടിച്ച്, എന്നിട്ട് ആ സ്വഭാവം ഇനി കാണിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഈ സ്വഭാവം അവൻ്റെ പെൺകുട്ടികളോടുള്ള കളിയും എല്ലാം തുടരുകയാണ്. കൂട്ടത്തിൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അമ്മയുടെ അണ്ടർ ഗാർമെൻറ്റ്സും ചേച്ചിയുടെ അണ്ടർ ഗാർമെൻറ്റ്സൊന്നും കാണുന്നില്ല, വാഷ് ചെയ്യാൻ കിളിയിലായാലിട്ടാൽ. ഒരു ദിവസം അവർ അവനില്ലാത്തപ്പോൾ അവൻ്റെ സാധനങങ്ങളൊക്കെ ചെക്ക് ചെയ്ത്, അവനൊരു മുറിയൊന്നും ഇല്ല, പാവപ്പെട്ട മനുഷ്യരാണ്, പക്ഷെ അവൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്നിടത്തു നിന്ന് നോക്കിയപ്പോഴത്തേക്ക് കാണാതെ പോയ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ഈ കുട്ടിയുടെ ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്നിടത്തു നിന്ന് ഇടയ്ക്കുന്ന് കണ്ടുപിടിച്ച്. അങ്ങനെ അമ്മയും അച്ഛനും പാവപ്പെട്ട മനുഷ്യരെ ഭയങ്കര ഷോക്ക്ഡായി, അവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അങ്ങനെ ആൺകുട്ടി ഈ കുട്ടിയുമായിട്ട് അമ്മ വന്നു. അപ്പോൾ ഇവിടെ ജന്മന ഒരു ആൺകുട്ടി, നേരത്തെ നമ്മൾ പറഞ്ഞ ജന്മന ഒരു പെൺകുട്ടി, ഇവിടെ ജന്മന ഒരു ആൺകുട്ടി പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണും. അപ്പോൾ ഈ ഒരു സ്വഭാവ രീതിയെ നമ്മൾ ട്രാൻസ്ജെൻഡർ ഗേൾ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ

0: ട്രാൻസ്ജെൻഡർ ബോയാണ്, ഇത് ട്രാൻസ്ജെൻഡർ ഗേളും. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രാൻസ്ജെൻഡർ ബോയും ട്രാൻസ്ജെൻഡർ ഗേളും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടുന്നത്, ഇപ്പോൾ ഒരാൺകുട്ടി ജനിക്കുന്നു, ആൺകുട്ടി വളർന്നു വരുന്നു, ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആൺകുട്ടിക്കൊരു സ്വത്വബോധം, ആൺബോധം, ആൺകുട്ടിയാണ്, ആൺകുട്ടിയുടെ ആൺബോധം ഉണ്ടാകും. അപ്പോൾ ഈ ചില കുട്ടികളൊക്കെ പറയുന്ന 3 വയസ്സൊക്കെ ആകുമ്പോൾ ഐ ആം എ ബോയ്, അതുപോലെ ഐ ആം എ ഗേൾ ഡിക്ലെയർ ചെയ്യുക, ഐ ആം എ ബോയ്, ഐ ആം എ ഗേൾ. അപ്പോൾ ആൺകുട്ടിയായിട്ട് ആൺകുട്ടി ജനിച്ചു, ആൺകുട്ടിയുടെ ബോധം ആൺബോധത്തിൽ, സ്വബോധം, സെൻസ് ഓഫ് സെൽഫ് എന്ന് പറയും, ആൺബോധത്തിൽ കുട്ടി വളർന്നു വരുന്നു, കുഴപ്പമില്ല, ആൺകുട്ടിയായിട്ട് തന്നെ. വേറെ ചില കുട്ടികൾ, ആൺകുട്ടികൾ ജനിക്കുന്നു, ആൺകുട്ടിയായിട്ട് ജനിക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട് ജനിക്കുന്നു, പക്ഷേ അവർ വളർന്നു വരുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം, ജെൻഡർ എന്ന് പറയും, ജെൻഡർ സെൻസ് ഓഫ് സെൽഫാണ്, ഞാൻ ആൺബോധം, ഞാൻ കുട്ടി, ഞാൻ പെൺകുട്ടി എന്നുള്ള കൾച്ചറൽ ഐഡൻറ്റിറ്റി ഓഫ് സെക്സാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജെൻഡർ എന്ന് പറയുന്ന ഡെവലപ്ഡ് ജെൻഡറാണ്, പ്രസ്യൂംഡ് സെക്സ്, പ്രസ്യൂംഡ് സെക്സ് എന്ന് പറഞ്ഞാൽ ജന്മന ആൺകുട്ടി, ജന്മന പെൺകുട്ടി, അത് ആൺബോധം. ജെൻഡർ ഐഡൻറ്റിറ്റി, ജെൻഡർ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ആൺബോധം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ കോൺഫ്ലിക്റ്റ് ആവും. അപ്പോൾ ഇത് കുട്ടിയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, കുടുംബത്തിൽ ഇതിനേക്കാളേറെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും, മാതാപിതാക്കൾ ഹെൽപ്ലെസ് ആയിരിക്കും, മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, അവർക്ക് അറിയാവുന്നത് വഴക്ക് പറയാനും അടിക്കാനും കുറ്റപ്പെടുത്താനും ആളുകളെയൊക്കെ വിളിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനും ഒക്കെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടറുടെ അടുത്ത് എത്തുന്നത്.
1: സർ, ഈ ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: അതായത് ഇപ്പം ആൺകുട്ടിക്ക് പെൺബോധം ഉണ്ടാകുന്നെന്ന് പറയുന്നത് പോലെ പെൺകുട്ടിക്ക് ആൺബോധം ഉണ്ടായി, ജെൻഡർ ഐഡൻറ്റിറ്റി, അങ്ങനെ ട്രാൻസ്ജെൻഡർ ബോയികള്. അപ്പോൾ ഇവർക്ക് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയും, എന്ന് വെച്ചാൽ ജന്മന ആൺകുട്ടി അല്ലെങ്കിൽ ജന്മന പെൺകുട്ടി, പക്ഷേ ആൺകുട്ടിയുടെ സ്വഭാവ രീതി കാണിക്കുന്നു. അപ്പോൾ ഈ ഇത് സമൂഹം അക്സെപ്റ്റ് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യവും കൂടെ വരും. കുടുംബം, ആദ്യം കുടുംബം, കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുന്നു, കുടുംബത്തിനകത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു, ക്രിറ്റിസിസത്തിന് വിധേയമാകുന്നു, പിന്നെ പുറത്ത് അയൽപക്കങ്ങളിൽ കൂട്ടുകാരല്ല കളിക്കാളിയാക്കൽ, സ്റ്റിഗ്മ, ഇങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്ക് കുട്ടികളിൽ മാനസിക ഉത്കണ്ഠകൾ വളരെ കൂടുതലായിട്ടുണ്ടാകും. മാനസിക ഉത്കണ്ഠ, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ ചില കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാകും. ട്രാൻസ്ജെൻഡർ ബോയ്സ് ആയിട്ട് വരുന്ന, നേരത്തെ ആദ്യം പറഞ്ഞ പെൺകുട്ടിയുടെ ആൺകുട്ടിയായിട്ട് മാറുന്ന ജെൻഡർ ഐഡൻറ്റിറ്റി വന്ന കുട്ടിയുണ്ടല്ലോ, അതുപോലുള്ള ഈ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ ചിലപ്പം വീട് വിട്ടു പോകാനുള്ള പ്രവണത, ഈ വഴക്കും അടിയൊക്കെ നടന്നിട്ടായിരിക്കും. അപ്പോൾ ആ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ സ്വഭാവം, ഈ പറഞ്ഞ ഉത്കണ്ഠയും വിഷാദ രോഗവും, പിന്നെ പുറത്ത് ഓടിപ്പോകാനുള്ള പ്രവണതയൊക്കെ കാണിക്കും, സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കും, പിന്നെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് കാണിക്കും, അഗ്രസീവ് ബിഹേവിയർ, സാധനങ്ങൾ നശിപ്പിക്കുക, വഴക്ക് കൂടുക, ഇറങ്ങി ഓടുക, അബ്സ്കോണ്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബിഹേവിയർ എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് പറയും, അങ്ങനത്തെ സ്വഭാവ രീതികൾ കാണിക്കുക, പിന്നെ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുക. അതുപോലെ പെൺകുട്ടി, ഇത് ട്രാൻസ്ജെൻഡർ ഗേളിലും ഇതുപോലുള്ള സ്വഭാവ രീതികൾ കാണിക്കും. ട്രാൻസ്ജെൻഡർ ഗേൾസിൽ കൂടുതൽ വിഷാദം, സോഷ്യൽ ആങ്സൈറ്റി, പുറത്തിറങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ ബുദ്ധിമുട്ട് പോലെ, സോഷ്യൽ ആങ്സൈറ്റി ഈ ട്രാൻസ്ജെൻഡർ ഗേൾസിലായിരിക്കും സോഷ്യൽ. അത് ജന്മന ആൺകുട്ടിയാണ്, ജെൻഡർ ഐഡൻറ്റിറ്റി വന്നപ്പം പെൺകുട്ടിയായതാണ്, ബയോളജിക്കൽ സെക്സ് ഫീമെയിൽ മെയിലാണ്, പക്ഷേ ട്രാൻസ്ജെൻഡർ ഗേളാണ്. അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി, അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഈ ആൺകുട്ടികളിലും ട്രാൻസ്ജെൻഡർ ബോയ്സിലും ട്രാൻസ്ജെൻഡർ ഗേൾസിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ള ഒരു ചോദ്യം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട, ഇത് എന്തുകൊണ്ടാണെന്നുള്ളത്, ഇത് മാതാപിതാക്കൾ തെറ്റായ രീതിയിൽ വളർത്തുന്നത് കൊണ്ടൊന്നും അല്ല ഇങ്ങനെ വരുന്നത്, അങ്ങനെ തെറ്റായ ധാരണ നിലനിൽക്കും, അത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. നമ്മളുടെ ഭ്രൂണം, അമ്മയുടെ ഗർഭപാത്രത്തിലെ ഭ്രൂണം എംബ്രിയോ ഫീറ്റസ് ആയിട്ട് വളർന്നു വരുന്ന ഘട്ടത്തിൽ ആദ്യത്തെ മാസങ്ങളിലാണ് ഈ സെക്ഷൽ ബയോളജിക്കൽ വേർതിരിവ് ഉണ്ടാകുന്നത്, ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ലിംഗത്തിൻ്റെ ഡെവലപ്മെൻറ്റും വേർതിരിവ് ഉണ്ടാകുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. പിന്നെ അത് കഴിഞ്ഞ് തേർഡ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴാണ് ഈ ബ്രെയിനിന്, ആൺകുട്ടിയുടെ ബ്രെയിനിൻ്റെ സെക്ഷുവലൈസേഷൻ നടക്കുന്നത്, ആൺകുട്ടിയുടെ ബ്രെയിൻ്റെത്, പെൺകുട്ടിയുടെ ബ്രെയിൻ്റെത്. അപ്പോൾ ഈ തേർഡ് ട്രൈമസ്റ്ററിൽ കൂടുതൽ ഹോർമോണൽ എക്സ്പോഷർ നടക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ബ്രെയിനിൻ്റെ സെക്ഷുവലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ. ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് അവസാനത്തേതല്ല, ഇപ്പോഴത്തെ ഫോർ ദ ടൈം ബീങ് ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ബ്രെയിനിനകത്തുള്ള സെക്ഷുവലൈസേഷൻ എന്ന് പറയുന്ന തേർഡ് ട്രൈമസ്റ്റർ നടക്കുമ്പം ഹോർമോണൽ കൂടുതൽ ഗർഭപാത്രത്തിൽ കൂടുതൽ ഹോർമോൺ

0: എക്സ്പോഷറിന് വിധേയമാകുന്നതിൻ്റെ ഭാഗമായിട്ട് സെക്ഷലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരും. അതുകൊണ്ടാണ് ആൺകുട്ടി ബയോളജിക്കലായിട്ട് ആൺകുട്ടിയാണ് പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണിക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ജെൻഡർ ഗേളായിട്ടും പെൺകുട്ടി ബയോളജിക്കൽ സെക്സുള്ള പെൺകുട്ടിയായിട്ടുള്ള പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ബോയിയായിട്ട് മാറുന്ന രീതിയിലുള്ള ബോയ്സിൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്. ഡെവലപ്ഡ് ജെൻഡറും ബയോളജിക്കൽ സെക്സും ഡിഫറൻ്റ് ആയിരിക്കും. അതാണ്
1: സർ. അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡർ കുട്ടികളെ അവരെ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ സമൂഹത്തിൻ്റെ ഭാഗമായി തന്നെ വളർത്തുന്നതിൽ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കുമുള്ള പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഇപ്പം ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത, ഇപ്പം ഞാൻ ആ ട്രാൻസ്ജെൻഡർ ഗേളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആൺകുട്ടി അമ്മയുടെ അണ്ടർ ഗാർമെൻസ് ഒക്കെ എടുത്തിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പ്രീ അഡോളസെൻ്റ് ഏജിൽ ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു നോർമൽ പ്രോസസ്സുണ്ട്, പ്രക്രിയയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് മാറിയിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻറ്റേഷനാണ്. അപ്പോൾ നമ്മളെ അടുത്ത് കുട്ടി വന്നാലും നമ്മൾ എക്സ്പെരിമെൻറ്റേഷൻ ആണോ, വെതർ ഇറ്റ് ഈസ് റിയൽ ട്രാൻസ്ജെൻഡർ ഗേൾ ആണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ബോയ് ആണോ, ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഒരു ഘട്ടമുണ്ട് കൗമാര പ്രീ അഡോളസെൻ്റ് കാലഘട്ടം, അതാണോ എന്ന് നമ്മൾ വേർതിരിച്ചറിയണം. ഇപ്പോൾ റിപ്പീറ്റഡ് പിന്നെ സെഷൻസ് നടത്തി വിസിറ്റ് നടത്തി മാത്രമേ നമുക്ക്, നമ്മൾ സൈക്കോ എഡ്യൂക്കേഷനൊക്കെ കൊടുത്തിട്ട് അതിലൊന്നും മാറ്റം വരുന്നില്ല എന്നുള്ളത് രീതിയിലുള്ള റിപ്പീറ്റഡ് സെഷൻസിന് ശേഷം മാത്രമേ ഒരു വിദഗ്ധൻ ജെൻഡർ ഐഡൻറ്റിറ്റി ട്രാൻസ്ജെൻഡർ ഗേളാണോ ബോയാണോ എന്ന് തിരിച്ചറിയത്തുള്ളൂ, തിരിച്ചറിയാൻ പാടുള്ളൂ. ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഘട്ടത്തിന് നമ്മൾ അതിന് അതാണോ എന്ന് വേർതിരിച്ചറിയണം. അപ്പോഴും എന്തായാലും ഈ രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികൾ, ഇപ്പോൾ ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ സ്വഭാവ രീതികൾ കാണിക്കുക, ഡ്രസ്സ് അങ്ങനെ പല രീതി ഹെയർ സ്റ്റൈൽ പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയുടെ, അല്ലെങ്കിൽ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ കൂടെ നടക്കുന്നു, പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ മാറ്റങ്ങളുണ്ടല്ലോ ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ എവോൾവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോഴും നമ്മൾ അപ്സെറ്റ് ആകാൻ പാടില്ല, പേരൻസ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും. ഇതൊരു വലിയ ചർച്ചാ വിഷയമായി ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതി പരസ്യമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി നേരത്തെ പറഞ്ഞ മാനസിക പിന്നെ ആഘാതത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമാധാനത്തോടുകൂടി കുട്ടിയുടെ സ്വഭാവ രീതിയെ നിരീക്ഷിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമോ ഒരു മാസമോ ഒന്നും കൊണ്ടല്ല, മാസങ്ങളെടുത്തുള്ള നിരീക്ഷണത്തിലൂടെ. അങ്ങനെ നമുക്ക് ഇത് ഒരു നമ്മൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല വീണ്ടും അതേ സ്വഭാവമൊക്കെ, അടി വഴക്ക് കുറ്റപ്പെടുത്തൽ പാടില്ല. കുട്ടി വീട് വിട്ടുപോകും, കുട്ടി ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകും, സെൽഫ് ഹാമിങ് ബിഹേവിയർ വരും. ഇപ്പം ട്രാൻസ്ജെൻഡർ ബോയി എന്നുള്ള പെൺകുട്ടിയാണ് പക്ഷേ ട്രാൻസ്ജെൻഡർ ബോയി ആയിട്ടിരിക്കുന്നു, അപ്പോൾ ബ്രസ്റ്റൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇവർ ബ്രസ്റ്റിനെയൊക്കെ ഇഞ്ചുറി സെൽഫ് ഹാമിങ് ബിഹേവിയർ ചെയ്യും, അവരുടെ ജെനിറ്റാലിയെ മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രവണതകളൊക്കെ വരും. സ്റ്റിഗ്മയും ഒരു പ്രധാനപ്പെട്ട ഇത്, സ്റ്റിഗ്മ നിൽക്കുന്നുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് പേരൻസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, ആങ്ഷ്യസ് ആയിരിക്കും, അഗ്രസീവ് ആകും, അവർ ഡിപ്രസ്ഡ് ആകും. അപ്പോൾ അത് ഇതേ ഇതിൻ്റെ ഏറെക്കുറെ ഇതേപോലുള്ള വികാര പ്രകടനങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും സ്കൂളിൽ. അപ്പോൾ ആദ്യം ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള നല്ല രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും നിരീക്ഷണങ്ങൾ നടത്തി കുട്ടിയായിട്ട് സംസാരിച്ചിട്ടും ശരിയാകുന്നില്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിദഗ്ധനെ കാണുക എന്നുള്ളത്. ഈ മേഖലയിൽ കൂടുതൽ പിന്നെ ഇതുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രിഷ്യൻസിന് കുറച്ച് ഇതേക്കുറിച്ച് ധാരണയുണ്ട്. അപ്പോൾ പീഡിയാട്രിഷ്യൻസിനെ കാണിക്കുക, അതല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, എന്നിട്ട് അവിടെ നിൽക്കുന്നില്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ഉണ്ടെങ്കിൽ ഇതും കൂടെ നല്ലത്. അവർ മേഖലയിൽ കുട്ടികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാകുമ്പോൾ അവർക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് കാണും, കേസുകൾ കണ്ടതിന്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് VK സുരേഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച തുടങ്ങി. ജക്കാർത്തയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. നേരത്തെ പ്രധാനമന്ത്രിക്ക് കൊട്ടാരത്തിൽ ഊഷ്മള സ്വീകരണം ലഭിച്ചു. കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആത്മാവിന് അടിവരയിടുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്തോനേഷ്യൻ രാഷ്ട്രപതി ഭവനമായ ഇസ്താനോ മർദേക്കയിലെ അതിഥി പുസ്തകത്തിൽ പ്രധാനമന്ത്രി ഒപ്പുവെച്ചു. ഏകദേശം 4.5 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കൗൺസിൽ ഫോർ ലെതർ എക്സ്പോർട്ടേഴ്സിൻ്റെ നാഷണൽ എക്സ്പോർട്ട് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തുകൽ കയറ്റുമതിയുടെ 77% 15 രാജ്യങ്ങളിലേക്കാണ്. പാദരക്ഷകൾ കൂടാതെ ബാഗുകൾ, വാലറ്റുകൾ, ജാക്കറ്റുകൾ, വസ്ത്രങ്ങൾ എന്നിവയിലേക്ക് സാധ്യതകൾ വ്യാപിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭാവനാ തട്ടിപ്പ് കേസ് ഉയർത്തി മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കമാകും. രാമഭക്തർ കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വെള്ളിയും ക്ഷേത്രത്തിന് സംഭാവന നൽകിയതായും അത് കൊള്ളയടിക്കപ്പെട്ടത് ദശലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ചെന്നും സംസ്ഥാന കോൺഗ്രസ് നേതാവ് ഹർഷവർദ്ധൻ സബ്കാൽ പറഞ്ഞു. രാവിലെ നാസിക്കിലെ ചരിത്രപ്രസിദ്ധമായ കലാറാം ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പ്രതിഷേധം ഔദ്യോഗികമായി ആരംഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഭൂകമ്പം ഉണ്ടായ വെനിസ്വേലയിൽ മരണസംഖ്യ 3535 16,740 പേർക്ക് പരിക്കേറ്റതായും ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. 17,854 പേർക്കാണ് വീടുകൾ നഷ്ടമായത്. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ 37 ബില്യൺ US ഡോളറിൻ്റെ ഭൗതിക നാശനഷ്ടം ഉണ്ടായതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. വീടുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പൊതുസൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ കെട്ടിടങ്ങൾക്ക് 24 ബില്യൺ ഡോളറിൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് 13 ബില്യൺ ഡോളറിൻ്റെയും നഷ്ടമുണ്ടായതായാണ് കണക്ക്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വെനിസ്വേലൻ ഗവൺമെൻറ്റുമായി ഐക്യരാഷ്ട്ര സംഘടന ഏകോപിത പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് വക്താവ് സ്റ്റെഫാൻ ദുജാറിക്ക് അറിയിച്ചു. ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥാപനത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിലെ പർച്ചേസ് സംബന്ധിച്ച് 10 വർഷത്തെ ഇടപാടുകളിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന്, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് ചേർന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KFCB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. KFCBയിലെ പ്രശ്നങ്ങളും വികസന പദ്ധതികളുടെ പുരോഗതിയും കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തുന്നതിന് ജനപ്രതിനിധികളെയും KFCB ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി 3 മാസത്തിലൊരിക്കൽ ജില്ലാതല അവലോകന യോഗം സംഘടിപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന മിച്ചം വരുന്ന വൈദ്യുതി സംഭരിക്കാൻ സംവിധാനമില്ലാത്തതാണ് സംസ്ഥാനത്തെ വൈദ്യുതി ക്ഷാമത്തിൻ്റെ പ്രധാന കാരണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം കാണാൻ മലപ്പുറം ആസൂത്രണ ഭവനിൽ ചേർന്ന MLAമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റാമ്പ് പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും എറണാകുളത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ധാരണാപത്രം ഒപ്പുവെച്ചു. മന്ത്രി VE അബ്ദുൽ ഗഫൂറിൻ്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ കോഴിക്കോട് പറഞ്ഞു. സമാശ്വാസ തുകയുടെ ആദ്യ ഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പ്രധാന ഫിഷിംഗ് ഹാർബറുകളായ പുതിയാപ്പ, വെള്ളയിൽ എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-4 ഗോളുകൾക്ക് അമേരിക്കയാണ് ബെൽജിയം പരാജയപ്പെടുത്തിയത്. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിനും ക്വാർട്ടറിലെത്തി. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്പെയിനിൻ്റെ ജയം. രാത്രി 9:00 അർജൻറ്റീന ഈജിപ്തിനെ നേരിടും. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസിൽ ലോക ഒന്നാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ജാനിക് സിന്നർ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്ട്രഫിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഒഗർ അലിയാസെമിനുമായി ഏറ്റുമുട്ടും. വനിതാ സിംഗിൾസിൽ അമേരിക്കൻ താരം ജെസീക്ക പെഗുല കൊക്കോ ഗൌഫിനെയും ചെക്ക് താരം കരോളിന മുച്ചോവ ജപ്പാന്റെ നവോമി ഒസാക്കയെയും നേരിടും. കുടുംബശ്രീ പുനർജ്വാല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ

0: സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരതയാർന്ന ബിസിനസ് സംരംഭങ്ങളുമാക്കി വളർത്താനും സംരംഭകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. പ്രവർത്തനക്ഷമത കുറഞ്ഞ് പരിമിത വരുമാനം മാത്രം ലഭിക്കുന്ന സംരംഭങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് വളർച്ചാ സാധ്യതാ സംരംഭങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്താൻ സമഗ്ര ഇടപെടലാണ് പുനർജ്വാല ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA യുടെയും ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. റബ്ബർ ബോർഡ് അംഗങ്ങളായി MPമാരായ ആൻ്റോ ആൻ്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജ്യസഭാ MP രാജീവ് ഭട്ടാചാര്യ എന്നിവരെ നിയമിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉത്തരവിട്ടതായി റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിലെയും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിലെയും MPമാരാണ്. 3 വർഷത്തേക്കാണ് നിയമനം. ഇന്ന് ആഗോള ക്ഷമാദിനം. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമിടയിൽ ക്ഷമയും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുക, പകയും വിദ്വേഷവും ഉപേക്ഷിച്ച് മാനസിക സമാധാനം വളർത്തിയെടുക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. ക്ഷമയിലൂടെ സൗഖ്യവും സമാധാനവും എന്നതാണ് ഈ ദിവസത്തിൻ്റെ മുഖ്യ സന്ദേശം. കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് കോർപ്പറേഷൻ സ്വീകരിച്ച പദ്ധതികൾ, ഇതിനകം നടപ്പാക്കിയ നടപടികളുടെ വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി 15 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഈ മാസം 23 വെസ്റ്റ് ഹിൽ PWD റെസ്റ്റ് ഹൗസിലെ സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനിൽ ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഇന്ന് ഉച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദാംശങ്ങളടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കോഴിക്കോട് കോട്ടൂളി സെൻട്രൽ ജംഗ്ഷന് സമീപം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 4 ഗ്രാമിലധികം MDMA യുമായി കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി അബ്ദുൽ ജബ്ബാറിനെ മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടി. കോട്ടൂളി തൊണ്ടയാട് കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അതിഥി തൊഴിലാളികൾക്കും മറ്റും മയക്കുമരുന്ന് ചില്ലറ വിൽപ്പന നടത്തുന്നയാളാണ് യുവാവെന്ന് പോലീസ് അറിയിച്ചു. കോഴിക്കോട് മാറാട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി ബാലുശ്ശേരി സ്വദേശി അഭിജിത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് 3 ഗ്രാമിലധികം കഞ്ചാവ് കണ്ടെടുത്തു. സാമൂഹ്യനീതി വകുപ്പിൻ്റെയും നശാമുക്ത ഭാരത് അഭിയാൻ ക്യാമ്പയിൻ്റെയും ആഭിമുഖ്യത്തിൽ തൃശൂർ പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്കും നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർക്കും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിനീത് രവി ഉദ്ഘാടനം ചെയ്തു. ലഹരിവിമുക്ത ക്യാമ്പസിന് വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് ക്ലാസ് എടുത്തു. ബംഗളൂരുവിൽ ചികിത്സയ്ക്കിടെ മരണമടഞ്ഞ കണ്ണൂർ ചക്കരക്കൽ ഇരിവേരി സ്വദേശി ഷാനവാസിൻ്റെ മൃതദേഹം ഇന്ന് ഖബറിൽ നിന്ന് പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും. ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരിച്ചത് എന്ന കുടുംബത്തിൻ്റെ ഹർജിയെ തുടർന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരുന്നു. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിലെ ചിന്നക്കനാൽ പ്രദേശത്ത് വന്യജീവി ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ച് ഗവൺമെൻറ് ഉത്തരവായി. ദേവികുളം റേഞ്ചിലെ ചിന്നക്കനാൽ സെക്ഷന് കീഴിൽ സൂര്യനെല്ലി ആസ്ഥാനമാക്കിയാണ് പുതിയ RRT പ്രവർത്തിക്കുക. ഹൈറേഞ്ച് സർക്കിളിൽ നിന്ന് 11 പരിചയസമ്പന്നരായ ഓഫീസർമാരെ പുനർവിന്യസിച്ചാണ് പുതിയ ടീം രൂപീകരിച്ചിരിക്കുന്നത്. ലഹരിക്കെതിരായ ജനകീയ ദൗത്യം ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദുകൃഷ്ണ, ഷിബു, ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. യുവാൻ ശങ്കർരാജ, ശ്രീ മധുമിത എന്നിവർ പാടിയത് ചിത്രം കദംബൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സഞ്ജയ് സുബ്രഹ്മണ്യം പാടിയത് ചിത്രം ലക്കി മാൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ചിത്രം മാർക്ക് ആന്റണി, പാടിയത് സൗന്ദ്യ സൈന്ധവി.

നിങ്ങളിപ്പോൾ കേട്ട ഗാനം യുവാൻ ശങ്കർ രാജ പാടിയത് ചിത്രം മാസ്. അടുത്ത ഗാനം ജെയിംസ് എന്ന ചിത്രത്തിൽ ചിരൺരാജ്, ശരത് സന്തോഷ് എന്നിവർ പാടിയത്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച തുടങ്ങി. ജക്കാർത്തയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച.

തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ അരുൺ CG മുഖ്യാതിഥിയായി. കോഴിക്കോട് പുനൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം കണ്ടെത്തി. എകരൂൾ സ്വദേശി ഷിജുവിന്റെ മൃതദേഹമാണ് അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. വെനിസ്വേല ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 3535 16740 പേർക്ക് പരിക്കേറ്റതായും ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗ്സ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് 3-20 ഇന്ന് നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പ്രിയ സഹോദരിമാരുടെ സംഗീത കച്ചേരി കേൾക്കാം. മൃദംഗം KV പ്രസാദ്, വയലിൻ MA സുന്ദരേശൻ, ഖടം വൈക്കം ഗോപാലകൃഷ്ണൻ. വരവല്ലഭരമണ രാഗം ഹംസധ്വനി, ആദിതാളം ബാലസുബ്രഹ്മണ്യർ കൃതി.

കാമാക്ഷി കാമകൂടി. സിംഹേന്ദ്ര മധ്യമം രാഗം, രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

0: പ്രിയ സഹോദരിമാരുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ദിവസവും രാവിലെ

0: 35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജനതാൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
4: എഴുന്നിലയത്തിൽ ഇന്ന് 12:40 ആരോഗ്യദീപ്തി. മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കണ്ണൂർ ജില്ലാ TB സെന്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ KM ബിന്ദുവുമായുള്ള അഭിമുഖം അവസാന ഭാഗം. ഒരു മണിക്ക് എവർഗ്രീൻ 80s 1980s നിത്യഹരിത ഗാനങ്ങൾ. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരന്വേഷണം. 2:30 ആകാശവാണി ടെലിക്വിസ്, ഒന്നാംഘട്ട വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂർ ആകാശവാണി സ്റ്റുഡിയോയിൽ നടത്തിയ ക്വിസ് മത്സരത്തിന്റെ ശബ്ദലേഖനം ചെയ്ത പ്രസക്ത ഭാഗങ്ങൾ. വൈകിട്ട് 4:45 കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം.

0: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi held delegation-level talks with Indonesian President Prabowo Subianto in Jakarta to review the full spectrum of bilateral ties and provide fresh momentum to the comprehensive strategic partnership between the two countries. The two leaders also witnessed the exchange of memoranda of understanding aimed at enhancing collaboration in areas of mutual interest. Speaking at a joint press conference with the Indonesian President, in Jakarta, Mr. Modi said, growing mutual trust has strengthened cooperation in defense, security and the maritime sector, with both countries agreeing to expand defense exchanges, disaster management cooperation and industrial collaboration.
1: Aaj humne defense exchange, disaster management aur industrial sahyog badhane par sahmati banayi. अब हम दोनों देशों के कोस्ट गार्ड हिंद महासागर में मैरिटाइम सेफ्टी और सिक्योरिटी के लिए मिलकर काम करेंगे. दो करीबी मैरिटाइम देश होने के नाते हमने ब्लू इकोनॉमी, पोर्ट डेवलपमेंट और मैरिटाइम ट्रेड में आपसी सहयोग बढ़ाने का भी निर्णय लिया है.
0: Mr. Modi said the partnership is advancing across a wide range of sectors, including development, security, technology, culture and education, expressing confidence in the future of bilateral ties. He said a new golden chapter in the India-Indonesia partnership begins today.
1: Hum development, security, technology, culture aur education har kshetr mein mahatvapurna kadam badha rahe hain. Mujhe vishwas hai आज से भारत इंडोनेशिया साझेदारी का एक सुनहरा अध्याय शुरू होगा और इस सुनहरे अध्याय का बहुत बड़ा सकारात्मक प्रभाव 21वीं सदी की दुनिया पर होगा, पूरी मानवता पर होगा.
0: The Prime Minister said an agreement signed today will make India's high-quality and affordable medicines more easily available to the people of Indonesia. He added that India will contribute to the capacity building of Indonesian doctors and healthcare professionals. Amid the political storm intensifying in Pakistan-occupied Jammu and Kashmir, POJK, the Jammu and Kashmir Joint Awami Action Committee has issued a 48-hour deadline to the government in Islamabad, threatening a grand and final response on the 9th of July if their conditions remain unfulfilled. In a formal declaration, the committee announced that its current sit-in protest will persist indefinitely until all of its demands are satisfied. The sixth batch of pilgrims for the ongoing Sri Amarnath Ji Yatra was flagged off from the Bhagwati Nagar base camp in Jammu early this morning amid tight security arrangements. Our correspondent reports that a total of 8,815 pilgrims left for the Holy Cave Shrine in Kashmir. Eight people were killed and some others were missing after thunderstorms and gales brought by severe convective weather hit the eastern part of central China's Hubei province. According to a provincial emergency management authorities, thunderstorms, strong winds and tornadoes struck several cities last evening. In Huangkang, 275 people were injured while over 400 residents were shifted to safer locations. The Intermeteorological Department, IMD, has forecast heavy rainfall today over parts of coastal Karnataka, Gujarat, Konkan and Goa, Madhya Maharashtra, parts of Arunachal Pradesh, Bihar, Chhattisgarh, East Rajasthan, Himachal Pradesh, Interior Karnataka, Madhya Pradesh, Sub-Himalayan, West Bengal and Sikkim are also expected to experience heavy rainfall during the day. In men's cricket, India will take on hosts England in the third T20 International of the five-match series at Trent Bridge in Nottingham tonight. The match is scheduled to begin at 10 p.m. Indian time. The men in blue will look to level the series as new skipper Shreyas Iyer is yet to register a win under his captaincy. Benchmark domestic equity indices were trading around 0.4% up in the forenoon session today. The Sensex climbed 307 points to 78,592, while the Nifty advanced 83 points to 24,514 when reports last came in. And with that, we end this news bulletin.
2: Agachavani, കണ്ണൂർ. സേവന വാർത്തകൾ. വായന മാസാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കലക്ടറേറ്റ് അക്ഷര ലൈബ്രറിയുമായി ചേർന്ന് ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്കായി നാളെ ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പി ആർ ചേംബറിലാണ് മത്സരം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499-4255-145. തലശ്ശേരി താലൂക്കിലെ തൃപ്പങ്ങോട്ടൂർ വില്ലേജിൽപ്പെട്ട പൊയിലൂർ മുത്തപ്പൻ മഠപ്പുര ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഈ മാസം 22 വൈകുന്നേരം 5 മുമ്പായി തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ലഭിക്കണം. വെബ്സൈറ്റ് www.malabardevasvam.kerala.gov.in. കണ്ണൂർ ഗവൺമെന്റ് ഐടിഐയും ഐഎംസിയും സംയുക്തമായി നടത്തുന്ന ഇന്റീരിയൽ ഡിസൈനിങ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓട്ടോ കാഡ്, 3D, എസ് മാക്സ്, ബി റേ, സ്കെച്ചപ്പ്, ലിമോൺ, റിവിറ്റ്, ഫോട്ടോഷാപ്പ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിലും 3D പ്രിന്റിംഗിലും വിദഗ്ധ പരിശീലനം നൽകും. യോഗ്യത SSLC, +2 ഡിഗ്രി, ഡിപ്ലോമ, ITI. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. ഫോൺ നമ്പർ 9447-311-257. 9447-311-257. കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പഠന വകുപ്പിലെ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലായി ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്.

ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11:30 വകുപ്പ് മേധാവിക്ക് മുമ്പാകെ ഹാജരാകണം. ഫോൺ നമ്പർ 9744509979. 9744509979. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്നൊരു മണിക്ക് എവർഗ്രീൻ എയ്റ്റീസ്, 1980s നിത്യഹരിത ഗാനങ്ങൾ, 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, 2:30 ആകാശവാണി ടെലി ക്വിസ്. 1-ാം ഘട്ട വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂർ ആകാശവാണി സ്റ്റുഡിയോയിൽ നടത്തിയ ക്വിസ് മത്സരത്തിൽ ശബ്ദലേഖനം ചെയ്ത പ്രസക്ത ഭാഗങ്ങൾ. വൈകിട്ട് 4:45 കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, 5:15 പുള്ളുവൻ പാട്ട് അവതരണം വി കെ നാരായണനും സംഘവും, വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ കരിവള്ളൂർ കൂക്കാനം സ്വദേശിനി ഓമനയുടെ കൃഷി, രാത്രി 7:35 സയൻസ് കഫേയിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ നാടൻ മാതൃക, കാവുകളും സർപ്പക്കാവുകളും. കേരളത്തിലെ സർപ്പക്കാവുകളുടെയും കാവുകളുടെയും പാരിസ്ഥിതിക പ്രാധാന്യവും വെല്ലുവിളികളും കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പ് വിഭാഗം മേധാവി ഡോക്ടർ കെ മനോജ് സംസാരിക്കുന്നു. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം, 10:00 കഥകളി പദങ്ങൾ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സ്പോട്ട് ലൈറ്റ്.

മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: ചിരിയൂ ചിരി എന്ന ചിത്രത്തിൽ യേശുദാസും ജയചന്ദ്രനും പാടിയ ഗാനമാണ് കേട്ടത്. രചന പിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: എവർഗ്രീൻ 80s തുടരുന്നു. ചിത്രം കലോപാസന, പാടിയത് ജാനകി, കൂടെ മനോഹരൻ, രചന ചുവലൂർ കൃഷ്ണൻകുട്ടി, സംഗീതം കെ രാഘവൻ.
3: ഉണ്ടായിരുന്നു പണ്ടു പണ്ടൊരു നാട്ടിൽ ഗാനഗന്ധർവനുണ്ടായിരുന്നു.

0: പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എവർഗ്രീൻ 80s-ലിനി യവനിക്ക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ.

0: பெட்ரோல் டாக்கீஸ் சஞ்சரிக்காம் சினிமைக்கப்போம். ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ചിത്രം ചമ്പൽക്കാട്, പാടിയത് യേശുദാസ്, രചന ഗോപി കൊല്ലം, സംഗീതം MK അർജുനൻ.

0: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: ചിത്രം തകിലി കൊട്ടാമ്പുറം. പാടിയത് യേശുദാസ്, KS ബീന. കല, വരികൾ ബാലു കിരീത്. സംഗീതം ദർശൻ രാമൻ.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
4: എവർഗ്രീൻ ETSലിനെ തീരം തേടുന്ന തിര എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന കോഴിച്ചേരി ബാലരാമൻ, സംഗീതം ശ്യാം.

ചിത്രം ഇതാ ഒരു ധിക്കാരി. പഴയത് യേശുദാസും ജാനകിയും. രചന പൂച്ചൽ ഖാദർ. സംഗീതം എ ടി ഉമ്മർ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിലിൽ ഒരു മരണം സ്ഥിരീകരിച്ചെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഴുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത മണ്ണിടിച്ചിലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. മുന്നറിയിപ്പുകളിൽ കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെന്നും മഴക്കാലത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുതെന്ന നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നെന്നും സിദ്ദിഖ് തിരുവനന്തപുരത്ത് പറഞ്ഞു. വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ

മേഖലയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അഗ്നിരക്ഷാസേനാ മേധാവിക്കും വയനാട് ജില്ലാ പോലീസ് മേധാവിക്കുമാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. കൂടുതൽ പേർ മണ്ണിനടിയിൽ കുടുങ്ങിയെന്ന സംശയത്തെ തുടർന്ന് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയിട്ടുണ്ട്. ജില്ലാ കലക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. കണ്ണൂർ ഇരിട്ടിയിൽ നിന്നും അഗ്നിരക്ഷാസേന മേപ്പാടിയിലേക്ക് പുറപ്പെട്ടു. മട്ടന്നൂർ എസ്ടിഒയുടെ നേതൃത്വത്തിൽ ഇരിട്ടി, പേരാവൂർ എന്നിവിടങ്ങളിലെ സംഘവും സംഭവസ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ഈ വർഷം ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതി ബോധവൽക്കരണ ശില്പശാലയ്ക്ക് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ ഭരണവകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല. ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം 2020 ഇന്ന് നോട്ടിംഗ്ഹാമിലെ ട്രെൻ ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം. എഫ് എം പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം അഞ്ചാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ലിജിൻ കുന്നിലേത്ത്. സംവിധാനം റൂബി ബാബു.

0: ലേഖ മാഡം കാണണമെന്ന് പറഞ്ഞിരുന്നു.
1: ഏ, അതെ, അന്ന എന്തെങ്കിലും വർക്കില്ലല്ലോ.
0: അല്ല, ചന്ദ്ര സാറ് ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന റഷസൊക്കെ സോർട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു, അപ്പോഴാ മാഡം കാണാൻ പറഞ്ഞു എന്ന് അറിയിച്ചത്.
1: ഓ, ചന്ദ്ര ട്രാവലിലാണ്, നാളെ കഴിഞ്ഞേ എത്തുള്ളൂ. സോർട്ടിങ് നാളെ തീർത്താ മതിയാകും. അന്ന ഈ സ്ഥാപനത്തിൽ എത്തിയിട്ട് എത്ര നാളായി?
0: 3 ആഴ്ചയായി മാഡം. എന്താ ചോദിച്ചേ?
1: ഏയ്, അന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യുന്നുണ്ടെന്ന എല്ലാവരുടെ അഭിപ്രായം. സാധാരണയായി ഇന്റേണായി വരുന്ന കുട്ടികൾക്ക് പേപ്പർ വർക്കൊക്കെ നൽകാറുള്ളൂ.
0: ഞാൻ 2 ഷൂട്ടിങ്ങിനും അസിസ്റ്റ് ചെയ്തു മാഡം.
1: അന്ന മിടുക്കിയായതുകൊണ്ടാണ് അതെല്ലാം സാധിച്ചത്. അന്നയെ വിളിപ്പിച്ചതും ഒരു പ്രധാന കാര്യം പറയാനാണ്.
0: എന്താ മാഡം?
1: ഫസ്റ്റ് അബുദാബി ബാങ്കിനെ കുറിച്ച് തന്നെ കേട്ടിട്ടില്ലേ? അവർക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ നമ്മുടെ കമ്പനി ചെയ്യാൻ കരാറായിട്ടുണ്ട്. ആ വർക്ക് അന്നെ ഏൽപ്പിക്കാമെന്നാണ് തീരുമാനം.
0: അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ?
1: ഒറ്റയ്ക്കല്ല, ആവശ്യമുള്ള ക്രൂവിനെ അന്നയ്ക്ക് പിക്ക് ചെയ്യാം. ഒരു പ്രശ്നമുള്ളത് വർക്ക് അവരുടെ സ്ഥലത്ത്, അതായത് അബുദാബി ചെന്ന് വേണം ചെയ്യാൻ. 6 മാസമാണ് വർക്കിന്റെ പീരീഡ്.
0: 6 മാസോ? അബുദാബിയിലേക്കോ മാഡം?
1: അന്നയുടെ സംശയം മനസ്സിലായി. 2 മാസത്തെ ഇന്റേൺഷിപ്പിനെടുത്തിട്ട് ഇപ്പൊ 6 മാസത്തേക്ക് വർക്ക് ചെയ്യാൻ പറയുന്നത് എന്താണെന്നല്ലേ? 6 മാസത്തേക്ക് കൂടി അന്നയുടെ ഇന്റേൺഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ ഞാൻ ഇന്ന് തന്നെ ഇഷ്യൂ ചെയ്തേക്കാം. ആ പ്രശ്നം തീർന്നില്ലേ?
0: പക്ഷെ മാഡം, അബുദാബി എന്നൊക്കെ പറയുമ്പോ,
1: അബുദാബിയിലേക്ക് 2750 കിലോമീറ്റർ ദൂരം കാണും. ഓസ്ട്രേലിയ ആണെങ്കിൽ 7500 കിലോമീറ്റർ വരും. അപ്പോ അബുദാബി അല്ലേ അടുത്ത്?
0: ഓസ്ട്രേലിയ അല്ലല്ലോ, അബുദാബി എന്നല്ലേ മാഡം പറഞ്ഞത്?
1: അബുദാബിയിലേക്കാണ് കമ്പനിയുടെ ഓഫർ ഉള്ളത്. പക്ഷേ ഓസ്ട്രേലിയ വിസ കാത്തു നിൽക്കുന്ന അന്ന എങ്ങനെ 6 മാസത്തേക്ക് അബുദാബിയിൽ പോകും അല്ലേ?
0: വിസയോ? ഞാൻ
1: കിടന്നുരുളണ്ട. ബാംഗ്ലൂര് പോലെ ഒരു നഗരത്തിൽ ചെറിയ പെട്ടിക്കട

0: കൊണ്ടു പോകാൻ പോലും എത്രമാത്രം ഗുസ്തി പിടിക്കണമെന്ന് അറിയോ എന്നേക്ക്?
1: മാഡം തെറ്റിദ്ധരിക്കരുത്.
0: അപ്പോ ഇന്ദിരാനഗർ പോലുള്ള ഒരു ഏരിയയിൽ ഇതുപോലൊരു സ്ഥാപനം ഇത്രയും വർഷമായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ തലയിൽ കള്ളിമണ്ണല്ല ഉണ്ടായിരിക്കുക എന്നെങ്കിലും ആദ്യം അന്നെ ഓർക്കണമായിരുന്നു.
1: സോറി മാഡം, യഥാർത്ഥത്തിൽ
0: അതെ, യഥാർത്ഥത്തിൽ അന്നെ കാണിച്ചത് നമ്പർ വൺ ഫ്രോഡാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനുമായി പുലബന്ധം പോലും ഇല്ലാത്ത അന്ന ഇന്റേൺഷിപ്പിന് അപേക്ഷിച്ച സമയത്ത് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജം. കേസായാൽ ആ നിമിഷം അകത്താണ്.
1: അയ്യോ മാഡം, എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാ ഞാനിതെല്ലാം.
0: അതും അറിഞ്ഞു. സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായി നിൽക്കുന്ന ഇക്കാലത്ത് ഒരു ഫ്രോഡ് കാണിക്കാൻ ഇറങ്ങുമ്പോ കുറച്ചെങ്കിലും ശ്രദ്ധിക്കണ്ടേ? പഴയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പിക്ചേഴ്സ് ഒക്കെ ആൾക്കാർ ഇറങ്ങി തപ്പോന്നെങ്കിലും ഓർക്കണ്ടേ എന്നാ?
1: സോറി.
0: ആട്ടെ, എന്തായിരുന്നു അന്നയുടെയും അന്നയുടെയും ഫ്രണ്ടിന്റെ ഉദ്ദേശം?
1: ചന്ദ്രസാറിന്റെ ഫസ്റ്റ് മാരേജിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട്.
0: അന്നയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു തരുന്നു, ഒപ്പം സുഹൃത്തിനോടുള്ള സ്നേഹവും.
1: ഐ ആം എക്സ്ട്രീംലി സോറി മാഡം, ഞാൻ ഇപ്പൊ തന്നെ പൊക്കോളാം.
0: നോ നോ, ഇപ്പൊ പോരുത്. അന്നയെ കൊണ്ട് ഇപ്പണി ചെയ്യിക്കാൻ ഇറങ്ങിയ ആളെ പറ്റി എനിക്കും ചിലത് അറിയാനുണ്ട്.
1: എന്താണ് മാഡം?
0: പറയാം. അന്നയുടെയും അന്നയുടെ ഗ്രേറ്റ് സുഹൃത്ത് ചിത്രയുടെയും കൂടെ പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ റിപ്പീറ്റായി വരുന്ന ഒരു താടിക്കാരനെ കണ്ടല്ലോ, ആരാണ് അയാൾ?
1: അത്
0: താല്പര്യമില്ലെങ്കിൽ പറയണ്ട, പക്ഷേ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസ് മതി വിസ ബ്ലോക്ക് ആവാൻ.
1: വേണ്ട വേണ്ട, ഞാൻ പറയാം.
0: അപ്പൊ ബുദ്ധിയുണ്ട്.
1: അത് ഡേവിഡാണ്, ഡേവിഡ് ആരോഗ്യസ്വാമി.
0: കണ്ടാലും നല്ല ആരോഗ്യം. നമ്മുടെ KGF ഫെഷിന്റെ ഒരു കട്ടുണ്ട്. അയാളും ചിത്രയുമായിട്ടുള്ള ബന്ധം?
1: അത്
0: മടിക്കണ്ട, അന്നയ്ക്ക് എല്ലാം തുറന്നു പറയുക എന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ.
1: ഡേവിഡ് ചിത്രയുടെ എക്സ് ആണ്.
0: എക്സ് ലവർ?
1: ചിത്ര ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് അവരൊരുമിച്ചായിരുന്നു.
0: ഒരുമിച്ചെന്ന് പറയുമ്പോ
1: ലിവിംഗ് ടുഗദർ?

0: ലേഖ, നീ കുഴിക്കൂ എന്ന് പറഞ്ഞപ്പോ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ.
1: ലേഖ ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയെടുത്തിരിക്കും, അറിയാലോ.
0: എന്നിട്ട് നിന്റെ അടിമ എവിടെ? അന്നാക്കാരുന്നീന.
1: കുറച്ച് ജിംഗിൾസ് ബൊപ്പണ്ണയുടെ സൗണ്ട് സ്റ്റുഡിയോയിലുണ്ട്, അത് കളക്ട് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു.
0: ഇക്കണക്കിന് പോയ കമ്പനിക്ക് കിട്ടാനുള്ള പഴയ ക്ലയന്റ് ബാലൻസ് ഒക്കെ നീ ഇവിടെ അയച്ചു വാങ്ങിച്ചെടുക്കുമല്ലോ.
1: പറഞ്ഞാ ഇപ്പൊ അവക്ക് പോയേ പറ്റൂ. പക്ഷേ എനിക്കിപ്പോ അറിയേണ്ടത് ഇവളുടെ കൂട്ടുകാരി ചിത്ര എന്തിനാണ് ലിവിംഗ് ടുഗദർ നിർത്തി ബാംഗ്ലൂർ വിട്ട് നാട്ടിലേക്ക് പോയതെന്ന്.
0: നീ തിരക്കിയില്ലേ?
1: എല്ലാം ഒറ്റയടിക്ക് പറയിപ്പിച്ചില്ല, ചരടില്ലാതെ കെട്ടിയിട്ടിരിക്കല്ലേ. പതിയെ ഓരോരോ വിവരവും ഞാൻ അങ്ങ് ചോർത്തിയെടുക്കും.
0: ചോർത്തലൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിക്കണം. എന്റെ രഹസ്യം അറിയാൻ എന്റെ കമ്പനി തന്നെ ആളെ അയച്ച വ്യക്തിയുടെ ബുദ്ധിയെയും കുറച്ച് കാണണ്ട കേട്ടോ.
1: ഒരിക്കലുമില്ല. എന്റെ മുന്നിലിപ്പോൾ ഡേവിഡ് ആരോഗ്യസ്വാമിയെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യമാണുള്ളത്.

0: അന്ന, നീ ഇന്നും ലേറ്റ് ആയല്ലോ. വന്നു വന്ന് നീ അവിടുത്തെ ഇന്റേൺ ആണോ അതോ റെഗുലർ സ്റ്റാഫോ?
1: എനിക്കും ഇപ്പൊ അതാ സംശയം. എല്ലാത്തിനും എന്നെ തന്നെയാ വിളിക്കുന്നതും പണി ചെയ്യിക്കുന്നതും.
0: ഇനിയിപ്പോ ബെന്നിച്ചം വരുമ്പോ പുതിയ കമ്പനിയിലെ പണി തീർന്നിട്ടില്ല, ഞാൻ ഓസ്ട്രേലിയക്ക് പിന്നെ വന്നോളാം എന്ന് പറയേണ്ടി വരുമോ?
1: ആവോ, എനിക്കറിയില്ല. എന്തായാലും പ്രൊഡക്ഷൻ കമ്പനിയിലെ പണി നമ്മൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമൊന്നുമല്ല.
0: അപ്പൊ നീ അവിടെ സ്ഥിരമായി നിൽക്കാനാണോ പരിപാടി? വല്ല വിവരവും കിട്ടിയോ?
1: ഇതുവരേക്കും ഒന്നും കിട്ടിയിട്ടില്ല.
0: അപ്പോ പണി പാളുവോ?
1: പാളാതെ നോക്കണം. അവിടുത്തെ മിക്ക സ്റ്റാഫും പുതിയ ആൾക്കാരാ. 7 വർഷത്തിലധികമായി നിൽക്കുന്നവർക്ക് മാത്രമല്ലേ പഴയ കഥകളൊക്കെ അറിയാൻ സാധിക്കൂ.
0: അയ്യോ, അങ്ങനെ ആരുമില്ലേ?
1: ഓണർ ചന്ദ്രുവിന്റെ ഒപ്പം കമ്പനി തുടങ്ങിയ കാലത്തുള്ളത് രണ്ടുപേരും മാത്രമാ. മാർക്കറ്റിംഗ് ഹെഡ്, ഒരു ലേഖാ മാഡം, പിന്നെ പഴയ കാര്യസ്ഥൻ മോഡിലുള്ള ഒരു കക്ഷിയുണ്ട്, കന്നടക്കാരൻ ഭുജംഗയ്യൻ.
0: ഇപ്പറഞ്ഞ ലേഖാ മാഡത്തിനെ വളയ്ക്കാൻ പറ്റില്ലേ?
1: വെരി ടഫ്. വളയ്ക്കാൻ പോയാ നമ്മളെ ഉടിക്കുന്ന ടൈപ്പാ അവര്.
0: അപ്പോ ഞാൻ ഇവിടെ വന്ന് സമയം കളയുന്നതൊക്കെ വെറുതെ ആകുമോ? എന്നാ
1: നീ നിരാശപ്പെടാതെ, പയ്യെ തിന്ന പനിയും തിന്നാന്നല്ലേ. ഇത്തിരി കൂടെ ഒന്ന് ക്ഷമിക്ക്.
0: ക്ഷമയൊന്നും എനിക്കില്ല. നീ എങ്ങനെയെങ്കിലും ആ ഭുജംഗയ്യനെ അടിച്ചിടാൻ നോക്ക്. ഐ ഹാവ് എ വീക്ക്നെസ്, അതെന്താണെന്ന് കണ്ടുപിടിക്ക്.
1: നോക്കാം.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം അഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര ദേവിപ്രിയ വി, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്, സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ ആറാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: ആകാശവാണി കണ്ണൂർ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇന്ന് 2:30 ആകാശവാണി ലിലി ക്വിസ് 1-ാം ഘട്ട വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂർ ആകാശവാണി സ്റ്റുഡിയോയിൽ നടത്തിയ ക്വിസ് മത്സരത്തിന്റെ ശബ്ദലേഖനം ചെയ്ത പ്രസക്ത ഭാഗങ്ങൾ. വൈകിട്ട് 4:45 കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 പുള്ളുവൻ പാട്ട് അവതരണം വി കെ നാരായണനും സംഘവും. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ പാണിയിൽ. കരിവള്ളൂർ കൂക്കാനം സ്വദേശിനി ഓമനയുടെ കൃഷി അനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 സയൻസ് കഫേയിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ നാടൻ മാതൃക കാവുകളും സർപ്പക്കാവുകളും. കേരളത്തിലെ സർപ്പക്കാവുകളുടെയും കാവുകളുടെയും പാരിസ്ഥിതിക പ്രാധാന്യവും വെല്ലുവിളികളും. കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി

പഠനവകുപ്പ് വിഭാഗ മേധാവി ഡോക്ടർ കെ മനോജ് സംസാരിക്കുന്നു. 8 മണിക്ക് കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം, 10 മണിക്ക് കഥകളി പദങ്ങൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് സ്പോട്ട്ലൈറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി ടെലിക്വിസ് ഒന്നാംഘട്ട വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂർ ആകാശവാണി സ്റ്റുഡിയോയിൽ നടത്തിയ ക്വിസ് മത്സരത്തിന്റെ ശബ്ദലേഖനം ചെയ്ത പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആകാശവാണി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്വിസ് പരിപാടിയുടെ ആദ്യഘട്ട മത്സരങ്ങളിൽ വിജയിച്ച ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രണ്ടാംഘട്ട മത്സരമാണ് ഇന്നിവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ വിജയികളായി, ആദ്യഘട്ട മത്സരങ്ങളിൽ വിജയികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കണ്ണൂർ ആകാശവാണിക്ക് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മത്സരത്തിൽ പോകുന്നതിന് മുമ്പായി, മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്ക് പരസ്പരം പരിചയപ്പെടാം. അപ്പോൾ പരിചയപ്പെടൽ ഇങ്ങേ അറ്റത്തും തുടങ്ങാം അല്ലേ? ഓക്കെ.
2: നെയിം ഷെരീഫ്, സ്ഥലം മരക്കാർകണ്ടി.
1: മരക്കാർകണ്ടിയിൽ നിന്നുള്ള നെയിം ഷെരീഫ്. ഓക്കെ.
3: ഹരിദാസ്, അഴീക്കൽ നിന്ന് വരുന്നത്.
1: ഹരിദാസ് അഴീക്കൽ.
4: അനുഗ്രഹ്, എടക്കാട് നിന്ന് വരുന്നു.
1: അനുഗ്രഹ്, എടക്കാട്.
5: രവീന്ദ്രൻ, പാനൂരിൽ നിന്ന് വരുന്നു.
6: സംഗീത, തച്ചങ്ങാട് നിന്ന് വരുന്നു.
7: ഭീഷ്മ, ബേക്കലിൽ നിന്ന് വരുന്നു.
8: സുനില, പറക്കളായിൽ നിന്ന് വരുന്നു.
1: പറക്കളായി എവിടെയാണ്?
8: കാഞ്ഞങ്ങാടിന്.
1: കാഞ്ഞങ്ങാട്.
9: ഞാൻ ബാലകൃഷ്ണൻ കെ, കാലിക്കട്. പിരിക്കോട്.
1: കാലിക്കട.
10: ഞാൻ ഷീബ, കാസർഗോഡ് ജില്ലയിലെ മടിക്കൈയിൽ നിന്ന് വരുന്നു.
1: മടിക്കൈ.
11: ഞാൻ ഷീബ, പിലിക്കോട് പുത്തലോട്ട്.
1: പുത്തലോട്ട്.
12: രാംജിത്ത്, വള്ളപ്പന്തൽ.
1: വെള്ളപ്പന്തൽ.
12: കുത്തുറമ്പിനടുത്തുള്ള സ്ഥലം.
1: കുത്തുറമ്പ്.
13: ധന്യ, വെള്ളപ്പന്തൽ.
14: ഞാൻ ബീന, കയറളം. മയിൽ.
1: കയറളം.
15: ഞാൻ വർഷ, കാഞ്ഞിരോട്.
16: ഞാൻ ജിഷ, തലശ്ശേരിയിലെ മാടപ്പീടിയിൽ നിന്ന് വരുന്നു.
1: മാടപ്പീടിക.
17: ഹോം എഞ്ചിനീയർ സുശീല, നടുവിൽ തളിപ്പറമ്പിൽ നിന്ന് വരുന്നു.
1: സുശീല, നടുവിൽ.
18: സുഗീത, കടമ്പൂരിൽ നിന്ന് വരുന്നു.
19: അനിൽകുമാർ, മൗവേരി.
1: മൗവേരി.
19: കൂത്തുറമ്പിനടുത്താണ്.
20: തമ്പാൻ, കാടംകോട്, ചെറുകുത്തൂര്, കാസർഗോഡ് ജില്ല.
21: എന്റെ പേര് അതുൽരാജ്, ചമ്പാടാണ് സ്വദേശം.
1: എവിടെയാണ് ചമ്പാട്?
21: ചമ്പാട്.
0: അപ്പൊ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ കെ ദീപ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് പോവുകയാണ്, അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു.
1: ഇപ്പൊ ഞാന് കുറെ കാലമായിട്ട് ഇപ്പൊ ഈ ക്വിസ് മാസ്റ്ററായിട്ട് ഇതില് ദീപയുടെ കൂടെ ഉണ്ട്. എന്റെ പേര് പി ഒ മുരളീധരൻ. അപ്പൊ ഈ ദീപ പറഞ്ഞതുപോലെ ആകാശവാണി നടത്തുന്ന ഈ ക്വിസ് മത്സരത്തിന്റെ ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത്, ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആളുകൾ വിളിച്ചു, അപ്പോ പി എസ് സി കിട്ടിയ ഒരു സന്തോഷം അറിയിക്കാൻ. അപ്പൊ സ്വാഭാവികമായും ആ നിലയിലുള്ള ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയുള്ള എന്റെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അവരൊക്കെ ഇടക്ക് പറയുന്നു, മാഷ വീണ്ടും ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് വളരെയേറെ ആളുകളിലേക്ക് എത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ക്വിസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് അറിവിന്റെ ഒരു കാലഘട്ടത്തിലാണ്. വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടന എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഗവൺമെന്റുകൾ പോലും മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പൊ അറിവ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. അത് അപ്പോ അതിനനുസൃതമായിട്ട് നാം നമ്മുടെ അറിവുകളെ തേടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായും ഈ ഒരു പരിപാടി ഏറെ ഭാവനാപൂർണമായ ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ സമൂഹത്തിന് ഏറെ പ്രയോജനകരമായ ഒരു പരിപാടിയാണ്. അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിന്, സ്നേഹത്തിന്, അതുപോലെ തന്നെ നിങ്ങളുടെ ആവേശത്തിന് ഒരു വലിയ സെലൂട്ട്. അപ്പൊ നമ്മള് മത്സരത്തിലേക്ക് കടക്കാൻ തോന്നുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും.
1: അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയില് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അതിന്റെ വികസനത്തിന് വേണ്ടി ആസൂത്രണം ആരംഭിച്ചു, പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങി. എന്നാൽ അടുത്ത കാലത്ത് നമുക്കറിയാം ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നു, പ്ലാനിംഗ് കമ്മീഷൻ. ആ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ആശയത്തിന് പകരം നീതി ആയോഗ് വന്നു, നീതി ആയോഗ്. അപ്പൊ എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇപ്പോ നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷൻ പകരമായിട്ട് വന്ന സ്ഥാപനമാണ് നീതി ആയോഗ്, അതിന്റെ പുതിയ വൈസ് ചെയർമാൻ ആരാണ്? ആരെങ്കിലും പറയാ, ഇല്ലെങ്കിൽ കൈമാറുക.
2: അമിതാഭ് കാന്ത്.
1: സോറി,
4: അശോക് ലാഹിരി.
1: അശോക് ലാഹിരി, ശരിയായ ഉത്തരം അശോക് ലാഹിരി എന്നുള്ളതാണ്. സുമൻ ബെറി ആയിരുന്നു ഈ നീതി ആയോഗിന്റെ വൈസ് ചെയർമാനായിട്ടുണ്ടായത്. സുമൻ ബെറിക്ക് പകരമാണ് ഇപ്പോൾ അശോക് ലാഹിരി അതിന്റെ പുതിയ വൈസ് ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത്. ആരാണ് ചെയർമാൻ? പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ് ഇതിന്റെ ചെയർമാൻ. ഇപ്പോൾ വൈസ് ചെയർമാനായിട്ട് ഇപ്പോൾ നിയമിക്കപ്പെട്ടിരിക്കുന്നത് അശോക് ലാഹിരി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യം. ഇപ്പൊ നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോ ഡിജിറ്റൽ അറസ്റ്റ് അല്ലേ, അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? അപ്പൊ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പണം തട്ടി എന്ന് പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളോട് പലപ്പോഴും ചില ആളുകൾ, ശ്രദ്ധിക്കണം, ബാങ്കിലെ അക്കൗണ്ടിലൊക്കെ നല്ല പൈസയൊക്കെ ഉള്ളവര് നിങ്ങളുടെ ഈ പാസ്വേഡ് ഹാക്കായിരിക്കുന്നു, നിങ്ങൾക്ക് പുതിയ പാസ്വേഡാക്കണം, ഇത് എസ് ബി ഐ എന്നാ വിളിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ പറഞ്ഞു കൊടുത്ത് പണം പോകുന്നവരുണ്ട്. എന്റെ ഒരു സുഹൃത്ത്, റിട്ടയർ ചെയ്ത ഒരു അധ്യാപകന്, കഴിഞ്ഞ ദിവസം പോയത് 13 ലക്ഷം രൂപയാണ്. അപ്പൊ തീർച്ചയായും ഈ ഡിജിറ്റൽ അറസ്റ്റ് തുടങ്ങിയ തട്ടിപ്പ് വ്യാപകമാണ്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ CBI ഒരു നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ട് പുറത്തിറക്കുകയാണ്. എന്താണ് ആ ചാറ്റ് ബോട്ടിന്റെ പേര്? ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ CBI പുറത്തിറക്കുന്ന നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടിന്റെ പേരെന്ത്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇതൊക്കെ വളരെ പ്രധാനമാണ്, കാരണം അതുകൊണ്ടാണ് അതൊക്കെ ചോദിക്കുന്നത്. യുവർ ആൻസർ?
3: 1930. അറിയില്ല.
5: സുദർശൻ.
1: സോറി,
5: അറിയില്ല.
1: ആരെങ്കിലും അറിയുന്നവരുണ്ടോ?
5: ക്ലൗഡ് ചാറ്റ്.
3: ക്ലൗഡ്.
1: ആ, അതിന്റെ പേര് നിങ്ങളുടെ അപ്പോ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ CBI ഡെവലപ്പ് ചെയ്യുന്ന നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടിന്റെ പേര് അഭയ് എന്നാണ്. അഭയ്, അഭയ് എന്നാണ് പേര്. അഭയ്. ഓക്കെ, അതെ അതെ, കിസ്മോഷ മോശമല്ല അല്ലേ? അപ്പോ
0: വിട്ടു കൊടുക്കരുത് കേട്ടോ.
1: അതെ അതെ. അടുത്ത ചോദ്യം, നമ്മൾ വീടുകളില് LED ബൾബുകൾ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? LED യുടെ കാലമാണ്, അതൊക്കെ മാറും ഇനി. അപ്പൊ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, ഈ LED എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്?
3: ലോ എമിഷൻ ഡയോഡ്.
1: സോറി,
5: ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്.
1: ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് അടുക്കുകയാണ്. ഇപ്പോ നമ്മുടെ ദേശീയ പതാക, നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട, ഓരോ രാജ്യത്തെയും സംബന്ധിച്ച് അതിന്റെ പ്രധാനപ്പെട്ട ചില പ്രതീകങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയതയുടെ ഒരു പ്രതീകമാണ് നമ്മുടെ ദേശീയ പതാക എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കാൻ ചുമതലപ്പെട്ടത് ഒരേ ഒരു സ്ഥാപനമാണ്. ഏതാണ് ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ഏക സ്ഥാപനം? ആ,
5: ഖാദി ഗ്രാമോദയ സംഘ, ഹുബ്ബള്ളി, ധാർവാഡ്.
1: ഖാദി ഗ്രാമോദ്യോഗ സംഘ, ഹുബ്ബള്ളി, അതായത് കർണാടകത്തിലെ ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം, ഹുബ്ബള്ളിയിലാണ് അതിന്റെ ഇത് പ്രവർത്തിക്കുന്നത്. അതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, നമുക്ക് ഇപ്പോ ഇന്ത്യയിൽ നിയമസഭകളുണ്ടല്ലോ. ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു നിയമസഭയിൽ ആംഗ്യഭാഷയിൽ സംസാരിക്കാൻ അവസരം നൽകി, അതായത് സംസാരശേഷിയില്ലാത്തവർക്കും നിയമസഭയുടെ ഇടപെടലുകൾ നടത്താൻ ആംഗ്യഭാഷയിൽ സംസാരിക്കാൻ അനുവാദം നൽകിയത് ഏത് നിയമസഭയാണ്? നിയമസഭയിൽ ആംഗ്യഭാഷയിൽ സംസാരിക്കാൻ അവസരം നൽകിയ ആദ്യ സംസ്ഥാനം ഏതാണ്?
3: ഗുജറാത്ത്.
1: ഗുജറാത്ത് ശരിയല്ല.
5: ആന്ധ്രാപ്രദേശ്.
22: പശ്ചിമബംഗാൾ.
1: ഇതിന്റെ ഒരു
5: തമിഴ്നാട്.
1: 28 ആണെങ്കിലും പിന്നെ അവസാനം എത്തും, അതില്ലാത്തതുകൊണ്ട് വാങ്ങി. ഓക്കെ,
3: കർണാടക.
22: കേരള.
0: ആരും ഒന്നും പറയാതിരിക്കണ്ട കേട്ടോ, ഏതെങ്കിലും ഒന്ന് പറഞ്ഞു.
22: ജാർഖണ്ഡ്.
3: രാജസ്ഥാൻ.
22: പഞ്ചാബ്.
1: പഞ്ചാബ് ശരിയായ ഉത്തരം, പഞ്ചാബാണ്. ഇതിൽ എക്കിടിപ്പാണ്, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ പഞ്ചാബാണ് ശരിയായ ഉത്തരം. അതായത് ആംഗ്യഭാഷ നമ്മള് ഇപ്പൊ TVയിലൊക്കെ കാണാറുണ്ടല്ലോ, ഇംഗ്ലീഷിൽ എന്താ പറയാ, സൈൻ ലാംഗ്വേജ്, സൈൻ ലാംഗ്വേജ് എന്നാണ് പറയാ. അപ്പൊ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആംഗ്യഭാഷ ഉപയോഗിച്ച് സംസാരിക്കാൻ അവസരം നൽകിയ ആദ്യ സംസ്ഥാനം പഞ്ചാബാണ്. അതാണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ഉത്തരം, അടുത്ത ചോദ്യം. ജ്യൂസ് എന്ന് പറയുന്ന ഒരു ദൗത്യം, അതായത് ഒരു ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തപ്പെട്ട ഒരു ദൗത്യത്തിന്റെ പേരാണ് ജ്യൂസ്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തെ കുറിച്ചാണ്?
5: ചൊവ്വ.
1: ചൊവ്വ. ഞാൻ നിങ്ങൾക്ക് പറയാം ഉത്തരം, അവസാനമായി ഞാൻ കൺഫേം ചെയ്യില്ല, കാരണം ഗ്രഹങ്ങളുടെ എണ്ണം കുറവാണല്ലോ.
22: വ്യാഴം.
1: വ്യാഴം ശരിയായ ഉത്തരമാണ്. പിന്നെ ഇനി അങ്ങോട്ട്
0: പോകണ്ട.
1: അപ്പോ
0: പേരെന്തായിരുന്നു?
22: ഗ്രീഷ്മ.
1: വ്യാഴം, അതായത് നമുക്കറിയാം ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹത്തിനെ കുറിച്ച്, ജൂപ്പിറ്റർ IC, അതായത് ജൂപ്പിറ്ററിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആണ് ജ്യൂസ് ദൗത്യം മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോ ശരിയായ ഉത്തരമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചോദ്യം ആരോട് ചോദിക്കണ്ടേ? നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം 2011 ശേഷം എപ്പോഴായിരുന്നു സെൻസസ് നടക്കേണ്ടിയിരുന്നത്? നടന്നോ? എപ്പോഴാ നടക്കുക? 26, 27 യഥാർത്ഥത്തിൽ. അപ്പൊ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, 2027 രാജ്യത്ത് സെൻസസ് നടക്കുകയാണ്, ഈ സെൻസസിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നം എന്താണ്? പ്രഗതി വികാസ്. ശരിയായ ഉത്തരം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2027 നടക്കാൻ പോകുന്ന, 26 തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി, ഈ സെൻസസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ടോട്ടലി ഡിജിറ്റൽ, പൂർണ്ണമായും ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സെൻസസ്. അതില് ഈ പ്രഗതി വികാസ് എന്ന് പറയുന്നത്, പ്രഗതി എന്ന് പറയുന്നത് സ്ത്രീകളെ പ്രതികരിക്കുന്ന, വികാസ് എന്ന് പറയുന്നത് പുരുഷന്മാരെ പ്രതികരിക്കുന്ന രണ്ട് വ്യക്തികളുടെ ഒരു ഭാഗമായിട്ടാണ് പ്രഗതി വികാസ് എന്ന് പറയുന്ന രണ്ട് ഈ ഭാഗ്യ ചിഹ്നങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ വെറുതെ ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാരി ഉടുത്ത പ്രഗതിയെയും ബാഗ് കയ്യിൽ വെച്ച വികാസിനെയും കാണാം. അപ്പൊ 2027 ഒരു ഇതില് ഈ നിങ്ങളിൽ എത്ര പേർക്ക് ഇതിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു? ആ കുറച്ച് പേർക്കുണ്ട് അല്ലേ. അപ്പൊ പ്രഗതി വികാസ് എന്ന് പറയുന്ന ഇതാ ഈ രണ്ട്, ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് നമ്മുടെ ഈ പറയുന്ന പുതിയ സെൻസസിന്റെ ആ മാസ്കോട്ട് അഥവാ ഭാഗ്യചിഹ്നം. മാസ്കോട്ട് എന്ന് പറഞ്ഞാൽ ഭാഗ്യചിഹ്നം അല്ലേ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇപ്പോ നമുക്ക് കേരളത്തില് ഒരു പ്രത്യേക ഫോൺ ഉണ്ട് അല്ലേ, കെ ഫോൺ എന്നറിയപ്പെടും. കെ ഫോണിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ്?
6: അറിയില്ല.
0: എന്തോ പറയണമെന്നുണ്ടോ? പറയണമെന്ന്
1: മനസ്സിൽ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്, പക്ഷെ പുറത്തു
6: വരുന്നില്ല.
1: ഫിബോ എന്ന കടുവയാണ് ഈ കെ ഫോണിന്റെ ഭാഗ്യ ചിഹ്നം. ഫിബോ എന്ന് പറയുന്ന കടുവയാണ്. ഇപ്പൊ അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകം ഏത്? ഏറ്റവും നീളം കൂടിയ തടാകം?
7: ആമസോൺ.
6: സുപ്പീരിയർ.
1: ടാംഗനിക്ക. ശരിയായ ഉത്തരമാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകം ആഫ്രിക്കയിലെ ടാംഗനിക്ക തടാകമാണ്. അപ്പോ ഏറ്റവും നീളം കൂടിയ തടാകം, പക്ഷേ അതിന്റെ വ്യാപ്തിയിലും മറ്റു കാര്യത്തിലും ഇതിനേക്കാൾ വലുതുണ്ട്, പക്ഷേ ഏറ്റവും നീളം കൂടിയ തടാകം ടാംഗനിക്ക. യെസ്. അടുത്ത ചോദ്യം ആരോടാണ്? ആന്ധ്രയുടെ, ഇപ്പോ ആന്ധ്ര നമുക്കറിയാം, ആന്ധ്രാ സംസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സംസ്ഥാനമാണ്. 1952 പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 56 ഉപവാസം നടത്തിയിട്ട് ഉപവാസ പന്തലിൽ മരണപ്പെട്ടു ഒരു ഭാഷാ സംസ്ഥാനത്തിന് വേണ്ടി. അങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സംസ്ഥാനം ഉണ്ടാകുന്നത്. അതിന്റെ പേരാണ് ആന്ധ്രാപ്രദേശ്. ആ ആന്ധ്രാപ്രദേശിനെ രണ്ടായി വിഭജിച്ചു, ഭാഷ മാറിയോ? ഇല്ല, അതിനെ തെലുങ്കാനയും ആന്ധ്രയുമായിട്ട് മാറ്റി. അപ്പോ ഇപ്പോ ആന്ധ്രയുടെ സ്ഥിരം തലസ്ഥാനമായി അംഗീകരിക്കപ്പെട്ട നഗരം ഏത്?
6: അമരാവതി.
1: ശരിയായ ഉത്തരമാണ്. അപ്പൊ അടുത്ത ചോദ്യം, നമ്മുടെ രാജ്യത്തിന്റെ, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്?
6: കടുവ.
7: ആന.
1: ഉറപ്പാണോ?
6: അതെ.
1: ആ ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്ന് പറയുന്ന ആനയാണ്. ദേശീയ മൃഗമാണ് കടുവ. 2010 ആനയെ ദേശീയ പൈതൃക മൃഗമായിട്ട് പ്രഖ്യാപിച്ചത്. മനസ്സിലായില്ലേ? അപ്പോ ശരിയായ ഉത്തരമാണ്. ഓക്കെ, അടുത്ത ചോദ്യം ആരോടാണ്? ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്ത് സഞ്ചരിച്ച വനിത എന്ന നേട്ടം കൈവരിച്ചത് ആര്?
7: സുനിത വില്യംസ്.
1: സുനിത വില്യം.
8: ക്രിസ്റ്റീന കോച്ച്.
1: അപ്പോ ശരിയായ ഉത്തരമാണ്, ക്രിസ്റ്റീന കോച്ചാണ്. നമുക്കറിയാം ആർട്ടിമിസ് അല്ലേ, ആർട്ടിമിസ് എന്ന് പറയുന്ന ഒരു വാഹനത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ക്രിസ്റ്റീന കോച്ച് ആണ് ലോക ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്ത് സഞ്ചരിച്ച വനിത എന്ന നേട്ടം കൈവരിച്ച ക്രിസ്റ്റീന കോച്ച്. അപ്പോ അടുത്ത ചോദ്യം ആരോടാണ്? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ആരുടെ വരികളാണ്?
8: മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.
1: മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ഓക്കെ, ആ കൊടുക്ക്.
9: ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ?
1: ഏതാണ് കവി?
8: ഏകണ്ടിയൂർ ചന്ദ്രശേഖരൻ.
1: അല്ല,
8: ഇയങ്കോട് ബാലകൃഷ്ണൻ.
1: എടിയോ അടുത്തെത്തി, പക്ഷെ ലേശം സുശീലിച്ച്.
8: ഇയങ്കോട് ഗോപാലകൃഷ്ണൻ.
1: ഓക്കെ, അടുത്താ കൂടും.
23: വത്സൻ.
1: അല്ല,
24: ഇഞ്ചക്കാട് ബാലചന്ദ്രൻ.
1: വെരി ഗുഡ്, ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ആണ് ആ കവിത യുടെ കവി കേട്ടോ. ഇനി അതിന്റെ ആ കവിത നിങ്ങൾ ഇന്ന് പോയി കേൾക്കണം, അതിമനോഹരമാണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയും ആ ചൂട്, പല വീടുകളിലും ഇപ്രാവശ്യം ഇത് എന്താണ് എ സി ഒക്കെ ആക്കി, എ സി ആക്കിയിട്ട് പോലും സഹിക്കാൻ കഴിയുന്നില്ല, നമ്മളെ പിന്നെ ആക്കിയിട്ടില്ല. അപ്പോൾ ഈ ആദ്യം നമ്മുടെ ഒ എൻ വി എഴുതി ഭൂമിക്കൊരു ചരമഗീതം അല്ലേ, ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഇവിടെ അവശേഷിക്കയില്ല ആരുമേ ഞാനും, ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നേ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഇപ്പോൾ ഈ പുതിയ കവിത, അതായത് പുതിയ കാലത്ത് ഈ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്ന ആശയം ധ്വനിപ്പിക്കുന്ന ഈ വരികൾ എഴുതിയത് ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എന്ന് പറയുന്ന കവിയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരമപ്രധാനമായ കോടതിയാണ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. എന്റെ ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി ആര്?
8: ഹരിലാൽ ജക്കനിയ.
1: ശരിയല്ല.
8: ജസ്റ്റിസ് ഹരിഗോവിന്ദ്.
23: ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ്.
1: വൈ വി ചന്ദ്രചൂഡ്, ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനം അനുഷ്ഠിച്ച് റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വൈ വി ചന്ദ്രചൂഡ്, അച്ഛനും മകനും ജഡ്ജായിരുന്നു, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ കാലം എന്ന് പറയുന്ന ഒരു ഇത് കിട്ടിയത് വൈ വി ചന്ദ്രചൂഡ്, ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ആരോടാണ്? യെസ്, ഇപ്പം നമ്മുടെ ദേശീയ ഗാനമാണ് ജനഗണമന അല്ലേ, എത്ര സെക്കൻഡാണ് പാടാൻ വേണ്ടത്?
8: 52 സെക്കൻഡ്.
1: അപ്പോ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത് ടാഗോർ തന്നെയാ, ചോദ്യം അതൊന്നും അല്ല. അതിന് അദ്ദേഹം എന്താണ് ആ പരിഭാഷയ്ക്ക് ഇട്ട തലക്കെട്ട്, അല്ലെങ്കിൽ എന്ത് പേരാണ് അതിന് കൊടുത്തത്? ജനഗണമന എന്ന് പറയുന്ന ഇന്ത്യയുടെ ദേശീയ ഗാനം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തപ്പോ അതിനെന്ത് പേരാണ് കൊടുത്തത് എന്നുള്ളതാണ് ചോദ്യം. യെസ്,
8: നാഷണൽ സോങ്.
23: The morning song of India.
1: Morning song of India. ഇന്ത്യയുടെ പ്രഭാതഗീതം എന്നുള്ളതാണ് അതിന് കൊടുത്ത വരികൾ. യഥാർത്ഥത്തിൽ നമ്മൾ ജനഗണമന എന്ന് പറയുന്ന നമ്മുടെ ദേശീയഗാനം കുറെ കൂടി ഉണ്ട്, അത് അതിലെ കുറച്ച് ചരണങ്ങൾ മാത്രമേ നമ്മൾ ദേശീയഗാനമായി എടുത്തിട്ടുള്ളൂ. ദേശീയ ഗീതം ഏതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതരം. അത് ഏത് നോവലിൽ നിന്നെടുത്തതാണ്? ആനന്ദമഠം. അപ്പൊ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിന്റെ ഭാഗമായിട്ട് ഉള്ള വരികളാണ്, ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളത്, വന്ദേമാതരം. അപ്പോൾ അത് ഇത് നാഷണൽ, രണ്ട് നാഷണൽ ആന്തം ആൻഡ് നാഷണൽ സോങ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് സ്കോർ എഴുതിയില്ലേ. അടുത്ത ചോദ്യം, നമ്മുടെ 2026 ഇപ്പോൾ നമ്മുടെ ലോകത്ത് യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. രണ്ടാം ലോക യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായി ഒട്ടേറെ സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം WHO-ഉം IMF-ഉം അതുപോലെ യുനെസ്കോയും യുനിസെഫും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. ഇപ്പോ നമ്മുടെ ലോകത്ത് പകർച്ചവ്യാധികൾ തടയുന്നതിലൊക്കെ വളരെ പ്രധാനമായ പങ്കുവഹിക്കുന്ന സംഘടനയാണ് WHO. എന്റെ ചോദ്യം ഇതാണ്, ഈ WHO എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് ഒരു തെക്കേ അമേരിക്കൻ രാഷ്ട്രം അടുത്തിടെ പിൻവാങ്ങിയുണ്ടായി, ഞങ്ങൾക്ക് ഇനി ഇതിന്റെ മെമ്പർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് ഒരു രാജ്യം ഈ WHO നിന്ന് പിന്മാറി. ഇപ്പൊ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്ന് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ കാരണം പിൻവാങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന്, അതിന്റെ ഭാഗമായിട്ടുള്ള ലോകാരോഗ്യ സംഘടനയിൽ നിന്ന്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് 2026 മാർച്ചിൽ പിൻവാങ്ങിയ തെക്കേ അമേരിക്കൻ രാഷ്ട്രം ഏതാണ്?
10: അർജന്റീന.
1: അർജന്റീന ശരിയായ ഉത്തരമാണ്. നമ്മുടെ ഫുട്ബോൾ ലോകത്ത് വളരെ അറിയപ്പെടുന്ന രാജ്യമാണ് അർജന്റീന. അർജന്റീനയാണ് 2026 മാർച്ചിൽ ഈ പറയുന്ന ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. നമ്മുടെ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട്. അപ്പൊ ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നഗരങ്ങളിൽ നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്, അതിനാരുടെ പേരാണ് കൊടുത്തത്? നഗരങ്ങളിൽ നടപ്പിലാക്കിയ
11: അയ്യങ്കാളി.
1: അയ്യങ്കാളി ശരിയായ ഉത്തരമാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തില് ധമനികളുണ്ട്, അതിലെ ഏറ്റവും വലിയ ധമനി ഏതാ? ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഓക്കെ,
23: മലയാളത്തിൽ മഹാധമനി എന്ന് പറഞ്ഞു.
1: മഹാധമനി, പിന്നെ മഹാധമനി എന്ന് പറഞ്ഞ പിന്നെ എന്താണ്?
23: അയോർട്ട എന്നാണ്
1: തോന്നുന്നത്. ഇല്ല, അയോർട്ട ശരിയായ ഉത്തരമാണ്. അയോർട്ട അഥവാ മഹാധമനി അപ്പോ ശരിയായ ഉത്തരമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട്, നിങ്ങൾ ഏതൊക്കെയാ വായിക്കാറുള്ളതെന്ന് എനിക്കറിയില്ല. ഇപ്പോ സർക്കാരിന്റെ ജനപഥം അല്ലേ, അതുപോലെ ഒരു മാസികയുടെ പേരാണ് പൊലി. ഏത് കേരളത്തിലെ ഏത് ഇതിന്റെ ഭാഗമായിട്ടാണ് പൊലി മാസിക
23: പ്രസിദ്ധീകരിക്കുന്നത്?
1: ഫോക്ലോർ അക്കാദമി. ശരിയാണ്. അടുത്ത ചോദ്യം, നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനമാണ് അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ഹാപ്പിനെസ് ഹോർമോൺ എന്താണ്? ഡോപാമൈൻ. അതായത് നമ്മുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് കെമിക്കൽസ് ഉണ്ട്, ഡോപാമൈൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ, എപ്പിനെഫ്രിൻ. ഈ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മളുടെ മൂഡ് ഡൗൺ ആവും, അപ്പോഴാണ് നമ്മൾ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്, ജീവിതത്തിൽ ആഹ്ലാദമുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ലോകത്ത്

0: ഈ 2026 ആഗോള സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്?
1: ഫിൻലാൻഡ്.
0: ഫിൻലാൻഡ് ശരിയായ ഉത്തരമാണ്. ഫിൻലാൻഡ് ഫിൻലാൻഡാണ് ഏറ്റവും ഹാപ്പിനെസ് ഉള്ള രാജ്യം.

0: കവച്.
1: കവച് ശരിയായ ഉത്തരമാണ്. കവച് 2.0. കവച്. അനദർ വേൾഡ് ഈസ് പോസിബിൾ, മറ്റൊരു ലോകം സാധ്യമാണ്. അപ്പൊ രണ്ടാം റൗണ്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പൊ രണ്ടാം റൗണ്ടില് ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യമാണ്, മറ്റൊരു ലോകം സാധ്യമാണ്, അനദർ വേൾഡ് ഈസ് പോസിബിൾ. ഇതേത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? ഇത് മാത്രമല്ല, ഇപ്പോൾ ഉള്ള ലോകം മാത്രമല്ല, പണ്ട് കവി രാമേന്ദ്രൻ നായരാണെന്ന് തോന്നുന്നു പറഞ്ഞത്, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം അല്ലേ? നമ്മൾ വീട്ടിൽ പോയി അന്വേഷിച്ചാലും അങ്ങനെയല്ലേ, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. ഇദ്ദേഹത്തിന്റെ കവിതയാണ്. അപ്പൊ അതുപോലെ മറ്റൊരു ലോകം സാധ്യമാണ്, അനദർ വേൾഡ് ഈസ് പോസിബിൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം മുന്നോട്ട് വെച്ച സംഘടന ഏതാണ്?
2: WWF, വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട്.
1: വേൾഡ് വൈഡ് ഫണ്ട് ശരിയല്ല.
2: റെഡ് ക്രോസ്.
1: സോറി.
3: IUCN.
1: സോറി,
2: അറിയില്ല.
3: നാസ.
1: സോറി,
2: അറിയില്ല.
3: യുനിസെഫ്.
1: സോറി,
3: യുനെസ്കോ.
2: അറിയില്ല.
3: വേൾഡ്
1: ബാങ്ക്.
3: ഇല്ല. ലോക സമാധാന സംഘടന.
1: സോറി.
3: ലോക കാലാവസ്ഥാ സംഘടന.
1: സോറി.
2: വേൾഡ് സോഷ്യൽ ഫോറം.
1: വെരി ഗുഡ്. വേൾഡ് സോഷ്യൽ ഫോറം, ലോക സോഷ്യൽ ഫോറം. അതായത് ഈ ലോക സോഷ്യൽ ഫോറം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് തന്നെ എന്തിനാണ്? നമ്മുടെ ലോകത്ത് ഇപ്പോൾ നടപ്പാക്കപ്പെടുന്ന, അതായത് 1990കളോടുകൂടി ഈ ലോകത്ത് വലിയൊരു മാറ്റമുണ്ടായി, അതിനാണ് നമ്മൾ LPG എന്ന് പറയുന്നത് അല്ലേ? LPG എന്ന് പറഞ്ഞാൽ ഗ്യാസ് അല്ല, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ല, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പോൾ ആ പ്രക്രിയക്കെതിരായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ പേരാണ് വേൾഡ് സോഷ്യൽ ഫോറം. അവർ മുന്നോട്ട് വെച്ച ഒരാശയമാണ് അനദർ വേൾഡ് ഈസ് പോസിബിൾ. ഓക്കെ, അപ്പം ശരിയായ ഉത്തരം പറഞ്ഞു. ആ ഓക്കെ, ഇനി അടുത്ത ചോദ്യം ആരാണ്? യെസ്, വിറ്റാമിൻ B3 അഭാവം ഉണ്ടാക്കുന്ന രോഗത്തിൻ്റെ പേരെന്താണ്? വിറ്റാമിൻ B3, വിറ്റാമിൻ B12, അങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ട്. വിറ്റാമിൻ B3 അഭാവം ഉണ്ടാക്കുന്ന രോഗം എന്താണ്?
2: അനീമിയ.
1: സോറി.
3: ബെറിബെറി.
1: സോറി.
2: കിൻ ഡിസീസ്.
1: അതെല്ലാം ഉണ്ടാവും, പക്ഷെ അതിന്റെ പേര് അതല്ല.
3: പെല്ലഗ്ര.
1: പെല്ലഗ്ര എന്ന് പറയുന്ന അസുഖമാണ്. എന്താണ് പെല്ലഗ്രയുടെ പ്രത്യേകത? പെല്ലഗ്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വയറിളക്കം ഉണ്ടാവും, അതുപോലെ ഡിമെൻഷ്യ, അവസാനം മരണം. 4 Ds ചേർന്നതാണ് പെലഗ്ര എന്ന് പറയുന്നത്. 4 D, അതായത് നമ്മുടെ മെമ്മറി പോവും, ഓർമ്മ പോവും, അതുപോലെ നിർത്താതെ വയറിളക്കവും ഛർദിയും ഉണ്ടാവും, അതുപോലെ അവസാനം മരണത്തിലേക്ക് എത്തും. അപ്പോൾ വിറ്റാമിൻ B3 അഭാവം ഉണ്ടാക്കുന്ന വലിയ ഒരു പ്രശ്നമാണ്, അതിൻ്റെ പേരെന്താ? പെലഗ്ര. ശരിയായ ഉത്തരമാണ്. അടുത്ത ചോദ്യം, ഒളിവിലെ ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ്?
3: തോപ്പിൽ ഭാസി.
1: തോപ്പിൽ ഭാസി ശരിയായ ഉത്തരമാണ്. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസിയുടെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം, മായാമനുഷ്യൻ എന്ന കൃതിയിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആര്? എഴുത്തുകാരൻ
4: മായാമനുഷ്യൻ സുഭാഷ് ചന്ദ്രൻ.
1: സോറി, സുഭാഷ് ചന്ദ്രൻ ഒന്ന് എഴുതിയിട്ടുണ്ട് അതിനുപോലത്തെ, മനുഷ്യനൊരാമുഖം, ഇത് മായാമനുഷ്യൻ. ഓക്കെ, ഇടയ്ക്കൊരു നോവലും വായിക്കണം കേട്ടാ. ഏഴാച്ചേരി. ഓക്കെ, സോറി.
5: ഈ സന്തോഷ് കുമാർ.
1: സോറി.
2: എൻ പ്രഭാകരൻ.
1: എൻ പ്രഭാകരൻ. എൻ പ്രഭാകരൻ എഴുതിയിട്ടുള്ള നോവലാണ് ഈ മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ മായാമനുഷ്യൻ. മായാമനുഷ്യൻ. ഓക്കെ, അടുത്തത്, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്?
3: പള്ളിവാസൽ.
1: പള്ളിവാസൽ ശരിയായ ഉത്തരമാണ്. ഇടുക്കിയിലെ മുതിരപ്പുഴയിലെ ഏറ്റവും ചെറിയ, ഇന്ത്യയിലെ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി കൂടിയാണ് പള്ളിവാസൽ. ഇടുക്കിയിലെ മുതിരപ്പുഴയിലാണ് ഈ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കപ്പെട്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, 2025 നാനപീഠ പുരസ്കാരം.

0: காரன் லபிச்ச தமிழ் சாகித்யகாரனாரு?
1: வைரம், ஆர்
0: ஆர்
1: வைரம்.
0: வைரமுத்து ശരിയായ ഉത്തരവാണ്. ഇതാണ് ഈ ആർ വൈരമുത്തുവിനാണ് ഈ പറയുന്ന 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്, ആർ വൈരമുത്തുവിനാണ്. അടുത്ത ചോദ്യം, നമുക്കറിയാം കിക്ക് സിൽവർ എന്ന് പറയുന്നത് മെർക്കുറിയാണ്, ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് എന്താണ്?
1: പ്ലാറ്റിനം.
0: പ്ലാറ്റിനം ശരിയായ ഉത്തരമാണ്. ഈ പാമ്പില്ലാത്ത രാജ്യങ്ങളാണ് ഈ ന്യൂസിലാൻഡും ഐസ്ലാൻഡിനും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പാമ്പിനെ കൊണ്ട് ഇപ്പം പാമ്പെല്ലാം പോയി തോന്നുന്നു അല്ലേ? ഓരോ സീസണിൽ ഓരോന്നാണ്, നമുക്ക് ഒരിക്കൽ നായ ആയിരിക്കും പിന്നെ പാമ്പാവും. അപ്പോൾ ലോകത്തിൽ പാമ്പില്ലാത്ത രണ്ട് രാജ്യങ്ങളാണ് ന്യൂസിലാൻഡും ഐസ്ലാൻഡും. അവിടെ പോയാൽ ഒരാളും പാമ്പ് കടിച്ച് മരിക്കൂല, എന്നാ പിന്നെ അങ്ങോട്ട് വിട്ടാലോ? ഈ ന്യൂസിലാൻഡിലും ഐസ്ലാൻഡിലും എന്തുകൊണ്ടാണ് പാമ്പില്ലാത്തത്? അവിടുത്തെ കാലാവസ്ഥ കൊണ്ടാണ് കേട്ടോ, പാമ്പിനവിടെ അതിജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പാമ്പിന് പോകാൻ താല്പര്യമില്ലായിട്ടൊന്നുമല്ല, ഒരു വിദേശ രാജ്യം സന്ദർശിച്ച് ഏത് പാമ്പ് ഇഷ്ടപ്പെടാം. അപ്പോൾ കാലാവസ്ഥ, അവിടുത്തെ കാലാവസ്ഥ പാമ്പുകളുടെ അതിജീവനത്തിന് പറ്റുന്നതല്ല. എന്നാൽ ഒരു രാജ്യത്ത്, വളരെ രസകരമായ ഒരു കാര്യമാണ് കേട്ടോ, ലോകത്തിൽ ഒരു രാജ്യത്ത് പാമ്പുണ്ട് പക്ഷെ വിഷപ്പാമ്പുകളില്ല. ഏതാണ് ആ രാജ്യം? പാമ്പില്ലാത്ത രാജ്യം ന്യൂസിലാൻഡ്, ഐസ്ലാൻഡ്. എന്നാൽ പാമ്പുകളുണ്ടെങ്കിലും വിഷപ്പാമ്പുകളില്ലാത്ത ഒരു രാജ്യമുണ്ട് ലോകത്ത്, ഏതാണ് ആ?
1: അമേരിക്ക.
2: അയർലൻഡ്.
1: ഫിൻലാൻഡ്. ഫിൻലാൻഡ്.
0: അവിടെ സന്തോഷല്ലേ, പാമ്പില്ലാത്തോണ്ടാവുകയും വിഷപ്പാമ്പില്ലാത്തോണ്ടാവുന്ന അറിയില്ല.
1: അർജന്റീന.
0: എന്താണ്?
1: ഫിൻലാൻഡ്.
0: ഫിൻലാൻഡ്.
2: മഡഗാസ്കർ.
0: മഡഗാസ്കർ ശരിയായ ഉത്തരമാണ്. മഡഗാസ്കർ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യമാണ് വിഷപ്പാമ്പുകളില്ലാത്ത രാജ്യം. പാമ്പുണ്ട്, അത് ചേരിയും നെർക്കോലിയും പോലത്തെ പാമ്പുകളാണ്. അപ്പോൾ മഡഗാസ്കറാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, നമ്മുടെ കേരളം, കേരളത്തിൽ നടപ്പാക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു വിഴിഞ്ഞം പദ്ധതി. അതായത് ഒരുപക്ഷേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച തുറമുഖം ഇനി ഏതായിരിക്കുമെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞമായിരിക്കും എന്നാണ് പറയേണ്ടത്. കാരണം അത്രയേറെ പ്രത്യേകതകൾ അതിനുണ്ട്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്?
1: മണ്ണാർക്കാട്.
0: മണ്ണാർക്കാട് ഇങ്ങായിപ്പോയി അല്ലേ? ആ ഓക്കെ.
1: നെയ്യാറ്റിൻകര.
0: നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര താലൂക്കിലാണ് ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖം ഉള്ളത്. അപ്പൊ ശരിയായ ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. യെസ്. അപ്പോൾ നെയ്യാറ്റിൻകര താലൂക്ക് ഇനി മറന്നു പോകണ്ട. ഇനി എപ്പോഴെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കാണും ചെയ്യാലോ. ഈ സമീപകാലത്ത് മാധ്യമ ശ്രദ്ധ നേടിയ ഒരു മ്യൂസിയമാണ് ലൂവ്യു മ്യൂസിയം. എവിടെയാണ് ഈ മ്യൂസിയം?
1: അറിയില്ല.
2: തെക്കേ അമേരിക്ക.
0: സോറി.
1: പാരീസ്.
0: പാരീസ് ശരിയായ ഉത്തരമാണ്. ഫ്രാൻസിലെ പാരീസിലാണ് ലൂവ്യു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, കേരള ഗവർണറായി അതിനുശേഷം ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? കേരളത്തിന്റെ ഗവർണറായി പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റായി ആരാണ് ആ വ്യക്തി?
2: കെ ആർ നാരായണൻ.
0: കെ ആർ നാരായണൻ.
1: വി വി ഗിരി.
0: വി വി ഗിരിയാണ് കേരളത്തിന്റെ ഗവർണർ സ്ഥാനത്ത് നിന്ന് പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയത്. ഒരു വളരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു അത്. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് രണ്ടായി പിളരാൻ ആ ഒരു തെരഞ്ഞെടുപ്പ് കാരണമായി അല്ലേ? അങ്ങനെ ഗവർണർ പദവിയിൽ നിന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ, കേരള ഗവർണർ പദവിയിൽ നിന്ന് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ വ്യക്തിയാണ് വി വി ഗിരി. ഓക്കെ. നമ്മുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി നമുക്കറിയാം യൂറി ഗഗാറിൻ ആണ്. അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന്റെ പേരെന്താണ്?
1: സല്യൂട്ട് 7.
0: സോറി. സോറി.
2: സ്പുട്നിക്.
0: സോറി.
3: വെസ്റ്റോക്ക് 1 അല്ലേ സർ?
0: യെസ്, വോസ്റ്റോക്ക് 1. വോസ്റ്റോക്ക് 1 ആണ് യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനത്തിന്റെ പേര്. വോസ്റ്റോക്ക് 1. അടുത്ത ചോദ്യം ആരാണ്? അതായത് നമ്മുടെ ഈ

0: കേരളം നമുക്കറിയാം, കേരളം ഇന്ന് കാണുന്ന കേരളമായിരുന്നില്ല അല്ലേ? കേരളം മൂന്ന് പ്രദേശങ്ങളായിരുന്നു. ഏതൊക്കെയാണ്? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. ആ സമയത്ത് ഒരു മലയാളത്തിലെ ഒരു പ്രശസ്ത കവി ഒരു പ്രതിജ്ഞയുടെ ഭാഗമായിട്ട് ഒരു കാര്യം എഴുതി വെച്ചു. ഐക്യ കേരള പ്രതിജ്ഞ എന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ തയ്യാറാക്കി. അപ്പൊ അതില് പറഞ്ഞൊരു വാക്യമാണ്, മൂന്നായി മുറിഞ്ഞുകിടക്കും ഈ കേരളം, ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ. മൂന്നായി മുറിഞ്ഞുകിടക്കും ഈ കേരളം, ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ. ഐക്യ കേരള പ്രതിജ്ഞയിലെ ആരംഭവാചകമാണിത്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഐക്യ കേരളം എന്ന് പറയുന്ന സ്വപ്നത്തിന് വേണ്ടി, അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന സ്വപ്നത്തിന് വേണ്ടി ഈ പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണ്?
1: വള്ളത്തോൾ,
0: വള്ളത്തോൾ,
1: പാലാനാരായണൻ നായർ,
0: പാലാനാരായണൻ നായർ,
2: ഉള്ളൂർ,
0: ഉള്ളൂർ.
2: ഈ പേര് കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ.
0: സോറി, അല്ല. മൂന്നായി മുറിഞ്ഞുകിടക്കും ഈ കേരളം, ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ. ഇല്ല ഇല്ല, വയലാർ.
3: കേരളവർമ്മ വലിയ കൊയ്ത തമ്പുരാൻ.
0: കേരളവർമ്മ.
1: ഈ ഭാസ്കർ.
2: അംശി നാരായണപിള്ള.
0: അംശി നാരായണപിള്ള.
1: അതെ
0: അതെ.
1: ബോധേശ്വരൻ.
0: ബോധേശ്വരൻ.
1: എൻ
0: വി കൃഷ്ണവാര്യരാണ് ഈ പ്രതിജ്ഞ തയ്യാറാക്കി. ബോധേശ്വരൻ എഴുതിയ കവിതയുണ്ടായിരുന്നു, ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ചേര പുരാതന എന്ന് പറഞ്ഞിട്ടുള്ള കവിത ബോധേശ്വരനാണ് എഴുതിയത്. അപ്പോ ഈ പ്രതിജ്ഞ, ഐക്യ കേരള പ്രതിജ്ഞ, അതിലെ ഈ വാചകവും എല്ലാം തയ്യാറാക്കിയത് ആരാണ്? എൻ വി കൃഷ്ണവാര്യർ എന്ന് പറയുന്ന കവിയാണ്. യെസ്, ആരാണ് അടുത്ത ഉത്തരം പറയേണ്ട ആള്? ആ, ഈ അരയാലുകളുടെ അമ്മ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക അടുത്തിടെ അന്തരിച്ചു, ആരാണ് ഈ അമ്മ?
1: സാലു മരദ
0: തിമ്മക്ക. സാലു മരദ തിമ്മക്ക, ശരിയായ ഉത്തരമാണ്. സാലു മരദ തിമ്മക്ക. ഓക്കെ, നമ്മൾ ഈ രോഗം നിർണയിക്കാനുള്ള ഒട്ടേറെ പരിശോധനകളുണ്ട്. അങ്ങനെയുള്ള ഒരു പരിശോധനയുടെ പേരാണ് വൈഡൽ ടെസ്റ്റ്. ഏത് രോഗം നിർണയിക്കാനാണ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്ന പരിശോധന നടത്തുന്നത്? യെസ്.
1: ക്യാൻസർ,
3: എയ്ഡ്സ്,
2: ടിബി.
0: അല്ല.
4: നിപ്പ. നിപ്പ.
0: സോറി.
3: ഡിസ്ലെക്സിയ.
0: സോറി,
3: അറിയില്ല.
1: ടൈഫോയിഡ്.
0: ടൈഫോയിഡ്. ടൈഫോയിഡ് കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റിന്റെ പേരാണ് വൈഡൽ ടെസ്റ്റ്. എയ്ഡ്സിനാണെങ്കിൽ എലിസ ടെസ്റ്റ് ആണ് അല്ലേ? എലിസ ടെസ്റ്റ്. അപ്പോ ടൈഫോയിഡ്, ടൈഫോയിഡ് കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റാണ്. എയ്ഡ്സ് കണ്ടെത്താൻ എലിസ ടെസ്റ്റ്. യെസ്. ഓക്കെ, നമ്മളിപ്പോ ശബ്ദത്തിന്റെ ലോകത്താണ് നമ്മളിപ്പോ ഉള്ളത് അല്ലേ? ആകാശവാണി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ശബ്ദത്തിന്റെ ലോകമാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇപ്പൊ നമ്മളെ എന്താണ് അതിന്റെ പേര്?
1: കോളജി.
0: അത് പരിസ്ഥിതിയാണ്. ഓക്കെ,
3: എക്കോസ്റ്റിക്സ്.
0: എക്കോസ്റ്റിക്സ് ശരിയായ ഉത്തരമാണ്. എക്കോസ്റ്റിക്സ് എന്നാണ് അതിന്റെ പേര്. യെസ്. അടുത്ത ചോദ്യം, നമുക്ക് ഉറുമ്പുകടി ഏൽക്കുമ്പോൾ വേദന ഉണ്ടാവും, അതിന് കാരണമാകുന്നത് ഒരു ആസിഡാണ്, ഏതാണ് ആ ആസിഡ്?
3: ഫോർമിക് ആസിഡ്.
0: ഫോർമിക് ആസിഡ്. അടുത്ത് എത്തിനു പക്ഷേ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായി അറിയപ്പെടുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അതിന്റെ സൃഷ്ടാവായ പ്രശസ്ത ഇന്ത്യൻ ശില്പി ഡിസംബർ 17 അന്തരിച്ചു, എന്താണ് അദ്ദേഹത്തിന്റെ പേര്?
3: റാം വി സുധർ.
0: റാം വി സുധർ, ശരി ഉത്തരം. അടുത്ത ചോദ്യം, 2025 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്?
2: 2025 അല്ലേ?
0: ആ,
2: എൻ എസ് മാധവൻ.
0: 2025 എഴുത്തച്ഛൻ അവാർഡ്.
2: എഴുത്തച്ഛൻ അവാർഡ് ഇല്ല സർ, കിട്ടുന്നില്ല, ഓർമ്മ വരുന്നില്ല.
0: സദാനന്ദപിള്ള. സോറി.
3: ശ്രീകുമാരൻ തമ്പി.
0: സോറി.
3: എൻ എസ് മാധവൻ.
0: സോറി.
1: കെ ജി എസ്
0: അഥവാ കെ ജി ശങ്കരപിള്ളയാണ് 2025 എഴുത്തച്ഛൻ അവാർഡിന് അർഹനായത്. യെസ്. അടുത്ത ചോദ്യം, ആരാണ് പറയുന്നത്?
5: രണ്ട്
0: റൗണ്ട് പൂർത്തിയായി, ഇനി മൂന്നാമത്തെ റൗണ്ട്. ഇനി യെസ്, നമ്മളെ ഇപ്പം ഞാൻ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി, നീതി ആയോഗിനെ കുറിച്ച്. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്?
4: മഹലനോബിസ്.

0: നോബീസ്, സോറി, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പി സി മഹൽ നോബീസ്,
1: ജെർഡി ടാറ്റ,
0: സോറി,
1: അറിയില്ല,
2: കെ എൻ രാജ്,
0: സോറി,
3: പഴയ നേതാവ്,
4: എം വിശ്വേശ്വരയ്യ.
0: എം വിശ്വേശ്വരയ്യ അദ്ദേഹമാണ് ഫാദർ ഓഫ് അറിയപ്പെടുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ലോകമാകമാനം ഈ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹരിതവിപ്ലവം നടന്നത്. ഈ ഹരിതവിപ്ലവം ഇന്ത്യയിലും ഉണ്ടായി. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ ഹരിതവിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്?
1: ഫിലിപ്പൈൻസ്.
0: ഫിലിപ്പൈൻസ് ശരിയായ ഉത്തരമാണ്. അടുത്ത ചോദ്യം, പാമ്പാടും ചോല ദേശീയ ഉദ്യാനം, അത് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ്, അത് ഏത് ജില്ലയിലാണ്?
1: ഇടുക്കി.
0: ഇടുക്കി ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഓക്കെ, അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ കളർ ചിത്രം ഏതാണ്? കണ്ടം വെച്ച കോട്ട്. 1961 ടി ആർ സുന്ദരം സംവിധാനവും എന്താണ് നിർമ്മാണവും നിർവഹിച്ച ചിത്രമാണ് കണ്ടം വെച്ച കോട്ട്. അതാണ് മലയാളത്തിലെ ആദ്യ കളർ ചിത്രം. അടുത്ത ചോദ്യം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്?
3: പീച്ചി,
0: തൃശൂർ. ശരിയായ ഉത്തരമാണ്. അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രം ഏത് നോവലിലാണ്? ഖസാക്കിന്റെ ഇതിഹാസം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി ആര്?
4: ഏറ്റവും പിണറായി വിജയൻ.
0: ഇ കെ നായനാർ. 4010 ദിവസം, അതായത് 3 തവണയായിട്ട് 80 മുതൽ 82 വരെയും 87 മുതൽ 91 വരെയും 96 മുതൽ 2001 വരെയും. അപ്പോ അതായത് കേരളത്തില് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നവരിൽ 1 ഇ കെ നായനാർ, 2 പിണറായി വിജയൻ, 3 സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ 1969 മുതൽ 77 വരെ 8 വർഷക്കാലം മുഖ്യമന്ത്രിയായി. അതുപോലെ തുടർച്ചയായി മുഖ്യമന്ത്രിയായത് പിണറായിയാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ പിണറായിയാണ്. എന്നാൽ 3 തവണയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത് ഇ കെ നായനാറാണ്. 4 തവണ മുഖ്യമന്ത്രിയായത് കെ കരുണാകരനാണ്. പിണറായിയുടെ പിന്നെ 10 വർഷമാണല്ലോ, അപ്പൊ 4010 ദിവസം വരുമല്ലോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്, ഏത് തത്വചിന്തകന്റെ വാക്കുകളാണ്?
4: റൂസോ.
0: ശരിയായ ഉത്തരമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. 32 ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തീർണം. ക്യാപിറ്റൽ കവരത്തി അല്ലേ. അടുത്ത ചോദ്യം, ദേശീയ ബഹിരാകാശ ദിനം
4: ഓഗസ്റ്റ് 23.
0: ശരിയായ ഉത്തരമാണ്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്, ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടിക അടുത്തിടെ പുറത്തിറക്കിയുണ്ടായി. ഇതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സ്ഥാപനം ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ സ്ഥാപനം? അതായത് സഹകരണ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ ഒരു പട്ടിക പുറത്തിറക്കി. അതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സ്ഥാപനമുണ്ട്. ഏതാണ് ആ സ്ഥാപനം? ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം ഏതാണ്? എവിടെയാണത്?
4: കൃഷ്ണപുരം കൊട്ടാരം.
0: ഓക്കെ, ശരിയായ ഉത്തരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്ര മോക്ഷമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഈ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേതാവ് നീരജ് ചോപ്രക്ക് ഇന്ത്യൻ സൈന്യത്തിൽ ലഭിച്ച പദവി ഏതാണ്? സോറി, അത് കൃത്യമായ പേര് പറയണം. അതിന്റെ കൃത്യമായ ഉത്തരായിരിക്കണം.
4: മേജർ ജനറൽ.
0: സോറി,
4: അറിയില്ല.
1: ലെഫ്റ്റനന്റ് ജനറൽ.
0: സോറി,
1: അറിയില്ല.
2: ഓണററി ക്യാപ്റ്റൻ.
0: സോറി,
1: ബോസ്. ബോസ്.
2: കേണൽ.
0: സോറി,
1: മേജർ ജനറൽ.
0: സോറി,
4: ബോസ്. വൈസ് അഡ്മിറൽ.
0: സോറി.

0: അതായത് ഈ നമ്മൾ ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിന് ലെഫ്റ്റനന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റാണ്, എപ്പോഴും അതിൻ്റെ മുമ്പിൽ എന്തുണ്ടാവും? ഓണററി ലെഫ്റ്റനന്റ്, ഓണററി ലെഫ്റ്റനന്റ്. ആ പദം അങ്ങനെയേ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഉത്തരം കേട്ടോ. കേരളത്തിൽ ആദ്യത്തെ ഹെൽത്ത് എ ടി എം ആരംഭിച്ചത് എവിടെയാണ്? എറണാകുളം. ശരിയായ ഉത്തരമാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏത്? കൂടിയാട്ടം. ശരിയാണ്. 2028 ഒളിമ്പിക്സിന് ആതിഥേയത്വം നൽകുന്ന നഗരം ഏത്?
1: പാരീസ്.
0: സോറി, 2028 നടക്കാനിരിക്കുന്ന ഒളിമ്പിക്സിന് ആതിഥേയത്വം നൽകുന്ന നഗരം ഏതാണ്?
1: മെക്സിക്കോ.
0: സോറി,
2: ലോസ് ആഞ്ചൽസ്.
0: ലോസ് ആഞ്ചൽസ് ശരിയ ഉത്തരമാണ്. അടുത്ത ചോദ്യം, പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? കേരളത്തിലാണ്. ഓക്കെ, അടുത്ത ആള്.
2: കുറ്റിയാടിപ്പുഴ.
3: പാത്രക്കടവ്, കാക്കടവ്, മറ്റേ ഇത് സർ, കുന്തിപ്പുഴ.
0: കുന്തിപ്പുഴ ശരിയ ഉത്തരമാണ്. അടുത്ത ചോദ്യം, കലാമിൻ എന്ന് പറയുന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ.
1: ചെമ്പ്. ചെമ്പ്.
0: സോറി,
2: സിങ്ക്.
0: സിങ്ക് ശരിയ ഉത്തരം. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ പ്രശസ്തനായ വ്യക്തി?
2: വി ഒ ചിദംബരം പിള്ള.
0: ശരി. ഇപ്പോ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു സഹകരണ സർവകലാശാലയാണ് ത്രിഭുവൻ സഹകാരി സർവകലാശാല. ഇത് ഏത് സംസ്ഥാനത്താണ്?
3: ഗുജറാത്ത്.
0: ഗുജറാത്ത് ശരിയായ ഉത്തരമാണ്. അപ്പൊ നമ്മള് ഇപ്പോ മത്സരം എത്ര റൗണ്ട്? മൂന്ന് റൗണ്ട് പൂർത്തിയായി. അപ്പൊ നമ്മൾ ഒരുപാട് ചോദ്യങ്ങളും ചോദിച്ചു ഇല്ലേ? അപ്പൊ ഈ ചോദ്യങ്ങൾ ചോദിച്ച് മൂന്ന് റൗണ്ട് പൂർത്തിയായി കഴിയുമ്പോൾ 12 ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ആരാണ്?
4: അനിമാഷ്
0: ആണിപ്പോ ഏറ്റവും കൂടിയ സ്കോർ നേടിയിരിക്കുന്നത്. തൊട്ടടുത്ത് 10 സ്കോറുമായി
4: ധന്യ.
0: അതുപോലെ 7 സ്കോറുമായി
4: അനുഗ്രഹ്. തമ്പമാഷ് ഇവിടെ 6 പോയിന്റ് സ്കോർ ചെയ്തു.
0: ഓക്കെ, അപ്പൊ 6 പോയിന്റ്. 4 സ്കോറുമായി
4: ഷീബയും
0: ഗ്രീഷ്മയും. അപ്പൊ നമുക്ക് അപ്പോ ഇങ്ങനെയാണ് ഉള്ളത്. 4 സ്കോറുള്ള 2 പേരുണ്ട്. ഇനി 5-ാമത്തെ ഒരാളാണ് വേണ്ടത്. ഇപ്പൊ നമ്മളെ ഷീബക്കും
4: ഗ്രീഷ്മയ്ക്കും.
0: ആ, ഷീബ, ഗ്രീഷ്മ. അപ്പൊ ആദ്യം ഇരിക്കുന്നത് ആരാ? ഗ്രീഷ്മ. സംഗീത നൃത്ത നാടക രൂപങ്ങളെ പരിപോഷിപ്പിക്കാൻ 1958 കേരള സംഗീത നാടക അക്കാദമി രൂപം കൊണ്ടു. എവിടെയാണ് സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം?
1: കേന്ദ്ര.
0: ആ,
1: ന്യൂഡൽഹി
0: അല്ല, കേരള സംഗീത നാടക അക്കാദമി
1: തൃശൂർ.
0: തൃശൂർ ശരിയായ ഉത്തരമാണ്. അപ്പോ അടുത്ത ഒരു ചോദ്യം. അടുത്ത ചോദ്യം ആരോട് കണ്ട്? ദേശീയ പെൺകുഞ്ഞ് ദിനം ആചരിക്കുന്നത് ഏത് ദിവസം? സോറി,
1: ജനുവരി 24.
0: അപ്പോ അങ്ങനെയാണ് ഉള്ളത്. അപ്പൊ ഏതായാലും ഈ മത്സരത്തിൽ നിങ്ങൾ എല്ലാവരും വളരെ നേരത്തെ എത്തി നല്ല നിലയിൽ പങ്കെടുത്തു. അപ്പൊ നമ്മള് ഈ അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക, അതുപോലെ വായനയും അതുപോലെ തന്നെ പഠനവും നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഞാനിപ്പോ ഇത് പറയുമ്പോൾ ഞാനും നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനും ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനും സാധിക്കുന്നത്. അപ്പോൾ വായനയും പഠനവും തന്നെയാണ് നമ്മുടെ എല്ലാം ഒരു പ്രധാന ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല നിലയിൽ ഇതിൽ പങ്കെടുത്തു. ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ചില ചോദ്യങ്ങൾ കുറച്ചതിൻ്റെ നിലവാരം ഉയർന്നതായിരിക്കാം, അതുകൊണ്ട് ചിലർക്ക് കിട്ടിയില്ല എന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ ഈ മേഖലയിലുള്ള ഇടപെടലുകൾ ഇനിയും തുടരാൻ സാധിക്കട്ടെ, ഇനിയും മുന്നേറാൻ കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഇത്രയും സമയം ഈ ചോദ്യങ്ങൾ ശ്രവിച്ച് മികച്ച ഉത്തരം പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.
5: ആവേശകരമായ സ്റ്റുഡിയോ ക്വിസ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ വിജയികളായവർ ഇവരാണ്. ഏറ്റവും കൂടുതൽ പോയിന്റുമായി 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അനിൽ മാഷാണ്. പിന്നീട് വരുന്നവർ ധന്യ, അനുഗ്രഹ്,

0: ಮಾಷ ಗ್ರೀಷ್ಮ. ഇന്നത്തെ വിജയികൾക്കും മറ്റു മത്സരാർത്ഥികൾക്കും ആകാശവാണി ടെലിക്യൂസിന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.
1: അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ നടന്ന ഈ ഒരു മത്സരത്തിന്റെ കുറിച്ച്? എന്തെങ്കിലും പറയാൻ തോമാഷേ?
2: പ്രിയപ്പെട്ടവരെ, ഈ ഒരു ക്വിസ് മത്സരം ഏറെ വൈവിധ്യമാർന്നതായിരുന്നു എന്ന് പറയും. കൊറേ അറിവ്, പുതിയ അറിവ് കിട്ടി. ചില കാര്യങ്ങൾ അറിയാത്ത, അറിഞ്ഞ കാര്യങ്ങൾ തെറ്റിപ്പോയി. ഇപ്പൊ കെ ജി ശങ്കരപിള്ള എനിക്ക് അറിയുന്നതാണ് എഴുത്തിന്റെ പുസ്തകം. അപ്പൊ അങ്ങനെ ചില നല്ല ചോദ്യങ്ങളായിരുന്നു. അപ്പൊ നല്ല വാക്കുകൾക്കും നന്ദി.
1: നമ്മുടെ ഇന്നത്തെ വിജയിയായിട്ടുള്ളത് അന്വേഷാണ്.
3: പ്രിയമുള്ളവരെ, എനിക്ക് ഈ ആകാശവാണി ക്വിസിൽ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല. അപ്പൊ എന്നെ ഈ ആകാശവാണിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എന്റെ സുഹൃത്തായ പ്രേംജിത്താണ്. അതാണ് പിന്നെ എനിക്ക് പറയാം. പിന്നെ സാറിന്റെ ചോദ്യങ്ങള് പഴമയും പുതുമയും ഒക്കെ ഇടകലർത്തി, പി എസ് സിക്കും പിന്നെ മുൻപ് വായിച്ചവർക്കൊക്കെ ഇടകലർത്തി ഉള്ള വൈവിധ്യമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു.
4: ടെലിക്വിസ് എന്നുള്ള പരിപാടി നേരത്തെ ഉള്ളത് ഇപ്പോഴും തുടരുന്നത് സ്ഥിരമായി ശ്രവിക്കുന്ന ആളാണ്. അപ്പൊ ഇപ്പൊ കുറച്ചു കാലമായി ഇത് കുറച്ച് തിരക്കായതുകൊണ്ട് ആകാശവാണിയിലെ ഈ ക്വിസ് പരിപാടിയിൽ അങ്ങനെ എല്ലാ ചോദ്യ ഉത്തരവും എല്ലാം എഴുതി വെച്ച് അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു. പരിപാടി വളരെ ഇഷ്ടമാണ്. ഒരുപാട് എഴുതി വെച്ച പുസ്തകം ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പം കുറച്ചൊരു രണ്ടു മൂന്ന് മാസമായി തീരെ ശ്രദ്ധിക്കാനുള്ള ഒരു വീട്ടിലൊരു തിരക്കുകൊണ്ട് സാധിക്കുന്നില്ല. എന്തായാലും ഇവിടെ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹമാണ്. കാരണം ഇതുപോലെ ഒരുപാട് പേരെ പരിചയപ്പെടുക, കുറെ അറിവ് കിട്ടുക.
5: ഹോം എഞ്ചിനീയർ സുശീലകുമാരി. നടുവിൽ, സുശീല നടുവിൽ എന്ന പേരിലാണ് ഞാൻ ആകാശവാണിയിലേക്ക് മുമ്പ് എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എഴുതാനുള്ള സൗകര്യമില്ല. എഴുതാൻ സൗകര്യമുണ്ട്, പോസ്റ്റ് ചെയ്യാൻ സൗകര്യമില്ല. അതുകൊണ്ട് കത്തുകൾ അയക്കാറില്ല. പിന്നെ ആകാശവാണിയുടെ ക്വിസ് പരിപാടി ഡേ ടൈം ആയതുകൊണ്ട് ആ ദിവസം എന്ത് കല്യാണമല്ല, മരണമല്ല, എന്ത് സംഭവിച്ചാലും ശരി, അന്നത്തെ ദിവസം ഞാൻ ഈ 3:30 കഴിയാണ്ട് വീട്ടിൻ്റെ പുറത്തിറങ്ങൂല, ഫോണ് എടുക്കില്ല. എനിക്കിത് മുഴുവൻ നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുന്നത് മുഴുവൻ എഴുതി സൂക്ഷിച്ചു വെക്കണം. ഒന്നിനു വേണ്ടിയിട്ടുമല്ല. എന്നോട് കുട്ടികൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇളയമ്മ ഇളയമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. ആർക്കും വേണ്ടിയിട്ടല്ല, പക്ഷെ എനിക്കത് കേട്ട് സംതൃപ്തി. എനിക്ക് അവിടുന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി എന്ന പോലെയാണ് ഞാൻ ആകാശവാണിയെ കാണുന്നത്. അപ്പൊ ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠന വിഷയം, അതിൽ എന്റെ ഗവേഷണം ക്വിസിലാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എഴുതി പഠിക്കുക, ആകാശവാണി എന്ന് കേൾക്കുക, അത് പഠിക്കുക, ഇതാണ്. അതായത് ആകാശവാണി ഇല്ലാതെ എനിക്കൊരു ദിവസം ജീവിതം തുടങ്ങാനാവില്ല, അവസാനിപ്പിക്കാനാവില്ല എന്ന ആ ഒരു ശാസ്ത്രത്തിലാണ് ഞാനുള്ളത്. അതില്ലെങ്കിൽ റേഡിയോ അടുത്ത് കേടായിട്ടുണ്ടേ അന്നേരെ പോയി പുതിയത് വാങ്ങിയിരിക്കണം. ഇല്ല, എൻ്റെ മോൻ വീട്ടിൽ കിടന്നുറങ്ങാൻ അവനെ വിടത്തില്ല. ഞാൻ എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അത് നന്നാക്കി കൊണ്ടുവരിക, വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ വാങ്ങിക്കണം. എനിക്കിപ്പോൾ ഉള്ള റേഡിയോ എൻ്റെ നമ്മുടെ നബാർഡിന്റെ ക്വിസിന്റെ കിട്ടിയ റേഡിയോയാണ്, അപർണ റേഡിയോ. നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ പരിപാടികളും കേട്ട് ആസ്വദിച്ച് ആകാശവാണി യൂണിവേഴ്സിറ്റിയുടെ ഗവേഷക വിദ്യാർത്ഥിയായിട്ട് അവസാനം വരെ തുടരാൻ ആഗ്രഹിക്കുന്ന ഈ ഹോം എഞ്ചിനീയർ.
6: ഞാൻ പണ്ടേ ലളിത സംഗീത പാഠമെല്ലാം ഇങ്ങനെ കേൾക്കുന്ന ഒരാളാണ്. പണ്ട് എല്ലാ ശനിയാഴ്ച രാവിലെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അന്നേരം എനിക്ക് ഇഷ്ടമാണ്, ഇതിൻ്റെ അകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയണം എന്നെല്ലാം ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അതിനകത്തൊരു വിദ്യാർത്ഥിയായിട്ട് വരണം എന്നല്ലായിരുന്നു എൻ്റെ പണ്ടത്തെ ആഗ്രഹം. അത് പിന്നെ കുറെ നിന്നുപോയതിന് ശേഷം ഇപ്പൊ പിന്നെയും ഞാൻ റേഡിയോ ക്വിസും, ഇതിൽ ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും വന്നേല, കുറെ എഴുതിയെല്ലാം വെച്ചിട്ടുണ്ട്, പക്ഷെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. എന്ത് വന്നാലും പങ്കെടുക്കാൻ കിട്ടിയ ചാൻസ് കളയണ്ട. ഈ കേൾക്കുന്ന പേരുകളിലെ ആളെയെല്ലാം ഒന്ന് കാണാം, അതെല്ലാം കൂടി ഇതായിട്ടാ ഞാൻ വന്നത്.
7: ഞാൻ 2 വർഷം മുന്നേ പി എസ് സി കോച്ചിങ്ങിന് പോയപ്പോ ആ സ്പിരിറ്റിൽ ഞാൻ വിളിച്ചു നോക്കിയതാണ് ടെലിക്വിസ് കേട്ടിട്ട്. അപ്പൊ കിട്ടിയപാട് എന്നെ വിൻ ചെയ്യുകയും ചെയ്ത്. പിന്നെ റോഡിലൂടെ ഒക്കെ പോകുമ്പോ ഈ ആകാശവാണിയിൽ ഒന്ന് കേറണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. ഒരുപാട് സന്തോഷം പങ്കെടുക്കാൻ പറ്റിയതിൽ.
8: വളരെ കാലമായിട്ട് റേഡിയോ ശ്രോതാവാണ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇഷ്ടപ്പെടുന്നത് കപ്പയും കാന്താരിയാണ്. അതേപോലെ ടെലിക്വിസ് ആണ് ഏറ്റവും പണ്ട് മുതലേ എഴുതി വെക്കുന്ന ടെലിക്വിസ് ആണ്. ഇപ്പം പിന്നെ പകല് പറ്റാത്തതുകൊണ്ട് ഞായറാഴ്ചകളിലെ പുനഃപ്രക്ഷേപണമാണ് കേൾക്കുന്നത്.
9: ആദ്യമായിട്ട് ആകാശവാണിങ്ങനെ അവസരം തന്നെ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. കുറെ തവണ വിളിച്ചിട്ടാണ് ഒരു ദിവസം വിന്നറായത്. ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എപ്പോ വിളിക്കാന്നുള്ള കാത്തിരിപ്പായിരുന്നു. അപ്പൊ ഞാൻ പി എസ് സിക്ക് ഇങ്ങനെ ടൈപ്പ് ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതിനൊരു സന്തോഷം. താങ്ക് യു.
10: സാറിന്റെ ചോദ്യങ്ങൾ നല്ല നിലവാരമുള്ളായിരുന്നു. നല്ല രീതിയിൽ കമ്പാമാഷെന്ന് പറഞ്ഞ വൈവിധ്യമായ ചോദ്യങ്ങൾ, പല വിഷയങ്ങളെ സ്പർശിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പൊ ആകാശവാണി എന്ന് പറയുമ്പോൾ ഇവർ വളരെ വൈകാരികമായിട്ട് സംസാരിച്ചു. എനിക്കും അതുപോലെയാണ്. ആകാശവാണി നമ്മൾ എന്നും ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എനിക്കൊന്ന് നമ്മളെ ഭാഷയോടും സംസ്കാരത്തോടും ഇഴചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആകാശവാണി.
11: എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് പ്രാവശ്യം വിളിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പ്രൊഫസറിന് ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞ് രണ്ടാമത്തേന് കിട്ടിയിരുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം പെട്ടെന്ന് തന്നെ വിന്നറായി. പിന്നെയാണ് ഇതിലേക്ക് എത്തുന്നത്. സന്തോഷമുണ്ട്. പക്ഷെ ഇങ്ങനെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ കണ്ടതിൽ സന്തോഷം. പിന്നെ ക്വിസ് മാസ്റ്ററിന്റെ ക്വിസ് നല്ല അവതരണമായിരുന്നു. എല്ലാ മേഖലയും ഉണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അറിയുന്നതിന് കുറേയെണ്ണം ഉണ്ടായിട്ടും പറയാൻ പറ്റില്ല. ഒരു ടെൻഷൻ കാരണം
12: ആദ്യമായി ഇങ്ങനെ ഒരു അവസരം തന്ന ആകാശവാണിക്ക് നന്ദി. എന്റെ പേര് ഷീബ. മടിക്കയിൽ നിന്നാണ് വരുന്നത്. ആദ്യം രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടാകുമ്പോൾ കിട്ടിയില്ല. പിന്നെ ഒരു പ്രവേശന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ല. പിന്നെ മൂന്നാമത്തെ വിളിയിലാണ് കിട്ടിയത്. ഇതുവരെ അഞ്ചാം സ്ഥാനം വരെ എത്താൻ പറ്റി. പിന്നെ അതിൽ അഞ്ചാം സ്ഥാനത്ത് ടൈ ആയതുകൊണ്ട് മിസ്സായി പോയി. അതിന്റെ വിഷമമുണ്ട്.
13: എന്റെ പേര് ബാലകൃഷ്ണൻ. എനിക്ക് വളരെ ചെറുപ്പം തന്നെ ഞാൻ റേഡിയോ കേൾക്കുമായിരുന്നു. വീട്ടിൽ പട്ടിണിയാണെങ്കിലും റേഡിയോ ഉണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ ഇടക്കാലത്ത് കുറെ തീരെ കേൾക്കാൻ പറ്റാത്തൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ജോലി തിരക്കിനിടയിലും ഇടയ്ക്ക് മാത്രം കേൾക്കാൻ പറ്റുന്നു. ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഏറ്റവും നല്ല പരിപാടിയാണ് ആകാശവാണി. വളരെയധികം നന്ദി ഇങ്ങനെ പരിപാടി പങ്കെടുക്കാൻ.
14: സുനില പറക്കളയിൽ നിന്ന് വരുന്നു. ആകാശവാണിയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പൊ രണ്ടു മാസമായിട്ട് അങ്ങനെ പഠിത്തത്തിൽ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിട്ട്, അതുകൊണ്ട് ഉത്തരങ്ങളൊന്നും അറിയാമെങ്കിലും പെട്ടെന്ന് പറയാൻ കിട്ടില്ല. അറിയുന്നതാണ് നമ്മ ഓപ്ഷൻ വെച്ച് നോക്കി. ആ ഒരു ഇതായതുകൊണ്ട് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വരാൻ പറ്റിയതിൽ സന്തോഷം.
15: പേര് ഗ്രീഷ്മ. പ്രോപ്പ് തല 60 ബേക്കൽ എന്ന് പറഞ്ഞത് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതുകൊണ്ടാണ്. പങ്കെടുക്കാൻ പറ്റിയതിൽ നല്ലതാണ്. പിന്നെ നമുക്ക് ഈ അഞ്ചാം സ്ഥാനത്ത് എത്താൻ പറ്റുന്നേ വിചാരിച്ചില്ല.
16: എന്റെ പേര് സംഗീത. ഞാൻ തച്ചങ്ങാടെന്ന് വരുന്നു. പണ്ട് മുതലേ നമ്മള് കേട്ട് വന്ന ആകാശവാണി നിന്ന് കാണുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷം എത്താൻ പറ്റിയാലും എല്ലാരും കാണാൻ പറ്റിയാലും.
17: എന്റെ പേര് രവീന്ദ്രൻ. മാനൂരാണ്. ഇവിടുന്ന് ചോദിച്ച ചോദ്യത്തിന് അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തത് കൊണ്ടാണ് എനിക്ക് പറയാൻ കഴിഞ്ഞത്. ഫോറസ്റ്റ് ഗവേഷണ കേന്ദ്രം എവിടെയാന്ന് വെച്ചപ്പോൾ പി ജി എന്ന് പറയാൻ കഴിഞ്ഞത്. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്നു. ജനറൽ നോളജ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് സർവീസ് കിട്ടിയത്. ഇപ്പോഴതില്ല എന്നാ പറയാം. മൂന്ന് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്നു. പിന്നെ അവസാനം ജൂനിയർ സൂപ്രണ്ടായിട്ടാണ് പഞ്ചായത്തിന് വരുന്നത്. നല്ല പരിപാടിയാണ്. നല്ലൊരു സമഗ്രതയിലുണ്ട്. പിന്നെ ഒരു ഈ പരിപാടിക്ക് ചെറിയൊരു ഗണിതശാസ്ത്രം, ചെറിയ ചോദ്യങ്ങൾ ക്വിസിൽ ഉൾപ്പെടുത്തുന്നതാണ്
18: നല്ല സജഷനാണ്.
17: ഗണിതശാസ്ത്രം നല്ലതായിരുന്നു. വില്ലിങ്ങനെയൊന്നും വേണ്ട. ഒരു എ പ്ലസ് ബി ലെവൽ ഓൾ സ്ക്വയറിന്റെ ലെവലിലുള്ള ചോദ്യങ്ങൾ മതി. വില്ലിങ്ങനെയൊന്നും വേണ്ട.
18: കോസ് കോട്ടൊന്നും വേണ്ട.
17: വേണ്ട, അങ്ങനത്തെ ഒന്നും വേണ്ട.
19: കോസ് തീറ്റ
17: അങ്ങനത്തെ, അതൊരു ബിരുദ ലെവലിലുള്ള വേണ്ട. ഒരു 10th ക്ലാസ് ലെവലിലുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങൾ. പിന്നെ ആകാശവാണി ഉണ്ട്. എന്റെ എല്ലാ അഭിവാദ്യങ്ങളും.
20: നമസ്കാരം. ഞാൻ സദ്യത്തിൽ ഇവിടെ അല്ല സ്ഥിരതാമസം. അച്ഛന് ജോലി സംബന്ധമായിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് എറണാകുളത്താണ്. അപ്പോ നാട്ടിലേക്ക് അവധിക്ക് അച്ഛന്റെ അമ്മയുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പൊ അമ്മയുടെ ഒരു സഹോദരിയാണ് അമ്മയും നിർബന്ധിച്ചിട്ടാണ് വിളിച്ചത്. അപ്പോ ഒരു പ്രാവശ്യം അങ്ങനെ കിട്ടിപ്പോയി. അങ്ങനെ ഇവിടെ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. അപ്പൊ അതിൽ വളരെ സന്തോഷം. പിന്നെ ക്വിസ് മാസ്റ്റർ വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരും ഒന്ന് കൂളാക്കി അങ്ങനെ കൊണ്ടുപോയി. അതുപോലെ ദീപാ മാഡവും നന്നായിട്ട് കൈകാര്യം ചെയ്തു. സന്തോഷം. വളരെ പക്വവും ഇതുമായിട്ടുള്ള അവതരണമാണ് പൊതുവെ ആകാശവാണി നിലയങ്ങളുടേത്. അതിവൈകാരികതയൊന്നുമില്ല. എന്ത് വാർത്ത അവതരിപ്പിക്കുകയാണെങ്കിലും എന്ത് പ്രധാനപ്പെട്ട സംഗതി അവതരിപ്പിക്കുകയാണെങ്കിലും അതിന്റെ ഒരു മിതത്വം എപ്പോഴും ആകാശവാണി കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല തെറ്റായ ഒരു അറിവും ആളുകളിലേക്ക് എത്തരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ആകാശവാണിക്കുണ്ട്. അപ്പൊ അത് തന്നെയാണ് മറ്റു മാധ്യമങ്ങളിൽ നിന്ന് ആകാശവാണി വ്യത്യസ്തമാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ വരാനും കാണാനും സാധിച്ചത് നല്ലൊരു അനുഭവമായിരുന്നു. എന്തായാലും ആകാശവാണിയോട് ഒരിക്കൽ കൂടി നന്ദി പറയും.
21: ഞാൻ ഹരിദാസ് അഴിക്കൽ. ശബ്ദത്തിലൂടെ മാത്രം പരിചയപ്പെട്ട എല്ലാവരും നേരിട്ട് കണ്ട് ഭയങ്കരമായ സന്തോഷം. മുരളി സാറിന്റെ അവതരണം അത് പറയാൻ പറ്റില്ല. അതാണ് വളരെ നർമ്മത്തിലാണല്ലോ പരിപാടി. ക്വിസിന്റെ ഒരു ടെൻഷൻ നമുക്കില്ല. കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അസാധ്യം തന്നെയാണ്. ദീപ മാഡത്തിന്റെ അവതരണം അവിടെ എല്ലാവർക്കും ആകാശവാണിക്ക് ഒരു കൂടി നന്ദി പറയുന്നു.
22: എന്റെ പേര് നെയിം ഷെരീഫ്. എന്റെ സ്ഥലം പടന്നയാണ്. അപ്പം എന്റെ അപ്ഡേഷൻ ലെവല് എവിടെ എനിക്ക് കൃത്യമായി തിരിച്ചറിയാൻ പറ്റി. അപ്പൊ അത് ബോധ്യപ്പെടുത്തിയതിന് ഞാൻ മുരളി സാറോട് വളരെ നന്ദി പറയുന്നു. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ശക്തമായ കുതിപ്പിനും ആശംസകൾ നേരുന്നു.
23: എന്റെ പേര് അബ്ദുൽ രാജാണ്. ആകാശവാണിയിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഒരു ദിവസം അമ്മ പറഞ്ഞിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പിന്നെ കുറെ കാലം ശേഷമാണ് ഇങ്ങനെ ഒരു ക്വിസ് പ്രോഗ്രാമിൽ കുറെ ആൾക്കാർ ഇരുന്ന് പങ്കെടുക്കുന്നത് വളരെയധികം സന്തോഷം.
0: ആകാശവാണി ടെലിക്വിസ് ഒന്നാംഘട്ട വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂർ ആകാശവാണി സ്റ്റുഡിയോയിൽ നടത്തിയ ക്വിസ് മത്സരത്തിന്റെ ശബ്ദലേഖനം ചെയ്ത പ്രസക്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. ക്വിസ് മാസ്റ്റർ ശ്രീ മുരളീധരൻ PO. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം ശ്രീജ കെ ഷേണി രഞ്ജിത്. നിങ്ങൾക്കൊപ്പം ഇതുവരെ കെ ദീപ. ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 4:45 ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 45 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: പോരാട്ടങ്ങൾ പ്രവചനാതീതമായ നാടകീയതകൾക്കും കണ്ണീരനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് കടന്നുപോകുമ്പോൾ ഇന്ന് നടന്ന രണ്ട് മത്സരങ്ങൾ അതിനെ എല്ലാ അർത്ഥത്തിലും അടയാളപ്പെടുത്തുന്നതായിരുന്നു. പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ കരിയറിലെ 6ാം ലോകകപ്പിൽ, ഒരുപക്ഷെ തന്റെ അവസാന അന്താരാഷ്ട്ര ടൂർണമെന്റിൽ കിരീട സ്വപ്നങ്ങളുമായി കളത്തിലിറങ്ങിയെങ്കിലും അയൽക്കാരായ സ്പെയിനിന്റെ യുവനിരയ്ക്ക് മുന്നിൽ ആ പോരാട്ടം കണ്ണീരോടെ അവസാനിക്കുന്ന കാഴ്ചയാണ് ഡാലസ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഈ വികാരനിർഭരമായ നിമിഷങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ അമേരിക്കൻ മണ്ണിൽ കായിക രംഗത്തെ അനാവശ്യ രാഷ്ട്രീയ ഇടപെടലുകൾ എങ്ങനെ ദുരന്തത്തിൽ കലാശിക്കുമെന്നതിന്റെ വലിയ പാഠമാണ് മറ്റൊരിടത്ത് അരങ്ങേറിയത്. കഴിഞ്ഞ മത്സരത്തിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായ USA സൂപ്പർ സ്ട്രൈക്കർ ഫൊളാരിൻ ബലോഗന്റെ സസ്പെൻഷൻ ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടിടപെടുകയും ഫിഫയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് കടുത്ത സമ്മർദ്ദം ചെലുത്തി ടൂർണമെന്റിന്റെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ബെൽജിയത്തിനെതിരെ അവനെ കളിപ്പിക്കാൻ അനുമതി വാങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിന്റെ കളിത്തട്ടല്ല ഫുട്ബോൾ മൈതാനം എന്ന് തെളിയിക്കുന്നതായിരുന്നു അവിടെ കണ്ടത്. ഗ്രൌണ്ടിൽ ട്രംപിന്റെ ആ അധികാര പ്രയോഗം പാടെ ചീറ്റിപ്പോവുകയും ബെൽജിയത്തിന്റെ കരുത്തുറ്റ ഡിഫൻസിന് മുന്നിൽ പതറിയ ബലോഗൻ കളിയിലുടനീളം ഒരു നിഴൽ മാത്രമായി മാറുകയും ചെയ്തു. ഒടുവിൽ 1-4 ആതിഥേയരായ അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ബെൽജിയം ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്യുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത്. ഡാളസിന്റെ അതിമനോഹരമായ സ്റ്റേഡിയത്തിൽ നടന്ന സ്പെയിൻ പോർച്ചുഗൽ പോരാട്ടം തന്ത്രങ്ങളുടെയും പ്രതിരോധ മികവിന്റെയും ഉത്തമ ഉദാഹരണമായിരുന്നു. പോർച്ചുഗൽ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് തന്റെ വിശ്വസ്തനായ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ 4-2-3-1 എന്ന ഫോർമേഷനിൽ അക്രമത്തിന്റെ കുന്തമുനയാക്കി നിർത്തിയപ്പോൾ ഇരുവശങ്ങളിൽ നിന്നും റാഫേൽ ലിയാവോയും പെഡ്രോനെറ്റയും പന്തുകൾ എത്തിക്കാൻ സജ്ജരായിരുന്നു. മറുഭാഗത്ത് സ്പെയിനിന്റെ കോച്ച് ലൂയിസ് ഡി ലാഫ്യൂന്റെ കൃത്യമായ പന്തടക്കത്തിലും ചെറു പാസുകളിലും വിശ്വസിച്ച് 4-3-3 എന്ന അവരുടെ പരമ്പരാഗത ശൈലിയിലാണ് ടീമിനെ വിന്യസിച്ചത്. മധ്യനിരയിൽ റോഡ്രിയുടെ അസാധാരണമായ കളി, നിയന്ത്രണവും വിങ്ങുകളിൽ യുവവിസ്മയം ലാമിൻ യമാലിന്റെ മാന്ത്രിക നീക്കങ്ങളും സ്പെയിനിന് തുടക്കം മുതൽ മേധാവിത്വം നൽകി. പന്തടക്കത്തിൽ സ്പെയിൻ വളരെ മുന്നിലായിരുന്നെങ്കിലും പോർച്ചുഗലിന്റെ റൂബൻ ഡയസും അന്റോണിയോ സിൽവയും നയിച്ച പ്രതിരോധ കോട്ട അത്ര എളുപ്പം തകരുന്നതായിരുന്നില്ല. മത്സരത്തിന്റെ 30-ാം മിനിറ്റിൽ സ്പെയിനിന്റെ മൈക്കൽ ഒയാർസബാലിന് പോർച്ചുഗീസ് ബോക്സിനുള്ളിൽ വെച്ച് പന്ത് കൃത്യമായി ലഭിച്ചെങ്കിലും അത് പോസ്റ്റിന് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. തൊട്ടടുത്ത മിനിറ്റുകളിൽ കൌണ്ടർ അറ്റാക്കുകളിലൂടെ പോർച്ചുഗൽ തിരിച്ചടിച്ചു. 42-ാം മിനിറ്റിൽ ന്യൂനോ മെൻഡസ് ഇടതുഭാഗത്ത് നിന്ന് തൊടുത്ത ഒരു ബുള്ളറ്റ് ഷോട്ട് സ്പാനിഷ് പ്രതിരോധത്തിൽ തട്ടി ദിശ മാറിപ്പോയത് തലനാരിഴയ്ക്കാണ് ഗോളാകാതിരുന്നത്. ഇരു ടീമുകളും പരമാവധി ശ്രമിച്ചെങ്കിലും ആദ്യ പകുതിയിൽ ഗോളൊന്നും പിറന്നില്ല. 2-ാം പകുതിയിൽ കളി കൂടുതൽ പരുക്കനായിരുന്നു. 41-ാം വയസ്സിലും ടീമിനായി സർവ്വശക്തിയും പുറത്തെടുത്ത ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സ്പെയിനിന്റെ കൌമാര പ്രതിരോധ താരം പാവു കുർബാൻസി വളരെ കൃത്യമായി മാർക്ക് ചെയ്ത് പൂട്ടിയതോടെ പോർച്ചുഗലിന്റെ മുന്നേറ്റങ്ങളുടെ മൂർച്ച കുറഞ്ഞു. മത്സരം 90 മിനിറ്റും കഴിഞ്ഞ് അധിക സമയത്തേക്ക് നീങ്ങുമെന്ന് ആരാധകർ ഉറപ്പിച്ചിരിക്കെയാണ് മത്സരത്തിന്റെ വിധി മാറ്റിയെഴുതിയ ആ ചരിത്ര നിമിഷം പിറന്നത്. കോച്ച് ഡി ലാഫ്യൂന്റെ തന്ത്രപരമായ മാറ്റങ്ങളിലൂടെ കളത്തിലിറങ്ങിയ അർസനൽ മിഡ്ഫീൽഡർ മൈക്കൽ മെറിനോ മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ ഫെരാൻ ടോറസിന്റെ മനോഹരമായ ഒരു ക്രോസ് സ്വീകരിച്ച് വായുവിൽ ഉയർന്നുകൊണ്ട് പോർച്ചുഗീസ് പ്രതിരോധത്തെയും ഗോൾകീപ്പർ ഡിയോഗോ കോസ്റ്റയെയും നിഷ്പ്രഭനാക്കി പന്ത് വലയിലെത്തിച്ചു. സ്കോർ 1-0. സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ച ആ ഒരു ഗോളിന് മറുപടി നൽകാൻ അവസാന മിനിറ്റുകളിൽ പോർച്ചുഗൽ കിണഞ്ഞു ശ്രമിച്ചു. 96-ാം മിനിറ്റിൽ ഫ്രാൻസിസ്കോ കോൺസിസാവോയുടെ പാസിൽ നിന്ന് ബെർണാർഡോ സിൽവ ഉതിർത്ത ഹെഡർ പോസ്റ്റിന് തൊട്ടുമുകളിലൂടെ പറന്നുപോയി. ഒടുവിൽ റഫറിയുടെ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ പോർച്ചുഗലിന്റെയും റൊണാൾഡോയുടെയും ലോകകപ്പ് സ്വപ്നങ്ങൾ അവിടെ അവസാനിച്ചു. 27 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 11 എന്ന റെക്കോർഡുമായി റൊണാൾഡോ അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറയുമ്പോൾ ആ കൺകോണുകളിലെ കണ്ണീർ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. മത്സരത്തിന് പിന്നാലെ പോർച്ചുഗൽ കോച്ച് റോബർട്ടോ മാർട്ടിനസ് തന്റെ പരിശീലക സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. സിയാറ്റിലിൽ നടന്ന 2-ാം മത്സരത്തിൽ അമേരിക്കൻ ടീമിനെ കാത്തിരുന്നത് ഇതിലും വലിയ കനത്ത പ്രഹരമായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക താൽപര്യപ്രകാരം സസ്പെൻഷൻ നീക്കി ടീമിൽ ഇടം പിടിച്ച ഫൊളാരിൻ ബലോഗനെ ആദ്യ 11 ഉൾപ്പെടുത്തിക്കൊണ്ട് മൌറീഷ്യോ പോച്ചറ്റിനോ 4-3-3 എന്ന അറ്റാക്കിംഗ് ഫോർമേഷനിലാണ് USA ടീമിനെ കളത്തിലിറക്കിയത്. എന്നാൽ ബെൽജിയത്തിന്റെ തന്ത്രശാലിയായ കോച്ച് റൂഡി ഗാർഷ്യ അമേരിക്കയുടെ ഈ നീക്കത്തെ മുൻകൂട്ടി കണ്ട് അവരുടെ മധ്യനിരയെ പൂർണ്ണമായും തളയ്ക്കുന്ന രീതിയിലാണ് ബെൽജിയം ടീമിനെ സജ്ജമാക്കിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ബെൽജിയത്തിന്റെ റയാൻ ഒനാനയും ഡോഡി ലൂക്ക് ബാക്കിയോയും കളി പൂർണ്ണമായും നിയന്ത്രിച്ചു. അമേരിക്കയുടെ ഡിഫൻഡർ സെജിന്യോ ഡെസ്റ്റിന്റെ വശങ്ങളിലൂടെ ബെൽജിയം നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇതേ ദിവസം സിയാറ്റിലെ ലുമൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ അമേരിക്കൻ ടീമിനെ കാത്തിരുന്നത് ഇതിലും വലിയ ദുരന്തമായിരുന്നു. ട്രംപിന്റെ രാഷ്ട്രീയ ഇടപെടലിലൂടെ ടീമിൽ തിരിച്ചെത്തിയ ഫൊളാരിൻ ബെലോഗനെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൗറീഷ്യോ പോച്ചെറ്റിനോ 4-3-3 ഫോർമേഷനിലാണ് യു എസ് എ ടീമിനെ ഇറക്കിയത്. മറുഭാഗത്ത് റൂഡി ഗാർഷിയയുടെ കീഴിലിറങ്ങിയ ബെൽജിയം കെവിൻ ഡി ബ്രൂയിനെയും ജെറമി ഡോക്കുവിനെയും പോലുള്ള സൂപ്പർ താരങ്ങളെ ബെഞ്ചിലിരുത്തിയിട്ടും മികച്ച തന്ത്രങ്ങളിലൂടെ അമേരിക്കയുടെ വിങ്ങുകളെ പൂർണ്ണമായും തളച്ചിട്ടു. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ബെൽജിയത്തിന്റെ ഡോഡി ലൂക്ക് ബാക്കിയോയും റയാൻ ഒനാനയും മധ്യനിരയിൽ കളി നിയന്ത്രിച്ചു. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ യു എസ് ഗോൾ കീപ്പർ മാറ്റ് ഫ്രീസ് ഒരു മികച്ച സേവിലൂടെ ടീമിനെ രക്ഷിച്ചെങ്കിലും ബെൽജിയത്തിന്റെ നിരന്തര ആക്രമണങ്ങൾക്ക് മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്കായില്ല. കളിയുടെ 9th മിനിറ്റിൽ തന്നെ ബെൽജിയം തങ്ങളുടെ ആദ്യ ഗോൾ നേടി ലീഡെടുത്തു. ഡോഡി ലൂക്ക് ബാക്കിയോയും ലോങ് പാസിൽ നിന്നും തിമോത്തി കാസ്റ്റെറ്റിന് നൽകിയ അസിസ്റ്റിലൂടെ ചാൾസ് ഡി കെറ്റ്ലെയറാണ് പന്ത് യു എസ് എ വലയിലെത്തിച്ചത്. സ്കോർ 1-0. തുടക്കത്തിൽ തന്നെ ഗോൾ വഴങ്ങിയത് അമേരിക്കയുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചെങ്കിലും ആതിഥേയരുടെ ആവേശത്തിൽ മത്സരത്തിന്റെ 31th മിനിറ്റിൽ യു എസ് എ തിരിച്ചടിച്ചു. ഫൊളാരിൻ ബെലോഗനെ ഫൗൾ ചെയ്തതിന് ലഭിച്ച ഫ്രീ കിക്ക് മനോഹരമായി എടുത്ത് മാലിക് ടിൽമാൻ അമേരിക്കയ്ക്കായി സമനില ഗോൾ നേടി. സ്കോർ 1-1. എന്നാൽ അമേരിക്കൻ ആരാധകരുടെ ആഹ്ലാദം വെറും 2 മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ. കൃത്യമായി 33rd മിനിറ്റിൽ യു എസ് പ്രതിരോധത്തിന്റെ കളിമറവി മുതലെടുത്ത് ചാൾസ് ഡി കെറ്റ്ലെയർ വീണ്ടും ബെൽജിയത്തിനായി തന്റെ 2nd ഗോളും നേടി ടീമിന് ലീഡ് വീണ്ടെടുത്തു നൽകി. സ്കോർ 2-1. രണ്ടാം പകുതിയിൽ യു എസ് കോച്ച് പോച്ചെറ്റിനോ ചില തന്ത്രപരമായ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ബെൽജിയത്തിന്റെ കരുത്തുറ്റ മുന്നേറ്റങ്ങളെ തടയാൻ അമേരിക്കൻ പ്രതിരോധത്തിന് കഴിഞ്ഞില്ല. മത്സരത്തിന്റെ 57rd മിനിറ്റിൽ യു എസ് എ ഗോൾ കീപ്പർ മാറ്റ് ഫ്രീസിന് സംഭവിച്ച മാരകമായ ഒരു പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാക്കൻ ബെൽജിയത്തിന്റെ 3rd ഗോൾ നേടി അമേരിക്കയുടെ തകർച്ച പൂർത്തിയാക്കി. സ്കോർ 3-1. മധ്യനിരയിൽ വെസ്റ്റേൺ മക്കേനിയും ക്രിസ്റ്റ്യൻ പുലിസിച്ചും കഠിനമായി ശ്രമിച്ചെങ്കിലും ബെൽജിയത്തിന്റെ ശാരീരിക ക്ഷമതകൾക്ക് മുന്നിൽ അവർ പരാജയപ്പെടുകയാണുണ്ടായത്. ഇതിനിടയിൽ പുലിസിച്ചിന് പരിക്കേറ്റ് കളം വിടേണ്ടി വന്നതും യു എസിന് തിരിച്ചടിയായി. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ, കൃത്യമായി പറഞ്ഞാൽ 93rd മിനിറ്റിൽ, പകരക്കാരനായി ഇറങ്ങിയ ബെൽജിയത്തിന്റെ സ്റ്റാർ സ്ട്രൈക്കർ റൊമേലു ലുക്കാക്കു കൂടി ഗോൾ നേടിയതോടെ സ്കോർ 4-1 മാറി. ട്രംപ് പ്രത്യേക താൽപര്യമെടുത്ത് കളിപ്പിച്ച ബെലോഗനാകട്ടെ ബെൽജിയം പ്രതിരോധത്തിന്റെ കടുപ്പമേറിയ മാർക്കിങ്ങിൽപ്പെട്ട് വെറും 10 ടച്ചുകൾ മാത്രം നേടാനായി മൈതാനത്ത് പൂർണ്ണ പരാജയമായി മാറി. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ 1-4 ഗോളുകളുടെ ആധികാരിക വിജയവുമായി ബെൽജിയം ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇതോടെ ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനും ബെൽജിയവും തമ്മിൽ ജൂലൈ 10 വെള്ളിയാഴ്ച ലോസ് ആഞ്ചലസിൽ വെച്ച് ഏറ്റുമുട്ടും. ടൂർണമെന്റിൽ ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങാത്ത സ്പെയിനിന്റെ പ്രതിരോധവും ബെൽജിയത്തിന്റെ തകർപ്പൻ ആക്രമണ നിരയും തമ്മിലുള്ള ആ പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളുടെ അവസാന ദിനം കായിക ലോകം ഉറ്റുനോക്കുന്നത് വൻകരകളുടെ വ്യത്യസ്തമായ കളിശൈലിയും തന്ത്രങ്ങളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന 2 അതിശക്തമായ പോരാട്ടങ്ങളിലേക്കാണ്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 9:30 മെർസിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ആഫ്രിക്കൻ കരുത്തുമായി എത്തുന്ന ഈജിപ്റ്റിനെ നേരിടുമ്പോൾ നാളെ പുലർച്ചെ 1:30 വൺക്യൂവറിന്റെ ബിസി പ്ലേസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2nd മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തായ കൊളംബിയ യൂറോപ്യൻ തന്ത്രങ്ങളുമായി എത്തുന്ന സ്വിറ്റ്സർലാൻഡിനെ വെല്ലുവിളിക്കുന്നു. റൌണ്ട് ഓഫ് 32 മത്സരത്തിൽ കേപ്പ് വെർദയോട് വിയർത്ത് ജയിച്ചാണ് എത്തുന്നതെങ്കിലും അർജന്റീനയ്ക്ക് ഏറ്റവും വലിയ കരുത്ത് പകരുന്നത് ടൂർണമെന്റിലുടനീളം മികച്ച ഫോം നിലനിർത്തുന്ന അവരുടെ ഇതിഹാസ നായകൻ ലയണൽ മെസ്സിയുടെ മാന്ത്രിക സാന്നിധ്യം തന്നെയാണ്. ലയണൽ സ്കലോണിയുടെ തന്ത്രങ്ങൾക്ക് കീഴിൽ അണിനിരക്കുന്ന ഈ ടീമിന്റെ മധ്യനിരയിൽ അലക്സിസ് മാർക്ക് അലിസ്റ്റർ, റോഡ്രിഗോ ഡി പോൾ എന്നിവരുടെ അസാധാരണമായ കളി നിയന്ത്രണവും എൻസോ ഫെർണാണ്ടസിന്റെ പാസിംഗ് മികവും അർജന്റീനയ്ക്ക് ഏത് പ്രതിരോധത്തെയും തകർക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ആക്രമണത്തിൽ ഹൂലിയൻ അൽവാരസിന്റെയും ലൌട്ടാരോ മാർട്ടിനസിന്റെയും ചടുലമായ നീക്കങ്ങൾ സ്പീഡും കൃത്യതയും നിറഞ്ഞതാണെങ്കിലും അർജന്റീനയ്ക്ക് ചില വ്യക്തമായ ബലഹീനതകളും നിലവിലുണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടതുപോലെ അവരുടെ പ്രതിരോധ നിരയിൽ പെട്ടെന്നുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളും കൗണ്ടർ അറ്റാക്കുകളെ സമയബന്ധിതമായി പ്രതിരോധിക്കുന്നതിലെ പാളിച്ചകളും കനത്ത തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. കൂടാതെ കഴിഞ്ഞ നോക്കൌട്ട് മത്സരത്തിൽ അധിക സമയം വരെ കളി നീണ്ടതുമൂലം താരങ്ങൾക്കുണ്ടായിട്ടുള്ള കടുത്ത ശാരീരിക ക്ഷീണവും റിക്കവറിക്ക് കുറഞ്ഞ സമയം മാത്രം ലഭിച്ചതും സ്കലോണിയുടെ സംഘത്തെ ഇന്ന് കാര്യമായി അലട്ടുന്ന പ്രധാന പോരായ്മയാണ്. മറുഭാഗത്ത് ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തകർത്ത് ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോകകപ്പ് നോക്കൌട്ട് വിജയം നേടിയ കനത്ത ആത്മവിശ്വാസത്തിലെത്തുന്ന ഈജിപ്തിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ സൂപ്പർ താരം മുഹമ്മദ് സലായും ഈ സീസണിൽ തകർപ്പൻ ഫോമിലുള്ള ഒമർ മർഷൂമും നയിക്കുന്ന ആക്രമണ നിരയുടെ അതിവേഗത്തിലുള്ള കൗണ്ടർ അറ്റാക്കുകളാണ്. എതിരാളികളുടെ ചെറിയൊരു പിഴവ് പോലും മുതലെടുത്ത് നിമിഷ കൊണ്ട് ഗോൾ കീപ്പറെ കീഴ്പ്പെടുത്താൻ കെൽപ്പുള്ളവരാണ് ഈ ഈജിപ്ഷ്യൻ വിങ്ങന്മാർ. ടൂർണമെന്റിൽ ഇതുവരെ കളിച്ച 4 മത്സരങ്ങളിലും അവർ വെറും ഒരു ഗോൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് എന്നത് അവരുടെ പ്രതിരോധ കോട്ടയുടെയും ഗോൾ കീപ്പറുടെയും അസാധ്യമായ കെട്ടുറപ്പ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും മധ്യനിരയിൽ കളി മെനയുന്നതിലും പന്തടക്കം ദീർഘനേരം നിലനിർത്തുന്നതിലും അവർക്കുള്ള പോരായ്മ വ്യക്തമാണ്. വലിയ ടീമുകൾ ഉയർന്ന പ്രസിംഗ് തന്ത്രങ്ങളുമായി വരുമ്പോൾ സമ്മർദ്ദം

പ്രധാന പോരായ്മയാണ്. പലപ്പോഴും മികച്ച മുന്നേറ്റങ്ങൾ ഗോൾ ലൈനിന് മുന്നിൽ വെച്ച് പാഴാക്കുന്നത് അവർക്ക് വലിയ തിരിച്ചടിയായേക്കാം. അവർക്ക് മറുപടിയായി അൾജീരിയയെ 2-1 ആധികാരികമായി തോൽപ്പിച്ചെത്തുന്ന സ്വിസ് പടയുടെ പ്രധാന കരുത്ത് ക്യാപ്റ്റൻ ഗ്രാനിറ്റ് ഷാക്കയുടെ മധ്യനിരയിലെ തന്ത്രപരമായ കളി നിയന്ത്രണവും മാഞ്ചസ്റ്റർ സിറ്റി താരം മാനുവൽ അക്കാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള കടുപ്പമേറിയ പ്രതിരോധവുമാണ്. ഇതുവരെ ടൂർണമെന്റിൽ വെറും ഒരു ഗോൾ മാത്രം വഴങ്ങി കടുത്ത യൂറോപ്യൻ തന്ത്രങ്ങളിലൂടെ കളി മെല്ലെയാക്കാനും എതിരാളികളെ അക്ഷമരാക്കാനും മിടുക്കരായ സ്വിറ്റ്സർലൻഡിന്റെ പ്രധാന ബലഹീനത പെട്ടെന്നുള്ള കൗണ്ടർ അറ്റാക്കുകളെയും അതിവേഗ വിങ്ങന്മാരെയും നേരിടുമ്പോൾ അവരുടെ വിങ് ബാക്കുകൾക്ക് വേഗത കുറവാണ് എന്നതാണ്. ഇത് കൊളംബിയയുടെ ലൂയിസ് ഡയസിനെ പോലുള്ള അതിവേഗ താരങ്ങൾക്കെതിരെ അവർക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു. ഇന്ന് മൈതാനത്ത് കളിമികവ് കൊണ്ട് വിസ്മയങ്ങൾ തീർത്ത് വിജയിച്ച് കയറുന്ന 2 ടീമുകൾ തമ്മിലായിരിക്കും 11 ജൂലൈ കാൻസാസ് സിറ്റിയിൽ നടക്കുന്ന ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പരസ്പരം ഏറ്റുമുട്ടുക.

0: ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീൻ ചമ്രവട്ടം.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം അവൾ കാത്തിരുന്നു അവനും. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

അപ്പൻ തച്ചത്തിൻ്റെ വരികൾക്ക് എം കെ അർജുനൻ ഈണം നൽകി. യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം രണ്ടു മുഖങ്ങൾ.

ചിത്രം കലോപാസന. പാടിയത് യേശുദാസ്. ഗാനരചന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി. സംഗീതം കെ രാഘവൻ.

0: വി കെ നാരായണനും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും

0: നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
3: തപ്പും മൊത്തം ഓ മേലറിഞ്ഞാലും ഓ പക്കം തന്നെ നിൽപ്പേ.
4: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
10: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
10: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
10: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
11: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
12: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
15: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
16: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
17: RBI പറയുന്നു,
16: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
18: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി. നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
19: ആ മാഷേ, സുഖാണോ?
20: ആ, സുഖം തന്നെ, സുഖം തന്നെ.
19: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
20: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
19: വളരെ നല്ല കാര്യം. 2026 ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
21: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
22: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കെ ഗിരിജ പാടിയത് എങ്ങനെ ശീലിച്ചുവെന്നോ എന്നാരംഭിക്കുന്നു.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പ്രായോജിക പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നല്ല ഇനം നടീൽ വസ്തുക്കളാണ് ഒരു ചെടിയുടെ വളർച്ചയും വിളവും നിർണയിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുന്ന രീതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിക്ക് ഹൈബ്രിഡ് തൈകളും പ്രോട്രൈകളിലെ തൈകളുമൊക്കെയാണ് കൂടുതൽ അഭികാമ്യം. പ്രോട്രൈകളിൽ സ്വന്തമായി തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുന്ന രീതി ഇന്ന് സാർവത്രികമായി കണ്ടുവരുന്നുണ്ട്. കരുത്തോടെ വളരുന്ന ഇത്തരം തൈകൾ കൂടുതൽ ഫലം തരുന്നതായും കാണുന്നുണ്ട്. ഇന്ന് കൃഷി എന്നത് പൊതുസമൂഹം ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ തൈ ഉൽപ്പാദനം മുതൽ വിളവെടുപ്പ് വരെയുള്ള വിവിധ വശങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കിന്നാദ്യം പ്രോട്രൈകളിലെ തൈ ഉൽപ്പാദനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രോട്രൈകൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ മിശ്രിതം തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നു വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി

0: ശ്രുതി ഓ എൻ.
1: ഗുണമേന്മയുള്ള തൈകളാണ് വിജയകരമായ ഒരു പച്ചക്കറി കൃഷിയുടെ ശക്തമായ അടിത്തറ. ആരോഗ്യമുള്ള തൈകൾ കൃഷിയിടത്തിൽ വേഗത്തിൽ വേരുറപ്പിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളെയും രോഗകീടബാധകളെയും കൂടുതൽ ഫലപ്രദമായി അതിജീവിക്കുകയും മികച്ച വിളവ് നൽകുകയും ചെയ്യുന്നു. ഉയർന്ന ഉൽപ്പാദന ശേഷിയും മികച്ച ഗുണമേന്മയും സങ്കരയിനം വിത്തുകളുടെ ഉപയോഗവും വർദ്ധിച്ചതോടെ പ്രോട്രേകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ശാസ്ത്രീയ രീതി വ്യാപകമായി സ്വീകരിച്ചു വരുന്നു. ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾക്ക് ഒരേപോലെയുള്ള വളർച്ചയും ശക്തമായ വേരുകളും മികച്ച ആരോഗ്യവും ലഭിക്കുന്നു. കൂടാതെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ എളുപ്പത്തിൽ കൃഷിയിടത്തിലേക്ക് മാറ്റി നടാൻ കഴിയുന്നതിനാൽ നടീലിന് ശേഷമുള്ള നഷ്ടവും ഗണ്യമായി കുറയുന്നു. പ്രോട്രേകളിൽ ആരോഗ്യമുള്ള പച്ചക്കറി തൈകൾ എങ്ങനെ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കാമെന്ന് വിശദമായി പരിചയപ്പെടാം. ആദ്യം പ്രോട്രേ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇന്ന് പ്രധാനമായും പോളിപ്രൊപ്പിലിൻ അല്ലെങ്കിൽ സ്റ്റൈറോഫോം ഉപയോഗിച്ച് നിർമ്മിച്ച പ്രോട്രേകളാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായി 50 അറകളുള്ളതും 98 അറകളുള്ളതുമായ ട്രേകളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. തക്കാളി, വഴുതന, മുളക്, ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ചെറിയ വിത്തുകളുള്ള പച്ചക്കറികളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ 98 അറകളുള്ള ട്രേകൾ അനുയോജ്യമാണ്. അതേസമയം വെള്ളരി, മത്തൻ, പാവൽ, പടവലം, വള്ളിപ്പയർ തുടങ്ങിയ വലിപ്പമുള്ള വിത്തുകളുള്ള വിളകൾക്ക് 50 അറകളുള്ള ട്രേകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇവയ്ക്ക് പുറമെ 144 അറകളോ അതിലധികമോ ഉള്ള ട്രേകളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നല്ല നിലവാരമുള്ള പ്രോട്രേകൾ 4 മുതൽ 5 തവണ വരെ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്.
0: പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്ന രീതി പരിചയപ്പെടാം.
1: പ്രോട്രേകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ സാധാരണ മണ്ണ് ഉപയോഗിക്കുന്നത് അനുയോജ്യമല്ല. കാരണം മണ്ണ് കട്ട പിടിക്കാനും രോഗാണുക്കൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. അതിനാൽ വായുസഞ്ചാരവും ജലവാർച്ചയും നന്നായി ലഭിക്കുന്ന ലഘുഭാരമുള്ള പോട്ടിംഗ് മിശ്രിതങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനായി കൊക്കോപീറ്റ്, വെർമിക്കുലൈറ്റ്, പേർലൈറ്റ്, ചകിരിച്ചോർ കമ്പോസ്റ്റ്, മണൽ തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കാം. നല്ല തൈ ഉൽപ്പാദനത്തിനായി കൊക്കോപീറ്റ്, വെർമിക്കുലൈറ്റ്, പെർലൈറ്റ് എന്നിവ 3:1:1 എന്ന അനുപാതത്തിൽ ചേർത്ത മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. നല്ല പോട്ടിംഗ് മിശ്രിതമാണ് ആരോഗ്യവും കരുത്തുമുള്ള തൈകൾ ലഭിക്കുന്നതിൻ്റെ പ്രധാന രഹസ്യം. ഇനി പ്രോട്രേകളിലെ തൈ ഉൽപ്പാദനം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ആദ്യം പ്രോട്രേകളിലെ ഓരോ അറയും ചെറു നനവുള്ള പോട്ടിംഗ് മിശ്രിതം കൊണ്ട് നിറയ്ക്കണം. തുടർന്ന് ഓരോ അറയിലും ഏകദേശം 0.5 മുതൽ 1 സെന്റിമീറ്റർ വരെ ആഴത്തിൽ വിരൽ ഉപയോഗിച്ച് ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിൽ ഓരോ വിത്ത് വീതം ഇടണം. ശേഷം വിത്തിന് മുകളിൽ നേർത്ത പാളിയായി പോട്ടിംഗ് മിശ്രിതം വിതറി മൂടണം. പോട്ടിംഗ് മിശ്രിതത്തിൽ ആവശ്യത്തിന് ഈർപ്പമില്ലെങ്കിൽ റോസ് കാൻ ഉപയോഗിച്ച് മൃദുവായി നനയ്ക്കേണ്ടതാണ്.
0: തൈകളുടെ പരിപാലനത്തെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കണം.
1: തൈകൾ ആരോഗ്യത്തോടെ വളരാൻ കൃത്യമായ പരിപാലനം അത്യാവശ്യമാണ്. ട്രേകളിലെ തൈകൾ ദിവസവും റോസ് കാൻ ഉപയോഗിച്ച് ആവശ്യത്തിന് മാത്രം നനയ്ക്കണം. അധികമായി നനയ്ക്കുന്നത് രോഗബാധയ്ക്ക് കാരണമാകുന്നതിനാൽ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൈകളിൽ 2 യഥാർത്ഥ ഇലകൾ വിരിഞ്ഞതിനു ശേഷം 19:19:19 എന്ന വെള്ളത്തിൽ ലയിക്കുന്ന സമീകൃത വളം 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്ന തോതിൽ കലക്കി തളിക്കുകയോ നനയായി നൽകുകയോ ചെയ്യാം. തുടർന്ന് ഈ വളം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന തോതിൽ തയ്യാറായ ലായനി 5 ദിവസത്തിലൊരിക്കൽ നൽകുന്നത് തൈകളുടെ നല്ല വളർച്ചയ്ക്ക് സഹായിക്കും. പ്രോട്രേകളുടെ തൈകളെ പ്രധാനമായും ബാധിക്കുന്ന രോഗമാണ് കടജീയൽ. ഇത് നിയന്ത്രിക്കുന്നതിനായി സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിൽ കലക്കി ട്രേകളിൽ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം നനവ് അധികമാകാതെയും നല്ല വായുസഞ്ചാരം ഉറപ്പാക്കിയും രോഗബാധ ഒഴിവാക്കാം. വെള്ളീച്ച, ഇലപ്പേൻ, മണ്ടരി തുടങ്ങിയ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെയും ചിത്രകീടങ്ങളെയും വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാം. വെള്ളീച്ചയെ നിയന്ത്രിക്കാൻ മഞ്ഞക്കിണിയും ഇലപ്പേനെ നിയന്ത്രിക്കാൻ നീലക്കിണിയും വളരെ ഫലപ്രദമാണ്. പച്ചക്കറി ഇനമനുസരിച്ച് തൈകൾ 15 മുതൽ 40 ദിവസത്തിനുള്ളിൽ പറിച്ചു നടാൻ പാകമാകും. തക്കാളി, വഴുതന, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ തൈകൾ 25 മുതൽ 30 ദിവസം പ്രായമാകുമ്പോൾ നടാം. എന്നാൽ

0: മുളകിന്റെ തൈകൾ 35 മുതൽ 40 ദിവസം പ്രായമാകുമ്പോൾ നടുന്നതാണ് ഏറ്റവും അനുയോജ്യം. വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തണ്ണിമത്തൻ തുടങ്ങിയ വിളകളുടെ തൈകൾ 12 മുതൽ 17 ദിവസം പ്രായമാകുമ്പോൾ തന്നെ പറിച്ചു നടാവുന്നതാണ്. പറിച്ചു നടുന്നതിന് ഒരാഴ്ച മുമ്പ് നനവ് ക്രമേണ കുറയ്ക്കണം. കൂടാതെ ദിവസവും കുറച്ച് സമയം നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന വിധത്തിൽ ട്രേകൾ പുറത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഇനി പ്രോട്രേ തൈകളുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. പ്രോട്രേകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് നിരവധി ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി വളരെ കുറഞ്ഞ അളവിലുള്ള വിത്ത് ഉപയോഗിച്ച് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. കൂടാതെ ഏകദേശം 98 മുതൽ 100% വരെ വിത്തുകൾ നല്ല രീതിയിൽ മുളയ്ക്കുന്നതിനാൽ വിത്ത് നഷ്ടമാകുന്നത് വളരെ കുറവാണ്. ട്രേകളിലെ എല്ലാ അറകൾക്കും ഒരേ വലുപ്പവും ആഴവും ഉള്ളതിനാൽ എല്ലാ തൈകൾക്കും ഒരുപോലെയുള്ള വളർച്ച ലഭിക്കുന്നു. ഇതിലൂടെ ആരോഗ്യമുള്ളതും ഒരേ പ്രായത്തിലുള്ളതുമായ തൈകൾ ലഭിക്കുകയും കൃഷി കൂടുതൽ ക്രമബദ്ധമായി നടത്താൻ കഴിയുകയും ചെയ്യുന്നു. പോട്ടിംഗ് മിശ്രിതം ഉപയോഗിക്കുന്നതിനാൽ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളും കീടബാധകളും താരതമ്യേന കുറവായിരിക്കും. അതോടൊപ്പം ചെറിയ സ്ഥലത്ത് തന്നെ ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കാനാകുന്നതും ഈ രീതിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഓരോ തൈയും അതിൻ്റെ വേരോടുകൂടിയ മിശ്രിതത്തോടൊപ്പം തന്നെ പുറത്തെടുക്കാൻ കഴിയുന്നതിനാൽ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാറില്ല. ഇങ്ങനെ കരുത്തുറ്റതും ആരോഗ്യമുള്ളതുമായ തൈകൾ ലഭിക്കുന്നതിനാൽ കൃഷിയിടത്തിൽ നിന്ന് പറിച്ചു നട്ട ശേഷമുള്ള നഷ്ടം കുറയുകയും തൈകൾ വേഗത്തിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിളയുടെ വളർച്ചയും പിന്നീട് ലഭിക്കുന്ന ഉൽപ്പാദനവും മെച്ചപ്പെടുന്നു. ശാസ്ത്രീയമായ പ്രോട്രേ തൈ ഉൽപ്പാദന രീതി സ്വീകരിക്കുന്നത് ആരോഗ്യവത്തായ തൈകൾ, മികച്ച വിളവ്, കൂടുതൽ ലാഭം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ്.
1: പ്രോട്രേകളിലെ തൈ ഉൽപ്പാദനത്തെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് ഗ്രാഫ്റ്റിംഗിനെ കുറിച്ചുകൂടി അറിയാം. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ ചെറുത്ത് രോഗപ്രതിരോധ ശേഷി കൂടിയ സസ്യങ്ങളിൽ പച്ചക്കറികൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൂടുതൽ ഈടും കായ്ഫലവും നേടാൻ സാധിക്കും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
0: ഇന്ന് പച്ചക്കറി കൃഷിയിൽ കൂടുതൽ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ ഒട്ടിക്കൽ. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെയും നിമാവിരകളെയും പ്രതിരോധിക്കുന്നതിനും ഉയർന്ന താപനില, അമിതമായ മണ്ണിലെ ഈർപ്പം, ലവണാംശം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനും അതോടൊപ്പം മികച്ച വിളവും ഗുണമേന്മയുള്ള ഉൽപ്പന്നവും ലഭിക്കുന്നതിനുമാണ് പച്ചക്കറികളിൽ ഗ്രാഫ്റ്റിംഗ് പ്രധാനമായും ചെയ്യുന്നത്. ഗ്രാഫ്റ്റിംഗ് എന്നത് രണ്ട് വ്യത്യസ്ത സസ്യഭാഗങ്ങളെ ശാസ്ത്രീയമായി യോജിപ്പിച്ച് ഒരു പുതിയ സസ്യമായി വളർത്തുന്ന സാങ്കേതിക വിദ്യയാണ്. ഇതിൽ മുകളിലേക്ക് വളരുന്ന ഭാഗത്തെ സയോൺ എന്നും വേരുകൾ രൂപപ്പെടുന്ന താഴത്തെ ഭാഗത്തെ റൂട്ട് സ്റ്റോക്ക് എന്നും വിളിക്കുന്നു. ഇവ രണ്ടും കൂടിച്ചേരുന്ന ഭാഗത്തെ ഗ്രാഫ്റ്റ് യൂണിയൻ എന്നാണ് പറയുന്നത്. കേരളത്തിലെ മണ്ണിന്റെ ഒരു പ്രധാന പ്രത്യേകത അതിലെ അമ്ല സ്വഭാവമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ പച്ചക്കറി കൃഷിയിൽ വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് തക്കാളി, മുളക്, കത്തിരി തുടങ്ങിയ വഴുതനവർഗ പച്ചക്കറികളിൽ ബാക്ടീരിയൽ വാട്ടവും വെള്ളരി വർഗ വിളകളിൽ ഫ്യൂസേറിയം എന്ന കുമിൾ മൂലമുണ്ടാകുന്ന വാട്ടവും വ്യാപകമായി കണ്ടുവരുന്നു. ഇവയിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിലൊന്ന് വഴുതനവർഗ വിളകളായ തക്കാളി, മുളക് എന്നിവയിലെ ബാക്ടീരിയൽ വാട്ടമാണ്. ഈ രോഗം ബാധിച്ചാൽ ആരോഗ്യമുള്ളതായി തോന്നുന്ന ചെടികൾ പോലും പെട്ടെന്ന് വാടിപ്പോകുകയും കർഷകന് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയും ചെയ്യും. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പല വഴുതനവർഗ ഇനങ്ങൾക്കും ബാക്ടീരിയൽ വാട്ടത്തിനെതിരെ നല്ല പ്രതിരോധ ശേഷിയുണ്ട്. എന്നാൽ കൂടുതൽ വിളവും മികച്ച വിപണി മൂല്യവും ലക്ഷ്യമാക്കി കർഷകർ വ്യാപകമായി കൃഷി ചെയ്യുന്ന പല ഹൈബ്രിഡ് ഇനങ്ങൾക്കും ഈ രോഗത്തിനെതിരെ മതിയായ പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല. അതിനാൽ ബാക്ടീരിയൽ വാട്ടം ഇന്നും തക്കാളി, മുളക് കൃഷിയിലെ പ്രധാന വെല്ലുവിളിയായി തുടരുകയാണ്. ഈ പ്രശ്നത്തിന് ഫലപ്രദമായ ഒരു പരിഹാരമാണ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുടെ ഉപയോഗം. രോഗപ്രതിരോധ ശേഷിയുള്ള റൂട്ട് സ്റ്റോക്കിൽ കർഷകർക്ക് ആവശ്യമുള്ള ഹൈബ്രിഡ് ഇനങ്ങളെ സയോണായി ഒട്ടിച്ചാണ് ഗ്രാഫ്റ്റ് തൈകൾ തയ്യാറാക്കുന്നത്. കേരളത്തിൽ തക്കാളി ഗ്രാഫ്റ്റിംഗിനായി രോഗപ്രതിരോധ ശേഷിയുള്ള ഹരിത എന്ന വഴുതന ഇനമാണ് പ്രധാനമായും റൂട്ട് സ്റ്റോക്കായി ഉപയോഗിക്കുന്നത്. കൂടാതെ ചുണ്ടയിലും തക്കാളി ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും. മുളകിലെ ഗ്രാഫ്റ്റിംഗിന് രോഗപ്രതിരോധ ശേഷിയുള്ള അനുയോജ്യമായ മുളക് ഇനങ്ങളാണ് റൂട്ട് സ്റ്റോക്കുകളായി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ഗ്രാഫ്റ്റ് തൈകൾക്ക് ബാക്ടീരിയൽ വാട്ടത്തിനെതിരെ മികച്ച രോഗപ്രതി

0: കർഷകരുടെ മുൻകൂർ ആവശ്യപ്രകാരം ഗ്രാഫ്റ്റ് തൈകൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട്. ഒരു വിജയകരമായ പച്ചക്കറി കൃഷിയുടെ തുടക്കം ഒരു നല്ല തൈയിൽ നിന്നാണ്. ശാസ്ത്രീയമായ രീതിയിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും ആവശ്യമായയിടത്ത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഉപയോഗിക്കുകയും ചെയ്താൽ രോഗപ്രതിരോധ ശേഷിയുള്ള കരുത്തുറ്റ ചെടികളും മികച്ച വിളവും ഉറപ്പാക്കാൻ കഴിയും. നമ്മുടെ വീട്ടുവളപ്പിലും കൃഷിയിടങ്ങളിലും ഗുണമേന്മയുള്ള പച്ചക്കറി തൈകൾ നട്ട് വിഷരഹിത പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാം.
1: പച്ചക്കറികളിലെ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചും പ്രോട്രേകളിലെ തൈ ഉൽപാദനത്തെക്കുറിച്ചുമെല്ലാം ഇതുവരെ വിശദമായി പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഓയൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വൻ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരിൽ 9 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും സ്ഥിതിഗതികൾ സർക്കാർ നിരന്തരം വിലയിരുത്തി വരികയാണെന്നും മന്ത്രി എ പി അനിൽകുമാർ. അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകട കാരണമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പരിക്കേറ്റവർക്ക് സർക്കാർ സൗജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് മഴ തുടരുന്നു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ പ്രകാശനം ചെയ്യും. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ പുറത്തിറക്കുന്നത്. കേരള പി എസ് സിയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് പി എസ് സി. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി പിശകുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും പി എസ് സി പ്രസ്താവനയിൽ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. എഫും പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം തൂവൽ കൊട്ടാരം. പാടിയത്

തൂവൽ കൊട്ടാരം. ഈ ചിത്രത്തിൽ യേശുദാസ് പണ്ഡിഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: कि भारत और इंडोनेशिया मिलकर पूरी मानवता को एक नई ऊर्जा से भर सकते हैं। जब भारत के 140 करोड़ नागरिक, इंडोनेशिया के 29 करोड़ नागरिक साझा प्रयासों से मिलकर आगे बढ़ेंगे तो दुनिया एक नया इतिहास रचते हुए देखेगी।
1: Earlier, Prime Minister Modi held delegation-level talks with Indonesian President Prabowo Subianto in Jakarta to review the full spectrum of bilateral ties and provide fresh momentum to the comprehensive strategic partnership between the two countries. The two leaders also witnessed the exchange of memoranda of understanding aimed at enhancing collaboration in areas of mutual interest. Speaking at a joint press conference with the Indonesian President, Prime Minister Modi said growing mutual trust has strengthened cooperation in defense, security and the maritime sector.
0: Aaj humne defense exchange, disaster management aur industrial sahyog badhane par sahmati banayi. Ab hum dono deshon ke coast guards Hind Mahasagar mein maritime safety aur security ke liye milkar kaam karenge. दो करीबी मैरिटाइम देश होने के नाते हमने ब्लू इकोनॉमी, पोर्ट डेवलपमेंट और मैरिटाइम ट्रेड में आपसी सहयोग बढ़ाने का भी निर्णय लिया है।
1: The two leaders agreed to set up a branch of IIM Bangalore in Jakarta. Prime Minister Narendra Modi was today conferred Indonesia's highest civilian honor, the Bintang Adipurna, by Indonesian President Prabowo Subianto during a ceremonial event. Prime Minister Modi expressed gratitude for the award and dedicated it to the people of India and described it as a reflection of the enduring historical and civilizational ties between India and Indonesia.
0: मैं इस गर्मजोशी भरे स्वागत के लिए अपने मित्र प्रेसिडेंट प्रभो का हृदय से आभार व्यक्त करता हूं। आज सुबह मुझे आदर के साथ इंडोनेशिया का सर्वोच्च सम्मान दिया गया है। ये सम्मान कोटि कोटि भारतवासियों का है, इंडोनेशिया के लोगों की भावनाओं का है।
1: In Keralam, three people were killed in a landslide at the tunnel construction site near Kalladi in Mepadi, Wayanad, following heavy rainfall today. Nine workers who were trapped underground were rescued and shifted to the Government Medical College Hospital, Mepadi. Six others remain missing and are feared trapped beneath the debris. Rescue operations are continuing with teams from the fire and rescue services and disaster response agencies. A sub-inspector of police from Mepadi also sustained injuries during the rescue operation and has been admitted to hospital. The Keralam State Disaster Management Authority said the collapse occurred when debris accumulated during the excavation for the tunnel construction site slid down. Work at the site had been suspended on Monday due to incessant rain. Vehicles at the site were also buried in the landslide. Wayanad has been experiencing heavy rainfall since yesterday. A red alert has been issued for Wayanad and Kozhikode districts. In FIFA World Cup, defending champions Argentina will take on Egypt in round of 16 match in Atlanta tonight. Later in another round of 16 clash, Switzerland will face Colombia in Vancouver. Belgium defeated United States 4-1 in the round of 16 clash in Seattle to secure their place in the quarterfinals of the tournament. Belgium will now face Spain in the quarterfinals at the Los Angeles Stadium on Friday. And that is the end of this news bulletin.
2: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനാചരണം നടന്നു. ഷിഗല്ല രോഗബാധ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നിർദ്ദേശാനുസരണം ആരോഗ്യവകുപ്പിന്റെയും ശുചിത്വമിഷന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജില്ലയിലെ സ്കൂളുകളിൽ പകർച്ചവ്യാധി ബോധവൽക്കരണ ദിനാചരണം നടന്നത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വിദ്യാലയങ്ങളിലും സ്കൂൾ അസംബ്ലിയിൽ പകർച്ചവ്യാധി ശുചിത്വ ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലാ ഭരണ

0: കൂടത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ഇഴിക്കാട് ഉന്നതിയിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. പകർച്ചവ്യാധി കൂടുതലായുള്ള കോന്നിയിലെ തേക്കുതോട്, തണ്ണിത്തോട് പ്രദേശങ്ങളിലും ക്യാമ്പ് സംഘടിപ്പിക്കും. വനാതിർത്തിയിലെ പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകും. കിണറുകൾ ക്ലോറിനേഷൻ നടത്തും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ വിപുലമായ പരിശോധനയും ഉണ്ടാകും. പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ രണ്ട് കുട്ടികൾക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ കുട്ടികളാണ് ഇവർ. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കൂടാതെ ജില്ലയിൽ രണ്ട് കുട്ടികൾ കൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുമുണ്ട്. ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലമുണ്ടാകുന്ന ഒരിനം അണുബാധയാണ് ഷിഗല്ല രോഗം. വയറിളക്കം, ഛർദി തുടങ്ങിയവ പ്രധാന ലക്ഷണങ്ങളാണ്. രണ്ടു കുട്ടികളിലും പഴകിയ ഭക്ഷണമാണ് രോഗബാധയ്ക്ക് കാരണമായത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. രോഗബാധ സ്ഥിരീകരിച്ച കുട്ടികളും നിരീക്ഷണത്തിലുള്ള കുട്ടികളും തലേദിവസത്തെ പൊറോട്ടയും ചിക്കനും പപ്സും എന്നിവ കഴിച്ചിരുന്നതായി ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇതേ തുടർന്ന് ഭക്ഷണശാലകളിൽ പഴകിയ ഭക്ഷണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്ക്വാഡ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യ വഴിപാടുകൾ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. ഉത്രട്ടാതി ജലമേള ഓഗസ്റ്റ് 30-നും അഷ്ടമിരോഹിണി വള്ളസദ്യ സെപ്റ്റംബർ 4-നും നടക്കും. ആറന്മുള വള്ളസദ്യ, ഉത്രട്ടാതി ജലമേള എന്നിവയുമായി ബന്ധപ്പെട്ട് ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുമെന്ന് അബിൻ വർക്കി MLA പറഞ്ഞു. വിനോദസഞ്ചാരികൾക്കായി ഇൻഫർമേഷൻ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആറന്മുള വള്ളസദ്യ, ഉത്രട്ടാതി ജലമേളയുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വകുപ്പുമായി ചേർന്ന് വള്ളസദ്യയ്ക്ക് പ്രത്യേക ലോഗോ തയ്യാറാക്കും. വള്ളസദ്യയ്ക്ക് മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിക്കുമെന്നും MLA പറഞ്ഞു. ഉത്രട്ടാതി ജലമേള, വള്ളസദ്യ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറെ കോർഡിനേറ്ററായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള ശുദ്ധത ഉറപ്പാക്കും. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയോഗിക്കും. വള്ളസദ്യയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഹെൽത്ത് കാർഡ് നൽകും. മെഡിക്കൽ ടീമും ആംബുലൻസ് സൌകര്യവും മുഴുവൻ സമയവും ഉറപ്പാക്കും. മഫ്തിയിലും അല്ലാതെയും വനിതാ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും എക്സൈസ് ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിക്കായി നിയോഗിക്കും. ഡ്രോൺ നിരീക്ഷണം, CCTV എന്നിവ ഏർപ്പെടുത്തും. കോന്നിയിൽ 13 വയസ്സുകാരിയുടെ വ്യാജ പീഡനക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. വിദ്യാർത്ഥിനിയെ സഹപാഠികളും പുറത്തുനിന്നുള്ളവരും ചേർന്ന് പീഡിപ്പിച്ചെന്ന കേസ് വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് കേസിൽ സംശയത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതുൾപ്പെടെയുള്ള ആരോപണവും ഉയർന്നിട്ടുള്ളത്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ വഴിയാണ് വിദ്യാർത്ഥിനിയുടെ പീഡന പരാതി ആദ്യം പോലീസിന് ലഭിക്കുന്നത്. പെൺകുട്ടി നൽകിയ പ്രാഥമിക മൊഴിയുടെ അടിസ്ഥാനത്തിൽ സഹപാഠികളായ 4 പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെ 6 പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ആദ്യം പെൺകുട്ടി നൽകിയ മൊഴികളിലും പിന്നീട് വനിതാ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നൽകിയ മൊഴികളിലും കടുത്ത വൈരുദ്ധ്യമുണ്ടായതോടെയാണ് പരാതി വ്യാജമെന്ന് പോലീസ് ഉറപ്പിച്ചത്. ഇതോടെ കസ്റ്റഡിയിലെടുത്ത 6 പോലീസ് താത്കാലികമായി വിട്ടയച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, കരിവള്ളൂർ കൂക്കാനം സ്വദേശിനി ഓമനയുടെ കൃഷി അനുഭവങ്ങൾ, 7:20 കമ്പോളവില നിലവാരം, 7:35 സയൻസ് കഫേ, പ്രകൃതി സംരക്ഷണത്തിന്റെ നാടൻ മാതൃക കാവുകളും സർപ്പക്കാവുകളും, കേരളത്തിലെ സർപ്പക്കാവുകളുടെയും കാവുകളുടെയും പാരിസ്ഥിതിക പ്രാധാന്യവും വെല്ലുവിളികളും, കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പ് വിഭാഗം മേധാവി ഡോക്ടർ KMNOJ സംസാരിക്കുന്നു. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം, 10:00 കഥകളിപ്പദങ്ങൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 11:00 സ്പോട്ട്ലൈറ്റ്.

ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലീസ് ജോസ്. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, ജി ശങ്കരക്കുറുപ്പിൻ്റെ വിളംബരം എന്ന കവിത. ആലാപനം സ്മിത പി മേനോൻ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പെട്രോമാൻ, 4 പതിറ്റാണ്ടിലേറെ പെട്രോളിയം സംഭരണശാലകളിൽ ജോലി ചെയ്ത കരിവെള്ളൂർ തെക്കേമണക്കാട്ടെ PM സുബ്രഹ്മണ്യന്റെ ജീവിതം, 1 ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ. നിങ്ങൾക്കറിയാമോ, സയൻസ് കഫേ കണ്ടൽ കാടുകളിലെ തേനീച്ച വളർത്തൽ എന്ന പദ്ധതിക്ക് മുൻകൈയെടുത്ത പറശ്ശിനിക്കടവ് MBR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസിലെ മുൻ പ്രിൻസിപ്പാളും സീഡ് പ്രിൻസിപ്പൽ അഡ്വൈസറുമായ ഡോക്ടർ കെ ഗീതാനന്ദൻ, MBR കോളേജ് ഫോറസ്ട്രി വിഭാഗം മുൻ അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായിരുന്ന അനുശ്രീ അശോക്, ഫോറസ്ട്രി വിഭാഗം BSc വിദ്യാർത്ഥികളായ അദ്വൈത് രഞ്ജിത്, ആശ്രയ മനോജ്, അർച്ചന CS എന്നിവർ പങ്കെടുക്കുന്നു 2 ഭാഗം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 പാട്ടിൽ ഒരു കൂട്ട് ചലച്ചിത്രഗാന പരിപാടി. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ചലച്ചിത്രഗാനം. 10:30 ഗാനലോക വിധികളിൽ പുനഃപ്രക്ഷേപണം. 11:00 ഡോക്ടറോട് ചോദിക്കാം. 12:10 സേവന വാർത്തകൾ. 12:15 സി ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച പരിചമുട്ടുകളിപ്പാട്ട്. 12:40 ആരോഗ്യദീപ്തി. ഒരു മണിക്ക് പല്ലവി അനുപല്ലവി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:00 ഹിന്ദി പാഠം. 5:15 യരമം സുരേഷ് ബാബുമാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പക. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം ആലപ്പുഴ. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീഥി, പച്ചക്കറി കൃഷി വിശേഷങ്ങളുമായി കരിവെള്ളൂർ പെരളത്തെ TP മുരളീധരൻ. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള നിലവാരം, കാലാവസ്ഥ. 7:35 അങ്കണം. 8:00 ട്യൂൺ ഇൻ സ്റ്റാർസ്, ആഘോഷത്തിൻ്റെ ആവിഷ്കാരം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. തുടർന്ന് അനൂപ് ജലോട്ട പാടിയ ഗസലുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.

0: ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:15 നാടിന് നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചുരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല.
0: ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 June തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.
2: മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20 June തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
0: വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി TC സിദ്ദിഖ്. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകട സാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി N ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ N ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. A ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
4: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 July 1 മുതൽ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും

0: കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനിബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള പി എസ് സിയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് പി എസ് സി പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 ഇടിഞ്ഞ് 78,181, നിഫ്റ്റി 32 നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,520 ഗ്രാമിന് 13,315 ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനം വകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം വാൽക്കണ്ണാടി, ഗായകൻ ജി വേണുഗോപാൽ, ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

പാടിയത് ജയചന്ദ്രൻ, ചിത്രം ഈശ്വര ജഗദീശ്വര. ഗാനശില്പികൾ ജയ്രാജ്, രഘുകുമാർ.

അറിയിപ്പ്: ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ, 670004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി, കണ്ണൂർ.

കിസാൻ വാണിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ

0: അതിൻ്റെ ഉത്തരവാദിത്വം ഒരാളുടെ മാത്രം ചുമലിൽ ഒതുങ്ങരുത്. മക്കളുടെ പഠനത്തിനും വീട്ടു ചെലവുകൾക്കുമെല്ലാം ഭർത്താവിൻ്റെ വരുമാനത്തെ മാത്രം ആശ്രയിക്കാതെ തനിക്കും കഴിയുന്ന വിധത്തിൽ കുടുംബത്തിന് താങ്ങാകണമെന്ന തീരുമാനമാണ് കരിവള്ളൂർ കൂക്കാനത്തെ ശ്രീമതി ടി വി ഓമനയെ കൃഷിയിലേക്ക് കൈപിടിച്ചുയർത്തിയത്. ബാല്യത്തിൽ അച്ഛനമ്മമാരിൽ നിന്ന് പകർന്നു കിട്ടിയ കൃഷിയോടുള്ള ഇഷ്ടം പിന്നീട് ജീവിതത്തിന്റെ കരുത്തായി മാറി.
1: ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗീതമെനിക്കുതരു.
0: കൃഷി മാത്രമല്ല, പശുക്കളും കോഴികളും ആടുകളും എല്ലാം ഓമന ചേച്ചിയുടെ വരുമാനത്തിന്റെ വിവിധ തലങ്ങളായി. പന്നിയും മയിലും കൃഷിക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും ഓമന ചേച്ചി തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. കരിവള്ളൂരിലെ മുൻനിര കർഷകയും നാടിന്റെ നിറസാന്നിധ്യവുമായ ടി വി ഓമനയുടെ അനുഭവങ്ങളിലേക്ക്.
1: മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം.
2: കരിവള്ളൂർ കൂക്കാനത്തെ ഓമന ചേച്ചി കൃഷിപ്പണിയുടെ ഇടയിലാണ് കുറച്ച് സമയം നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. പിന്നെ അവിടെ പടത്ത് നാലഞ്ച് സ്ത്രീകൾ ചേർന്നിട്ട് ഞാറ് പൊരിക്കുന്ന പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് ഈ നെൽകൃഷിയിൽ പരിചയം തഴക്കും പഴക്കവും വന്ന ആളാണ് ഓമന ചേച്ചി, അല്ലേ?
3: അതെ, കുറേ വർഷമായിട്ട് നമ്മെ ചെയ്യുന്നില്ലു, കരിയാമായിട്ട് ഈ ഭാഗത്ത് ചെയ്യുന്ന ഒരാൾ ഞാൻ തന്നെയാണ്.
2: എത്ര വർഷമായിട്ടുണ്ടാവും അപ്പോൾ?
3: ഞാൻ 2002 ഇവിടെ താമസാക്കുന്നത്. ആ താമസാക്കി ഒരു ഒരു വർഷം കഴിയുമ്പോന്ന് പശുവിനെ ഒരു കടിച്ചീനെ വാങ്ങി. അതിലൂടെയാണ് പശു വളർത്തൽ മാത്രമാകുമ്പം മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ പച്ചക്കറി കൃഷിയിലേക്ക് വന്നത്. പച്ചക്കറി ഞാനൊരു ഒരുപാട് ഒരു ഏക്കറ പോലെയെല്ലാം പച്ചക്കറി കൃഷി ചെയ്യും. പിന്നെ അത് ഓരോ പീടിയിലും അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ വിൽപ്പനക്ക് ഭയങ്കര പ്രശ്നമാണ്. അത് ഇപ്പം അത് ബാധിക്കുന്നുണ്ട്,
2: പ്രശ്നമുണ്ട്.
3: ഇപ്പം പിന്നെയും കുറച്ച് നമ്മ ഒരു ചന്തയെല്ലാം വെച്ചിട്ട് ഞാൻ കുടുംബശ്രീൻ്റെ RP ആയിട്ടുണ്ടായിന്, അഗ്രി CRP. അത് പച്ചക്കറി ചന്ത വെക്കണം, പിന്നെ എല്ലാവരെ കൊണ്ടും JLG കൊണ്ട് കൃഷി ചെയ്യിക്കണം, അങ്ങനെയില്ലേ റീലി ഞാൻ കുറെ കൊല്ലം 2 കൊല്ലം മുന്നേ നിന്നിനി. ഇപ്പം എനിക്ക് പിന്നെ ഈ വീട്ടിലത്തെ പ്രശ്നം കൊണ്ടാണ് അത് മതിയാക്കിയത്.
2: വീട്ടിൽ
3: ഇതന്നെ വലിയ നടുവേദന,
2: ഹസ്ബൻഡിന് സുഖമില്ല,
3: പിന്നെ പശുണ്ട്, എല്ലാം കൂടി ബുദ്ധിമുട്ട് പോവാൻ. അതിന് ഫുൾ ടൈം വർക്ക് ചെയ്താലേ നമുക്ക് ആവുള്ളൂ. അങ്ങനെ പിന്നെ മതിയാക്കി. അതിലൂടെ ഒരു പരിചയമായി എനിക്ക് ചന്ത വെക്കാനല്ലോ. അന്നേരം നമ്മ മാസത്തിൽ 4 ചന്ത വെക്കണം. അന്നേരം എൻ്റെ സാധനം എല്ലാം വേറെ ഇവിടുന്ന് പച്ചക്കറി ആരും ഇപ്പം ഈ 1 ഈ മയിലിൻ്റെ ശല്യം, പന്നി ശല്യം ഇതെല്ലാം കൊണ്ട് കൃഷിയിലേക്ക് ആരും ഇറങ്ങുന്നില്ല. എനിക്ക് തന്നെ ഇതാ ഇപ്പം ഇടയിലൊക്കെ ഉണ്ടോ കുത്തി മാന്തി ഇട്ടിട്ട് പന്നി ഫുള്ള്
2: കളിച്ചിട്ട്
3: ഒരു കപ്പ വെച്ചാൽ കിട്ടുന്നില്ല, താള് ഒന്നും നട്ട. അതുകൊണ്ടിപ്പോൾ എല്ലാവരും ബാക്കടിച്ചിട്ടാ ഇല്ലത് കൃഷിയിൽ. എന്നാലും നമുക്ക് ഇനി എന്ത് നഷ്ടമായാലും അത് നോക്കാണ്ട് ആ കൃഷിയോടുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇനിയില്ല കുഞ്ഞുങ്ങളൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. നമുക്കത് എന്തായാലും അത് ഒഴിവാക്കാനും പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഒരു പശുവിനെ എന്തായാലും വാങ്ങണം. എനിക്ക് പശുവില്ലാണ്ടൊന്നും നമ്മൾ അതന്നെ ശീലിച്ചു പോയില്ലേ. പശു പിന്നെ ആട്, ആടിന് ആദ്യം ഒരു 2 ആടിനെ വാങ്ങിച്ചതാണ്. അത് ഇങ്ങനെ അടിന് ഒരു 20 ആടെല്ലാം ഉണ്ടായിനി. പിന്നെ നമുക്ക് ഇവിടെ വയലല്ലേ, അങ്ങനെ
2: വളർത്താൻ ബുദ്ധിമുട്ടാണ്.
3: ഇത് ഭയങ്കര ശല്യം എല്ലാം കൂടി ഞാനേ ഉണ്ടാവുള്ളൂ. മക്കള് ഓരോ ജോലിക്കും ഇതിന് പോകുമ്പോൾ ആരും ഇല്ലല്ലോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മില്ലാന്നുണ്ടായി, മില്ലും കടയും പുത്തൂര്, അവർ പുത്തൂരാണ്. അവിടെ തന്നെ മില്ലും കടയിലും ഇപ്പം ഉണ്ട്, അത് ഇപ്പം വാടക കൊടുത്തിട്ടാ ഇല്ലത്. അന്നേരം അവർക്കും ആവില്ല, രാവിലെ പശുവിൻ്റെ രാവിലെ കുറച്ച് പണിയെടുത്തിട്ട് പോകും. പിന്നെ എല്ലാം ഞാൻ തന്നെയാണ് പുല്ലേരിയലും കറക്കലും അതിൻ്റെ പണിയായി. പിന്നെ പച്ചക്കറി.
2: എന്തുകൊണ്ടാണ് ഈ താമസം ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷം ഈ ഒരു പശുവിനെ വാങ്ങിച്ചിട്ട് അങ്ങ് തുടങ്ങാം, കൃഷിയും മറ്റും ചെയ്യാന്നുള്ളൊരു തീരുമാനം എന്തുകൊണ്ടായിരുന്നു? അതിനോടുള്ള താല്പര്യമാണോ, അല്ലെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള എന്തുകൊണ്ടാണ്
3: അത്? അതിൻ്റെ ഉള്ള താല്പര്യം. പിന്നെ നമുക്ക് 3 മക്കളുണ്ട്, അവരെ ചിലവ് വേണ്ടേ, പഠിപ്പിക്കണം, നമുക്ക് ചിലവ് എല്ലാം, വീട്ടു ചിലവ് എല്ലാം കൂടി ഒരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തിന്.
2: മുമ്പ് പരിചയമുണ്ടോ ഈ മേഖലയായിട്ട്?
3: എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ അച്ഛനും അമ്മയും ഈ കൃഷി തന്നെയാണ്. എൻ്റെ ഏട്ടന്മാരും എല്ലാം കൃഷി എന്ന് പറഞ്ഞാൽ അത് ചെറുപ്പത്തിലെ വലിയൊരു ആദ്യമായിട്ട് എൻ്റെ അച്ഛനാണ് ഈ കയ്പ്പയുടെ പന്തലും മറ്റില്ലേ പച്ചക്കറിയുടെ പന്തലാണ് ഏറ്റിട്ടിട്ടില്ലേ ഒരു കയറ് കെട്ടിയ ആ ഒരു പന്തലും അതും എൻ്റെ അച്ഛനാണ് ആദ്യമായിട്ട്. എൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട്,
2: അപ്പുറത്തെ കരയാണ് അല്ലേ?
3: അതെ, അപ്പുറം തന്നെയാണ്. പണ്ടേ ചെറുപ്പത്തിലെ നമ്മ ചെറിയ പിട്ടുമ്പാഞ്ഞിയിൽ വെള്ളം തൂക്കാൻ പറ്റുന്ന സമയത്തേ ഉണ്ട് കൃഷിയായിട്ട് ബന്ധം.
2: ശരി, ആ പുട്ടുമാനയിൽ വെള്ളം കൊണ്ട് നനച്ചിട്ടുണ്ടെന്ന് അല്ലേ?
3: അത്രയും ആ ചെറുപ്പത്തിലേ ഉള്ള ശീലമാണ്. അതുപോലെ ഈ നെല്ലിൻ്റെതും അതേപോലെയാണ്. നമുക്ക്

അങ്ങാറ് നിങ്ങൾ വന്ന റോഡിൻ്റെയും അങ്ങ് അപ്പുറത്ത് സ്ഥലത്താണ് വയലുണ്ടായത്. അവിടെ നല്ല നെല്ലാണ്. ആ സമയത്തെല്ലാം എല്ലാം നല്ലവണ്ണം അവർ അച്ഛനും അമ്മയും കണ്ടത്തിൽ തന്നെയാണ്. അങ്ങനെ കൃഷി ചെയ്തിട്ട് നല്ല നെല്ലും ഉണ്ടാവും. അന്നേരം അതും അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പോയിട്ട് രണ്ട് കറ്റിയാണെങ്കിൽ പിറ്റത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്ക് മൂന്ന്

0: പണിക്കാറും അവർക്ക് ഭക്ഷണമാക്കലും വയലിലൊന്നും പോയില്ല, അത് അമ്മ
1: അപ്പൊ ഈ ചേച്ചി ഇവിടത്തേക്ക്
0: പണിക്കാറ്.
1: താമസം മാറ്റിയ സമയത്ത് ഈ കാണുന്ന വയലിലൊക്കെ നെൽകൃഷി ഉണ്ടോ?
0: ആ ഉണ്ട്.
1: ഇതെപ്പ മുതലാണ് ഇത് മുഴുവൻ ചേച്ചി ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി? ഇവിടെ ഇത് എത്ര സ്ഥലം വരും?
0: ഒരേക്കറി ഉണ്ടാവും.
1: അപ്പൊ ഇവിടെ ഇപ്പൊ ഞാറ് പൊരിച്ചു തുടങ്ങി, ഇപ്പൊ നാട്ടിപ്പണി തുടങ്ങാൻ ഇനിയെപ്പോഴും തുടങ്ങുന്ന ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്യാൻ തുടങ്ങാണ്?
0: കണ്ടിന്യൂസ് ആയി ചെയ്യും.
1: ഇത് നെല്ല ഉഴുത് കഴിഞ്ഞിട്ടാകുമ്പോ എന്തെങ്കിലും അടിവളം ചേർക്കൂലേ നിങ്ങൾ?
0: അടിവളം ചേർക്കും, പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര വെള്ളമാണ്, ഒന്നും ഇടാൻ പറ്റില്ല. ഈ വിളക്ക് നമ്മ ഇംഗ്ലീഷ് വളമൊന്നും ഇടലില്ല. അതാണ് നമ്മ ഈ പച്ചക്കറി നടുന്ന സ്ഥലമല്ലേ, ഇഷ്ടംപോലെ വളം പച്ചക്കറി
1: കിട്ടുമല്ലോ. ഇവിടെ
0: ആ പയറിടും,
1: വൻപയറൊക്കെ
0: വൻപയറിടും, അപ്പുറത്ത് വൻപയർ ഇട്ടു. പക്ഷെ ഇവിടെ എല്ലാം ഞാൻ പച്ചക്കറി ആക്കിനി, ഇതല്ല മൊത്തം. നേരം പിന്നെ പയറിടാൻ പറ്റൂല.
1: അപ്പൊ ലാസ്റ്റ് ഇതെല്ലാം കൂടി അങ്ങ് വയലിലേക്ക് ഉഴുത് ചേർത്ത് അത് തന്നെയാണ് അതിന്റെ വളമായിട്ട് എടുക്കുന്നത്.
0: അതെ, അതിന് ഇട്ട വെള്ളമായി, പിന്നെ അതിന്റെ പച്ചക്കറിന്റെ ഇപ്പൊ ആ ഒരു അത് വലിയ വലിയ സ്ഥലം ഉള്ളിൽ വെണ്ടയാന്നുണ്ടായിന്. വെണ്ടയാന്ന് ഇന്നും കൂടി കറി വെച്ചു, പറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിന്. ആ ഫുള്ള് അതിൽ തന്നെ ഉഴുതിട്ടു.
1: മൂന്നാലഞ്ച് സ്ത്രീകൾ ഇവിടെ പണിയെടുക്കുന്നുണ്ടല്ലേ, ഇത് നാട്ടുകാർ തന്നെയാണ്?
0: അതെ, നാട്ടുകാർ തന്നെ. ഇവിടെ എല്ലാം അടുത്തില്ല, അവരന്നെ.
1: തൊഴിലാളി ക്ഷാമം പൊതുവെ പറയുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് അത്ര രൂക്ഷമായിട്ടില്ല അല്ലേ?
0: നമുക്ക് ഇതിൽ കുറച്ചാളില്ലതുകൊണ്ട് ഇപ്പൊ
1: ഇവര് പണ്ടേക്ക് വേണ്ടേ നിങ്ങൾക്ക് ചെയ്യുന്നവരാണോ?
0: മുമ്പേ ചെയ്യുന്നവരാണ്.
1: കൊയ്ത്തിനും ഇവര് തന്നെ വരും?
0: തന്നെയാണ്.
1: യന്ത്രമല്ല അല്ലേ?
0: അല്ല, യന്ത്രം ഇവിടുത്തേക്ക് കുറച്ച് സ്ഥലയിലില്ലു, അന്നേരം അവർക്കത് ശരിയാവില്ല പറഞ്ഞിട്ട് വരലില്ല.
1: നാട്ടിപ്പണി എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും ഒരു ഏക്കർ സ്ഥലത്ത്?
0: ഒരു അത് ആളില്ല പോലെയാന്ന്, ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട്, നാലഞ്ചു ദിവസം എടുക്കും ചില സമയം.
1: ചേച്ചി കൂടുമോ ഇതിന്?
0: ഞാൻ കൂടും.
1: ഇപ്പൊ ഇവിടെ മുള്ളിൽ നിൽക്കുന്ന പോലെ ഇവിടെ നിൽക്കുന്നുണ്ടാവല്ലേ?
0: അതെന്തായാലും നമ്മയും കൂടിയാലേ ശരിയാവില്ല. മറ്റാവുമ്പോ അവര് മാത്രമാവുമ്പോ ഇനി അപ്പുറത്താ ഞാറില്ലത്, അത് പുറക്കി ഒലിമ്പി ഇവിടെ കൊണ്ടിട്ട് കൊടുത്താലേ അവർക്ക് വേഗം സ്പീഡാവൂല. മറ്റവര് മാത്രമാവുമ്പോ നമുക്ക് പണി കൂടുതലാവൂലേ.
1: ഈ കൃഷിപ്പണിയിൽ ഏറ്റവും ഇഷ്ടമുള്ള പണി എന്താ?
0: എനിക്ക് എല്ലാ കൃഷിയും ഇഷ്ടം.
1: നെല്ല് ചെയ്യുമ്പോ ഏതാ ഏറ്റവും ഇഷ്ടമുള്ളത്?
0: നെല്ല് മൂരാനും ഭയങ്കര ഇഷ്ടമാണ് നടാനും.
1: ഏതാ പൊതുവെ ഉപയോഗിക്കുന്ന നെല്ല്? ഏതാ
0: ഇത്? ഉണ്ടജയും ജ്യോതി മനുരത്ന.
1: ഇത് മൂന്നും കൃഷിഭവൻ തരുന്ന വിത്താ?
0: ഈ മനുരത്ന കൃഷിഭവൻ തന്നതാണ്, ഒരു പ്രാവശ്യം തന്നതാണ്. അത് ഞാൻ വിത്തെടുത്തെടുത്ത് ഇതുവരെ
1: അത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ തുടർന്നു പോകുന്നുണ്ട് അല്ലേ? ഈ മറ്റു രണ്ടും?
0: മറ്റു രണ്ടും നമ്മളെ നാട്ടില് ഇല്ല, തന്നെയാണ് മുമ്പേ ഓരോരാളോട് വാങ്ങുന്നത്. നമ്മക്കിപ്പോ നമ്മ ജ്യോതിയാക്കിയാല് രണ്ടു കൊല്ലം അടുപ്പിച്ചാക്കിയ പിന്നെ അതും വിത്ത് മാറ്റണം. അന്നേരം നമ്മ മാറ്റില്ല, അവരോട് വാങ്ങും. എന്റെ വിത്ത് അവർക്ക് കൊടുക്കും, അത് നമ്മ വാങ്ങും.
1: അങ്ങനെ മാറ്റി മാറ്റി എടുക്കുക. എല്ലാ വർഷവും കൃഷിഭവന വിത്ത് കിട്ടില്ലേ?
0: ഇല്ല ഇല്ല, എല്ലാ വർഷം ഇല്ല. അവര് ഉമ്മയല്ലാന്ന്, ഉമ്മ നമുക്ക് ശരിയാവൂല.
1: എന്താ ശരിയാവത്തെ?
0: ഉമ്മ ചോറുന്ന് നമുക്കത്ര, ഇത് നല്ല ചോറാണ് നമ്മളെ.
1: ഏറ്റവും നല്ല ചോറ്
0: ഉണ്ട ചെയ്യ ജ്യോതി മനുര, ഇതെല്ലാം നല്ല.
1: രണ്ടു വെളിയും നിങ്ങൾ ചെയ്യില്ലേ? അല്ലെ,
0: രണ്ടു വെളിയും ചെയ്യും. അത് ഒരു വിളക്ക് ഈ ചിറ്റേനി പിന്നെ അങ്ങനെ കുറെ ഇതുണ്ട്. ഒരു
1: വിളക്ക്
0: മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ധനചന്ദ്രനെ വെളിയിലൂന്നുണ്ട്. മുണ്ടോൻ, മുണ്ടോനും ഒറ്റ വിളയല്ലേ,
1: രണ്ടാം വിളയായിട്ട് ചെയ്യുന്നത്. ഈ ചിറ്റേനിയും അങ്ങനെ
0: രണ്ടാം വിളയാണ്.
1: ഈ പറഞ്ഞിരിക്കുന്ന ഈ മനുരത്ന, ഈ ജ്യോതി ഒക്കെ രണ്ടാം വിളക്കും പറ്റില്ലേ?
0: പറ്റും. മനുരത്ന രണ്ടാം വിളക്കാ നല്ല നെല്ല്, അതിന് കൂടുതൽ വെള്ളം വേണ്ട.
1: ഒന്നാം വിള ചെയ്യുന്ന സമയത്ത് നെല്ലിന് ഹൈറ്റ് കൂടുമ്പോ ബുദ്ധിമുട്ടല്ലേ?
0: ബുദ്ധിമുട്ടാണ്, വീണിട്ട്
1: നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ.
0: അതായത് മൂറാനും കിട്ടൂല, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, എല്ലാം വെള്ളത്തിൽ പോകും.
1: ഇപ്പൊ ജ്യോതി ആയാലും ഈ ഉണ്ടജയ ആയാലും മനുരത്ന ആയാലും നിങ്ങൾക്ക് ഇപ്പൊ ഒന്നാം വിളക്ക് യോജിച്ച ഒരു വിത്താണ്?
0: വിത്താണ് നമുക്ക് യോജിച്ച വിത്താണ്. നമ്മളിത് പറഞ്ഞാൽ ഇവിടെ അത്ര മറ്റേ അപ്പുറത്തെ വയൽ പോലത്തെ വയലല്ല, അത്ര നല്ല വയലല്ല. നല്ലോണം നോക്കിയാൽ മാത്രമേ നല്ല നെല്ല് കിട്ടൂലോ.
1: എത്ര കിട്ടാറുണ്ട് ഈ ഒരേക്കറിന്ന്?
0: ഒരേക്കറിന്ന് ഒരു കണക്കാക്കിട്ടൊന്നുമില്ല, ഒരു 100-150 കിട്ടും.
1: പറയാ നിങ്ങളെ കണക്കല്ല, കിലോ കണക്കല്ല.
0: കിലോ ഒരു പറഞ്ഞാല് നമ്മൾ ഇവിടുത്തെ നെല്ല് 10 പറ വേണം. മറ്റ് ചാലിലേത്തല്ലാന്നെങ്കിൽ 9 പറയുണ്ട് ഒരു കിൻഡൽ ഉണ്ടാവും. അതാണ് നമുക്ക് അത്ര കരുത്തുണ്ടാവും.
1: എന്നാലും ലാഭം തന്നെയല്ലേ നെല്ല് ചെയ്യുമ്പോ?
0: നഷ്ടമൊന്നും വരില്ല,
1: വരുന്നില്ല.
0: അതിന്റെ പുല്ലും ആയില്ലേ, പുല്ലും നെല്ലും കൂടി ആവുമ്പോ നല്ല പൈസയല്ലേ.
1: പുല്ലും നല്ല ചെലവാണോ?
0: പുല്ലിനെ നമ്മ കൊടുക്കില്ല ഇതുവരെ.
1: ഇത്ര പശു വീട്ടിലുള്ളത് കൊണ്ട് വേണം അല്ലേ?
0: ഇപ്പൊ പുല്ല് കുറച്ച് കൊടുത്തത്, മറ്റു പുല്ല് കൊടുക്കലേ ഇല്ല, നമ്മക്ക് തന്നെ ആവശ്യമാണല്ലോ.
1: പശു ഉണ്ടായിരുന്ന സമയത്ത് നെല്ലും നല്ല പോലെ ജൈവവളം ചാണകം ഇടാൻ പറ്റും അല്ലേ? ഇപ്പൊ ഇല്ലേ, സ്റ്റോക്ക് ഇല്ലേ?
0: സ്റ്റോക്ക് ഉണ്ട്, എപ്പോ കൂടി ഉണ്ട്. ഇനിയിപ്പം
1: പച്ചക്കറിക്കാണോ കൂടുതൽ ഉപയോഗിക്കാം?
0: പച്ചക്കറിക്ക് കൂടുതൽ ഉപയോഗിക്കുന്നോണ്ട് ഇവിടെ നിന്നും ഇപ്പൊ ഈ ഒരു വിളക്ക് ഇടയില്ല, രണ്ടാം വിളക്കേ ഇടൂല്ലോ. പിന്നെ വെള്ളം കൂടുതലാന്ന് ഇട്ടാതെ പോലെ
1: രാസവളം ചേർക്കണ്ടേ?
0: ഇല്ല, ഇനിയിപ്പം ചേർക്കൂല,
1: ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ ഒന്നും വളപ്രയോഗങ്ങളൊന്നും ഇല്ലാണ്ടാണോ കൊടുക്കുന്നത്?
0: ഇപ്പൊ ഈ നട്ടി പച്ചക്കറി നടന്നുകൊണ്ട് വളം വേണ്ട,
1: അത് മതി നിങ്ങൾക്ക്.
0: അതാണ് രണ്ടാം വിളക്ക് കുറച്ച് ഇംഗ്ലീഷ് വളം കൊടുക്കണം, ചാണും ഇടണം. ഒന്നാം വിളക്ക് പിന്നെ അതെല്ലാം തീരുവല്ല, ഈ പച്ചക്കറിന്റെ വളമെല്ലാം. അതാണ്
1: പച്ചക്കറിയുടെ

0: ഒരു വളത്തിന്റെ ബലത്തിലാണ് ഈ ഒന്നാം വിള
1: എന്തായാലും
0: മുഴുവനും.
1: നമ്മ ഈ പച്ചക്കറിക്ക് ഇടുന്നത് എല്ലാ പച്ചക്കറി വലിച്ചെടുക്കൂല, എന്തായാലും അതിൽ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, അത് നെല്ലിന് വലിച്ചെടുക്കും.
0: ചേച്ചി ക്ലാസ്സിനൊക്കെ പങ്കെടുക്കാറുണ്ടോ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട്? അല്ലേ,
1: കൃഷിന്റെ ഏത് ക്ലാസ്സിന് വിളിച്ചാലും പോകും, അത് ഭയങ്കര ഒരു താല്പര്യമാണ്.
0: വ്യത്യസ്ത വിളകളൊക്കെ പരിചയപ്പെടുത്തുമല്ലോ അല്ലേ, അങ്ങനെ കുറേ ഇടങ്ങൾ സ്വന്തം കൃഷിയിടത്തിൽ പരീക്ഷിക്കുന്നുണ്ടാവും.
1: എല്ലാ പച്ചക്കറിയും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്.
0: അതെ അല്ലേ. ഈ ഒരേക്കർ സ്ഥലത്ത് ഉണ്ടാവുന്ന വിളവ് കംപ്ലീറ്റും നിങ്ങൾക്ക് ഭക്ഷ്യാവശ്യത്തിന് വേണ്ടല്ലോ അല്ലേ, വിൽക്കൂലേ?
1: ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മഴ നേരത്തെ വന്നില്ലേ, അപ്പൊ ഞാറിട്ടിട്ട് പിന്നെ രണ്ടാം ദിവസമാണ് മഴ വന്ന് വെള്ളം ഫുള്ള് വെള്ളം കയറിയിട്ട് ഞാറ് കിട്ടിയിട്ട കുറച്ച് ഞാറേ കിട്ടിയിട്ടു. നേരെ കുറച്ച് സ്ഥലമേ ഞാൻ നട്ടിട്ടുണ്ടായിട്ടു കഴിഞ്ഞ പ്രാവശ്യം, അതുകൊണ്ട് നെല്ല് കുറച്ച് കുറവാണ് ഇപ്രാവശ്യം ഉണ്ടായത്. അല്ലെങ്കിൽ നല്ലോണം നെല്ലുണ്ടാവും. കുറേ ആൾക്കാർ ഈ പത്താമതയുണ്ടല്ലോ, പത്താമതയാ, അതിന് നെല്ല് വേണല്ലോ. ഇപ്പം ആരും ചെയ്യുന്നില്ല, അന്നേരം ഈ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് ഒരുപാട് ആൾ പത്താമതക്ക് ആ പുതിയ നെല്ലാക്കാൻ അരിയാക്കാൻ വേണ്ടി വരും. അങ്ങനെ കുറേ കൊണ്ടുപോകലുണ്ട്.
0: നെല്ലാണോ കൊണ്ടുപോകുക?
1: നെല്ലാന്ന് കൊണ്ടുപോകല്. അത് ഓരോരാൾ 9 പറ, 3 പറ, 4, അങ്ങനെ ഓരോരാൾക്ക് ആവശ്യ കണക്കിന്
0: കൊണ്ടുപോകും.
1: അമ്പലം അമ്പലം വീട് ഇങ്ങനെ അറിയില്ല, വീടല്ലേ തറവാട്,
0: തറവാട്
1: അങ്ങനെ ഇല്ല, അവര് അങ്ങനെ കൊണ്ടുപോകും.
0: അങ്ങനെ ഒരു വിൽപ്പനയാണ് നടക്കുന്നുള്ളൂ, ബാക്കി വീട്ടിലെ ആവശ്യത്തിന് തന്നെ എടുക്കുകയോ?
1: ആവശ്യത്തിന് എടുക്കും, നമ്മ അരി വാങ്ങില്ല.
0: വർഷങ്ങളായിട്ട് സ്വന്തം ഉണ്ടാക്കിയ നെല്ല് തന്നെയാണ്.
1: ഞാൻ എന്റെ മില്ലുണ്ടല്ലോ, നമുക്ക് തന്നെ മില്ലുണ്ട്. നേരം ഇരുന്ന് പൂങ്ങിയിട്ട് കൊണ്ടുപോയാല് അന്ന് കുത്തിയിട്ട് കൊണ്ടുവരലാന്ന്. അന്നേരം അരി തന്നെ കൊടുക്കല്, നെല്ല് കൊടുക്കല് കുറവാണ് അരി തന്നെ. പിന്നെ ഈ ഗൾഫിൽ പോകുന്നവർക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം ഉണ്ട്. ആ സമയത്ത് പുത്തൂർ മില്ലുണ്ടാവുന്ന സമയത്ത് കുറേ ആളുണ്ട് സ്ഥിരമായിട്ട് അരി വാങ്ങുന്നവർ.
0: ഒന്നാം വിള മാത്രല്ലേ, നിങ്ങൾ രണ്ടാം വിളയും ചെയ്യില്ലേ? രണ്ടാം വിള ഇത്ര ചെയ്യില്ല,
1: രണ്ടാം വിള അത് ലോട്ടറി പോലെയാണ്, കിട്ടിയാ കിട്ടിയില്ലെങ്കില്ല.
0: രണ്ടാം വിളയാണ് കുറച്ചുകൂടി ഉണ്ടാവില്ല.
1: അത് അപ്പുറത്ത് ചാലില് മറ്റേ വയലുണ്ടല്ല, ആ വെള്ളം അവിടെ രണ്ടാം വിളക്കാ നല്ല നെല്ല് കിട്ടല്. ഈ നമുക്ക് ഈ ഒന്നാം വിളയാന്ന്, ഇവിടെ വെള്ളം കിട്ടൂല,
0: അതുകൊണ്ട് രണ്ടാം വിള ഇവിടെ ചെയ്യില്ല.
1: ചെയ്യലുണ്ട്, ഞാൻ മാത്രമേ ചെയ്യല്ലോ, എനിക്ക് മാത്രമേ നെല്ലും കിട്ടല്ലോ.
0: അപ്പൊ വെള്ളം ഇല്ലാണ്ട് എങ്ങനെയാ?
1: ഞാൻ വെള്ളം അടിക്കും, പമ്പ് വെച്ചിട്ട് വെള്ളം അടിക്കും. പിന്നെ ആ മനുരത്ന പറഞ്ഞില്ലേ, അതിന് വലിയ വെള്ളം വേണ്ട, അതുകൊണ്ട് അത് കിട്ടും. പിന്നെ ഈ ചിറ്റേനി, 90
0: നിങ്ങൾ ചെയ്യാറുണ്ട്,
1: പുഞ്ച, 90 അതെല്ലാം വെള്ളം കുറവാ വേണ്ടത്. അതേ നമ്മൾ ഈ വയലിൽ പിടിക്കൂലു, ചിറ്റേനി, പുഞ്ച, ഈ താവുംചാറിയുന്ന സംഭവം.
0: അതിപ്പോ ഇവിടെ ചെയ്യുന്നുണ്ടോ?
1: 90 അത് ഈ വിളക്ക് ചെയ്യണം, അതിപ്പോ ഇല്ലാത്തോണ്ടാണ് ഞാൻ ഈ മനുരത്നാണ്. ഈ 90 ഒരു വിളക്ക് ഈ വിരിപ്പിന് ചെയ്തതേ പുഞ്ചക്ക് പറ്റൂലു, ആ വിത്തേ മുളക്കൂലു. അന്നേരം നമുക്ക് ഈ വിരിപ്പിന് ചെയ്യാനില്ല സ്ഥലവും, അത് വീണു അടിഞ്ഞു.
0: അപ്പൊ വിരിപ്പിന് നിങ്ങൾ ചെയ്യുന്ന വിത്ത് എടുത്ത് വെച്ചിട്ട് രണ്ടാമത്തത് ചെയ്യും,
1: അതാണ് ഈ 90 ചെയ്യല്. മറ്റേ ചിറ്റേനെല്ലാം ഈ രണ്ടാം വിള ചെയ്തത് അടച്ചു ഒക്കെ ആക്കിയാല് പിറ്റത്തെ വർഷം അത് മുളക്കും.
0: 90 പറയുമ്പോ കറക്റ്റ് 90 ദിവസം
1: 90 ദിവസേ വേണ്ടു. അത് വേഗം വീണു നെല്ല്, ഈ വിരിപ്പിന് അത് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം പ്രാവ് ഉണ്ടോന്ന്. വീണിട്ടാകുമ്പോ നെല്ല് കിട്ടൂല, എല്ലാം പ്രാവ് വന്നിട്ട് വിത്തുമില്ല നെല്ലുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പൊ ഈ ഇതന്നെ ചെയ്യല് മനുരത്ന.
0: അപ്പൊ ഈ രണ്ടാം വിള ചെയ്യുന്ന നെല്ല് മുഴുവനും ചേച്ചിയുടെ ഭക്ഷ്യാവശ്യങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുള്ളൂ, വിൽപ്പന അധികം ഉണ്ടാവില്ല?
1: അധികം വിൽപ്പന അത് ഇതുപോലെ തന്നെ, അത്യാവശ്യക്കാർക്ക് ഞാൻ പോയിട്ട് അരി കൊടുക്കും.
0: ഈ ചേച്ചിയുടെ അടുത്ത് കൃത്യമായിട്ട് സ്ഥിരമായിട്ട് നെല്ലുണ്ടെന്ന് അറിഞ്ഞു വരുന്നവർക്ക് കൊടുക്കുന്നു. നമ്മളിപ്പോ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് കരപ്രദേശം, വയലിന്റെ കരയ്ക്ക് ചേച്ചിയുടെ വളപ്പിൽ നിറച്ചും ചേനയും മഞ്ഞളും ഒക്കെ ആയിട്ട് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു. പച്ചക്കറി ഒരുപാട് എല്ലാ വിളകളും പരീക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.
1: എല്ലാ വിളകളും ഉണ്ട്.
0: പച്ചക്കറി ഇതേ സ്ഥലത്ത് തന്നെയാണോ ചെയ്യാ?
1: അതെ, ഈ വയലില്. മുമ്പ് ഞാൻ പുത്തൂരും ചെയ്തിട്ടുണ്ട്. മുമ്പെല്ലാം വഴുതിന, ഒരു 500 മരട് മഴുതിന നടും, പയറ്, വെണ്ട, വെള്ളരി, എല്ലാം കപ്പ. ഇപ്പാന്ന് കപ്പ, മുമ്പൊന്നാണ്ട് അങ്ങനെ ശല്യം ഉണ്ടാവില്ല പുത്തൂര്. ഇപ്പം പുത്തൂരാ മഞ്ഞൾ നട്ടിട്ടുള്ളത്. കപ്പയെല്ലാം ഒരുപാട് വിൽക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ടിട്ട് ഇങ്ങനെ തീർത്തതേ ഇല്ലൊന്ന്. വളവിടാകുമ്പോഴത്തേക്ക് ഒരു മരട്
0: പന്നി
1: ഇതെല്ലാം കണ്ടിട്ടേ കുത്തിയിട്ട് ഇതില്ലേ, താള്, ചേന, കപ്പ, വാഴ ഒന്നും വെച്ചക്കുന്നില്ല, എല്ലാം നെല്ലിന് ഓടും. അതിലേ കൂടി
0: ഉപദ്രവിക്കും, പക്ഷെ നമ്മള് മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ. പച്ചക്കറി ചെയ്യുമ്പോ വലിയ ബുദ്ധിമുട്ടല്ലേ?
1: പച്ചക്കറിക്ക് മയിലാന്ന് ഭയങ്കര പ്രശ്നം.
0: പിന്നെ വേലിയും പറ്റൂല,
1: മെയിലി പറ്റൂല, അത് പാറിയിട്ടും ഭയങ്കര ശല്യാണ്.
0: എന്തൊക്കെ പച്ചക്കറികൾ ഈ പറഞ്ഞതല്ല എല്ലാ തവണയും ചെയ്യുന്നതന്നെ? ചീര ചെയ്യില്ലേ?
1: നല്ലോണം ചെയ്യും.
0: ചീരയിലാണ് നിങ്ങൾ തുടങ്ങും അല്ലേ?
1: ചീരയിൽ തുടങ്ങും. ചീര ആദ്യം വേഗാവുന്ന സാധനം അല്ലേ. പിന്നെ വെള്ളരി, വെണ്ട, വെള്ളരി രണ്ടായിട്ട് നടും. ഒന്ന് ഏർപ്പ് വെള്ളരി നടും. ഏർപ്പ് വെള്ളരി പറയും നമ്മൾ, മകരം 28 അന്നാണ് ഏർപ്പ്. അന്നൊരു വെള്ളരി നട്ടാല് അത് വിഷുവിന് പറിക്കാനാണ്. പണ്ടേ ഇല്ലൊരു അന്ന് നട്ടാല്
0: ഏർപ്പ് എന്താന്ന് പറയും,
1: ഭൂമിദേവി ഋതുമതി ആയ ദിവസം അങ്ങനെ അതാണ്. അന്ന് തോരയും അരിയും വെല്ലെല്ലാം ഇട്ടിട്ട് തേങ്ങാപ്പൂ എല്ലാം മുറിച്ചിട്ടിട്ട് ഒരു പായസം കണക്കിയാക്കും അത് ഭൂമി.

0: ദേവീന്റെ അതിന്
1: ഭൂമിദേവിക്ക്
0: വേണ്ടിയിട്ട്
1: വേണ്ടിയാണ് അല്ലേ?
0: വേണ്ടിയിട്ടാണ് അതാക്കുന്നത്. അടിച്ചു വരലില്ല, തുടക്കൂല, അന്ന് അന്നത്തെ ദിവസം ഒന്നും
1: അത്
0: ചെയ്യില്ല.
1: മുഴുവൻ റെസ്റ്റ് ആണ്.
0: ആ, എല്ലാവർക്കും റെസ്റ്റാണ്.
1: ചില
0: ഭൂമിദേവി റെസ്റ്റ് ആയതുകൊണ്ട് അന്ന് എല്ലാവർക്കും റെസ്റ്റ്, പണിയെടുക്കുന്ന സ്ത്രീകൾക്കെല്ലാം. അതാണ് അന്ന് പായസം, തോരയും അരിയും എല്ലാം കൂടി വെച്ചിട്ട് അന്ന് കുടിക്കണം എന്നാണ്. അന്ന് ഞാൻ ഒന്ന് വെള്ളരി നടും അമ്മ പൊതുവെ.
1: അതെപ്പോ ചെയ്യുന്നിട്ട് അന്ന് അതേ ദിവസം അല്ലെ പിറ്റേ ദിവസം?
0: അന്നോ പിറ്റന്നോ ഏർപ്പ് വെള്ളരി എന്നാ പറയലേ.
1: ആ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത കണക്കിലെടുത്തിട്ട് ചെയ്യും.
0: കണക്കിലെടുത്തിട്ട് ഒന്നെങ്കിൽ തലേന്നോ അല്ലെങ്കിൽ അന്നോ അല്ലെങ്കിൽ പിറ്റന്നേ ആയിട്ട് നടും. എല്ലാം റെഡിയാക്കി വെക്കുമല്ല, അന്ന് നടും. പിന്നെ അത് നടയിലും വേണ്ടു, ഒന്നും കിളക്കൊന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ
1: മകരം 28-ാം തീയതി അല്ലേ ആ ഏർപ്പ് വെള്ളരി എന്നിട്ട്
0: വിഷുവിന്
1: വിഷു എന്ന് പറിക്കും.
0: വിഷുവിന്റെ ആ സമയത്ത് പറിക്കും, അതാണ് ഏർപ്പ് വെള്ളരി. അത് രണ്ടാം പ്രാവശ്യം നടുന്നത് മറ്റേ ആദ്യം തന്നെ നടും. കുമ്പളം, മത്തൻ, വെള്ളരി നടും, വെണ്ട, വഴുതിന, പച്ചമുളക്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് കൊത്തവരി നട്ടിന്. പിന്നെ കയ്പ, പടവളം, നരമ്പൻ, നരമ്പൻ എന്നല്ലല്ലോ ഞാൻ താലോലിയ, അത് ആ അത് എല്ലാം നടും. എല്ലാ പച്ചക്കറി, കേബേജ്, കോളിഫ്ലവർ
1: എല്ലാം. അപ്പോഴേക്ക് കൃഷിയുടെ ഫുള്ള് ഇതെല്ലാം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഒരുങ്ങിയിട്ടുണ്ടാവും.
0: രണ്ടാം വെള്ളം മൂന്നാലേ ഇടാവൂല്ലോ. വെള്ളം ചെളി ഉണ്ടാവും, വെള്ളം അങ്ങനെ കെട്ടി നിന്നിട്ടെങ്കിലും ചെളിയുണ്ടാവും. പിന്നെ കുറച്ച് ഒന്നാം വെള്ളം മൂർന്ന് വെള്ളം പറഞ്ഞ പാടും നടും.
1: പച്ചക്കറിയിൽ പിന്നെ പണിക്കാറ് ഇപ്പം നെല്ലിനെ സഹായിക്കുന്നവരെ പണിക്കാറുണ്ടോ പച്ചക്കറി ചെയ്യുമ്പോൾ?
0: ഇല്ല, നമ്മ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ.
1: നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്?
0: കണ്ടം വയൽ പൂട്ടും, ട്രാക്ടർ പൂട്ടിയിടും, പിന്നെ എല്ലാം നമ്മ തന്നെ ചെയ്യും. പിന്നെ കൂലിയെല്ലാം കൊടുത്താൽ നമുക്ക് മുതലാവില്ലല്ലോ.
1: ഭയങ്കര ഊർജ്ജസ്വലയാണ് അല്ലേ, കാണാൻ അത്രയേ ഉള്ളൂ എങ്കിലും ചേച്ചി ഭയങ്കരമാണ്. 2002-ൽ തുടങ്ങിയതാണ് അല്ലേ?
0: അതെ, 2002 തുടങ്ങിയത് തന്നെയാണ്. അത് നമ്മളെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. അന്നേരം പിള്ളേർ എല്ലാവരും ദൂരം പുറത്തെല്ലാം പഠിക്കുമ്പോൾ വലിയ പൈസ വേണം അവരെ ചെലവ്. മൂന്ന് മക്കളും പഠിക്കുമ്പോൾ പൈസ വേണമല്ലോ. ഒരുത്തൻ മുളന്തുരുത്തി ടൂളേൻ്റെയും മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്, മറ്റേ ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ. അങ്ങനെ മോളും എല്ലാവരും ആകുമ്പം ചിലവല്ലേ. മൂന്ന്
1: ശരിക്കും അങ്ങനെ അതിനൊരു മനസ്സ് വേണമല്ലേ. നമ്മളും സാധാരണ ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടാണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്ത് എല്ലാ പരിപാടിക്കും പോവുകയും ചെയ്യും.
0: സാമൂഹ്യ പ്രവർത്തനം പരിപാടിക്ക് പോവും, കുടുംബശ്രീൻ്റെയും പോവും.
1: കുടുംബശ്രീൻ്റെ നേരത്തെ പറഞ്ഞു,
0: ആ കൃഷിഭവൻ വിളിച്ച ആ മീറ്റിങ്ങിനെല്ലാം പോവും. പിന്നെ നമ്മളെ മറ്റില്ലേ പ്രാദേശിക മീറ്റിംഗ്. അങ്ങനെ
1: അപ്പോൾ സാമൂഹ്യ പ്രവർത്തനം, പാർട്ടി പ്രവർത്തനം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു മൈക്ക് കയ്യിൽ തന്നാൽ ഒക്കെ ഭയങ്കര ഉഷാറായിട്ട് പറയാൻ പറ്റും.
0: പറയും,
1: മുഖത്തുണ്ടത്,
0: മുഖത്ത് നോക്കിയിട്ട് എന്തും പറയാം. നമ്മളൊക്കെ പറയാനില്ലാത്ത ശരിക്കും പറയും, അതാണ്. അത് ഇന്ന ആളൊന്നുമില്ല, ആരായാലും പറയാനില്ലെന്ന് ചോദിക്കാൻ നേരിട്ട് ചോദിക്കാം, പറയും
1: പറയും. അപ്പൊ ഒരു കർഷകന്റെ കുറെ അധികം ആവശ്യങ്ങളുണ്ട് അല്ലേ? ഇപ്പൊ ഈ പറയുന്ന വന്യമൃഗശല്യങ്ങളുണ്ട്, മാർക്കറ്റ് വേണം, ഒക്കെ ഇല്ലേ?
0: കൃഷിഭവനിലെ മീറ്റിംഗിൽ പറയും, ഗ്രാമസഭയിൽ പറയും, വേറെ എവിടെ മീറ്റിംഗ് ഉണ്ടോ അതെല്ലാം നമ്മൾ സംസാരിക്കും.
1: അതിന് പരിഹാരം കണ്ടിട്ടുണ്ടോ?
0: ഏറ്റവും ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഞാൻ പാല് കൊണ്ടുപോയിട്ട് മിൽമേല് പോയാലും ആടെയും നമ്മൾ ചർച്ച ചെയ്യും.
1: ഇത് പാലിന്റെ പാലിന്റെ വിലയുടെ കാര്യം
0: എല്ലാം ചർച്ച ചെയ്യും നമ്മുടെ ഡയറക്ട് ബോർഡ് അങ്ങാന്ന്.
1: സാധാരണ ഗതിയിൽ പച്ചക്കറി, എല്ലാ പച്ചക്കറിയും ചെയ്യുന്നുണ്ടല്ലോ, മാർക്കറ്റ് എവിടെയാ?
0: മാർക്കറ്റ് ഇതന്നെ പ്രശ്നം. ഒന്ന് ഇക്കോ ഷോപ്പ്, പിന്നെ നമ്മളിപ്പോ ഒരു സദ്യ വിജയ പീടിയുണ്ട്, അവർക്ക് കൊടുക്കും. പിന്നെ ഞാൻ ഈ പഞ്ചായത്ത്, കൃഷിഭവൻ, വില്ലേജ് ഓഫീസ്,
1: നിങ്ങൾ എത്തിക്കും,
0: അവർക്കെല്ലാം കൊടുക്കും. അത് തൂക്കിയിട്ട് ഒരൊരാൾക്ക്, കുറേ ആളുണ്ട് എന്നോട് വാങ്ങുന്നവർ, എൻ്റെ പച്ചക്കറി നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് അവർ എപ്പം കൊണ്ടുപോയാലും വാങ്ങും. അതൊരു സമാധാനം.
1: ഈ പച്ചക്കറികളിൽ എന്താ വളപ്രയോഗം? എന്താ ജൈവവളം മാത്രമാണോ?
0: ജൈവവളം കുറച്ച് ഇംഗ്ലീഷ് വളം ഇടും, പൊട്ടാഷും.
1: ക്ലാസ്സുകളൊക്കെ നിരന്തരം പങ്കെടുക്കുന്ന ആളല്ലേ, അപ്പൊ മണ്ണിനെ പറ്റിയൊക്കെ സ്ഥിരമായിട്ട് പറഞ്ഞു തരും അല്ലേ? അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കൃഷിഭവൻ പറയുന്ന അതുപോലെ തന്നെയാണോ വളപ്രയോഗം ഒക്കെ ചെയ്യാം?
0: അതുപോലെ നമ്മൾ ആദ്യം കുമ്മായം ഇടാൻ പറയും, അത് ഇടും, പിന്നെ വേപ്പ് മണ്ണാക്കിടും, പിന്നെ ചാണം, അങ്ങനെ തന്നെ ഇടല്.
1: ഒരു വിത്താണ് അല്ലേ ഒരു വിളയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയില്ല, അപ്പൊ അതിന് നമ്മൾ എത്രത്തോളം എങ്ങനെയൊക്കെ പരിചരിക്കും?
0: വിത്താണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം നമുക്ക് പച്ചക്കറിക്ക്. മുമ്പത്തെ മാതിരി, മുമ്പ് എന്ന് പറയുന്നത് നമ്മളെ പഴയ തലമുറ അത് എടുത്ത് ചാണത്ത് പറ്റിച്ചിട്ട് ഇങ്ങനെ ചുമരനാട പറ്റിച്ച് വെക്കും. ഈ കയ്പ, പടവളം, പിന്നെ നരമ്പൻ അതേപോലെ എടുത്തിട്ട് വെക്കും. അതുപോലെ വെള്ളരി, കുമ്പളം, അത്ത എല്ലാ കുരും നമ്മ വെള്ളരിയെല്ലാം മുറിക്കും തോറും നമ്മളെ ഈ ഭാഗത്തിലും എല്ലാവർക്കും നമ്മന്ന് വിത്ത് കൊടുക്കല് പണ്ടെല്ലാം. ഇപ്പന്ന് പറയുന്നത് ഒരാൾക്ക് നമ്മക്ക് തന്നെ ആവുന്നില്ല, പിന്നല്ലേ പുറത്തല്ലേ അവർക്ക് കൊടുക്കാനുണ്ട്.
1: വിത്തെടുത്താ കിട്ടുന്നില്ല,
0: മുളക്കുന്നില്ല.
1: അപ്പൊ നിങ്ങളിപ്പോ ഉപയോഗിക്കുന്ന വിത്ത് ഏതാ? പണ്ട് പണ്ടേ ഉപയോഗിക്കുന്ന അതേ വിത്തല്ല, ഇപ്പൊ ഹൈബ്രിഡ് ഇനമാണ് നിങ്ങൾ പുതിയ.
0: മറ്റു തോട്ടത്തുനിന്നോ കാങ്കോല് വാങ്ങുന്നോ അല്ലെങ്കിൽ പയ്യന്നൂര് ഇത് നാടുന്നല്ലാന്ന് വാങ്ങുന്നു.
1: പുതിയ വിത്തുകൾ വന്നതോടുകൂടി നമുക്ക് വിത്തെടുത്ത് വെക്കാന്നുള്ള ഒരു പരിപാടി നിന്നു അല്ലേ?
0: അത് വന്നത് വലിയ ആപത്ത് തന്നെയാണ് ആയത്. അപ്പൊ അവരെന്നെ ആശ്രയിക്കണ്ടേ? നമ്മളതൊന്നും എടുത്തു വെച്ചാ, നമ്മിപ്പം പഴയ രീതി വെക്കുന്നുണ്ടെങ്കിലും നമ്മളെ തൊട്ടപ്പുറത്ത് വേറെ ഹൈബ്രിഡാന്ന് നമ്മളത് പോയില്ലേ, പരാഗണം മാറി, അത് മാറി വന്നില്ലേ, അതാണ് പ്രശ്നം.
1: പരാഗണം മാറി വിത്ത് മാറിപ്പോകുന്നു അല്ലേ. പക്ഷേ ഹൈബ്രിഡിന് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ വിത്തിനെക്കാട്ടും ഒരുപാട് വിളവ് കിട്ടുന്നില്ലേ.
0: വിളവ് കിട്ടുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഹൈബ്രിഡിനെക്കാളും നമ്മളെ നാടൻ വിത്താണ് മുമ്പേത്തെ അതാന്ന് കുറച്ചും കൂടി നല്ലത് എന്നാണ്. വിളവ് ശരി തന്നെ, പക്ഷെ എല്ലാം ഇപ്പൊ ഒരു കക്കിരി വാങ്ങിയാൽ നമുക്ക് ധൈര്യത്തിൽ കക്കിരി ഒരാൾക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റൂല, അത് കയ്പ്പ് രസം. മൊത്തത്തിൽ കക്കിരി കയ്പ്പ്. നിങ്ങൾ ഇപ്പൊ പീടിന്ന് വാങ്ങിച്ചു നോക്കിക്കോ, നിങ്ങൾ തിന്ന് നോക്കിക്കോ, കയ്പ്പാന്ന്. എന്നാന്ന് അറിയുന്നില്ല, നമ്മളെ നാടൻ കക്കിരിന്റെ ഒരു ടേസ്റ്റ് ആ കക്കിരിക്കില്ല. അങ്ങനത്തെ എല്ലാം ഒരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ഈ ഹൈബ്രിഡ് പറഞ്ഞാൽ ഒരൊറ്റ പിടുത്താന്ന്, പിടുത്തം തന്നെ ചാറ പറ പിടിച്ചു അതിനോട് പോയി, പിന്നില്ല. നാടൻ അങ്ങനെയല്ല, നാടൻ ഇങ്ങനെ നീണ്ടു വരും,
1: ഒരു വിളവ് കഴിഞ്ഞ് പിന്നെയും എടുത്തു,
0: പിന്നെയും കിട്ടും. അതാണ് ഒരിക്കൽ തന്നെ പറിച്ചിട്ട് ഒഴിവാക്കണ്ട. ഇപ്പൊ ഞാൻ ഇപ്രാവശ്യം ഈ നരമ്പം മാത്രം ഹൈബ്രിഡ് വാങ്ങിയിനി. ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പിടുത്തം, പക്ഷെ അത് ശരിക്കും ഹൈബ്രിഡ് അല്ലയോ എന്നൊരു സംശയം. എനിക്ക് കൊറേ നീണ്ട് കിട്ടീനി അത് ഇപ്രാവശ്യം നരമ്പൻ.
1: വിത്തെടുത്ത് നോക്കൂ, ചിലപ്പോ കിട്ടിയാലോ.
0: പക്ഷെ അത് ശരിയാവൂല, ആ വിത്ത് എന്തായാലും ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്ക് അടുത്തേനു കിട്ടൂല.
1: നോക്കാലോ, പരീക്ഷിച്ച് നോക്കാലോ, കിട്ടുമോന്ന് അറിയാലോ.
0: വെറുതെ അതിനൊക്കെ ഒരുപാട്
1: പരീക്ഷ എടുത്തിനൊന്നും തയ്യാറല്ല
0: എന്ന് വെച്ചാല് പറ്റൂല. അതിന്റെ ഒരു പണി എന്ന് പറയുന്നത് അതിന് പന്തലാക്കണം, അതിന് തടം പന്തൽ, ഇതെല്ലാമാകുമ്പോൾ വലിയ പണിയാണ്. അത് തന്നെ നമ്മ എല്ലാം കൂലി കൊടുത്ത് നമ്മ പണിയെടുത്താ പിന്നെ നമ്മ എടുക്കാതിരിക്കുന്ന.
1: ഈ പന്തലും അതൊക്കെ ചെയ്യണ്ടേ? അതൊക്കെ നിങ്ങൾ രണ്ടാളും മതി. പന്തൽ എങ്ങനെ, ഏത് കൊണ്ട കൊടുക്കുക?
0: നമ്മ ആദ്യം
1: അതെല്ലാം പറഞ്ഞ പോലെയാണ്
0: സൂക്ഷിച്ചിട്ടുണ്ട്. ആദ്യം തണ്ടും ഈ കഴുങ്ങില്ലേ, കഴുങ്ങ് കീറിയിട്ട് പിന്നെ മരത്തിന്റെ തൂണ് കൊടുക്കും, എന്നിട്ട് അതിന് പടങ്ങ് ഇങ്ങനെ കെട്ടും, നാല് ഭാഗവും അതിന്റെ ഇടക്കും എല്ലാം പടങ്ങിട്ടിട്ട് നെറ്റ് വലിക്കും. നെറ്റ് വലിച്ച് കെട്ടിയിട്ട് സൈഡെല്ലാം വലിച്ച് കെട്ടും.
1: ഈ പച്ചക്കറി സീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും തിരക്ക് പിടിച്ചൊരു കാലാണ്.
0: എപ്പം പണിയാണ്, പണിയാണ്, സ്ഥിരം.
1: അതിനിടയ്ക്ക് എവിടെ നിന്നായി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള സമയം?
0: അതല്ല, അതാണ് അതിന്റെ ഒരു അതല്ല
1: സീക്രട്ട് ആണ്,
0: അങ്ങ് നടന്നു പോവും. അതാണ് അതല്ല, ഇല്ലാഞ്ഞാൽ നമ്മ വീട്ടിൽ തന്നെ ഒതുങ്ങി നിന്നാല് ആകെ മുരടിച്ചു പോവും, ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അതൊരു അതതിന്റെ ഇടക്ക്
1: വായിക്കും. നല്ലോണം
0: മുമ്പെല്ലാം വായിക്കാം, ഇപ്പം കുറച്ച് കുറവാ. ഇപ്പൊ അതിന്റെ ഇടക്ക് ഡാൻസിനെല്ലാം പോലെ
1: ഡാൻസ് ഉണ്ടാ?
0: നമ്മളൊരു ടീമുണ്ട് ഇവിടെ ഡാൻസ് കുറച്ച്.
1: എന്താ പരിപാടി? അത്
0: ഫ്യൂഷൻ കോൽക്കളി തിരുവാതിര.
1: പിന്നെ
0: ഫ്യൂഷൻ
1: എത്ര പേരുള്ള ടീമാ?
0: 10 ആള്.
1: കുറെ സ്ഥലത്ത് പരിപാടി ചെയ്തു,
0: സ്ഥലത്ത് 14-15 സ്റ്റേജ് കളിച്ചു വന്നു.
1: ഈ പച്ചക്കറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ സമയം വേണ്ടി, പരിപാടി ചിലപ്പോ ഉത്സവ സമയത്ത് ആ സമയത്തായിരിക്കുമല്ലേ നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഈ പച്ചക്കറിന്റെ ഒക്കെ തിരക്കുള്ള സമയല്ലേ, എപ്പോ ഇതിനൊക്കെ സമയം?
0: രാത്രി 7:30 അല്ലേ നമ്മ പോകുന്നില്ലോ, 7:30-8 മണിക്കേ പ്രാക്ടീസിന് പോകുമല്ലോ.
1: അതിവിടെ പ്രാക്ടീസും അങ്ങനെ
0: സ്കൂളിലാണ്, അതുപോലെ രാത്രിയിലും പരിപാടിയുമല്ലോ, പ്രശ്നമില്ലല്ലോ.
1: രാവിലെ മൊത്തം പണി, രാത്രി ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്.
0: മുമ്പെല്ലാം ഞാൻ വായിക്കലുണ്ട് പുസ്തകം, മക്കള് ലൈബ്രറിയിൽ എടുത്തുകൊണ്ടിരുന്ന സമയത്ത്. ഇപ്പം സമയമില്ല, പിന്നെ പിള്ളേരൊന്നും വീട്ടിലില്ലല്ലോ.
1: ഗവൺമെന്റിന്റെ കുറേ കാര്യങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക്, കർഷകർക്കായിട്ട് കുറേ അധികം പദ്ധതികളും സ്കീമുകളും ഒക്കെ ഇല്ലേ, അതൊക്കെ അറിയോ? പിന്നെ അതൊക്കെ കാര്യമായിട്ട് തന്നെ പിന്തുടരുമോ? നിങ്ങൾ പോയി അന്വേഷിച്ച് അതൊക്കെ ചെയ്യും?
0: അത് കൃഷിഭവന് അറിയിപ്പ് കിട്ടുമല്ലോ ഓരോന്നിനും. പിന്നെ പച്ചക്കറി നട്ടാല് അതിന് വിളവ് ഇൻഷുറൻസ് അത് ചെയ്യും, എന്നിട്ട് അതിന് ഉൽപാദന ബോണസ് എല്ലാം കിട്ടലുണ്ട്. കൃഷിഭവൻ നല്ല സഹകരണമാണ്, അതുകൊണ്ട് നമുക്കിപ്പം പണ്ടത്തെ മാതിരിയല്ല. പണ്ട് പറഞ്ഞാൽ നമുക്ക് കൃഷിഭവൻ എന്ന് പറഞ്ഞാൽ ഒരു പേരിന് ഇങ്ങനെ ഒന്നും അറിയുന്നേ ഉണ്ടാവില്ല, ഒന്നും നമ്മ അങ്ങനെ പോലെയില്ല. അതൊരു എന്തോ ഒരു സ്ഥാപനം എന്നില്ല ചിന്തയാന്ന് ഉണ്ടായിന്, പക്ഷെ ഇപ്പൊ
1: പോണോന്ന് ചിന്തിക്കുന്നില്ല.
0: അതെ, ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നല്ലൊരു ബന്ധാന്ന് കൃഷിഭവനുമായിട്ട്. എന്തുണ്ടെങ്കിലും അവര് അറിയിക്കും, നമ്മൾ നല്ലോണം കൃഷി ചെയ്യുന്നവരാന്നല്ല.
1: അപ്പൊ ഈ മഞ്ഞളിന്റെ കൃഷി, ഇപ്പൊ മഞ്ഞൾ നട്ടു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ,
0: നട്ടു കഴിഞ്ഞു
1: മഞ്ഞൾ ഇപ്പൊ എത്ര സ്ഥലത്തായിട്ടുണ്ട്?
0: ഒരു 10-15%.
1: അപ്പൊ എത്ര നല്ലപോലെ വിളവ് കിട്ടുമല്ലോ, എന്താ ചെയ്യാറ് മഞ്ഞള്?
0: മഞ്ഞള് കുറച്ച് വിത്ത് കൊടുത്തിന്, ബാക്കി നമ്മ പുഴുങ്ങി ഉണക്കിയിട്ട് വിൽപ്പന.
1: പുഴുങ്ങി ഉണക്കി പൊടിപ്പിച്ചു കൊടുക്കും,
0: പൊടിപ്പിച്ച് വേണ്ടുന്നവർക്ക് പൊടിപ്പിച്ചു കൊടുക്കും, അല്ലാത്തവർക്ക്.
1: നല്ല വിലയല്ലേ?
0: നല്ല വില തന്നെ, 300 കിലോന് വാങ്ങുന്നു.
1: 300 അല്ലേ. ഈ നമ്മളിപ്പോ നിൽക്കുന്ന ഈ സ്ഥലത്ത് പ്രത്യേകിച്ചിട്ടൊരു ഇത് കാണുന്നത് ആവണക്ക്. ആവണക്കിന്റെ കുറെ അധികം ചെടികൾ കാണുന്നുണ്ട്, ഇത് നട്ടതാണോ?
0: നട്ടത്, അത് ഒരു വൈദ്യര് അതിന്റെ വേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാലോ എന്ന് പറഞ്ഞിട്ട്. എത്ര പോരാ നമുക്ക് കിട്ടും വിളവ്, അതിന്റെ ഒരു ക്വാളിറ്റിയും ഇത് നോക്കിയിട്ട് കൂടുതൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ചെയ്തതാണ്.
1: വിത്ത് എവിടെ നിന്ന് കിട്ടിയേ?
0: വിത്ത് നമ്മളെ വീട്ടിൽ നിന്ന് മുമ്പേ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇട്ടതാണ്. ഇവർക്കൊരു നടുവേദന കയർവേദത്തിൽ ഇതിൻ്റെ ഇല വേണമെന്ന് പറഞ്ഞിട്ട് ഇടലോ നടന്നു, പക്ഷെ ഇടൊന്നും കിട്ടിയില്ല. അവസാനം എൻ്റെ വീട്ടിൽ രണ്ട് മരട് ഉണ്ടായിന്, അവിടെ നിന്ന് അതിൻ്റെ വിത്ത് പറിച്ചു കളഞ്ഞിട്ട് ഇട്ടിട്ടാണ് അതായത്.
1: പിന്നെ വേരെടുക്കണമെങ്കിൽ ഏത് പ്രായത്തിൽ, ഈ ഒരു പ്രായത്തിലൊക്കെ എടുക്കാൻ പറ്റുമോ?
0: കുറച്ചും കൂടി വണ്ണം വരണ്ടേ വേര്, എന്നാലും നമുക്ക് അത് തൂക്കാലും കിട്ടൂലോ. അത് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്.
1: നമ്മൾ വന്ന സമയത്ത് മുറ്റത്ത് വളപ്പിലൊക്കെ കൊത്തിപ്പറിക്കി നടക്കുന്ന കുറച്ച് കോഴികളൊക്കെ ഉണ്ടല്ലോ.
0: കോഴിയുണ്ട്, പോരു കോഴി മൂന്നെണ്ണം ഉണ്ട്, മറ്റ് നാടൻ മുട്ടക്കോഴിയും ഉണ്ട്.
1: പോരു കോഴി ഇത് ദേർച്ചക്ക് കൊടുക്കാൻ വേണ്ടിയാ
0: അല്ലപ്പ,
1: താല്പര്യത്തില്
0: കൊണ്ടുവന്നു. അതിന് വലിയ പൈസയുണ്ട്. ഈ പോരിന് കൊടുക്കുന്നാണെങ്കിൽ നല്ല പൈസയുണ്ട്. അത് മുട്ട വിരിയിച്ചിട്ട് ഉന്നലാക്കി കൊടുക്കാം.
1: മുട്ടക്കോഴി തന്നെയല്ലേ?
0: അതെ, മുട്ടയിടുന്നതന്നെയാണ്. ആ, അത് അന്നേ മുട്ടയിടാൻ തുടങ്ങി. അപ്പോഴേക്കതിന് പൂവൻ കോഴി ഇല്ലാത്തതുകൊണ്ട് ഞാനില്ലല്ലോ, അങ്ങനെ അത് ഒന്നിനും കൂടി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോ അത് മുട്ടയിടുമ്പോ തൊലിപ്പിക്കാലോ, നല്ല കുഞ്ഞളാക്കിട്ട് കൊടുക്കാം. നല്ല പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയത്. മുന്നേ കുറേ കോഴി ഉണ്ടായിനി, നൂറെണ്ണത്തിലെല്ലാം അധികം ഉണ്ടായിനി. ആ കൊറോണ സമയത്ത് ഒരുപാട് കോഴീനെ ഇവിടുന്ന് തന്നെ ഇങ്കുബേറ്ററിൽ വെച്ച് വിരിയിച്ചിട്ട് ഉണ്ണിളാക്കിട്ട് അന്ന് ആ സമയത്ത് എല്ലാവരും വെറുതെ വീട്ടിലിരിക്കുന്നല്ലേ, അന്നേരം എല്ലാ കോഴിയും ചെലവായിനി.
1: നല്ലൊരു ബിസിനസ്
0: ആയിരുന്നു അത് അന്നേരം. എൻ്റെ ചെറിയ മോന് ഭയങ്കര താല്പര്യമാണ് ഇതെല്ലാം.
1: ഇത്രയധികം കാര്യങ്ങളല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഓമന ചേച്ചിക്ക് തീർച്ചയായിട്ടും പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ.
0: പിന്നെ നമുക്ക് കൃഷിഭവന് 2014 ഇത് കിട്ടിയിട്ടുണ്ട് അനുമോദനം. പിന്നെ ഫാർമേഴ്സ് ക്ലബ്ബ് ഇടക്കിടക്ക് തരലുണ്ട്. ഈ സംസ്ഥാന
1: ഫാർമേഴ്സ്
0: ക്ലബ്ബ് ഇതില്ല, നമ്മളെ ബാങ്കും ഫാർമേഴ്സ് ക്ലബ്ബും കൂടി ഒരു ഇക്കോ ഷോപ്പെല്ലാം
1: ഉണ്ടായിരുന്നു പഞ്ചായത്തിന്റെ,
0: അത് വെച്ചിട്ടുണ്ട്. പിന്നെ സംസ്ഥാന മഹിളേന്റെ അവരും ഒരു അവാർഡ് തന്നിട്ടുണ്ട്. പിന്നെ ഇവര് റോട്ടറി ക്ലബ്ബില്ലേ കഴിഞ്ഞ വർഷം.
1: ഇനി എന്തൊക്കെയാ പ്ലാന്? പുതിയത് എന്തൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ആർജവം ഉണ്ടല്ലോ, എന്തും പരീക്ഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പൊ ഏറ്റവും അധികം ചെയ്തു നോക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഉണ്ടോ കൃഷിയിൽ?
0: കൃഷിയിൽ എല്ലാം ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ അത് പറ്റുന്നില്ല. കൈവേദനയും
1: ആരോഗ്യ
0: പ്രശ്നമുണ്ട്, അതാണ്. എല്ലാം ചെയ്യണമെന്നുണ്ട്, എനിക്ക് കൃഷി അപ്പം താല്പര്യം തന്നെയാണ്.
1: വീട്ടിനകത്ത് ചടഞ്ഞു കൂടിയിരിക്കുന്ന സ്ത്രീകൾക്ക് മാതൃകയാണ് അല്ലെ, എന്താ അവരോടൊക്കെ പറയാൻ?
0: എല്ലാരും ശ്രമിച്ചാൽ പറ്റാത്ത ഒന്നുമില്ല, എല്ലാവർക്കും പറ്റുന്നതാണെല്ലാം. എല്ലാവരും അത് മടിച്ചിട്ട് വീട്ടിലെ പണി തന്നെ ആവുന്നില്ല എന്ന് പറയും. ഞാൻ മുമ്പേ കുടുംബശ്രീൻ്റെ ADSന്റെ സെക്രട്ടറിയായിട്ട് ഉണ്ടായതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അതും എന്നിട്ടാകുമ്പോൾ അവരെന്നോട് പറയും നമുക്ക് വീട്ടിലെ പണി. ഞാൻ അവരോട് പറയില്ല, നിങ്ങൾ എന്നോട് തന്നെ പറയണേ, എനിക്ക് സമയമില്ല വീട്ടിൽ പണിയായിട്ട് മീറ്റിങ്ങിന് വരാനാവില്ല.
1: എനിക്ക്
0: ആടുണ്ട്, 10-20 ആടുണ്ട്, 3-4 പശുണ്ട്. 3 പശുവിനെ കറക്കുന്നത് അതിൻ്റെ കുഞ്ഞുകളെല്ലാം കൂടി ഉണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ADSന്റെ മൊത്തം ചാർജ് CDSല് പോകുന്ന CDS മെമ്പറായിട്ട് അതെല്ലാം ചെയ്യുന്നു. എന്നിട്ട് അവരെന്നോട് പറയുന്നത് നമുക്ക് സമയമില്ല എന്ന്.
2: കൃഷി ഒരു സംസ്കാരം മാത്രമല്ല, സ്വയം പര്യാപ്തതയുടെയും വഴിയാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച സ്മാർട്ട് വനിത. കരിവള്ളൂർ കൂക്കാനത്തെ ശ്രീമതി TV ഓമനയുടെ അനുഭവങ്ങൾ കേട്ടല്ലോ. കിസാൻ വാണി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ നീത ഷാജി.
3: കിസാൻവാണി കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
4: ആകാശവാണി കണ്ണൂർ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സാപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂർ 24,666 രൂപ, കാഞ്ഞങ്ങാട് 25,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 25,330 രൂപ, കൊപ്ര ക്വിൻ്റലിന് കണ്ണൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ 13,000 രൂപ വീതം, കാസർഗോഡ് 12,000 രൂപ, തളിപ്പറമ്പ് 12,700 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കണ്ണൂർ 3,700 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് ക്വിൻ്റലിന് കണ്ണൂർ 4,400 രൂപ, തലശ്ശേരി 4,900 രൂപ, കാസർഗോഡ് 4,500 രൂപ, തളിപ്പറമ്പ് 4,700 രൂപ. കുരുമുളക് ക്വിൻ്റലിന് തലശ്ശേരി, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ 67,000 രൂപ വീതം, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് തളിപ്പറമ്പ് 22,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 4,000 രൂപ, കാഞ്ഞങ്ങാട് 4,200 രൂപ, കാസർഗോഡ് 4,700 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 630 രൂപ, തളിപ്പറമ്പ് 700 രൂപ, തലശ്ശേരി 655 രൂപ. അടയ്ക്ക പഴുത്തത് 1,000ത്തിന് തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് നിങ്ങൾ കേട്ടത്.

കാലാവസ്ഥ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു.

നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ ഫൈബ്രോയിഡ് ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KP വിദ്യ സംസാരിക്കുന്നു. ഒന്നാം ഭാഗം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരങ്ങളേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാർകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വലിയ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യയും ഇന്തോനേഷ്യയും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ആജ് ഇന്തോനേഷ്യ കി ഇസ് മഹാൻ ധർത്തി പർ മൈ യ സങ്കൽപ് ലേക്കർ ആയാ ഹൂ കി ഭാരത് ഓർ ഇന്തോനേഷ്യ മിൽകർ പൂരി മാനവതാ കോ एक नई ऊर्जा से भर दे सकते हैं. जब भारत के 140 करोड़ नागरिक इंडोनेशिया के 29 करोड़ नागरिक साझा प्रयासों से मिलकर आगे बढ़ेंगे तो दुनिया एक नया इतिहास रचते हुए देखेगी.
0: നേരത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തിയിരുന്നു. പ്രതിരോധം, നിർണായക ധാതുക്കൾ, കൃഷി, ഉരുക്ക്, സമുദ്ര സഹകരണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് അതിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബഹുമതി ലഭിച്ചതിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: വെട്ടം പോകുന്ന സമയം വരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. എന്തായാലും രാത്രിയും തിരച്ചിൽ നടത്താനായി ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ എത്രമാത്രം തിരച്ചിൽ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ തിരച്ചിൽ തുടരാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇടയ്ക്കിടെ ശക്തമായ മഴയാണ്. മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും മീനാക്ഷി പാലത്തിലെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി പാലത്തിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ മേപ്പാടിയിലേക്ക് ഉൾപ്പെടെ ചുരൽമലയിലേക്ക് ഉൾപ്പെടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ.
0: വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതാണെന്നും എന്നാൽ കരാറുകാർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നും പരിക്കേറ്റവർക്ക് സർക്കാർ സൌജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ വിലയിരുത്തി. സംസ്ഥാനത്ത് വിവിധ ആരോഗ്യ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് കേരളം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിനെ ആരോഗ്യമന്ത്രി കെ മുരളീധരനുമായി ചേർന്ന ഓൺലൈൻ യോഗത്തിൽ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രത്തിന്റെ പിന്തുണ അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് വിവിധ ദേശീയ ആരോഗ്യ പദ്ധതികളുടെ ഭാഗമായി കൈവരിച്ച പുരോഗതിയും ആരോഗ്യ സേവന വിതരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ശ്രീ കെ മുരളീധരൻ കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. പടിഞ്ഞാറൻ അറബിക്കടൽ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കാലവർഷം കൂടുതൽ വ്യാപകമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ശക്തമായ മഴ തുടരുകയാണ്. സൌരാഷ്ട്രയിലും ഗുജറാത്തിന്റെ തെക്കൻ

0: അംഗങ്ങളിലും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പാൽഘർ, താനെ, പൂനെ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി വീടുകളും കടകളും തകർന്നു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ യുവാക്കളുടെ ആത്മവിശ്വാസവും ഒത്തൊരുമയും ശക്തിപ്പെടുത്താൻ കായിക മേഖല വലിയ പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2026 ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫുട്ബോളിൽ ലോകത്തിലെ മുൻനിര ശക്തിയായി ഉയരാൻ ഇന്ത്യയ്ക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അതിനായി എല്ലാവരും ഒരുമിച്ച് തയ്യാറെടുക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: ഫുട്ബോൾ വിശ്വത്തെ സബ്സെ ലോകപ്രിയ ഖേൽ മേ സേ ഏക് യേ ഖേൽ ഉത്കൃഷ്ടത ഏകത ഓർ ഖേൽ ഭാവന കാ ഏക് അനുപമ ഉദാഹരണ ഹേ. ഫുട്ബോൾ ലോഗോ കോ ഏക് ദൂസരെ സേ ജോഡ്ത ഹേ. ഖിലാഡിയോ കാ അച്ഛ പ്രദർശന സഭി ഖേൽ പ്രേമിയോ കോ ഉത്സാഹിത കർത്ത ഹേ. ഖേൽ ഭാവന കാ മഹത്വ കേവല ഖേലോ തക് സീമിത നഹീ ഹേ, യേ ഏക് മഹത്വപൂർണ ജീവൻ മൂല്യ ഹേ ജോ ഹമേ സമാനത സഹയോഗ ഓർ വിപരീത പരിസ്ഥിതിയോ മേ ഭീ
0: ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് അമേരിക്കയെ തകർത്ത് ബെൽജിയവും പോർച്ചുഗലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ദ്വീപിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരമേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫേ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ലോകം ആശങ്കപ്പെടുമ്പോൾ, 100 ആണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കാൻ നമ്മുടെ സമൂഹം സ്വീകരിച്ച മാതൃകയാണ് സർപ്പക്കാവുകൾ. കേരളത്തിലെ സർപ്പക്കാവുകളുടെയും കാവുകളുടെയും സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രാധാന്യം, അവ നേരിടുന്ന വെല്ലുവിളികൾ, അവയുടെ സംരക്ഷണത്തിന്റെ അനിവാര്യത എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ സയൻസ് കഫേ. പ്രകൃതി സംരക്ഷണത്തിന്റെ നാടൻ മാതൃക കാവുകളും സർപ്പക്കാവുകളും. കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പ് വിഭാഗം മേധാവി ഡോക്ടർ മനോജ് കൃഷ്ണൻ സംസാരിക്കുന്നു.
3: നമുക്കറിയാം, നമ്മുടെ കാവുകൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ദൈവികമായ പരിവേഷങ്ങൾ നൽകിക്കൊണ്ട്

0: വിളവുകളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. പൂർവികർ ഇത്തരത്തിൽ പരിസ്ഥിതിയെ അത്രയേറെ സ്നേഹിച്ചു അല്ലെങ്കിൽ ബഹുമാനിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. കാവുകളുടെ സംരക്ഷണത്തെക്കുറിച്ചും സർപ്പക്കാവുകളെക്കുറിച്ചൊക്കെ തന്നെ വിശദീകരിക്കാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോവിൽ കണ്ണൂർ സർവകലാശാലയുടെ പരിസ്ഥിതി ശാസ്ത്ര ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ മനോജ് കൃഷ്ണനാണ് എത്തിയിട്ടുള്ളത്. നമസ്കാരം സർ. എന്താണ് കാവുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: കാവ് എന്ന് പറയുന്നത് പ്രാചീനകാലം മുതൽ മനുഷ്യർ ദൈവിക പരിവേഷം കൊടുത്ത് സംരക്ഷിച്ചു വരുന്ന ഒരു കൂട്ടം മരങ്ങളുടെ, ശരിക്കും പറഞ്ഞാൽ ഒരു പച്ച തുരുത്താണ് ഈ കാവുകൾ. ഈ കാവുകൾക്ക് ദൈവിക പരിവേഷം കൊടുത്തതുകൊണ്ട് തന്നെ മനുഷ്യർ ഇത്തരം കാവുകളിലേക്ക് അനാവശ്യമായിട്ട് പ്രവേശിക്കുകയോ ആ കാവിനെ നശിപ്പിക്കുകയോ ചെയ്യാറില്ല. ഇതുകൊണ്ട് തന്നെ ആ കാവിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ജീവജാലങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. ഒരുപക്ഷെ പ്രാചീന മനുഷ്യർ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള നല്ലൊരു മാർഗമായിട്ടാണ് ഒരു പരിസ്ഥിതി ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന നിലയ്ക്ക് ഇത്തരം കാവുകളെ ഞാൻ നോക്കിക്കാണുന്നത്.
0: ഓ, കാവുകൾക്ക് പ്രത്യേക പരിവേഷം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഒരു ദൈവികമായിട്ടുള്ള ഒരു പരിവേഷം നൽകുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു അധിനിവേശം ഇല്ലാതെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്.
1: തീർച്ചയായും.
0: ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ കാവുകളുടെ പ്രത്യേകതകള്, എത്രത്തോളം കാവുകൾ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ട്, അത് പ്രകൃതിയോട് എത്രത്തോളം ചേർന്ന് കിടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ.
1: ഈ സെഗ് ഗ്രൂ എന്ന് പറയുന്നത് ലോകത്താകമാനം കാണപ്പെടുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ആവാസ വ്യവസ്ഥയാണ്. നമ്മൾ ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ലോകത്ത് എല്ലായിടത്തും ഇത്തരം കാവുകൾ കാണാറുണ്ട്. പക്ഷെ അത് പല പേരുകളിലാണ് അറിയപ്പെടുന്നതെന്ന് മാത്രം. ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നോർത്തേൺ സ്റ്റേറ്റ്സിൽ ഇഷ്ടംപോലെ കാവുകൾ കാണാൻ പറ്റും. പക്ഷേ കേരളത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ പ്രത്യേകിച്ചും ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ പശ്ചിമഘട്ട താഴ്വാരങ്ങളിലും പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാവുകൾ ഈ തറവാടിൻ്റെ ഭാഗമായിട്ട്, ഞാൻ പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ പശ്ചിമഘട്ടത്തോട്
0: അടുത്ത്
1: ചേർന്ന് സ്ഥിതി ചെയ്യുന്ന എല്ലാ തറവാടുകളിലും ഇത്തരം കാവുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് വിശാലമായ വനപ്രദേശങ്ങൾ ക്ലിയർ ചെയ്ത് പോയപ്പോൾ അന്നത്തെ തലമുറ അല്ലെങ്കിൽ അന്നത്തെ മനുഷ്യർ ഇങ്ങനെ കാട് നശിക്കുന്നത് നമ്മുടെ തന്നെ നാശത്തിനെ ഇടയാക്കുമെന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി അവർ അവരെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഈ പറയുന്ന ഒരു കൂട്ടം പച്ചത്തുരുത്തുകളെ ദൈവിക പരിവേഷം കൊടുത്ത് സംരക്ഷിച്ച് പോന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്.
0: ഒരുപക്ഷെ അത്തരത്തിലുള്ള ദൈവിക പരിവേഷത്തിലൂടെയാണ് അതിനോട് ഭയപ്പെടുന്ന ഒരു സ്ഥിതി വരുന്നത്.
1: തീർച്ചയായും
0: അതിലൂടെ അതിനെ സംരക്ഷിക്കപ്പെടുകയാണ്.
1: അതെ, കാരണം നമ്മൾ വെറും ഒരു കൂട്ടം മരങ്ങളാണെന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ അതിനെ നശിപ്പിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്.
0: തീർച്ചയായും.
1: അപ്പൊ സ്വാഭാവികമായിട്ടും ആ പച്ചത്തുരത്തിനുള്ളിൽ ഒരു ഡൈറ്റി, ഒരു പ്രതിഷ്ഠ നടത്തി അത് പൂജിക്കാനും അത് ആരാധിക്കാനും തുടങ്ങിയാൽ തീർച്ചയായിട്ടും ആ ഭാഗത്തിന് തന്നെ ഒരു ദൈവിക പരിവേഷം വരികയും അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ മറ്റുള്ളവരെ യാതൊരു തരത്തിലും നശിപ്പിക്കില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യമായിരിക്കാം പ്രാചീന കാലത്ത് ഇത്തരം സർപ്പക്കാവുകൾ ഉടലെടുക്കാനുള്ളൊരു കാരണമായിട്ട് തോന്നുന്നത്.
0: അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ചെടികൾ, മരങ്ങൾ, ഇതൊക്കെ വളരെ അപൂർവമായിട്ടുള്ള ചെടികളൊക്കെയാണ് ഈ കാവുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പല ഭാഗത്തും ഉള്ള കാവുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഇടതൂർന്ന് കിടക്കുന്ന വൃക്ഷലതാദികൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള കാവുകളാണ് പലതും നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വളരെ അപൂർവങ്ങളായിട്ടുള്ള മരങ്ങളുടെയും സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്.
1: ഉണ്ട്, തീർച്ചയായിട്ടും. നമ്മുടെ ഇപ്പോൾ നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈവൻ നഗരപ്രദേശങ്ങളിൽ പോലും കുളിർമയേറിയ ഇത്തരം ഈ ഒരു പച്ചത്തുരുത്ത് എന്തുകൊണ്ടാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കാവുകളിലുള്ള പ്രത്യേക തരം മരങ്ങളുടെ സാന്നിധ്യമാണ്. നമ്മൾ കാവുകളെക്കുറിച്ച് വിശദമായിട്ട് പഠനം നടത്തുമ്പോൾ അറിയാൻ പറ്റുന്നത് ഇത്തരം കാവുകളിൽ തീർച്ചയായിട്ടും നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന മരങ്ങളാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കാലാവസ്ഥയും മരങ്ങളും ആ പ്രദേശത്തെ ജീവജാലങ്ങളും തമ്മിൽ ഒരു പാരസ്പര്യ പൊരുത്തപ്പെടൽ അല്ലെങ്കിൽ ബന്ധത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇത്തരം കാവുകൾ അവിടെ നിലനിന്ന് പോകുന്നത്. ഈ നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന സ്പീഷീസുകൾ ഈ കാവുകളിൽ യാതൊരു തടസ്സവുമില്ലാതെ വളരെ നല്ല രീതിയിൽ വളരുന്നു എന്ന് പറയുന്നത് ആ കാവുകളിലുള്ള പ്രത്യേക തരം, അതിനെ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയും, ഒരു പ്രത്യേക തരം സൂക്ഷ്മ കാലാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഈ സൂക്ഷ്മ കാലാവസ്ഥ ആ ഒരു ചെറിയ പ്രദേശത്ത് എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മരങ്ങളും മരങ്ങളിൽ നിന്ന് വീഴുന്ന ഇലകളും അത് നമ്മൾ ഹ്യൂമസ് ലിറ്റർ എന്ന് പറയും, മണ്ണിൽ ഈ ഇലകൾ വന്ന് വീണ് അത് പിന്നീട് ഹ്യൂമസ് ലിറ്ററാവുന്നു, ഹ്യൂമസ് ആവുന്നു, പിന്നീട് അത് ആ മണ്ണിൽ അലിഞ്ഞ് ചേരുന്നു. അങ്ങനെ മണ്ണിൻ്റെ ഫലപുഷ്ടി കൂട്ടുകയും പിന്നീട് ഈ മണ്ണിൽ മഴ സമയത്ത് മണ്ണിലേക്ക് വീഴുന്ന വെള്ളം ഈ അടിക്കാടിൻ്റെ ഈ സ്പോഞ്ച് പോലെ ആക്ട് ചെയ്യുന്ന ഈ അടിക്കാട് മണ്ണിലെ വെള്ളത്തെ താഴോട്ടേക്ക് ഇറക്കി ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ഇറക്കി നമുക്ക് കുടിവെള്ളം ഉറപ്പുവരുത്തുകയാണ്
0: ചെയ്യുന്നത്. അവിടെ അത് പറയുമ്പോഴാണ് നമുക്കറിയാം കാവുകൾക്ക് ചുറ്റും താമസിക്കുന്ന വീടുകളിൽ കുടുംബങ്ങളൊക്കെ തന്നെ ജലസമ്പുഷ്ടി അല്ലെങ്കിൽ കിണറുകളിൽ ഒരിക്കലും വറ്റാത്ത കിണറുകളാണെന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ട്.
1: അതെ, അതിനുള്ള കാരണം ഇത് തന്നെയാണ്. അതായത് മഴ പെയ്യുമ്പോൾ ഈ കാവുകളുടെ ഈ അടിക്കാടിൽ ഇലകളും മറ്റും വീണ് അതൊരു സ്പോഞ്ച് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെള്ളം കുത്തിയൊലിച്ച് മണ്ണൊലിപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ മണ്ണിനെ ഭൂമി ഉപരിതലത്തിൽ നിന്നും മാറ്റാതെ ഈ വെള്ളത്തെ ഭൂമിക്കടിയിലേക്ക് അഴിനിറക്കി ഭൂമിക്കടിയിൽ ഈ ഗ്രൗണ്ട് വാട്ടർ അതായത് ഭൂഗർഭ ജലം സ്ഥിതി ചെയ്യുന്നത് അക്യുഫർ എന്ന് പറയുന്ന ഒരു മേഖലകളിലാണ്, അല്ലെങ്കിൽ അക്യുഫർ എന്നാണ് അതിനെ പറയാം ജിയോളജിക്കലി. അപ്പം ഈ അക്യുഫറിൽ ഈ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ഇത്തരം കാവുകളും ഈ കാവുകളുടെ അടിക്കാടും വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാവിനടുത്തുള്ള ജലസ്രോതസ്സുകൾ എന്നും വെള്ളം കാണപ്പെടുന്നത്.
0: അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ദൈവികമായിട്ടുള്ള ഒരു പരിവേഷത്തിൻ്റെ കാര്യം, അപ്പോൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് സർപ്പക്കാവുകൾ എന്നൊരു പേരുകൾ കൂടി നമ്മളിതിനോട് ചേർത്ത് പറയുന്നത്. അപ്പോൾ സർപ്പക്കാവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാചീന കാലത്ത് ഇപ്പോൾ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത്തരം സർപ്പ ആരാധന നടത്തിയതായിട്ട് തെളിവുകളുണ്ട്. അത് ഈ ലോകത്തിലെ ഏത് സംസ്കാരം നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാലും ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നാഗാരാധന അല്ലെങ്കിൽ സർപ്പാരാധന നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പ്രാചീന കാലം തൊട്ട് ഈ സർപ്പാരാധന നടത്തി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട പല അമ്പലങ്ങളിലും ഈ സർപ്പത്തിൻ്റെ അല്ലെങ്കിൽ നാഗത്തിൻ്റെ പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില അമ്പലങ്ങൾ സർപ്പത്തിൻ്റെ മാത്രം പ്രതിഷ്ഠയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തു വരുന്നവരുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന നാഗാരാധന നടത്തുന്ന അമ്പലങ്ങൾ അല്ലെങ്കിൽ കാവുകൾ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള മണ്ണാറശാലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലം എന്ന് പറയുന്നത്. അതുകൂടാതെ തൃശൂർ ജില്ലയിലുള്ള മാളയിലുള്ള പാമ്പുമേക്കാട്ട് മന നാഗാരാധനയ്ക്ക് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ്. പിന്നീട് തൃശൂർ ജില്ലയിലുള്ള തിരുവില്ലാമലയിലെ പാമ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പാമ്പുങ്കാവുണ്ട്. അത് പാമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല നാഗദോഷവും മറ്റും അകറ്റാൻ വേണ്ടിയിട്ട് പാമ്പാടിയിലുള്ള പാമ്പുങ്കാവിൽ ഒരുപാട് ആചാരങ്ങൾ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പാലക്കാട് ജില്ലയിലുള്ള ചെർപ്പുളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് പാതിരിക്കുന്ന് അവിടെ ഒരു പാമ്പുങ്കാവ് ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഈ സർപ്പാരാധന ഏറെ കാലം മുമ്പ് തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർപ്പത്തെ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഈ അമ്പലങ്ങൾ കാവ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അതിനെ സർപ്പക്കാവ് എന്ന് പറയുന്നു. ഈ സർപ്പക്കാവിൻ്റെ ഒരു പ്രത്യേകത, ഈ സർപ്പക്കാവിലേക്ക് സാധാരണ ജനങ്ങൾ അങ്ങനെ മറ്റ് അമ്പലങ്ങളെ പോലെ എല്ലാ സമയത്തും പ്രവേശിക്കാൻ താല്പര്യം കാണിക്കുന്നു.
0: ഒരു നിയന്ത്രണം വെച്ചിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും അവിടെ ഒരു നിയന്ത്രണം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഒരു പക്ഷേ ഈ സർപ്പത്തിനോടുള്ള ഒരു ഭീതിയോ അല്ലെങ്കിൽ ആ സർപ്പമാണ് പ്രതിഷ്ഠ എന്നതിൻ്റെ ആ ഒരു ഉൾഭയമോ ആവാം പൊതുജനങ്ങൾക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകാനുള്ളൊരു ഭയം.
0: തീർച്ചയായും ആ ഒരു ഭീതിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഭയത്തിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നു.
1: അത് തന്നെയാണ് ഈ സർപ്പക്കാവിൻ്റെ ഉദ്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പൊതുജനങ്ങൾ അനാവശ്യ കാര്യങ്ങൾക്ക് അവിടെ പോകുന്നത് ഒഴിവാക്കപ്പെട്ടാൽ അവിടെ തനതായിട്ടുള്ള പ്രകൃതി ജീവജാലങ്ങൾ അതായത് പക്ഷികൾ മൃഗങ്ങൾ ചെറു ജീവികൾ ചെറു സസ്യങ്ങൾ ഇങ്ങനെയെല്ലാം അതിൻ്റെ തനതായ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ കഴിയും.
0: തീർച്ചയായും ആ ഭാഗത്തേക്ക് ഒരു തരത്തിലുള്ള ആൾപ്രവേശമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധിനിവേശമോ പാടില്ല എന്നുള്ള ഒരു ബോധം നമ്മുടെ എല്ലാ വിഭാഗ ആളുകളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആധുനിക കാലത്ത് നമ്മുടെ വികസനത്തിൻ്റെയും അതോടൊപ്പം തന്നെ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാവുകൾ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ സർപ്പക്കാവുകളൊക്കെ തന്നെ നശിപ്പിക്കപ്പെടുന്ന ഒരു പ്രവണത കൂടി വരുന്നതായിട്ട് ഒരുപക്ഷെ സാറിൻ്റെ ഗവേഷണത്തിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും.
1: അതെ, തീർച്ചയായിട്ടും ഇന്ന് കാവുകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള കടന്നുകയറ്റം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ കാവുകളെന്ന് പറയുന്നത് ചില തറവാടിൻ്റെ ഭാഗമായിട്ട് ആണ് സ്ഥിതി ചെയ്ത് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ കാലത്ത് ജനപ്പെരുപ്പം കൂടി, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക്

0: വേണ്ട വീടും അവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾക്കും സ്ഥലമില്ലാത്തൊരവസ്ഥ വന്നു. വർദ്ധിച്ചു വരുന്ന ജനപ്പെരുപ്പത്തിന് ആനുപാതികമായിട്ടുള്ള സ്ഥലം കിട്ടാതാവുമ്പോൾ പുതിയ ജനത ഇത്തരം കാവുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ കൂടി കടന്നു കയറി ആ കാവുകളെ നശിപ്പിച്ച് അവിടെ വീടുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും കെട്ടാനുള്ള ഒരു പ്രവണത കാണുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ കാവുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം.
1: അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ തന്നെ കാവുകളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന കാവുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ഈ കാവിന്റെ ചുമതലയിലുള്ള അല്ലെങ്കിൽ കാവിന്റെ ഉടമസ്ഥർക്ക് കൊടുക്കുന്നുണ്ട്. അത് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുവഴി ആ കാവിനെ സംരക്ഷിക്കാൻ ആ പാർട്ടിക്ക് പറ്റുമെന്നുള്ളതാണ്.
1: ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് കണ്ണൂർ ജില്ല എടുത്തു നോക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന, പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്ന കാവുകൾ, അതിൻ്റെ പ്രത്യേകതകൾ, ആ കാര്യങ്ങളൊക്കെ.
0: കണ്ണൂർ ജില്ലയിൽ കാവുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയുടെ മുമ്പിൽ തന്നെയുള്ള മാങ്ങാട്ടുപറമ്പിലുള്ള നീലിയാർ കോട്ടം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വലിയൊരു കാവാണ്. പക്ഷേ അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നാഗമല്ല, പകരം ഒരു ഭഗവതിയുടെ ഒരു പ്രതിഷ്ഠയാണുള്ളത്. പക്ഷേ കണ്ണൂർ ജില്ലയിൽ എൻ്റെ അറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഗപ്രതിഷ്ഠയുള്ള ഒരു കാവെന്ന് പറയുന്നത് പെർളശ്ശേരിയിലുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്.
1: ഓക്കെ, പെരളശ്ശേരിയോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാവ് ഇരുവേരിക്കാവ്.
0: ഇരുവേരി,
1: അതെ, ഇരുവേരിയിലും അതോടൊപ്പം തന്നെ വിശാലമായിട്ടുള്ള കാവും അത്തരത്തിലുള്ള ദൈവികമായിട്ടുള്ളൊരു വിശ്വാസവും ഇരുവേരി ക്ഷേത്രം പുലിദേവ ക്ഷേത്രവുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാവുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് നടപടികളാണ് ഇനി ചെയ്യേണ്ടതായിട്ട് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുക?
0: പരിസ്ഥിതി പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന നിലയ്ക്ക് നമ്മൾ കാവെന്ന് പറയുന്നത് ഒരു ചെറു ആവാസ വ്യവസ്ഥയാണ്. അവിടെ നമുക്ക് ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചെറു കാടായിട്ടുള്ള ഇത്തരം സർപ്പക്കാവുകളെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും ഫലവത്തായിട്ടുള്ള മാർഗമായിട്ട് ഞാൻ കാണുന്നത് അവയർനെസ് അല്ലെങ്കിൽ ബോധവൽക്കരണം തന്നെയാണ്. കാരണം മറ്റ് എന്തൊക്കെ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് നമ്മൾ ഈ കാടിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത ഒരു കാലത്തോളം, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ പ്രാധാന്യം അറിയാത്ത ഒരു കാലത്തോളം അത് ഫലവത്തായിട്ട് നടപ്പാക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ ഇന്ന് ഇത്തരം കാവുകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സാന്നിധ്യം നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ഈ ഗ്രീനറി അല്ലെങ്കിൽ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു ഇടമായിട്ടാണ് കാണുന്നത്. അവർ അവിടെ എത്തി പല വിധത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്ലാസ്റ്റിക് ബോട്ടിലുകളും ആ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷം ചെയ്യുന്ന പല വസ്തുക്കളും അവിടെ നിക്ഷേപിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ദോഷഫലം എന്താണെന്ന്, അതായത് പ്ലാസ്റ്റിക് പോലുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന വസ്തുക്കൾ ഇത്തരം കാവുകളിലേക്ക് കൊണ്ടുപോവരുത്, ഇനി ഏതെങ്കിലും കാരണവശാൽ കൊണ്ടുപോയാൽ തന്നെ അത് അവിടെ ഒരിക്കലും നിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്നത്തെ പുതുതലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കാവുകൾ കൈകാര്യം ചെയ്യുന്ന ഉടമസ്ഥർക്ക് അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അവബോധം അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള വിജ്ഞാനം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഗവൺമെന്റിനും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമുണ്ട്. അതുവഴി നമുക്ക് ആ കാടിനെ ശാസ്ത്രീയമായിട്ട് സംരക്ഷിക്കാൻ അതിൻ്റെ ഉടമസ്ഥർക്ക് കഴിയും. കൂടാതെ ഗവൺമെന്റിന് ഈ പറയുന്ന ഉടമസ്ഥർക്ക് സാമ്പത്തിക സഹായം ചെയ്ത് ഈ കാടിൻ്റെ തനതായിട്ടുള്ള ആവാസ വ്യവസ്ഥ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നതാണ്.
1: ഓക്കെ, ഇപ്പം നമ്മുടെ കണ്ണൂർ സർവകലാശാലയുടെ പരിസ്ഥിതി പഠന വകുപ്പ് മേധാവിയാണ് സാറ്. അപ്പോൾ ഇവിടെ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കുട്ടികളിലേക്ക് ഒരു ബോധമുണ്ടാക്കാൻ വേണ്ടി സർവകലാശാല ശ്രമിക്കുന്നത്? അതെത്രത്തോളം വിജയപ്രദമാകുന്നുണ്ട്? കുട്ടികൾ എത്രത്തോളം ഇതിനോട് താല്പര്യപ്പെടുന്നു?
0: കണ്ണൂർ സർവകലാശാലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന വകുപ്പാണ് പരിസ്ഥിതി പഠന വകുപ്പ്. ഈ പരിസ്ഥിതി പഠന വകുപ്പിൽ MSc പരിസ്ഥിതി ശാസ്ത്രമാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ പരിസ്ഥിതി ശാസ്ത്രം പഠിക്കാൻ വരുന്ന, അതായത് MSc എൻവയോൺമെന്റൽ സയൻസ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ ഈ പ്രാക്ടിക്കൽസിന്റെ ഭാഗമായിട്ട് ഈ വെജിറ്റേഷൻ അനാലിസിസ് എന്ന് പറയും, അതായത് വനമേഖലയിലെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എത്രയുണ്ട് എന്ന് കണ്ടെത്താനുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് വെജിറ്റേഷൻ അനാലിസിസ്. ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത്തരം കാവുകളിൽ സന്ദർശിക്കാറുണ്ട്. ആ പ്രാക്ടിക്കൽസിന്റെ ഭാഗമായിട്ട് മരങ്ങളുടെ കണക്കെടുപ്പാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ മരങ്ങളുടെയും മറ്റ് സസ്യജാലങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും ഒക്കെ കണക്കെടുപ്പ് ഈ പ്രാക്ടിക്കൽസിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും

0: ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ ഈ കാവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നു. അതുവഴി ആ കാവിൻ്റെ സംരക്ഷണം ഈ കുട്ടികൾ എടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളോടൊപ്പം തന്നെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ബോധവൽക്കരിക്കുന്നതാണ് ഭാവി തലമുറ കെട്ടിപ്പടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് ഞാൻ കാണുന്നത്.
1: ഓക്കെ, അപ്പോൾ ഈ കോഴ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എങ്ങനെയാണ്, ഇത് എത്തരത്തിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു കോഴ്സിലേക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ?
0: ഇന്ന് ആഗോള തലത്തിൽ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ മുൻപുള്ള കാലത്തേക്കാൾ ഏറെ ഡിമാൻഡുള്ള ഒരു പ്രോഗ്രാമാണ് കണ്ണൂർ സർവകലാശാലയുടെ പരിസ്ഥിതി പഠന വകുപ്പ് ഓഫർ ചെയ്യുന്ന MSc എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വർഷമായി ഈ MSc എൻവയോൺമെന്റൽ സയൻസിന്റെ കൂടെ തന്നെ ഡിഗ്രി കോഴ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് FIIMP എന്ന് പറയും, 5 ഇയേഴ്സ് ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം. ഈ 5 ഇയേഴ്സ് ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏതെങ്കിലും സയൻസ് വിഷയങ്ങളിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു സയൻസ് സബ്ജക്ട് പ്ലസ് ടുവിൽ പഠിച്ചാൽ അവർക്ക് ഈ പറയുന്ന പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റി സ്ട്രീമിലുള്ള ജിയോളജി, ജിയോഗ്രഫി പോലുള്ള വിഷയം പഠിച്ചവർക്കും ഈ 5 വർഷ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ കൺവെൻഷണൽ ആയിട്ടുള്ള 2 വർഷത്തെ PG ഇപ്പോൾ നടത്തുന്നുണ്ട്. അതിന് ഏതെങ്കിലും ഒരു സയൻസ് ഡിഗ്രിയാണ് യോഗ്യത.
1: അതോടൊപ്പം തന്നെ പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കും ഈ കോഴ്സിലൂടെ കടന്നു പോകാൻ വേണ്ടി സാധിക്കും.
0: തീർച്ചയായും കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റഡ് കോളേജുകളിൽ എൻവയോൺമെന്റൽ സയൻസ് ഒരു സബ്ജക്റ്റ് ആയിട്ടില്ല. പകരം കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും പഠന വകുപ്പിൽ ഈ പറയുന്ന എൻവയോൺമെന്റൽ സയൻസ് പഠി വിഷയമാണ്. എല്ലാ സർവകലാശാലകളിലും നിർബന്ധപൂർവ്വം പരിസ്ഥിതി പഠന വകുപ്പ് നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണം UGC ഒരു നിർദ്ദേശം കൂടിയാണ്. സർവകലാശാലകളിൽ പരിസ്ഥിതി പഠന വകുപ്പ് നിർബന്ധമായിട്ടും ഉണ്ടാവണമെന്ന UGC ഒരു നിർദ്ദേശം കൊണ്ടുകൂടിയാണ് ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലും ഈ പരിസ്ഥിതി പഠന വകുപ്പ് നിലനിൽക്കുന്നത്.
1: നമ്മൾ വീണ്ടും കാവുകളിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട് കാവുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴയുടെ ലഭ്യത വളരെ കൂടുതലായിരിക്കുമെന്ന് പറയാറുണ്ട്. മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴയുടെ ലഭ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഈ കാവുകളിലും മഴയുടെ ലഭ്യത കൂടി വരുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്. അപ്പൊ അതിനൊരു പ്രധാന കാരണം എന്തായിരിക്കും?
0: കാവുകളുടെ സാന്നിധ്യം തീർച്ചയായിട്ടും മഴയെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ ഈ കാവുകൾ നിൽക്കുന്ന ആ പ്രദേശത്ത് മറ്റു പ്രദേശത്തേക്കാൾ മഴ കിട്ടുമെന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഈ മഴ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളുടെ സ്വാധീനം കൊണ്ടുണ്ടാവുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കാടുകളുടെ സാന്നിധ്യം ഈ മഴ മേഘങ്ങൾ ഉണ്ടാക്കാൻ ഒരു കാരണമാവുന്നുണ്ട്. കാവുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ നിന്നും ഇവാപോ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി ധാരാളം ജലബാഷ്പം അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിത്യഹരിത വനം എങ്ങനെയാണോ ഈ മഴമേഘങ്ങൾക്ക് കാരണമാവുന്നത്, അതേപോലെ തന്നെ ഇത്തരം കാവുകളും മഴമേഘങ്ങൾ ഉണ്ടാക്കാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.
1: ഓക്കെ, അതോടൊപ്പം തന്നെ കാവുകളുടെ സംരക്ഷണത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു വിശ്വാസത്തിൻ്റെയും ദൈവീകതയൊക്കെ കാര്യം. നമ്മുടെ ഈ കാലം മാറുന്നതിനനുസരിച്ച് ഈ നമ്മുടെ ചിന്താഗതിയിലൊക്കെ ആളുകളുടെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ മുറുകെ പിടിക്കുന്നതിനോട് എങ്ങനെയാണ് സാറിൻ്റെ ഒരു പ്രതികരണം? എങ്ങനെയാണ്
0: പരിസ്ഥിതി ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ ഒരു ദൈവികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനേക്കാൾ ഉപരി ഇപ്പോൾ ഒരു കാവിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഡൈറ്റിയുണ്ട്, ഒരു പ്രതിഷ്ഠയുണ്ട്, അതിനെ ആരാധിക്കുക എന്നതിനേക്കാൾ ഉപരി ഞാൻ ആ വിഗ്രഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അവിടെ സംരക്ഷിക്കപ്പെട്ട ആ കാവിൻ്റെ പാരിസ്ഥിതിക മൂല്യവും ആ കാവിൻ്റെ മൈക്രോ ക്ലൈമറ്റും പൊതുജനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എക്കോളജിക്കൽ സർവീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും നോക്കിക്കാണുന്നതും പ്രാധാന്യം കൊടുക്കുന്നതും. ഈ പറയുന്ന വിശ്വാസം പ്രകൃതിയെ സംരക്ഷിക്കാൻ ഗുണം ചെയ്യുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ വിശ്വാസം അങ്ങനെ തന്നെ നിലനിന്ന് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.
1: തീർച്ചയായിട്ടും അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാവുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടികൾ വേണം എന്നൊരു ഐഡിയ അല്ലെങ്കിൽ ആശയം മുന്നോട്ട് വെക്കാനുണ്ടോ?
0: തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ഈ കാവുകളുടെ പ്രാധാന്യം പൊതുജനങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ കാവുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ലോക്കൽ ബോഡീസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ആരാണോ അതിൻ്റെ അധികാര ചുമതലയിലുള്ളത്, അവർ ആ കാവ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ശാസ്ത്രീയമായിട്ട് പഠിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി പഠന റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുകയും ആ റിപ്പോർട്ടിൽ പറയുന്ന നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് ആ കാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമം ലോക്കൽ ബോഡീസ് ചെയ്യണം.

0: വളരെ അപൂർവങ്ങളായിട്ടുള്ള പാമ്പുകളാണോ ഇത്തരത്തിലുള്ള സർപ്പക്കാവുകളിൽ കാണുന്നത്?
1: അപൂർവമായിട്ടുള്ള പാമ്പുകൾ സർപ്പക്കാവുകളിൽ കാണുന്നതെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ നിത്യേന കാണുന്ന ഏകദേശം എല്ലാതരം പാമ്പുകളും ഈ സർപ്പക്കാവുകളിൽ കാണാൻ കഴിയും. പ്രത്യേകിച്ചും ഈ അണലി വർഗത്തിൽപ്പെട്ടത്, മൂർഖൻ എന്ന് പറയുന്ന പാമ്പ്, സാധാരണ വീടുകളിലൊക്കെ കാണുന്ന ചേര, ഇങ്ങനെയുള്ള സാധാരണ നമ്മൾ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന പാമ്പുകളൊക്കെ ഇത്തരം സർപ്പക്കാവുകളിൽ കാണാറുണ്ട്. ചുരുക്കം ചില സർപ്പക്കാവുകളിൽ ഈ മലമ്പാമ്പുകളും കാണപ്പെടാറുണ്ട്. സർപ്പങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സ്നേക്സിന് ഹ്യൂമിഡ് ആയിട്ടുള്ള, മോയ്സ്ചർ അടങ്ങിയിട്ടുള്ള, ആർദ്രത അടങ്ങിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സർപ്പങ്ങൾക്ക് ഏറ്റവും ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ളത്. മാത്രവുമല്ല, പാമ്പുകളുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് എലികൾ പോലുള്ള റോഡൻസുകളാണ്. അപ്പോൾ ഇത്തരം ഗ്രൂവുകളിൽ എലി പോലുള്ള വർഗ്ഗങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസ്ഥയുള്ളത് കൊണ്ടും ഈ പറയുന്ന പാമ്പുകളുടെ
0: വാസവും അവിടെ തന്നെയായിരിക്കും.
1: അതെ, അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു എക്കോളജിക്കൽ ബാലൻസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. എലികൾ പോലുള്ള റോഡൻസുകളെ ഭക്ഷിച്ച് പാമ്പുകൾ ജീവിക്കുന്നു, പാമ്പുകളെ ഭക്ഷിച്ച് അതിന്റെ മുകളിലുള്ള ചില പക്ഷിവർഗ്ഗങ്ങൾ ജീവിക്കുന്നു, ഈ പക്ഷിവർഗ്ഗങ്ങളെ മറ്റ് ജീവജാലങ്ങളെയും ഭക്ഷിച്ച് അതിന്റെ ഉന്നത ശ്രേണിയിലുള്ള ജീവികൾ ജീവിക്കുന്നു. അങ്ങനെ ഭക്ഷ്യ ശൃംഖലയും സർപ്പക്കാവുകളിൽ നിലനിന്ന് പോകുന്നത് കൊണ്ടാണ് ഇത്തരം സർപ്പക്കാവുകൾ ഇന്നും പ്രകൃതിദത്തമായിട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ നിലനിന്ന് പോകുന്നത്.
0: പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ സമീപകാലത്തായി കൂടുതലായിട്ട് കേൾക്കുന്നതാണ്, ഇപ്പൊ മൂർഖൻ നമ്മുടെ വീടിനകത്തേക്ക് എത്തുന്നു, നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലൊക്കെ തന്നെ പാമ്പുകളുടെ സാന്നിധ്യം വല്ലാതെ കൂടുന്നു.
1: അതെ,
0: ഇതൊക്കെ ഈ സർപ്പക്കാവുകളുടെ ഒരു ശോഷണമല്ലേ സൂചിപ്പിക്കുന്നത്?
1: തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പാമ്പുകൾ ഒരിക്കലും മനുഷ്യന്റെ ശത്രുക്കളല്ല. പകരം ഈ പാമ്പുകൾക്ക് തനതായിട്ടുള്ള ആവാസ വ്യവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ അവർ അവിടെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ്. പക്ഷേ മനുഷ്യന്മാരുടെ കടന്നുകയറ്റവും ഈ കാവുകളുടെ ശോഷണവും പാമ്പുകളുടെ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുക വഴി അവരുടെ ആവാസ വ്യവസ്ഥ വിട്ട് അവർ ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് പുറത്ത് കടക്കേണ്ട ഒരവസ്ഥ വന്നു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് പാമ്പുകളുടെ തനതായിട്ടുള്ള ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
0: തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം, അതോടൊപ്പം തന്നെ പരിസ്ഥിതി, പ്രകൃതി, സർപ്പക്കാവുകളൊക്കെ തന്നെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.
1: അതെ,
0: അതിനുള്ള ഒരു പ്രചോദനമാവട്ടെ ഈ ഒരു അഭിമുഖം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം.
2: പ്രകൃതി സംരക്ഷണത്തിന്റെ നാടൻ മാതൃക കാവുകളും സർപ്പക്കാവുകളും കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പ് വിഭാഗം മേധാവി ഡോക്ടർ മനോജ് കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ അഭിമുഖം കെ.ഒ. ശശിധരൻ. ഇന്നത്തെ സയൻസ് കഫേ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം ഉഷ വിനീത്.
3: ആകാശവാണി കണ്ണൂർ. കാവ്യകേളി പങ്കെടുക്കുന്നവർ: MV നാണി ടീച്ചർ, ആതിരാ മോഹൻ, ശിവപ്രിയ ബി ബാബു, ഇന്ദുലേഖ കെ.സി, അഭിനീത് കെ.എം, കൂടെ ജീജ ശ്രീജിത്ത്. ഇന്ന് ആദ്യം കവിത ചൊല്ലുന്നത് ടീച്ചറാണ്. സ്നേഹത്തിന് കൊടുക്കേണ്ട മോഹവില ഒരുപാട് വലുതാണെന്ന തിരിച്ചറിവിൽ ഏകാന്തതയിൽ അഭയം തേടുന്ന കവി, അതേസമയം മറ്റൊരു മൺചിരാതിന് കൈമാറാതെ തന്റെ ആർദ്രാനുഭൂതികൾ മറ്റുകയാണെന്നും പരിതപിക്കുന്നു.

അക്ഷരം വരുന്നത് പാ ആണ്. ഒ എൻ വി കുറുപ്പിന്റെ നാലുമണിപ്പൂക്കൾ എന്ന കവിത. മുറ്റത്ത് വിവിധ വർണ്ണങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന പലതരം പൂക്കളുടെ മനോഹാരിതയിൽ സ്വയം മറന്നു നിൽക്കുമ്പോൾ നാലുമണിയാകുമ്പോൾ വിരിയ

0: കീടപ്പറയ്ക്കുള്ളിലെ വിളക്കപ്പോൾ മുത്തശ്ശി കൊളുത്തിടും.
1: ഈയാണ് അക്ഷരം ഒ എൻ വി കുറുപ്പിന്റെ എന്റെ മണ്ണിൽ എന്ന കവിതയിലെ ഭാഗം. നമ്മുടെ നാട്ടിൽ അരക്ഷിതാവസ്ഥയിലും ഭീതിയിലും ജീവിക്കുന്ന ജനതയുടെ ആശങ്കകളും വിഹ്വലതകളുമാണ് ഒ എൻ വി ഈ കവിതയിലൂടെ പങ്കുവയ്ക്കുന്നത്. ചൊല്ലുന്നത് അഭിനീത്.

ആരുടെ ദൈന്യം ഞണ്ടുകളുടെ കാലി ആരുടെ ചതിയന്ത്രം ചന്ദനമരത്തിലുമാരുടെ വിഷപ്പത്തി പൊന്ത

ച ആണ് അക്ഷരം. വൈലോപ്പിള്ളിയുടെ പന്തങ്ങൾ എന്ന കവിതയിലെ ഭാഗം. മലയാള കവിതകളെ അതിഭാവുകത്വത്തിൽ നിന്ന് ആധുനികതയിലേക്ക് കൈപിടിച്ചുയർത്തിയ കവിയാണ് വൈലോപ്പിള്ളി. യുക്തിചിന്തയും നവലോകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമെല്ലാം നിറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കവിതാ സമാഹാരമായ ശ്രീരേഖ. അതിലൊരു കവിതയാണ് പന്തങ്ങൾ. അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് പുതിയൊരു ലോകം സൃഷ്ടിക്കാനുള്ള ആഹ്വാനമാണ് ഈ കവിതയിലുള്ളത്.

0: കളുരസിടു മക്കാലം വന്നു പിറന്നിതു ചെന്നിണമോലും വാളുകണക്കൊരു തീനാളം.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം പ ആണ്. ചങ്ങമ്പുഴയുടെ മധുരോത്സവം എന്ന കവിതയിലെ വരികൾ. കവിത്രയത്തിന് ശേഷം മലയാളികളുടെ കാവ്യാഭിരുചി മാറ്റിക്കുറിച്ച കവിയാണ് ചങ്ങമ്പുഴ. ജീവിതത്തെക്കുറിച്ച് ഉന്നതമായ ഒരു കാഴ്ചപ്പാടാണ് മധുരോത്സവം എന്ന കവിതയിൽ അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്.

അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം ക ആണ്. പൂന്താനത്തിന്റെ ജ്ഞാനപാനയിലെ വരികളാണ് ചൊല്ലുന്നത്. ഐഹികങ്ങളായ ഭ്രമങ്ങളുടെ അർത്ഥശൂന്യതയും ഭഗവത് സ്മരണത്തിന്റെ പ്രാധാന്യവുമാണ് ജ്ഞാനപാനയിൽ വിഷയമാക്കിയിരിക്കുന്നത്. ചൊല്ലുന്നത് ടീച്ചറാണ്.

0: അതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ.
1: ഭ ആണ് അക്ഷരമായി വരുന്നത്. മധുസൂദനൻ നായരുടെ ഭാരതീയം എന്ന കവിതയിലെ വരികളാണ്. ദേശസ്നേഹത്തെക്കുറിച്ചുള്ള കവിതകളിൽ ഏറെ ശ്രദ്ധ നേടിയ ഒന്നാണ് മധുസൂദനൻ നായർ എഴുതിയ ഭാരതീയം. ഭാരതമെന്റെ രാജ്യം, ഏതു ഭാരതനുമെൻ സോദരർ എന്ന് ഇന്ത്യയുടെ അഖണ്ഡതയെ ഉയർത്തിപ്പിടിക്കുകയാണ് കവി കവിതയിലുടനീളം.

0: അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം ആ ആണ്. അഭൗമ സംഗീതം പൊഴിക്കുന്ന വീണ ജന്മമെടുക്കുന്നത് മരത്തിൽ നിന്നാണല്ലോ. തന്റെ കയ്യിൽ നിന്ന് പിറവിയെടുത്ത വീണയെക്കുറിച്ച് വൃക്ഷം നടത്തുന്ന ആത്മഭാഷണമാണ് വയലാറിന്റെ വൃക്ഷം എന്ന കവിത. ആഗമനോദ്ദേശം തിരിച്ചറിയുന്നതിനു മുമ്പ് തന്റെ അരികിലെത്തുന്ന സൌമ്യഭാവനെ മരം ഇഷ്ടപ്പെടുന്നുണ്ട്. ഓർക്കാപ്പുറത്താണ് പക്ഷേ അതിന്റെ കൈ വെട്ടേറ്റ് നിലംപതിക്കുന്നത്. സവിശേഷമായ അന്തരീക്ഷ സൃഷ്ടിയാണ് അനുവാചകനെ ഈ കവിതയിലേക്ക് വലിച്ചെടുപ്പിക്കുന്നത്.
1: അന്നൊരു ശരത്കാല പൗർണമിയൊഴുക്കിയ ചന്ദനപ്പുഴ നീന്തി കടന്നു നടന്നൊരാൾ സൗമ്യഭാവനായി എന്റെ അരികത്തെത്തി സ്വർഗ സൗകുമാര്യങ്ങൾ കടഞ്ഞെടുത്ത ശില്പം പോലെ ആയിരം മിഴിപ്പൂക്കൾ കൊണ്ടു ഞാൻ ആ

0: വെട്ടേറ്റു മുറിഞ്ഞതു തെറിച്ചു വീണു മണ്ണിൽ.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത് ആ ആണ്. നന്മയുടെയും അറിവിന്റെയും വിത്തുകൾ കുഞ്ഞുമനസ്സുകളിൽ പാകാനും അതിനെ വൻമരമാക്കി വളർത്താനും കെൽപ്പുള്ള അധ്യാപകർ ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. വൈലോപ്പിള്ളിയുടെ കൂ എന്ന കവിതയിലെ ഭാഗം ചൊല്ലുന്നത് ഇന്ദുലേഖ.

അക്ഷരം വരുന്നത് മാ ആണ്. ഒ എൻ വിയുടെ അശാന്തി പർവ്വത്തിലെ വരികൾ. പോയ വർഷത്തിന്റെ ബാലൻസ് ഷീറ്റിൽ നഷ്ടസ്വപ്നങ്ങളേറെ, വെട്ടിമുറിക്കപ്പെട്ട ജനപദങ്ങൾ, കൊന്നും തിന്നും മനുഷ്യത്വം വറ്റിയ ജനങ്ങൾ, അപമാനിതരായ അമ്മമാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യങ്ങൾ, ഈ അശാന്തി പർവ്വത്തിൽ ശാന്തിയുടെ സൌഗന്ധികങ്ങൾ തേടി അലയുകയാണ് കവി. കവിത ചൊല്ലുന്നത് ശിവപ്രിയ.

0: പഴുത്തൊരില ഒരു പാഴ്ത്തൂവൽ നിജകൃത്യം നിറവേറ്റിയിട്ടന്യമാവുന്നു കുഴിയുന്നു.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത് മാ ആണ്. വി മധുസൂദനൻ നായരുടെ വാക്ക് എന്ന കവിതയിലെ ഭാഗം. വ്യക്തികളോടായിരുന്നില്ല, വാക്കിനോടായിരുന്നു കവിയുടെ കടപ്പാട്. അച്ഛനും അമ്മയും വാക്കെന്ന് കേട്ട് അക്ഷരപ്പിച്ച നടന്ന കുട്ടിക്കാലം. മക്കളെ എന്ന് വിളിച്ച അൻപുപോലും വാക്ക്. കൌമാരത്തിലും യൗവനത്തിലും മധ്യവയസ്സിലും വാർദ്ധക്യത്തിലുമെല്ലാം വാക്കിന്റെ കൈപിടിച്ചു തന്നെ നടന്നു. കൂടെ നടക്കുന്ന നടത്തുന്ന വാക്കിന് കവി തിരിച്ചു നൽകുന്ന പാഥേയമാണ് കവിത. അതും വാക്കു തന്നെ. കവിത ചൊല്ലുന്നത് ടീച്ചറാണ്.

0: രാട്ടുകാറ്റുകൾ.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത് എ ആണ്. ഒരു പാട്ടെങ്കിലും മൂളാത്ത അമ്മമാരുണ്ടാകില്ല. അവർ പാടുന്നത് ഹൃദയത്തിൽ നിന്നാണ്. സ്നേഹമാണ് അതിന്റെ ഈണം, വാത്സല്യമാണ് അതിന്റെ രാഗം. കൈക്കുമ്പിളിൽ ആദ്യമായി കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നതു മുതൽ അവർ കണ്ടുതുടങ്ങുന്ന സ്വപ്നങ്ങളുടെ ചിത്രീകരണമാണ് ഓരോ താരാട്ടുപാട്ടും. കവി വള്ളത്തോൾ കുട്ടികളെ താരാട്ടുപാടി ഉറക്കാനായി അമ്മമാർക്കുവേണ്ടി എഴുതിയ ഒരു ഉറക്കപ്പാട്ടിലെ വരികൾ. ചൊല്ലുന്നത് ആതിര.

അക്ഷരം വരുന്നത് എയാണ്. കഥകളി സഭയിൽ കഥകളി വീക്ഷിക്കാനെത്തുന്ന തമ്പുരാന്റെ ഭാവഹാദികളെ അനുഭവവേദ്യമാക്കുകയാണ് ഒ.എൻ.വി. പഴയ പാട്ട് എന്ന കവിതയിലൂടെ. ഏലത്തരി കൊറിച്ചുകൊണ്ട് താളത്തിൽ കുലുങ്ങുന്ന തമ്പുരാൻ കാണികളിലെ സുന്ദരിമാരിലും നോട്ടമിടുന്നുണ്ട്. സരസമധുരമാണ് ഒ.എൻ.വി.യുടെ ശൈലി. അഭിനീതാണ് കവിത ചൊല്ലുന്നത്.

അക്ഷരം ക ആണ് ചങ്ങമ്പുഴയുടെ രമണനിലെ വരികൾ. പ്രണയത്തിലായപ്പോൾ രമണന്റെ ഒപ്പം പോകണമെന്നും അവൻ ചെയ്യുന്നത് എന്താണെങ്കിലും

അതിലൊക്കെയും സ്വന്തം വിരൽപ്പാടുകൾ പതിപ്പിക്കാൻ ചന്ദ്രിക ആഗ്രഹിക്കുന്നു. പക്ഷേ അത്ര എളുപ്പത്തിൽ വനാന്തരങ്ങളിലേക്ക് കൈപിടിച്ചു നടത്താൻ രമണനാകുന്നില്ല. മലയാളത്തിന്റെ ആർദ്രഭംഗിയുള്ള നാടൻ ശീലുകൾ തുളുമ്പുന്ന വരികൾ ചൊല്ലുന്നത് ഇന്ദുലേഖ.

അക്ഷരം ഇയാണ്. രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ വരികൾ. മലയാളത്തിലുണ്ടായ ആദ്യ വഞ്ചിപ്പാട്ടാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ദരിദ്രനായ കുചേലിന്റെയും സുഹൃത്തായ ശ്രീകൃഷ്ണന്റെയും കഥ പറയുന്ന കൃതിയിൽ ശ്രീകൃഷ്ണൻ കുചേലനോട് കാണിക്കുന്ന സ്നേഹവും സൌഹൃദവുമൊക്കെ വിവരിക്കുന്നു. പുരാണമാണെങ്കിലും മനുഷ്യന്റെ ദാരിദ്ര്യത്തെ മനസ്സിൽ തൊടുന്ന രീതിയിൽ ഈ കൃതിയിൽ വിവരിക്കുന്നു. ദ്വാരകയിലെത്തിയ കുചേലൻ ശ്രീകൃഷ്ണന്റെ കൊട്ടാരം കണ്ട് അത്ഭുത പരതന്ത്രനാകുന്ന ഭാഗം ചൊല്ലുന്നത് ശിവപ്രിയ.

പാണാക്ഷരം ഉദയവർമ്മ രാജാവിന്റെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ലീലകൾ ചൊല്ലാനുള്ള അറിവ് ഇല്ലെങ്കിലും താൻ പ്രാജ്ഞനായി ഭാവിച്ച് എഴുതുകയാണ് എന്നാണ് കവി പറയുന്നത്.

അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത് ദ ആണ്. കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകിയിലെ വരികൾ. ബുദ്ധമതത്തിലെ പല ആശയങ്ങളും ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ തുടച്ചുനീക്കാൻ പ്രയോജനപ്പെടുമെന്ന വിശ്വാസമാകണം ഈ കൃതിയിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ഇതിവൃത്തം സ്വീകരിക്കാൻ ആശാനെ പ്രേരിപ്പിച്ചത്. ജാതിശ്രേണിയിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിൽപ്പെട്ട മാതംഗിയോട് ഉന്നതകുലജാതനായ ആനന്ദഭിക്ഷു കുടിക്കാൻ വെള്ളം ചോദിക്കുന്നിടത്താണ് കവിത ആരംഭിക്കുന്നത്. ആതിരയാണ് ചൊല്ലുന്നത്.

ബന്ധനം ബന്ധനം തന്നെ പാരിൽ. സ്വാതന്ത്ര്യത്തിന്റെ മാഹാത്മ്യം ഇതിലും മനോഹരമായി വാഴ്ത്തിയ വരികൾ ഭാഷയിൽ തന്നെ അപൂർവം. പാലും പഴവും ഉൾപ്പെടുന്ന ഭോജ്യവസ്തുക്കളുടെ കേവല പ്രലോഭനത്തിനപ്പുറം അടിമത്തത്തിന്റെ കൂട് ഭേദിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തേക്ക് ചിറകടിക്കാൻ വെമ്പുന്ന കിളിയിലൂടെ വള്ളത്തോൾ വരച്ചിടുന്നത് വൃതിയേക്കാൾ ഭയാനകമായ പാരതന്ത്ര്യത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിയാനുള്ള മനുഷ്യന്റെ അദമ്യമായ വെമ്പൽ തന്നെയാണ്. വള്ളത്തോളിന്റെ കിളിക്കൊഞ്ചൽ എന്ന കവിതയിലേതാണ് വരികൾ. ചൊല്ലുന്നത് അഭിനീത്.

0: പാണ് അക്ഷരം, വള്ളത്തോളിന്റെ പോരാ പോരാ നാളിൽ നാളിൽ എന്ന കവിതയിലെ വരികളാണ്. മലയാളത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വവും ദേശസ്നേഹവും മുറ്റുന്ന വരികളിലൂടെ അക്ഷരസമരത്തിന്റെ കവിയായി വള്ളത്തോൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി നേരിട്ട് ബന്ധം പുലർത്തിയ വള്ളത്തോൾ ഗാന്ധിജിയുടെ അനുയായിയായി. സ്വാതന്ത്ര്യസമരത്തിൽ സ്വയം സമർപ്പിച്ച കവി വെയിൽസ് രാജകുമാരൻ നൽകിയ പട്ടും വളയും നിരസിച്ചു. ദേശീയ പതാകയുടെ ജീവൻ തുടിക്കുന്നതാണ് ഈ കവിത. ഭാരത പതാകയെന്താൻ കൈതുടച്ചൊരുങ്ങാൻ കവി ആഹ്വാനം ചെയ്യുന്നു. ചൊല്ലുന്നത് ഇന്ദുലേഖ.
1: പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരമുയരട്ടെ ഭാര

അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത് എ ആണ്. അമ്മയോടുള്ള സ്നേഹത്തിന്റെ ആഴത്തെപ്പറ്റിയുള്ള ഒരു കവിത. നഷ്ടപ്പെട്ട അമ്മ ഇന്ന് പല മക്കളുടെയും കണ്ണീരല്ല. എന്നാൽ ചിലർക്കാവട്ടെ എന്നും അമ്മയുടെ വേർപാട് കണ്ണീരിന്റെ തോരാമഴ തന്നെയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ അമ്മ വീട് എന്ന കവിതയിലെ എട്ട് വരികൾ ചൊല്ലുന്നത് ശിവപ്രിയ.

0: കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ എം ബി നാണേ ടീച്ചർ, ആതിര മോഹൻ, ഇന്ദുലേഖ കെ സി, ശിവപ്രിയ ബി ബാബു, അഭിനീത് കെ എം, കൂടെ ജീജ ശ്രീജിത്ത്.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം മുഖമുദ്ര, പാടിയത് യേശുദാസ്. ഗാനരചന വൻ വി കുറുപ്പ്, സംഗീതം മോഹൻ സിത്താര.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. ആഗോള വളർച്ചയ്ക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നിർണായകമായ സംഭാവന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഊർജ്ജം, കണക്ടിവിറ്റി, അർദ്ധചാലകം തുടങ്ങിയ മേഖലകളിൽ രാജ്യം അതിവേഗം മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ അദ്ദേഹം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിരവധി കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. മന്ത്രിമാരായ KP അനിൽകുമാർ, T സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് സന്ദർശനം നടത്തി. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂം തുറന്നു. 04936287750 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കള്ളാടിയിലുണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി T സിദ്ദിഖ് പറഞ്ഞു. മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ളവയ്ക്ക് അവധി ബാധകമാണ്. തലസ്ഥാന ജില്ലയിൽ 2 മെഡിക്കൽ കോളേജിന് എത്രയും വേഗം അനുമതി ലഭ്യമാക്കണമെന്നും ഈ അധ്യയന വർഷം പ്രവേശനം നടത്താനുള്ള ഇടപെടലുണ്ടാകണമെന്നും

0: കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയുമായി നടന്ന ഓൺലൈൻ യോഗത്തിലാണ് മന്ത്രി ആവശ്യമുന്നയിച്ചത്. കേരളത്തിന്റെ ആവശ്യം ഗൌരവത്തോടെ കാണുന്നുവെന്നും രാജ്യത്തുടനീളം 10,000 മെഡിക്കൽ സീറ്റുകൾ സജ്ജമാക്കാൻ 15,000 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപ്പാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ഇന്ത്യയിലേക്ക് 60 കിലോമീറ്ററോളം ദൂരം ചൈനീസ് സൈന്യം കടന്നിട്ടുണ്ടെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോകൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്നുള്ളതല്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ഫ്രണ്ട് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. 2008 അഹമ്മദാബാദ് തുടർ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക കോടതി വിധി ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. 38 പ്രതികൾക്ക് വധശിക്ഷയും 11 പേർക്ക് ജീവപര്യന്തവും ശിക്ഷ നൽകിക്കൊണ്ടുള്ള 2022 വിധിയാണ് ഹൈക്കോടതി ശരിവച്ചത്. വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീലുകൾ ഡിവിഷൻ ബെഞ്ച് തള്ളി. 2008 ജൂലൈ 26 അഹമ്മദാബാദിൽ 70 മിനിറ്റിനിടെ ഉണ്ടായ 21 തുടർ സ്ഫോടനങ്ങളിൽ 56 പേർ കൊല്ലപ്പെടുകയും 200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, കളക്ടറേറ്റ്, അക്ഷര ലൈബ്രറിയുമായി ചേർന്ന് ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്കായി നാളെ ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് PR ചേംബറിലാണ് മത്സരം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499425515. തലശ്ശേരി താലൂക്കിലെ തൃപ്പങ്ങോട്ടൂർ വില്ലേജിൽപ്പെട്ട പൊയിലൂർ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഈ മാസം 22 വൈകുന്നേരം 5 മുൻപായി തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ലഭിക്കണം. വെബ്സൈറ്റ് www.malabardevasvam.kerala.gov.in. കണ്ണൂർ ഗവൺമെന്റ് ITIയും IMC സംയുക്തമായി നടത്തുന്ന ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓട്ടോ കാർഡ്, 3DS Max, ബിയറെ, സ്കെച്ചപ്പ്, ല്യൂമോൺ, റെവിറ്റ്, ഫോട്ടോഷോപ്പ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിലും 3D പ്രിന്റിംഗിലും വിദഗ്ധ പരിശീലനം നൽകും. യോഗ്യത SSLC, +2, ഡിഗ്രി, ഡിപ്ലോമ, ITI. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 31 12 57 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പഠന വകുപ്പിലെ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലായി ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11:30 വകുപ്പ് മേധാവിക്ക് മുൻപാകെ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 97 44 05 09 79 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ബ്രാഞ്ചുകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 13 രാവിലെ 11 നടക്കും. കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ മലയാളം ഹൈസ്കൂൾ ടീച്ചർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിലുൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖ പരീക്ഷ ഈ മാസം 10, 29, 30, 31 തീയതികളിൽ PSC കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ യോഗ ട്രെയിനറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലുള്ള ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നടക്കും. ഫോൺ നമ്പർ 04-672-20-79. ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 10 രാവിലെ 10 NHM ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 04-672-20-9466. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 ഇടക്കേപ്പുറം പകൽ വീട്ടിൽ വൃദ്ധജനങ്ങളെ പരിപാലിക്കാൻ കെയർ ടേക്കറെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ള യുവതികൾ 16 രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04-972-86-02-34 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി നിലവിൽ വന്ന വാർഡ് 17 ആശാ വർക്കർ തസ്തികയിലേക്ക് വാർഡിലെ സ്ഥിരം താമസക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ വിവാഹിതരും 25-45 ഇടയിൽ പ്രായമുള്ള 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ത്രീകളായിരിക്കണം. നാളെ രാവിലെ 10:30 പഞ്ചായത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 04-972-77-6485. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ സമാചാർ സന്ധ്യ, തുടർന്ന് 9 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
2: नमस्कार, आकाशवाणी से समाचार संध्या के साथ मैं जागृति शर्मा. प्रधानमंत्री नरेंद्र मोदी ने इंडोनेशिया के संसद को संबोधित किया. कहा, भारत खुले हिंद प्रशांत क्षेत्र का समर्थक, विस्तारवाद नहीं विकास मार्ग पर चलता है. सड़क परिवहन और राजमार्ग मंत्री नितिन गडकरी ने एथेनॉल मिश्रण कार्यक्रम को वैज्ञानिक रूप से प्रमाणित पहल बताया. कहा, इससे आर्थिक और पर्यावरणीय लाभ. गृहमंत्री अमित शाह ने दिल्ली में 70 लाख पौधे लगाने के अभियान का शुभारंभ किया. कहा, 6000 हेक्टेयर से अधिक हरित रिज क्षेत्र को वन क्षेत्र में विकसित किया जाएगा. केरलम में वायनाड सुरंग निर्माण स्थल पर भूस्खलन से 3 लोगों की मौत और 6 लोग लापता. वायनाड और कोझिकोड जिलों के लिए रेड अलर्ट जारी. मौसम विभाग का अगले 4 दिन में उत्तर और दक्षिण भारत के कई हिस्सों में तेज वर्षा का अनुमान. और नॉटिंघम में 5 मैचों की T20 अंतर्राष्ट्रीय क्रिकेट श्रृंखला के 3रे मैच में आज भारत का मुकाबला मेजबान इंग्लैंड से. और अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी ने आज भारत इंडोनेशिया रणनीतिक साझेदारी को और मजबूत करने का आह्वान किया. उन्होंने कहा कि इससे दोनों देशों की समृद्धि बढ़ेगी और क्षेत्रीय तथा वैश्विक शांति भी बनी रहेगी. प्रधानमंत्री ने कहा कि भारत खुले हिंद प्रशांत क्षेत्र का समर्थन करता है और विस्तारवाद नहीं विकास मार्ग पर चलता है.
3: भारत विस्तारवाद नहीं विकासवाद की नीति पर चलता है और इसलिए हम भारत में कहते हैं सबका साथ सबका विकास. आज मैं यही मंत्र यही भावना लेकर इंडोनेशिया के आप सभी सांसद सदस्यों के बीच आया हूं. भारत और इंडोनेशिया के बीच समुद्र ताजा भविष्य का केंद्र है.

0: വിദ്യാഭ്യാസ രംഗം.
1: എല്ലാവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. 10-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1-ാം യൂണിറ്റായ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നതിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നു തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി.
2: നിങ്ങൾക്ക് വേനൽക്കാലമാണോ മഴക്കാലമാണോ ഏറ്റവും ഇഷ്ടം? ആ, അവധി കിട്ടിയാ നല്ലതാല്ലേ മഴക്കാലത്ത്. അതുകൊണ്ടാണ് മഴക്കാലം ഇഷ്ടം എന്ന് പറയണേ. അപ്പൊ ഇത്തരം കാലങ്ങള്, അതായത് അന്തരീക്ഷ സ്ഥിതിയാണെങ്കിലും കാലാവസ്ഥയാണെങ്കിലും, നമ്മുടെ ഭൂമുഖത്ത് സസ്യജന്തുജാലങ്ങളിലും അതുപോലെ തന്നെ നമ്മളിലും മനുഷ്യരിലും പലതരത്തിലുള്ള വൈവിധ്യം തീർക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം ആ പ്രദേശത്തെ കാലാവസ്ഥയാണ്. ഭൂമിയിലെല്ലാ പ്രദേശത്തും ഒരേപോലെയാണോ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? ഇന്ന് നമുക്ക് അന്തരീക്ഷ താപനിലയെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ച നടത്തിയാലോ? ദിവസം മുഴുവൻ ഒരേ അളവിലാണോ നമുക്ക് സൗരോർജ്ജം ലഭിക്കുന്നത്? രാവിലെ വരുമ്പോൾ ഉണ്ടാകുന്ന ചൂടാണോ, നിങ്ങൾ സ്കൂൾ വിട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ദിവസം മുഴുവനും ഒരേ അളവിലല്ല നമുക്ക് സൗരോർജ്ജം ലഭിക്കുന്നത് എന്ന് അറിയാം. സൂര്യോദയ സമയത്തെ താപനിലയും ഉച്ച സമയത്ത് ലഭിക്കുന്ന താപനിലയും ഒരുപോലെയാണോ? നമുക്ക് നോക്കിയാലോ. ഒരു പ്രദേശത്തെ അക്ഷാംശം, സൗരോർജ്ജ ലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില ഉച്ചയ്ക്ക് 2 മണിക്കാണ് അനുഭവപ്പെടുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പറയും 12 മണിക്കാണ് സൂര്യൻ ഉച്ച സ്ഥായിലെത്തുന്നത്, അതുകൊണ്ട് ചൂട് കൂടുതൽ 12 മണിക്കാവും എന്നൊക്കെയാവും നമ്മൾ വിചാരിക്കുക. നമ്മൾ കാലാവസ്ഥയൊക്കെ ഓരോ പ്രദേശത്തിന്റെ പറയുമ്പോൾ കൂടിയ താപനില, കുറഞ്ഞ താപനില എന്ന് നിങ്ങൾ കാണാറില്ലേ ന്യൂസിലൊക്കെ? ഈ കൂടിയ താപനില അളക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. എന്തായിരിക്കും അതിന് കാരണം? അന്തരീക്ഷം ചൂടാകുന്നതിന് ഭൗമോപരിതലം ചൂടാകാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണം. സൗരവികിരണത്താൽ താപം ഉയർന്ന് ഉച്ചയോടെയാണ് അത് പാരമ്യത്തിൽ എത്തുന്നത്. അതുകൊണ്ടാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്നത്. ഭൗമവികിരണം അതിന്റെ പാരമ്യത്തിൽ എത്തുമ്പോഴാണ് ഭൂമി

യും അന്തരീക്ഷവും തണുക്കുന്നത്. അപ്പോൾ എപ്പോഴായിരിക്കും ഒരു ദിവസത്തെ കുറഞ്ഞ താപനില കണക്കാക്കുക? അതെ, സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള സമയത്താണ് കുറഞ്ഞ താപനില കണക്കാക്കുന്നത്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണ് ദൈനീക താപാന്തരം? എന്താണ് ദൈനീക ശരാശരി ഊഷ്മാവ്? ഇവിടെ അത് കണക്കാക്കുന്ന രീതിയും നിങ്ങൾക്ക് വിലയിരുത്തലിന് ചോദിക്കാവുന്നതാണ്. ഒരു ദിവസം ഒരു പ്രദേശത്ത് കൂടിയ താപനില നമ്മൾ അളക്കുന്നുണ്ട്, കുറഞ്ഞ താപനിലയും അറിയും നമുക്ക്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനീക താപാന്തരം. അപ്പൊ എങ്ങനെയായിരിക്കും ദൈനീക താപാന്തരം കണ്ടെത്താൻ സാധിക്കുക? ഒന്ന് പറയാൻ സാധിക്കുമോ? ആ അതെ, കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനില കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ ദിവസത്തെ ദൈനീക താപാന്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കണക്ക് പറയാം, നിങ്ങൾക്കൊന്ന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമോ? ഒരു ദിവസത്തെ ഒരു പ്രദേശത്തെ കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് കരുതുക, കുറഞ്ഞ താപനില 25 ഡിഗ്രിയും. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ദൈനീക താപാന്തരം കണ്ടെത്താൻ സാധിക്കുക? 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 25 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കണു. അപ്പൊ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 15 ഡിഗ്രി സെൽഷ്യസ്. ഇതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് ദൈനീക ശരാശരി താപനില. ഒരു ദിവസത്തെ ശരാശരി താപനില കാണാന് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിൽ കൂട്ടി അതിനെ രണ്ടു കൊണ്ട് ഹരിക്കുക, അല്ലെ, അതിന്റെ ആവറേജ് കാണാ. 40 ഡിഗ്രിയിലാണ് കൂടിയ താപനില, 25 ഡിഗ്രിയാണ് കുറഞ്ഞ താപനില. അപ്പോ ആ ദിവസത്തെ ദൈനീക ശരാശരി താപനില എങ്ങനെ കാണാൻ സാധിക്കുക നമുക്ക്? 40 ഡിഗ്രി + 25 ഡിഗ്രി = 65 ഡിഗ്രി കിട്ടുന്നു. അതിനെ രണ്ടു കൊണ്ട് ഹരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ശരാശരി. അപ്പൊ എത്രയാണ് ദൈനീക ശരാശരി താപനില? 32.5 ഡിഗ്രി സെൽഷ്യസ്. ഇതേപോലെയുള്ള കൂടുതൽ ഉദാഹരണം നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇനി നമുക്ക് ഈ ഭൂപടം ഒന്ന് നോക്കാം. ആഗോള താപ വിതരണമാണ് ഭൂപടത്തിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് എന്താണ് സമതാപരേഖകൾ എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് വരകൾ കാണുന്നുണ്ടോ? ആ വരകളുടെ പ്രത്യേകത എന്താണ്? ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് സമതാപരേഖകൾ. ഈ സമതാപരേഖകള് എല്ലായിടത്തും ഒരുപോലെയാണോ? ചില സ്ഥലങ്ങളിൽ എന്ത് കാണുന്നുണ്ട്? അതിനൊരു വളവ് കാണുന്നുണ്ട്, അല്ലെ. എന്താണ് അതിന് കാരണം എന്ന് നമുക്ക് നോക്കാം. വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങളിൽ സമതാപരേഖകൾ പ്രകടമായി വളയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരേ അക്ഷാംശത്തിലാണെങ്കിലും കരയും കടലും വ്യത്യസ്തമായി ചൂടാകുന്നത് കൊണ്ടാണ് ഈ സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. നമുക്കറിയാം, കര വേഗത്തിൽ ചൂടാകും, വേഗത്തിൽ തണുക്കും. കടലോ മൂപ്പര് സാവധാനേ ചൂടാവുള്ളൂ, സാവധാനേ തണുക്കുള്ളൂ. അപ്പോ ഈ ചൂടാകുന്നതിലുള്ള വ്യത്യാസം കൊണ്ടാണ് സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. ഇനി നിങ്ങൾ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും ഒന്ന് നോക്കൂ. അവിടെ എന്താ, ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിലെ ഈ സമതാപരേഖകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവ ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമായിട്ടാണ് പോകുന്നത്. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് കൂടുതൽ നീല നിറത്തിൽ കാണുന്നത്? എന്താണ്? സമുദ്രങ്ങളാണ്. അപ്പൊ സമുദ്രങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവിടെയും കരയും കടലും ചൂടാകുന്നതിനുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമായി കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ആഗോള താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആ ചിത്രം ഒന്ന് നോക്കൂ. അക്ഷാംശീയ സ്ഥാനം കാണിച്ചിട്ടുണ്ട് അവിടെ, അല്ലെ. ഒന്നാമത്തെ ഘടകമാണ് അക്ഷാംശീയ സ്ഥാനം. ഈ താപീയ മേഖലകള് ഡയഗ്രം നോക്കി കണ്ടെത്തി പട്ടികപ്പെടുത്തിയാലോ? സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്കൊന്ന് നോക്കൂ. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലോട്ടടുക്കും തോറും താപനിലയിലെ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത് ഡയഗ്രം നോക്കിയിട്ടൊന്ന് പറയാൻ സാധിക്കുമോ? അതെ, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് കൊണ്ട് താപനില വളരെ കൂടുതലായിരിക്കും.
ഭൂമിക്ക് നമുക്കറിയാം ഗോളാകൃതിയാണ്. മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലൊക്കെ അടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതായത് ചെരിഞ്ഞിട്ടാണ് അവ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ താപനില കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത താപീയ മേഖലകൾ രൂപം കൊള്ളുന്നതും. ഇവിടെ നമുക്ക് മാർബിൾ സോഫ്റ്റ്വെയർ, ഗൂഗിൾ എർത്ത് തുടങ്ങിയവയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അധിക വിവരങ്ങൾ, താപീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്താനൊക്കെയുള്ള തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ട്ടോ. ഓക്കെ, താപനിലയെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അതും നമുക്കറിയാം. ഒരു ചിത്രം നോക്കൂ, അതില് ഉയരം കൂടുന്തോറും എന്താണ് അന്തരീക്ഷ താപനിലയിലുള്ള വ്യത്യാസം ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതില് അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉയരം കൂടുന്തോറും ഓരോ കിലോമീറ്ററിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതില് അന്തരീക്ഷ താപനില കുറയുന്നു. അപ്പൊ ഈ പ്രതിഭാസത്തിന് ഒരു പേരുണ്ട്, ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. പൊതുവെ അവിടെ കുറഞ്ഞ താപനിലയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത താപനിലയെ സ്വാധീനിക്കുന്ന ഘടകമാണ് കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത്. സമുദ്രത്തെ അപേക്ഷിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, കര വേഗം ചൂടാകും, വേഗം തണുക്കും. അതുകൊണ്ട് തന്നെ കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും. വേറൊരു ഘടകമാണ് സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഉയരമല്ല ട്ടോ, അകലം. ഇവിടെ നോക്കൂ, ഭൂപടത്തില് A, B എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്രതീരപ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കും. നമ്മൾ അതിനെ കടൽക്കാറ്റ്, കടലിൽ നിന്നും വീശുന്ന കാറ്റിനെ കടൽക്കാറ്റ് എന്നും കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റിനെ കരക്കാറ്റ് എന്നും പറയും. എന്നാൽ സമുദ്രത്തിൽ നിന്നും അകലും തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ താപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഭൂപടത്തിൽ സമുദ്ര സാമീപ്യമുള്ള എയിൽ ദൈനീക താപാന്തരം കുറവും ബിയിൽ കൂടുതലുമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൽ എന്തുകൊണ്ടാണ് മിതമായ താപനില അനുഭവപ്പെടുന്നത്? കേരളം അറബിക്കടലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കടൽക്കാറ്റും രാത്രി സമയത്ത് കരക്കാറ്റും വീശുന്നതുകൊണ്ട് തീരപ്രദേശങ്ങളിൽ അധികവും ചൂടാകാതെയും തണുത്തു പോകാതെയും നിലനിർത്താനാകുന്നുണ്ട്. അടുത്തത് പറയുന്നതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. നമുക്കറിയാം, ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ സമുദ്രജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി രേഖപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്യാം. അതിൽ ഉഷ്ണജല പ്രവാഹങ്ങളുണ്ട്, ശീതജല പ്രവാഹങ്ങളിലുണ്ട്. അത് കടന്നു പോകുന്ന തീരപ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോ ഈ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും അന്തരീക്ഷ താപനിലയെ യഥാക്രമം, ഉഷ്ണജല പ്രവാഹങ്ങളാണെങ്കിൽ കൂട്ടും, ശീതജല പ്രവാഹങ്ങളാണെങ്കിൽ കുറയ്ക്കുകയും ചെയ്യും. ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, അതൊരു ഉഷ്ണജല പ്രവാഹമാണ്. യൂറോപ്പിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൂടെയാണ് അത് പോകുന്നത്. യൂറോപ്പിലെ കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പക്ഷെ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങളിലെ ലാബ്രഡോർ ശീതജല പ്രവാഹം. അതിന്റെ സ്വാധീനം കൊണ്ട് കാനഡ മാസങ്ങളോളം കൊടും തണുപ്പിൽ അമരുന്ന സ്ഥിതിയുണ്ട്. അപ്പോ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും ഏത് തീരത്തിലൂടെയാണോ പോകുന്നത് അവിടെ അന്തരീക്ഷ താപനില യഥാക്രമം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട്.
ഇനി നമ്മുടെ ഭൂപ്രകൃതി എങ്ങനെയാണ് അന്തരീക്ഷ താപനം

0: നിലയെ സ്വാധീനിക്കുന്നത്. അവിടെയും നമുക്ക് ചിത്രം നിരീക്ഷിക്കാനുണ്ട്. എ ബി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. പർവ്വത ചെരിവുകളിലെ എവിടെയായിരിക്കും സൂര്യപ്രകാശം കൂടുതലായി ലഭിക്കുക എന്ന ചോദ്യമാണ്. ഏതാണ് സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവ് എന്നുള്ളതൊന്ന് നോക്കൂ. അതെ, ബി ആണ്. അപ്പോ താരതമ്യേന താപനില കൂടുന്നത് എവിടെയായിരിക്കും? സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവുകൾ. വിപരീത ചെരിവുകളിലാണെങ്കിലോ താപനില കുറവായിരിക്കും. അപ്പൊ ഭൂപ്രകൃതിക്കനുസരിച്ചും ഭൂമിയിൽ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പോ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഏതൊക്കെ ഘടകങ്ങളാണ് ഇതുവരെ പറഞ്ഞത് ഒന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. അതെ, അശാംശീയ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത്, സമുദ്രത്തിൽ നിന്നുള്ള അകലം, സമുദ്രജല പ്രവാഹങ്ങൾ, ഭൂപ്രകൃതി. അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഭൗമോപരിതല താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഭൂമിയിലെ വിവിധ പ്രദേശങ്ങളിലെ താപനില വ്യത്യാസങ്ങൾക്ക് എങ്ങനെ കാരണമാകുന്നു എന്ന് വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ.
1: 10-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന 1-ാം യൂണിറ്റിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്തത് തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, 1961 മലയാള സിനിമാ ഗാനങ്ങളുടെ വിശേഷങ്ങളുമായി ഈ പരമ്പര മുന്നോട്ടു പോവുകയാണ്. ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ രണ്ടാം ഡബ്ബിംഗ് ചിത്രമായ സീതാരാമ കല്യാണത്തിലെ ഗാനങ്ങളിലൂടെയാണ്.

ചിത്രത്തിന്റെ കഥാഗതിയിൽ സന്നിവേശിപ്പിക്കപ്പെട്ട ഗാനങ്ങളുടെ സവിശേഷതകൾ വിലയിരുത്തി കടന്നുപോവുകയായിരുന്നു കഴിഞ്ഞ അധ്യായങ്ങളിൽ നാം. പരമശിവന്റെ പരമഭക്തനായ ലങ്കാധിപതി രാവണൻ തപസ്സു ചെയ്ത് തന്റെ ഇഷ്ടമൂർത്തിയെ പ്രസാദിപ്പിച്ച് ഇഷ്ടവരങ്ങൾ നേടിയെടുക്കുന്നു. തന്നെ വധിക്കാൻ ആരുമില്ലെന്ന ഗർവുമായി മുനി ദേവാദിവൃന്ദങ്ങളെ കൊന്നും ഉപദ്രവിച്ചും തിമിർക്കുന്ന രാവണന്റെ മറ്റൊരു മുഖവും ചിത്രത്തിന്റെ ആദ്യപാതിയിൽ കാണാനാകുന്നുണ്ട്. ജനക്ഷേമ തൽപരനായ ചക്രവർത്തിയായും സ്നേഹവായ്പകളുള്ള ഭർത്താവായും സംഗീതാദി കലകളിൽ പ്രാവീണ്യമുള്ള കലാകാരനായും മറ്റും രാവണനെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാനാകും. ചിത്രത്തിലെ ശേഷിക്കുന്ന കഥാഭാഗങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയും ഇനി നമുക്ക് കടന്നുപോകാം. സിനിമയുടെ മലയാളം പ്രിന്റ് ലഭ്യമല്ലാത്തതിനാൽ മൂല തെലുങ്ക് സിനിമയുടെ ശബ്ദപഥത്തെയാണ് നാം ഇവിടെ ആശ്രയിക്കുന്നത്. മലയാളം പതിപ്പിലെ ഏതാനും ഗാനങ്ങൾ മാത്രമാണ്

0: മഹേശ്വര വരപ്രസാദം നേടിയ രാവണൻ ത്രിലോകങ്ങളിൽ സുന്ദരമായതെല്ലാം ലങ്കയ്ക്ക് ചേരേണ്ടതാണെന്ന വിശ്വാസത്തോടെ ധാർഷ്ട്യത്തോടെ പെരുമാറുന്നു. പത്മാക്ഷ രാജാവിന്റെ മകൾ മാതുലുങ്കിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് രാവണൻ നാരദനിൽ നിന്ന് ഗ്രഹിക്കുന്നു.
1: അന്തമൈന ആടപ്പില്ല അളവോക്കക നവ്വി കടകണ്ട ചൂസ്തി വിശ്വജഗത്തെ ഗടഗടലാടിപ്പോതാ രാവണ.
0: നാരദന്റെ മാതുലുങ്കി വർണ്ണന ഇങ്ങനെ.

0: అంత സൗന്ദര്യവന്തുരാളാ ആ ഇന്തി.
1: പത്മാക്ഷിനെ വധിച്ച് മാതുലുങ്കിയെ അപഹരിക്കാൻ ശ്രമിക്കുന്ന രാവണനെ കബളിപ്പിച്ച് മായയായി മറിയുന്ന മാതുലുങ്കി ഹിമാലയത്തിൽ വേദവതി എന്ന പേരിൽ തപസ്സനുഷ്ഠിക്കുന്നു. അവിടെയും രാവണനെത്തി അപഹരണശ്രമം തുടരുന്നു. അതിനകം തപോബലം ആർജിച്ചു കഴിഞ്ഞിരുന്ന വേദവതി രാവണനെ ശപിച്ച് സ്വയം എരിഞ്ഞു ചാമ്പലാകുന്നു. ദേവസഭയിലെ നർത്തകി രംഭയിലായി പിന്നീട് രാവണന്റെ കണ്ണുകൾ. ഏകാന്തതയിൽ സ്വയം മതിമറന്ന് നൃത്തമാടുന്ന രംഭ, രംഭയെ സ്വന്തമാക്കാൻ തുനിയുന്ന രാവണൻ. ഈ സന്ദർഭം ഗാനവും നൃത്തവും നാടകീയ സംഭാഷണങ്ങളും നിറഞ്ഞ സംഗീത നാടക സ്വഭാവമുള്ള രംഗമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. രാവണനായി N.T. രാമറാവു, രംഭയായി നർത്തകിയും അഭിനേത്രിയുമായ കുശലകുമാരി. പാട്ടിൽ പി. ലീല, ഘണ്ടശാല.

മിഥിലാപതിയായ ജനകൻ യാഗം നടത്താൻ നിലമുഴുതപ്പോൾ ലഭിച്ച പെൺകുഞ്ഞ് രാജകൊട്ടാരത്തിൽ സീത എന്ന പേരിൽ വളരുകയാണ്. കൊച്ചു സീതയുടെ വളർച്ചയുടെ പടവുകൾ ഓരോന്നും ഒരു ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ ദൃശ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഗായിക പി ലീല.

ഇത് മറഞ്ഞു നിന്ന് കേൾക്കുന്ന രാവണ സഹോദരി ശൂർപ്പണഖയിൽ ശ്രീരാമനോടുള്ള അഭിനിവേശം നിറയുന്നു. ലങ്കാപുരിയിൽ മണ്ഡോദരിയും ശൂർപ്പണഖയും മാറി മാറി പാടുന്ന പാർവതി സ്തുതിഗാനം. ഗാനമാലപിക്കുന്ന ശൂർപ്പണഖയിൽ ഭക്തിയല്ല, മറിച്ച് ശ്രീരാമനോടുള്ള അനുരാഗമാണ് പ്രതിഫലിച്ചു കാണുന്നത്. ഗായിക പി. സുശീല.

ശ്രീരാമചന്ദ്രനോടുള്ള തന്റെ തീക്ഷ്ണമായ അഭിനിവേശം മറച്ചുവെക്കാൻ ശൂർപ്പണഖിക്കാവുന്നില്ല. മായാശക്തിയാൽ സീതയുടെ രൂപത്തിലെത്തി ശ്രീരാമനെ ആകർഷിക്കാനൊരുങ്ങുകയാണ് ശൂർപ്പണഖ. അതേസമയം മായാശക്തി കൊണ്ടുതന്നെ ശ്രീരാമവേഷമണിഞ്ഞ് അവിടെ എത്തുകയാണ് രാവണൻ. പ്രച്ഛന്ന വേഷധാരികളായെത്തുന്ന രാവണനും ശൂർപ്പണഖയും പരസ്പരം തിരിച്ചറിയാതെ പാടുന്ന യുഗ്മഗാനം. ഗായകർ ഘണ്ടശാല, പി ലീല.

സീതാ സ്വയംവരത്തിനു ശേഷം പിന്നെ സീതാരാമ കല്യാണമായി. കല്യാണത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചും വധൂവരന്മാരുടെ ചമയാലങ്കാരങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന ഒരു സംഘഗാനം ചിത്രാന്ത്യത്തിലുണ്ട്. മുഖ്യഗായിക പി. സുശീല.

0: ആദ്യകാല ഇന്ത്യൻ ചലച്ചിത്രങ്ങളുടെ പ്രധാന പ്രചോദന സ്രോതസ്സായിരുന്ന സംഗീത നൃത്ത നാടക സംസ്കാരം 60കളിൽ പോലും പുരാണ ചിത്രങ്ങളുടെ രൂപഘടനയെ സ്വാധീനിച്ചിരുന്നതിന്റെ ദൃഷ്ടാന്തമായി സീതാരാമ കല്യാണത്തെ കണക്കാക്കാം. ശാസ്ത്രീയ സംഗീതാടിസ്ഥാനമുള്ള ഗാനശകലങ്ങളിലൂടെയും സമ്പൂർണ ഗാനങ്ങളിലൂടെയും കഥയെ മുന്നോട്ടു കൊണ്ടുപോകുന്ന ആഖ്യാന ശൈലിയാണ് ഈ ചിത്രത്തിന്റേത്.
1: ഈ ധർമ്മ പല്ലാലത്തുനിന്നാശ്രതിവംശാനിക്ക് ശത്രു പരശുരാമനിക്കനുസരി ഗർവം മേം സഹിതം രാമനാമാന്നി വിസർജിച്ച് അഞ്ജലി ഘടിച്ചു ലേദാ ധനസ്സു ധരിച്ചു
2: శ్రీరామ రామ త్రిలోకాభిరామ గుణాతీత నీవే గదా పద్మపత్రాక్ష దుష్ట సంహార

ചിത്രത്തിന്റെ സംഗീത സംവിധായകനായ ഗാലി പെഞ്ചല നരസിംഹറാവു സംഗീത നാടകങ്ങളിൽ ഹാർമോണിസ്റ്റായി പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്തുമായാണ് സിനിമാ രംഗത്തെത്തുന്നത്. സീതാകല്യാണം എന്ന ചിത്രത്തിൽ നിന്ന് തുടങ്ങി സീതാരാമകല്യാണം എന്ന ചിത്രത്തിൽ അവസാനിക്കുന്ന അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതത്തിൽ സംഗീത നാടക സംഗീത പൈതൃകം വലിയൊരു സ്വാധീന ശക്തിയായിരുന്നു എന്നതാണ് വസ്തുത. ഈ വസ്തുതയെ അടിവരയിടുന്ന ചിത്രമാണ് സീതാരാമകല്യാണം എന്ന് നിസ്സംശയം പറയാനാകും.

അറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ, 670004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 10 മണി.
1: ആകാശവാണി കഥകളി പദങ്ങൾ ഹരിപ്പാട് ദാമുവും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം ഗണേശ്. മുരിങ്ങൂർ ശങ്കരൻപോറ്റി എഴുതിയ കുചേലവൃത്തമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. ദാരിദ്ര്യത്തിൽ വലയുന്ന സമയത്ത് കുചേലൻ തന്റെ സതീർത്ഥനായ കൃഷ്ണനെക്കുറിച്ച് ആലോചിക്കുകയും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. യാത്ര പോകുന്ന സമയത്ത് ഭക്തനായ കുചേലൻ ശ്രീകൃഷ്ണന്റെ ഭക്തവാത്സല്യവും ബ്രാഹ്മണപ്രിയത്വവുമെല്ലാം ഓർക്കുന്നു. കുചേലൻ കൃഷ്ണസന്നിധിയിൽ എത്തുന്നു. ദ്വാരകയിൽ തന്റെ മാളിക മുകളിലിരുന്ന് രുക്മിണിയുമായി സല്ലപിച്ചിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ കുചേലനെ കാണുന്നു. ഉടനെ എഴുന്നേറ്റ് ചെന്ന് കുചേലനെ സ്വീകരിച്ച് കാലുകൾ കഴുകിച്ച് മാളിക മുകളിലേക്ക് കൊണ്ടുപോകുന്നതുവരെയുള്ള ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇതിൽ ദാനവാരി മുകുന്ദനെ സാനന്ദം കണ്ടിടാൻ വിപ്രൻ എന്ന് തുടങ്ങുന്ന പദത്തിൽ ആരംഭിക്കുന്നു.

കുചേലനും ശ്രീകൃഷ്ണനും അവരുടെ ഗുരുകുലകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുന്നിടത്ത് മുരിങ്ങൂർ ശങ്കരൻ പോറ്റി എഴുതിയ കുചേലവൃത്തമാട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് ഹരിപ്പാട് ദാമു, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം ഗണേശ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം, ചിത്രം മാണിക്യൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് തേജിൻ്റെ സംഗീതം.

ചിത്രം അദ്ദേഹം എന്ന ഇദ്ദേഹം. പാടിയത് യേശുദാസ് മിൻമിനി. ഗാനരചന കൈതപ്രം. സംഗീതം ജോൺസൺ.

ഈ ഗാനം പാടിയത് കാർത്തിക്, ചിത്രം അന്തിപ്പൊൻവെട്ടം. ഗാനശില്പികൾ ഡോക്ടർ എസ് പി രമേശ്, എം ജയചന്ദ്രൻ.

ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ ഈണം നൽകി. വിധു പ്രതാപ് ജ്യോത്സ്ന എന്നിവർ പാടിയ ഗാനം. ചിത്രം ബാബ കല്യാണി.

ഗായകർ എം ജി ശ്രീകുമാർ, സുജാത. ചിത്രം അറബിക്കടലോരം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം സിർപ്പി.

ആകാശവാണി. നമസ്കാരം. സമൂഹത്തിൽ ഡോക്ടർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. മാനവരാശിയുടെ പരിണാമ ചരിത്രത്തിൽ ജീവന്റെ നിലനിൽപ്പിനും ആരോഗ്യ സംരക്ഷണത്തിനും ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച മേഖലയാണ് വൈദ്യശാസ്ത്രം. ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകളിൽ ഉഴലുന്ന മനുഷ്യന് ശാസ്ത്രീയമായ ചികിത്സയിലൂടെ പ്രത്യാശയുടെയും രോഗമുക്തിയുടെയും വെളിച്ചം പകരുന്നത് ഡോക്ടർമാരാണ്. കേവലമൊരു തൊഴിൽ എന്നതിനപ്പുറം മാനുഷിക മൂല്യങ്ങൾക്കും ആതുര സേവന ധർമ്മത്തിനും മുൻഗണന നൽകുന്ന ഉദാത്തമായൊരു ദൌത്യമാണ് മെഡിക്കൽ പ്രൊഫഷൻ. രോഗിയുടെ ഭയത്തെയും ആശങ്കകളെയും ശാന്തമായി ശ്രവിക്കുകയും ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ ജീവൻ നിലനിർത്താൻ പോരാടുകയും ചെയ്യുന്ന ഡോക്ടർമാരെ ജനാധിപത്യ സമൂഹത്തിന്റെ സുപ്രധാനമായ കാവലാളുകളായിട്ടാണ് കണക്കാക്കുന്നത്. സ്വന്തം ജീവിതവും വ്യക്തിപരമായ സുഖസൗകര്യങ്ങളും മാറ്റിവെച്ച് സമർപ്പിതമായി ജനസേവനം നടത്തുന്ന രാജ്യത്തെ ഓരോ ആരോഗ്യ പ്രവർത്തകന്റെയും കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും ആദരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഡോക്ടേഴ്സ് ദിനവും കടന്നുപോയത്. രാജ്യത്തെ പ്രശസ്ത ഭിഷഗ്വരനും പശ്ചിമബംഗാളിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ നയരൂപീകരണത്തിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. 1882 ജൂലൈ 1 ജനിക്കുകയും 80 വർഷങ്ങൾക്ക് ശേഷം 1962 ജൂലൈ 1 തന്നെ അന്തരിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ജീവിതം ആതുര സേവനത്തിനായി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടതായിരുന്നു. മെഡിക്കൽ രംഗത്തെ അദ്ദേഹത്തിന്റെ അതുല്യമായ സേവനങ്ങളെയും രാജ്യനിർമ്മാണത്തിൽ അദ്ദേഹം വഹിച്ച പങ്കിനെയും മുൻനിർത്തി 1961 രാജ്യം അദ്ദേഹത്തിന് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചു. പിന്നീട് 1991 കേന്ദ്ര സർക്കാർ ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഈ ദിനാചരണം കേവലം ഒരു വ്യക്തിയോടുള്ള ആദരവ് മാത്രമല്ല, രാജ്യത്തിന്റെ ആരോഗ്യമേഖലയെ താങ്ങി നിർത്തുന്ന ഓരോ ഡോക്ടർമാരുടെയും അദൃശ്യമായ ത്യാഗങ്ങളെ പൊതുസമൂഹം അംഗീകരിക്കുന്ന നിമിഷം കൂടിയാണ്. മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണം, അനുകമ്പ, വൈദഗ്ധ്യം, അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവ വിലമതിക്കാനാവാത്തതാണെന്നാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആശംസകളിൽ അറിയിച്ചത്. രാഷ്ട്രനിർമ്മാണത്തിന് മെഡിക്കൽ സമൂഹം നൽകിയ വിലയേറിയ സംഭാവനകൾക്ക് ശ്രീ CP രാധാകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടെല്ല് ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണെന്ന് ഡോക്ടേഴ്സ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ ഡോക്ടർമാർ നിർണായക പങ്കുവഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ആധുനിക സാമൂഹിക വ്യവസ്ഥയിൽ ഒരു ഡോക്ടറുടെ പങ്ക് കേവലം രോഗനിർണയത്തിലും മരുന്ന് നിർദ്ദേശിക്കുന്നതിലും മാത്രം പരിമിതമല്ല, മറിച്ച് അതിനേക്കാൾ വിശാലമായ ഒരു സാമൂഹിക സുരക്ഷാ ദൌത്യമാണ് അവർ നിർവഹിക്കുന്നത്. രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി തലമുറകളെ മാരകമായ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കുന്നത് മുതൽ സങ്കീർണമായ ശസ്ത്രക്രിയകളിലൂടെ ജീവൻ തിരികെ പിടിക്കുന്നതുവരെ ഡോക്ടർമാരുടെ പ്രവർത്തന മേഖല വ്യാപിച്ചു കിടക്കുന്നു. അതോടൊപ്പം രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്ന ക്യൂറേറ്റീവ് രീതിയിൽ നിന്ന് മാറി രോഗങ്ങൾ വരാതെ തടയുന്ന പ്രിവന്റീവ് മെഡിസിനും കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമുകൾക്കും ആധുനിക കാലത്ത് ഡോക്ടർമാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ജനങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിലും പൊതുജനാരോഗ്യ സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിലും അവർ മുൻപന്തിയിൽ നിൽക്കുന്നു. നല്ല ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും രോഗശാന്തി നൽകുന്നതിനുമുള്ള ഡോക്ടർമാരുടെ അർപ്പണബോധവും പ്രതിബദ്ധതയും മെച്ചപ്പെട്ട ജീവിത രീതിയെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതും കൂടുതൽ ശക്തവും

0: ആരോഗ്യകരവുമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനും വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഡോക്ടർമാർ രോഗി പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ പറഞ്ഞു. കൂടുതൽ ആരോഗ്യകരമായ ഭാരതത്തിനായുള്ള കൂട്ടായ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: Doctors are the cornerstone of our healthcare system, tirelessly working to alleviate suffering, save lives and uphold the highest standards of patient care. Your selfless commitment and resilience continue to inspire the nation and strengthen our collective pursuit.
0: ഡോക്ടർമാർക്ക് ജോലിസ്ഥലത്ത് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ഘടകം സംഘടിപ്പിച്ച പരിപാടിയിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിലെ അമിതമായ രോഗികളുടെ തള്ളിക്കയറ്റവും അതുവഴിയുണ്ടാകുന്ന ജോലിഭാരവും കുറയ്ക്കുന്നതിനായി സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സമീപകാല ചരിത്രത്തിൽ ലോകം നേരിട്ട ഏറ്റവും വലിയ ആരോഗ്യ പ്രതിസന്ധികളായ കോവിഡ് മഹാമാരിയുടെ സമയത്തും കേരളം പലപ്പോഴായി നേരിട്ട നിപ്പ വൈറസ് ബാധയുടെ ഘട്ടങ്ങളിലും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കോവിഡ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വന്തം സുരക്ഷിതത്വവും കുടുംബാംഗങ്ങളുടെ ജീവനും അവഗണിച്ച് മണിക്കൂറുകളോളം PPE കിറ്റുകളുടെ അസ്വസ്ഥതകൾ സഹിച്ചുകൊണ്ട് അവർ ഐസൊലേഷൻ വാർഡുകളിൽ കർമ്മനിരതരായി. ഈ പോരാട്ടത്തിനിടയിൽ രാജ്യത്തെ നൂറുകണക്കിന് പ്രഗത്ഭരായ ഡോക്ടർമാർക്കാണ് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത്. ദുരന്തമുഖങ്ങളിലും യുദ്ധഭൂമിയിലും പകർച്ചവ്യാധി പടരുന്ന പശ്ചാത്തലത്തിലും തങ്ങളുടെ ഔദ്യോഗിക പ്രതിജ്ഞയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഡോക്ടർമാരുടെ സേവനം മാനവികതയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ ഉദാഹരണമാണ്. ശാസ്ത്രീയമായ അറിവുകളെ സഹാനുഭൂതിയോടെ രോഗികളിലേക്ക് എത്തിക്കുമ്പോഴാണ് ഒരു ഡോക്ടറുടെ സേവനം പൂർണ്ണതയിലെത്തുന്നത്. എന്നാൽ ആതുര സേവന രംഗത്തിന്റെ ഈ ഉദാത്തമായ വശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ആധുനിക കാലത്ത് ഡോക്ടർമാർ നേരിടുന്ന അത്യന്തം ഗൌരവമേറിയ വെല്ലുവിളികളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ ജനസംഖ്യാ നിരക്കിന് ആനുപാതികമായി ഡോക്ടർമാരുടെ എണ്ണം ഇന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് താഴെയാണ്. ഈ അപര്യാപ്തത പൊതുജനാരോഗ്യ മേഖലയിലെ ഡോക്ടർമാരുടെ മേൽ അമിതമായ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നുണ്ട്. യാതൊരു വിശ്രമവുമില്ലാതെ തുടർച്ചയായി 24 മുതൽ 36 മണിക്കൂർ വരെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന ജൂനിയർ ഡോക്ടർമാരുടെയും റെസിഡന്റ് ഡോക്ടർമാരുടെയും അവസ്ഥ ഇന്ന് വലിയ തോതിലുള്ള ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും അവരുടെ വ്യക്തിജീവിതത്തെ മാത്രമല്ല ചിലപ്പോഴൊക്കെ അവരുടെ പ്രൊഫഷണൽ കാര്യക്ഷമതയെയും ബാധിക്കാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനു പുറമെ സമകാലിക മെഡിക്കൽ മേഖല നേരിടുന്ന ഏറ്റവും നിർഭാഗ്യകരവും ആശങ്കാജനകവുമായ പ്രതിസന്ധിയാണ് ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ. വൈദ്യശാസ്ത്രത്തിന് അതിന്റേതായ പരിമിതികളുണ്ടെന്നും എല്ലാ രോഗികളെയും പൂർണ്ണമായി സുഖപ്പെടുത്താൻ ഡോക്ടർമാർക്ക് കഴിയില്ലെന്നുമുള്ള ശാസ്ത്രീയമായ യാഥാർത്ഥ്യം പലപ്പോഴും വികാര വിക്ഷോഭങ്ങളിൽ വിസ്മരിക്കപ്പെടുന്നു. ഭയരഹിതവും സുരക്ഷിതവുമായ ഒരു തൊഴിലന്തരീക്ഷം ലഭിച്ചാൽ മാത്രമേ ഒരു ഡോക്ടർക്ക് തന്റെ അറിവും പ്രാവീണ്യവും പൂർണ്ണമായി വിനിയോഗിച്ച് രോഗിയെ ചികിത്സിക്കാൻ സാധിക്കൂ. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കേണ്ടത് ജനാധിപത്യ സംവിധാനത്തിന്റെ അടിയന്തര ആവശ്യമാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗീത ഷാനവാസ് ആകാശവാണിയോട്.
2: ആസ് എ ഗൈനക്കോളജിസ്റ്റ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. ഡേ ആൻഡ് നൈറ്റ് കോള് വരുന്ന ഡിപ്പാർട്ട്മെന്റാണ്. നൈറ്റ് പലപ്പോഴും ഉറങ്ങാൻ പറ്റാറില്ല. നൈറ്റിൽ ഉറങ്ങാതെ ഡെലിവറി എടുക്കുകയും സെസറിയും ചെയ്യുകയും ചെയ്ത് ഉറങ്ങാണ്ടാണ് അടുത്ത ദിവസം വീണ്ടും പോയി OP നോക്കുന്നത്, വീണ്ടും തിയേറ്ററിൽ കയറി സർജറി ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും മെന്റലി ഫിസിക്കലി ഒക്കെ അൺഫിറ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ അസുഖങ്ങൾ വന്നാൽ പോലും പലപ്പോഴും ലീവൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിങ്ങനെ റൗണ്ട് ദ ക്ലോക്ക് ഒരു സിസ്റ്റം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഗൈനക്കോളജി. ഡോക്ടേഴ്സിൻ്റെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പം എമർജൻസി മെഡിസിൻ തുടങ്ങി പല ഡിപ്പാർട്ട്മെൻറ്റിലും ഇതുപോലെ ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ നമ്മൾ മോഡേൺ മെഡിസിന് 100% ക്യൂർ എല്ലാത്തിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു രോഗം ഡോക്ടർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു, പെട്ടെന്ന് ചികിത്സിക്കുന്നു, വിത്തിൻ ഡേയ്സ് അത് പേഷ്യൻറ്റ് ക്യൂറായി വീട്ടിൽ പോകുന്നു. അങ്ങനെയല്ല, പല രോഗങ്ങളും കണ്ടുപിടിക്കാൻ താമസമെടുക്കും. നമ്മുടെ ചികിത്സാ രീതികൾക്കും എക്യുപ്മെൻസിനും ചികിത്സിക്കുന്ന ഉപകരണങ്ങൾക്ക് ചികിത്സയ്ക്ക് ഡയഗ്നോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഡിസീസസ് പലതും കണ്ടുപിടിക്കാൻ ഒരുപാട് എത്ര എക്സ്പെർട്ട് ഹാൻഡായാലും പലപ്പോഴും താമസം വരികയും പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ ഗതിയിൽ ചെയ്താൽ പോലും 100% കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് 100% എല്ലാ ജീവനെയും രക്ഷിക്കാൻ മോഡേൺ മെഡിസിനല്ല ഒരു മെഡിസിൻ വിഭാഗത്തിനും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് പബ്ലിക് അറിയണം. പിന്നെ പ്രധാനമായിട്ടും പബ്ലിക് എപ്പോഴും അജിറ്റേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ സഡൻ ഡെത്ത്, അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ അത്യാഹിതത്തിൽ വരുമ്പോൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത, ഇതൊക്കെയാണ് പലപ്പോഴും അജിറ്റേറ്റ് ആവുന്നത്. അപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ അഡിക്വേറ്റ് ട്രെയിൻഡ് ഡോക്ടേഴ്സ് വേണം, അതുപോലെ എല്ലാ എക്യുപ്മെൻസും വേണം. ഒരു കാഷ്വാലിറ്റി അത്യാഹിതത്തിൽ കൊണ്ടുവന്ന പേഷ്യൻ്റെ നെക്സ്റ്റ് സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഡെത്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സൈറ്റിൽ തന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള, പ്രത്യേകിച്ചും ഗവൺമെൻറ് സെക്ടറിൽ പരമാവധി അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം കൂട്ടുകയാണെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെല്ലാം 24/7 റൗണ്ട് ദ ക്ലോക്ക്, ഇപ്പം മെഡിക്കോളിലെ അതൊക്കെ ഉള്ളൂ, പെരിഫറിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം.
0: ഡിജിറ്റൽ യുഗത്തിന്റെ വരവോടെ മെഡിക്കൽ രംഗം നേരിടുന്ന മറ്റൊരു സങ്കീർണമായ വെല്ലുവിളിയാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള തെറ്റായ ആരോഗ്യ വിവരങ്ങളുടെ പ്രചാരണവും ഇന്റർനെറ്റ് അധിഷ്ഠിത സ്വയം ചികിത്സയും. കൃത്യമായ യോഗ്യതയോ ശാസ്ത്രീയ അടിത്തറയോ ഇല്ലാത്ത വ്യാജ ചികിത്സകർ ഇന്റർനെറ്റിനെ ദുരുപയോഗം ചെയ്ത് ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ അനാവശ്യമായ ഭീതിയും അവിശ്വാസവും ജനങ്ങളിൽ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. വിവര സാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് രോഗികൾക്ക് ശരിയായ ആരോഗ്യ വിവരങ്ങൾ നൽകിക്കൊണ്ട് സ്വയം ചികിത്സയുടെ അപകടങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കാൻ ഡോക്ടർമാർക്ക് എങ്ങനെ സാധിക്കുമെന്നതിനെക്കുറിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം HOD ഡോക്ടർ അസ്മ റഹീം ആകാശവാണിയോട്.
3: ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ എത്ര വലിയ സാങ്കേതിക വിദ്യ വന്നാലും ഒരു രോഗിയെ സുഖപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഗൂഗിളോ വാട്സാപ്പോ വഴിയൊന്നും കിട്ടുന്ന വിവരങ്ങളല്ല, അത് ഡോക്ടറും രോഗിയും തമ്മിലുള്ള ആർദ്രതയോടെയുള്ള വ്യക്തതയോടെയുള്ള ആശയവിനിമയമാണ്. രോഗിയുടെ കണ്ണുകളിലേക്ക് നോക്കി അവരുടെ വിഷമങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ ഒരു ഡോക്ടർ തയ്യാറാകുമ്പോൾ തന്നെ പകുതി രോഗവും മാറുമെന്നാണ് പറയാറുള്ളത്. ഈ സാങ്കേതിക വിദ്യ നൽകുന്ന വലിയൊരു വെല്ലുവിളിയാണ് സ്വയം ചികിത്സ അഥവാ സെൽഫ് മെഡിക്കേഷൻ. ഒരു ചെറിയ തലവേദനയോ വയറുവേദനയോ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നേരെ മൊബൈൽ എടുത്തിട്ട് ഗൂഗിളിൽ തിരയും. ഒടുവിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ആന്റിബയോട്ടിക്കുകളോ പെയിൻ കില്ലറുകളോ വാങ്ങി കഴിക്കുന്നു. ഇത് എത്രത്തോളം അപകടകരമാണ് എന്നത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇന്റർനെറ്റിന് വിവരങ്ങൾ നൽകാൻ കഴിയും, എന്നാൽ രോഗനിർണയം നടത്താൻ കഴിയില്ല. ഓരോ മനുഷ്യന്റെയും ശരീരം വ്യത്യസ്തമാണ്. ഒരാൾക്ക് ഫലിച്ച മരുന്ന് മറ്റൊരാൾക്ക് മാരകമായേക്കാം. സ്ഥിരമായി പെയിൻ കില്ലറുകൾ വാങ്ങി കഴിച്ചാൽ അത് നമ്മുടെ വൃക്കകളെയും കരളിനെയും ഗുരുതരമായി ബാധിക്കും. കുട്ടികൾക്ക് ചെറിയൊരു ജലദോഷമോ തൊണ്ടവേദനയോ വരുമ്പോൾ മുൻപെപ്പോഴോ ഡോക്ടർ എഴുതി തന്ന സിറപ്പിന്റെ ബാക്കി കുപ്പി തപ്പിയെടുത്ത് കൊടുക്കുന്ന അമ്മമാർ നിരവധിയുണ്ട്. അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ആന്റിബയോട്ടിക് വാങ്ങി കഴിക്കും. വൈറസ് മൂലമുണ്ടാകുന്ന ജലദോഷത്തിന് ആന്റിബയോട്ടിക് കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല താനും. ഇങ്ങനെയുള്ള സ്വയം ചികിത്സ വഴി ഭാവിയിൽ വലിയ അസുഖങ്ങൾ വരുമ്പോൾ ശരീരത്തിൽ ഒരു മരുന്നും ഫലിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന ഭീകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ തള്ളിവിടുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ കാലത്ത് വ്യാജ പ്രചരണങ്ങളെ ചെറുക്കാനും രോഗികൾക്ക് ശരിയായ ബോധവൽക്കരണം നൽകാനും ഡോക്ടർമാർക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. OPയിൽ എത്തുന്ന രോഗിയോട് മരുന്ന് കുറിച്ച് നൽകുന്നതിനോടൊപ്പം എന്തുകൊണ്ടാണ് ഈ മരുന്ന് നൽകുന്നതെന്നും സ്വയം ചികിത്സ നടത്തിയാലുള്ള പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നും ലളിതമായി പറഞ്ഞുകൊടുക്കുക. രോഗികൾക്ക് വിവരങ്ങൾക്കായി ആശ്രയിക്കേണ്ട കൃത്യമായ മെഡിക്കൽ വെബ്സൈറ്റുകൾ ഡോക്ടർമാർക്ക് നിർദ്ദേശിക്കാം. ഡോക്ടർമാരുടെ സ്നേഹത്തോടെയുള്ള വാക്കും കൃത്യമായ മാർഗനിർദ്ദേശവുമാണ് ശരിയായ ചികിത്സയുടെ ആദ്യപടി.
0: ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നത് കേവലം വാർഷികാചരണങ്ങളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യ പരിപാലന വ്യവസ്ഥിതിയുടെ അന്തസ്സും കാര്യക്ഷമതയും നിലനിർത്തുന്ന ഭിഷഗ്വര സമൂഹത്തെ ആദരിക്കേണ്ട സന്ദർഭമാണ്. രോഗി ഡോക്ടർ ബന്ധം എന്നത് കേവലം ഒരു ഉപഭോക്തൃ സേവനത്തിനപ്പുറം പരസ്പര വിശ്വാസത്തിലും മാനുഷിക മൂല്യങ്ങളിലും അധിഷ്ഠിതമായ ഒന്നാണ്. സ്വന്തം സുഖസൗകര്യങ്ങൾ പൂർണ്ണമായും ത്യജിച്ച് ആശുപത്രി വാർഡുകളിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും മനുഷ്യജീവൻ രക്ഷിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന എല്ലാ ഭിഷഗ്വരന്മാരുടെയും അമൂല്യമായ സേവനങ്ങളെ ഈ വേളയിൽ കൃതജ്ഞതയോടെ സ്മരിക്കാം. അവർക്ക് ആത്മവിശ്വാസത്തോടെയും പൂർണ്ണ സുരക്ഷിതത്വത്തോടെയും തങ്ങളുടെ ഉദാത്തമായ കർത്തവ്യം നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി നമുക്കൊരുമിച്ച് കൈകോർക്കാം. സമൂഹത്തിൽ ഡോക്ടർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

ആകാശവാണി കണ്ണൂർ. സമയം 11:15:10. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി ആശംസകളോടെ ജയ് ഹിന്ദ്.